ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ഭാദ്രം 28, കൊല്ലവർഷം 1202, കന്നി 3, 2026 സെപ്റ്റംബർ 19 ശനിയാഴ്ച. എഫ്എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 54 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ മേരി കൂട്ടിയാനിക്കൽ.
2: നാം എല്ലാവരും തന്നെ സ്വപ്നം കാണുന്നവരാണ്. നല്ല സ്വപ്നങ്ങൾ കാണുക മാത്രമല്ല, അതിനെ പിന്തുടരുകയും യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുകയും വേണം. കഠിന പരിശ്രമത്തിനും മനസ്സ് പതറാതെയുള്ള ശ്രമങ്ങൾക്കും ഇവിടെ പ്രാധാന്യമുണ്ട്. മധ്യപ്രദേശിലെ ഒരു കൊച്ചു ഗ്രാമമാണ് അംദാര. ആരാലും അറിയപ്പെടാത്ത ഒരു കുഗ്രാമം. ഭോപ്പാൽ, ജബൽപൂർ എന്നീ പേരുകൾ നാം കേട്ടിട്ടുണ്ടെങ്കിലും അംദാര കേൾക്കാനിടയില്ല. വെറും 1287 പേർ മാത്രം ജീവിക്കുന്ന ഈ ഗ്രാമത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ഒരു പെൺകുട്ടിയാണ് സുരഭി ഗൌതം. അവൾ പഠിച്ചത് ഒരു ഹിന്ദി മീഡിയം സ്കൂളിൽ. 10ാം ക്ലാസ്സിൽ 93%, 12ാം ക്ലാസ്സിൽ 90% മാർക്കും വാങ്ങി പാസായ ശേഷം ഭോപ്പാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക്കിന് ചേർന്നു. ആദ്യ ദിവസം അവളോട് സ്വയം പരിചയപ്പെടുത്താൻ പറഞ്ഞപ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തിയിരുന്നു. എല്ലാവരും അവളെ അവജ്ഞയോടെ നോക്കി. ഞാൻ പഠനം അവസാനിപ്പിക്കുകയാണ് എന്നവൾ സ്വയം പറഞ്ഞു. പക്ഷേ അവളുടെ അധ്യാപികയായ അമ്മ പറഞ്ഞു, നീ പഠനം ഉപേക്ഷിച്ചാൽ നിന്റെ മാത്രമല്ല പ്രത്യുത ഈ ചെറുഗ്രാമത്തിലെ എല്ലാ പെൺകുട്ടികളുടെയും സ്വപ്നമാണ് നീ തകർക്കുന്നത്. ആ രാത്രി അവൾ തീരുമാനിച്ചു, ഇല്ല, ഞാൻ മുന്നോട്ട് തന്നെ യാത്ര ചെയ്ത് ഏതു പ്രതിസന്ധിയെയും നേരിട്ട് ജീവിതം അർത്ഥപൂർണമാക്കും. അതിനായി എന്നും രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. പിന്നെ ഏകാഗ്രതയോടെയുള്ള പഠനം. അവൾ എഞ്ചിനീയറിംഗ് മാത്രമല്ല UPSC 1ാം റാങ്കിൽ പാസായി IAS നേടി. അതോടെ ISROയുടെയും മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ

0: ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എന്നിങ്ങനെയുള്ള ടോപ്പ് പരീക്ഷകളെല്ലാം പാസ്സായി. അവൾ തന്നോട് എപ്പോഴും പറഞ്ഞിരുന്നു, എഴുതുക, ചെക്ക് ചെയ്യുക, വീണ്ടും ആവർത്തിക്കുക, ഇതല്ലാതെ വിജയത്തിന് വേറെ മന്ത്രമില്ല. വഡോദരയിൽ അസിസ്റ്റന്റ് കളക്ടറായിട്ടായിരുന്നു ആദ്യ നിയമനം. അവിടെയെല്ലാം വളരെ വിജയകരമായി പ്രവർത്തിക്കുവാൻ അവൾക്ക് സാധിച്ചു. അവൾ പറയുമായിരുന്നു, നിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ല നിന്റെ ഫിനിഷിംഗ് പോയിന്റ് തീരുമാനിക്കുന്നത്. നിന്റെ സ്വപ്നങ്ങൾ നിന്റെ പശ്ചാത്തലത്തെക്കാൾ വലുതാണ്. അതിനാൽ തുടരുക, നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുക. യാഥാർത്ഥ്യ ബോധത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടി നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടർന്ന് പൂവണിയിക്കുവാൻ പരിശ്രമിക്കുക. അതിനായി പ്രത്യാശയോടുകൂടി ജീവിക്കുക. ഫലം നിശ്ചയം. കടന്നുപോയ ഇന്നലകളെയും വരാനിരിക്കുന്ന നാളുകളെയും ഓർത്ത് ആകുലപ്പെടാതെ ഇന്നിൽ ജീവിക്കാൻ പഠിക്കുക. അപ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള പല നല്ല സ്വപ്നങ്ങളും നിറവേറ്റാൻ നമുക്കാവും. ഇന്ന് എല്ലാവരും ഏതാണ് ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുന്ന കാലമാണിത്. ദ പ്രസന്റ് മോമെന്റ് ഈസ് ദ ബെസ്റ്റ് മോമെന്റ് എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. ഇന്നലകളിൽ ബന്ധിതരായിരിക്കുന്നവർക്കും നാളുകളിലെ മൂഢസ്വപ്നങ്ങളിൽ കുടുങ്ങിക്കഴിയുന്നവർക്കും ഈ ബെസ്റ്റ് മോമെന്റ് നഷ്ടമായേക്കാം. നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും നന്നായി ജീവിക്കുന്നതിലാകട്ടെ. ഇന്നലകൾ തന്ന വേദനകൾ മറക്കാനും നാളെയെക്കുറിച്ചുള്ള ആകുലതകളിൽ നിന്നും സ്വതന്ത്രരായി ജീവിക്കാനും ഏറ്റവും ആവശ്യം ദൈവത്തിന്റെ കൃപയാണ്. തന്നെ മെനഞ്ഞ കുശവന് തന്റെ ശില്പത്തെ ഏറ്റവും ശ്രേഷ്ഠ ശില്പമാക്കി മാറ്റുവാൻ കഴിയും എന്ന വിശ്വാസത്തോടെ നാം വിട്ടുകൊടുക്കുകയേ വേണ്ടു. വിജയത്തിലേക്കുള്ള വഴിയിൽ ചിലപ്പോൾ അന്ധകാരം ഘനീഭവിച്ചു നിൽക്കുന്ന ചില അനുഭവങ്ങൾ അനിവാര്യമായി വരാം. അപ്പോൾ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ നമ്മുടെ കൂടെയുള്ള ദൈവത്തിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സിസ്റ്റർ മേരി കുട്ടിയാനിക്കൽ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവുകൾ കൈമാറും. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമനക്കത്ത് കൈമാറുക. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നേപ്പാൾ ധനമന്ത്രി സ്വർണിംഗ് വാഗ്ലെയുമായി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക ഊർജ്ജ ഗതാഗത മേഖലകളിൽ സമഗ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് മാർഗ്ഗങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടത്തും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിലെ ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കോഴിക്കോട് ജില്ലാതല പട്ടയമേള ഇന്ന്. കോഴിക്കോട് ജൂബിലി ഹാളിൽ രാവിലെ 10-ന് മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നില്ലെന്ന് ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ. വികസനത്തിനും ജനക്ഷേമത്തിനുമാണ് ഗവൺമെന്റ് പ്രാധാന്യം നൽകേണ്ടതെന്നും അവർ കോഴിക്കോട് മുക്കത്ത് പറഞ്ഞു. കോന്നി മെഡിക്കൽ കോളേജിൽ 16-വയസ്സുകാരിക്ക് ചികിത്സാ പിഴവുണ്ടായെന്ന ആരോപണത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കേസെടുത്തു. മാധ്യമ വാർത്തയെ തുടർന്ന് ആക്ടിംഗ് ചെയർപേഴ്സൺ സിസിലി ജോസഫാണ് സ്വമേധയാ കേസെടുത്തത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിലെ ഐച്ചി നാഗോയിൽ ഔദ്യോഗിക തുടക്കമാകും. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനോഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽതൂറും നയിക്കും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി, കടമനിട്ട രാമകൃഷ്ണൻ എഴുതിയ കടമനിട്ട എന്ന കവിത, ആലാപനം കെ ആർ ശ്യാമ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, പറന്ന് പറന്ന് ഗിന്നസ് നേട്ടത്തിലേക്ക്, തില്ലങ്കേരിയിലെ ജംഷീർ തണലോട്ട് പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 FM ഡയറി തുടരുന്നു. അപൂർവഗാനം നിങ്ങൾക്കറിയാമോ? സ്പോർട്സ് ടൈം, 70th ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വിശേഷങ്ങൾ, തുടർന്ന് ഹെൽത്ത് ടിപ്സ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീത മാതിരിയിൽ ലളിതഗാനങ്ങൾ കേൾക്കാം. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ. 9:00 പ്രിയം പ്രിയതരം, ഗായകൻ പ്രസാദ് മുള്ളൂർ അതിഥിയായി പങ്കെടുക്കുന്നു. 10:00 നേർവഴി, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ആൽബം ഗാനങ്ങൾ കേൾക്കാം. 12:10 സേവന വാർത്തകൾ, 12:15 പഞ്ചവാദ്യം, പെരുത്തടി മുരളീധര മാരാരും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. സെപ്റ്റംബർ 2 ശനിയാഴ്ച ലോക പ്രഥമ ശുശ്രൂഷാ ദിനം ആചരിച്ചതിന്റെ ഭാഗമായി അക്കാഡമി ഓഫ് ഫാമിലി ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ നദീം അബൂട്ടി സംസാരിക്കുന്നു. 1:00 ഓർമ്മയിലൊരു ഗാനം, 2:15 തുടർനാടകം, 2:30 നാട്ടുവഴിയിലെ ഇണകൾ, വൈകുന്നേരം 5:00 സംസ്കൃത പാഠം, 5:15 ചരടുപിന്നിക്കളിപ്പാട്ട് ടി ബിന്ദു ഗംഗാധരൻ സംഘവും അവതരിപ്പിച്ചത്. 5:30 രാത്രി 11:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, 7:20 കമ്പോള വില നിലവാരം, 7:35 യുവവാണി, 8:00 വളപ്പൊട്ടുകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 കായിക ലോകം. അറിയിപ്പുകൾ കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ.
1: This is Akashvani. The news read by Tanvi Khurana. Prime Minister Narendra Modi will distribute more than 51,000 appointment letters to newly recruited youth in various government departments and organizations at the 20th Rozgar Mela today through video conferencing. Mr. Modi will also address the gathering on this occasion. This Rozgar Mela will be held at 45 locations across the country. The newly appointed candidates will be joining various ministries and departments of the Government of India, including Department of Revenue, Ministry of Railways, Ministry of Home Affairs, Ministry of Health and Family Welfare, Department of Financial Services, Ministry of Defence, among others. Prime Minister Narendra Modi will inaugurate the International Conference on the Future of Environment and Climate Dynamics today in New Delhi. The two-day conference is being organized by the National Green Tribunal. It will bring together environmental experts, judges of the Supreme Court and High Court, and district court judges. Secretaries of various ministries and senior government officials will also participate in this event. Representatives from state judicial academics, state legal services authorities, state expert appraisal committees, state environment impact assessment authorities and state wetland authorities will attend the conference. It will also bring together eminent judges and judicial representatives from 17 countries. India and UAE have reaffirmed their commitment to continued cooperation and coordination in efforts to promote regional peace, security and stability. Prime Minister Narendra Modi received a telephone call from the President of the United Arab Emirates, Sheikh Mohammed bin Zayed Al Nahyan. The two leaders exchanged views

കടമ്മനിട്ട രാമകൃഷ്ണൻ എഴുതിയ കടമ്മനിട്ട എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് കെ ആർ ശ്യാമ. കാവ്യാഞ്ജലി. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന. എസ് ജാനകി പാടിയ ഗാനമാണ് അർച്ചനയിൽ ആദ്യം. കോടി ജന്മങ്ങളെടുത്താലും നിന്റെ നാമങ്ങൾ ഞാൻ ജപിക്കും.

അശോക് കുമാർ പാടിയ ഗാനമാണ് അർച്ചനയിൽ അടുത്തതായി. കാരുണ്യരൂപ കലിയുഗ വരദ ശ്രീഹരിഹരനന്ദന.

0: അശോക് കുമാർ പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. അർച്ചന വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:15. ഇനി തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചില്ലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം, സംഘാടക സമിതി രൂപീകരണ യോഗം തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഇന്ന് രാവിലെ 11:30 നടക്കും. ടി ഒ മോഹനൻ എംഎൽഎ അധ്യക്ഷത വഹിക്കും. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി മുഴപ്പിലങ്ങാട് ബീച്ചിൽ ഇന്ന് രാവിലെ 7:30 മുതൽ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നു. കണ്ണൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനവും ഭാവി സാധ്യതകളും ചർച്ച ചെയ്യുന്നതിനായി കണ്ണൂർ മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെയും പ്രധാന ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മെമ്പേഴ്സ് കോൺക്ലേവ് ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ

0: കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കും. മടമ്പം പി കെ എം കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നടപ്പാക്കുന്ന നൂതന പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനം ഇന്ന് രാവിലെ 11 മണിക്ക് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എംഎൽഎ നിർവഹിക്കും. കാസർകോട് ജില്ലാ പഞ്ചായത്ത് നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പും തലശ്ശേരി എൻടിടിഎഫും സഹകരിച്ച് നടപ്പിലാക്കിയ നൈപുണ്യ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള നിയമന ഉത്തരവുകൾ ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് ഡിപിസി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ജില്ലാ കലക്ടർ ശ്രീധന്യ സുരേഷ് വിതരണം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം അധ്യക്ഷനാകും. മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാല അൻഗ്രന്ഥാലയത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ഇന്ന് വൈകിട്ട് 5 മണിക്ക് വായനശാലയിൽ നടക്കും. പിലിക്കോട് ഗവൺമെന്റ് ഐടിഐയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിലുള്ള രണ്ടൊഴിവുകളിലേക്ക് ഇന്നുച്ചയ്ക്ക് 12 മണിവരെ സ്പോട്ട് അഡ്മിഷൻ നടക്കും. 2026-27 വർഷത്തെ വസ്തുനികുതി കുടിശ്ശികയുള്ള നികുതിദായകരുടെ സൌകര്യാർത്ഥം ഇന്ന് നികുതിപിരിവ് ഉദ്യോഗസ്ഥർ ഇനി പറയുന്ന സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നു. കടമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ കനാൽ പാലം കളരിക്ക് സമീപം ആടൂർ ഗ്രാമോദ്ധരണ വായനശാല രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണിവരെ. പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ബോട്ട് ചെട്ടിക്ക് സമീപം രാവിലെ 10:30 മുതൽ 12:30 വരെ. വേങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ചാലുപറമ്പ് ഡാം പരിസരം പോയനാട് എ ടി ബാലൻ പീടിക രാവിലെ 11 മുതൽ 3 മണിവരെ ക്യാമ്പ് ചെയ്യുന്നു. പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ചെറുമാവിലായി കമ്പനി പീടിക, പൊനത്തങ്കണ്ടി മുക്ക് വിനോദൻ പീടിക എന്നിവിടങ്ങളിൽ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയും തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൽ പടിക്കച്ചാൽ സ്കൂളിൽ രാവിലെ 11 മുതൽ 1 മണിവരെയും ക്യാമ്പ് ചെയ്യും. കാസർകോട് ജില്ലാ ക്യൂസ് അസോസിയേഷനും കമ്പല്ലൂർ സിആർസി ആന്റ് ഗ്രന്ഥാലയവും സംയുക്തമായി ഈ മാസം 27-ന് രാവിലെ 9:30 മുതൽ സിആർസി ഗ്രന്ഥാലയത്തിൽ ജില്ലാതല ക്യൂസ് മത്സരം സംഘടിപ്പിക്കുന്നു. എൽപി യുപി എച്ച്എസ് പൊതുവിഭാഗങ്ങളിലായി വ്യക്തിഗതമായാണ് മത്സരം. താൽപര്യമുള്ളവർ നാളെ വൈകിട്ട് 5 മണിക്കകം ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 94008505615. ഇൻഫർമേഷൻ ആന്റ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ പ്രിസം പദ്ധതിക്ക് കീഴിൽ ഇൻഫർമേഷൻ അസിസ്റ്റന്റുമാരുടെ പാനലിലേക്ക് അപേക്ഷിച്ചവർക്കുള്ള എഴുത്തു പരീക്ഷ നാളെ രാവിലെ 10:30 മുതൽ 12:30 വരെ നടക്കും. കടമ്പേരി യുക്തി മാതൃഭൂമി സ്റ്റഡി സർക്കിളിന്റെ നേതൃത്വത്തിൽ കരോക്കെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഗാനസായാഹ്നം നാളെ വൈകിട്ട് 3 മണിക്ക് യുക്തി മന്ദിരത്തിൽ നടക്കും. കണ്ണൂർ ഡിമെൻഷ്യ കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ ഐഎംഎ ഹാളിൽ ലോക അൽഷിമേഴ്സ് ദിന അവബോധ പരിപാടി സംഘടിപ്പിക്കും. വൈദ്യുതി മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിലെ ശല്യതന്ത്ര വിഭാഗത്തിൽ വെരിക്കോസ് വെയിൻ മൂലമുണ്ടാകുന്ന വ്രണങ്ങൾക്ക് ഗവേഷണാടിസ്ഥാനത്തിൽ സൌജന്യ ചികിത്സ നൽകുന്നു. ഒ പി സമയം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8 മുതൽ 1 വരെ. പ്രായപരിധി 30-70 വയസ്സ്. ഫോൺ നമ്പർ 96-05-651-820. തോട്ടട തോണിയോട്ട് കൂർമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ കർമ്മ മുഹൂർത്തം നിശ്ചയിക്കുന്നതിന് നാളെ രാവിലെ 9 മണിക്ക് പ്രശ്നചിന്ത നടത്തും. കുന്നത്തൂർപ്പാടി താഴേമടപ്പുരയിൽ ഇന്ന് രാവിലെ വെള്ളാട്ടം, ഉച്ചയ്ക്ക് അന്നദാനം എന്നിവ ഉണ്ടാകും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ സമാപിച്ചു. ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കണ്ണൂർ മിററും വിൻവിൻ കോർപ്പും ഒക്ടോബർ 9 കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടെഴുത്തിന്റെ 60 വർഷങ്ങൾ പരിപാടിയുടെ ഭാഗമായി കോളേജ് തല ഗാനാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 25 മുൻപ് രജിസ്റ്റർ ചെയ്യുക. ഫോൺ 7025057778.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമം.

0: മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
1: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം ക്വീലി ഹോസ്പിറ്റൽ തലാപ്പ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
2: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
3: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തിന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
2: മൂലക്കുരു, ഫിഷർ ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999582. ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
4: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
7: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
10: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
11: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
12: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
13: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
8: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
14: ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ട്രെയിൻ നമ്പർ 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 42 മിനിറ്റ് വൈകിയോടുന്നു.

ഇന്ന് 7 മണിക്ക് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം പറന്ന് പറന്ന് ഗിന്നസ് നേട്ടത്തിലേക്ക്. തെല്ലങ്കേരിയിലെ ജംഷീർ തണലോട്ട് പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 FM ഡയറി തുടർന്ന് കേൾക്കാം അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ സ്പോർട്സ് ടൈം, 70th ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വിശേഷങ്ങൾ, തുടർന്ന് ഹെൽത്ത് ടിപ്സ്.

7:55 രേഖ ചൊല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീത മാധുരിയിൽ ലളിതഗാനങ്ങൾ കേൾക്കാം. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9 പ്രിയം പ്രിയതരം ഗായകൻ പ്രസാദ് മുള്ളൂൽ അതിഥിയായി പങ്കെടുക്കുന്നു. 10 നേർവഴി കാഴ്ചപരിമിതി നേരിടുന്നവർക്കായുള്ള പ്രത്യേക പരിപാടി. പത്ത് 15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11 ആൽബം ഗാനങ്ങൾ കേൾക്കാം. 12:10 സേവന വാർത്തകൾ. 12:15 പഞ്ചവാദ്യം. പെരുത്താടി മുരളീധര മാരാരും സംഘവും അവതരിപ്പിച്ചത്. ആരോഗ്യദീപ്തി. സെപ്റ്റംബർ 2 ശനിയാഴ്ച ലോക പ്രഥമ ശുശ്രൂഷാ ദിനം ആചരിച്ചതിന്റെ ഭാഗമായി അക്കാഡമി ഓഫ് ഫാമിലി ഫിസീഷ്യൻസ് ഓഫ് ഇന്ത്യ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ നദീം അബോട്ടി സംസാരിക്കുന്നു. ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ. പ്രിയ ശ്രോതാക്കളെ, ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോടറിലെ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവ് കൈമാറും. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവിയെന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം. റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക തുടക്കം. വാർത്തകൾ വിശദമായി. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവുകൾ വിതരണം ചെയ്യും. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമനക്കത്ത് കൈമാറുക. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിൽ നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയുമാണ് പങ്കെടുക്കുന്നത്. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2: പരിസ്ഥിതി വിദഗ്ധർ, സുപ്രീംകോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ, ജില്ലാ കോടതി ജഡ്ജിമാർ എന്നിവർ സമ്മേളനത്തിൽ

0: പങ്കെടുക്കും. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും പരിപാടിയുടെ ഭാഗമാകും. സംസ്ഥാന ജുഡീഷ്യൽ അക്കാദമികൾ, നിയമസേവന അതോറിറ്റികൾ, വിദഗ്ധ മൂല്യനിർണയ സമിതികൾ, പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റികൾ, തണ്ണീർത്തട അതോറിറ്റികൾ എന്നിവയുടെ പ്രതിനിധികളും സമ്മേളനത്തിൽ സംബന്ധിക്കും. ജുഡീഷ്യൽ സമീപനങ്ങൾ, ശാസ്ത്രീയ അറിവുകൾ, പരിസ്ഥിതി ഭരണരീതികൾ, സ്ഥാപനപരമായ അനുഭവങ്ങൾ എന്നിവ പങ്കുവയ്ക്കുന്നതിന് പ്രധാന വേദിയായി ഈ സമ്മേളനം മാറും. പരിസ്ഥിതിയും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രധാന വെല്ലുവിളികൾ, നയരൂപീകരണം നടപ്പാക്കൽ, നിയമപാലനം എന്നിവയിലെ പോരായ്മകൾ തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും.
1: പൊതുമേഖലാ വ്യോമയാന നിർമ്മാണ കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറി. രണ്ട് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ വിമാനങ്ങളും ആദ്യ HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളുമാണ് HAL വ്യോമസേനയ്ക്ക് കൈമാറിയത്. കൂടാതെ പൊതുമേഖലാ സ്ഥാപനമായ പവൻ ഹാൻസ് ലിമിറ്റഡിന് 4 ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറി. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡുവും പങ്കെടുത്തു. രാജ്യത്തെ സെമി കണ്ടക്ടർ മേഖലയുടെ വികസനവും സഹകരണവും ലക്ഷ്യമിട്ട് വൻകിട ആഗോള കമ്പനികളുടെ തലവന്മാരുമായി കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമിക്കോൺ ഇന്ത്യ 2026 സുപ്രധാന ചർച്ചകൾ നടന്നത്. IBM സെമി കണ്ടക്ടേഴ്സ് ജനറൽ മാനേജർ ഡോക്ടർ മുകേഷ് ഖരെയുമായി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ചിപ്പ് ഡിസൈൻ മുൻഗണനകൾ, അഡ്വാൻസ്ഡ് നോഡുകളിലേക്ക് അതിവേഗം മുന്നേറാനുള്ള അവസരങ്ങൾ, അഡ്വാൻസ്ഡ് ചിപ്പ് നിർമ്മാണ രംഗത്തെ IBMന്റെ ഭാവി പദ്ധതികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നേപ്പാൾ ധനമന്ത്രി സ്വർണിംഗ് വാംഗ്ലേയുമായി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക, ഊർജ്ജ, ഗതാഗത മേഖലകളിൽ സമഗ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് മാർഗ്ഗങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കോവളം ഹവ ബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടത്തും. കൊല്ലം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കോസ്റ്റ് ഗാർഡിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ബീച്ചിലും രാവിലെ തിര ശുചീകരണം നടത്തും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം അല്പസമയത്തിനകം ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ ഡ്രൈവിംഗ് ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. 4.5 കിലോമീറ്ററിലധികം തീരത്തോട് ചേർന്ന് വാഹനമോടിച്ചു പോകാനാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ശുചീകരണ യജ്ഞത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കാളികളാകും. കടൽ തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റവശിഷ്ടങ്ങളും ഒഴിവാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കുക, സമുദ്ര ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കുക എന്നിവയാണ് സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ ക്ലീൻ കോസ്റ്റ് സേവ് സീസ് പ്രതിജ്ഞയെടുക്കൽ, ഒപ്പിടൽ ക്യാമ്പയിൻ, പ്ലാസ്റ്റിക് വിരുദ്ധ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സെൽഫി പോയിന്റുകൾ എന്നിവയും ഒരുക്കുന്നുണ്ട്.
1: കൃഷിനാശം സംഭവിച്ച ശേഷം പണം ചെലവഴിക്കുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിന് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റ് നൽകണമെന്ന് മന്ത്രി ടി സിദ്ദിഖ് ആവശ്യപ്പെട്ടു. ഹൈദരാബാദിൽ ദക്ഷിണേന്ത്യൻ കൃഷിവകുപ്പ് മന്ത്രിമാരുടെ സൌത്ത് സോൺ അഗ്രികൾച്ചറൽ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പത്തനംതിട്ട അടൂർ സ്വദേശി അഭിജിത്തിനെ ശാസ്താംകോട്ട പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചെന്ന പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാൻ മന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. സഹോദരൻ അന്വേഷിച്ചെത്തിയ പോലീസ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ജനനേന്ദ്രിയും ഇടിച്ചു തകർത്തുകയും ചെയ്തുവെന്ന പരാതിയിലാണ് SIT അന്വേഷിക്കുക. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ DGP മന്ത്രി നിർദ്ദേശം നൽകി. സങ്കീർണ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന രോഗികൾക്ക് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന സമാശ്വാസം പദ്ധതിയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി 4.8 കോടി രൂപ അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവായി. ഡയാലിസിസ് ചെയ്യുന്നവർ, വൃക്ക അല്ലെങ്കിൽ കരൾ മാറ്റിവെച്ചവർ, ഹിമോഫീലിയ, അരിവാൾ രോഗം തുടങ്ങിയവ ബാധിച്ച അർഹരായ 3640 ഗുണഭോക്താക്കൾക്കാണ് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 3 ദിവസമായി തിരുവനന്തപുരത്ത് നടന്ന റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ സമയബന്ധിതവും കാര്യക്ഷമവുമായി നടപ്പാക്കുന്നതിനായി രൂപരേഖ തയ്യാറാക്കുക എന്ന ഉദ്ദേശത്തോടെ

0: കൺവെൻഷൻ സമന്വയം ആരംഭിച്ചു. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രാലയം മുൻ സെക്രട്ടറി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. ദൂരദർശൻ മുൻ ഡയറക്ടർ ജനറൽ സതീഷ് നമ്പൂതിരിപ്പാട് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക തുടക്കം. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽത്തൂറും നയിക്കും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഏഷ്യയുടെ ഹൃദയങ്ങൾ ഒരേ താളത്തിൽ മിടിക്കുന്നു എന്ന സന്ദേശം ഉയർത്തിയാണ് 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയ നഗരങ്ങളിൽ ഇന്ന് തുടക്കമാവുന്നത്. ഇന്ത്യയടക്കം 45 രാജ്യങ്ങളിൽ നിന്നായി 11,000-ത്തോളം കായിക താരങ്ങൾ ഈ കായിക മഹോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒക്ടോബർ 4 വരെ 43 കായിക ഇനങ്ങളിലായി നടക്കുന്ന ഗെയിംസിൽ 469 മെഡലുകൾ നിശ്ചയിക്കപ്പെടും. 3-ാം തവണയാണ് ജപ്പാൻ ഗെയിംസിനെ വരവേൽക്കുന്നത്. 1958 ടോക്കിയോയിലും 1994 ഹിരോഷിമയിലും ഏഷ്യൻ ഗെയിംസിന് വേദിയായിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ 75 വർഷം ചരിത്രത്തിൽ ഏറ്റവും മികച്ച നേട്ടം കഴിഞ്ഞ തവണ ഹാംഷൂവിലാണ് ഇന്ത്യ നേടിയത്. 28 സ്വർണം ഉൾപ്പെടെ 107 മെഡലുകൾ എന്ന ആ കണക്കിനെ മറികടക്കാൻ ഇന്ത്യ സജ്ജമായി കഴിഞ്ഞു. നഗോയിൽ 267 പുരുഷന്മാരും 232 വനിതകളും ഉൾപ്പെടെ 499 കായിക താരങ്ങളാണ് 36 കായിക ഇനങ്ങളിലായി ഇന്ത്യക്കായി മത്സരിക്കുക.
0: കോഴിക്കോട് നടന്ന 46-ാമത് സംസ്ഥാന അന്തർജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാസർകോട് ജേതാക്കളായി. ഫൈനലിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് മലപ്പുറത്തെയാണ് അവർ പരാജയപ്പെടുത്തിയത്. രാജ്കോട്ടിൽ അണ്ടർ 19 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 7 റൺസിന് പരാജയപ്പെടുത്തി. മഴയെ തുടർന്ന് 20 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ഇന്ത്യ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് 175 റൺസെടുക്കാനേ സാധിച്ചുള്ളൂ. 68-ാമത് സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 2 ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് കാസർകോട്ട് തൃക്കരിപ്പൂരിൽ ആരംഭിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇരുപതാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവ് കൈമാറും. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക
2: प्रवाचिका रचा झा. अथ वार्ताः. प्रधानमन्त्री नरेन्द्र मोदी अद्य 20-तमस्य रोजगार इति आजीविका मेलकस्य अन्तर्गतं विविधेषु प्रशासकीयेषु विभागेषु संस्थासु च नवनियुक्तेभ्यः युवभ्यः 150,000 നിയുക്തിപത്രാണി ദൃശ്യശ്രവ്യപരാന്തർജാലീയ മാധ്യമേന വിതരിഷ്യതി. പ്രധാനമന്ത്രി അസ്മിൻ അവസരെ ഉപസ്ഥിതം ജനസമൂഹമപി സംബോധയിഷ്യതി. ഇതം ആജീവികാമേലകം ദേശസ്യ 45 സ്ഥാനേഷു ആയോജയിഷ്യതെ. നവനിയുക്താഃ അഭ്യർത്ഥിനഃ ഭാരത പ്രശാസനസ്യ വിഭിന്നേഷു മന്ത്രാലയേഷു വിഭാഗേഷു ച കാര്യഭാരം സ്വീകരിഷ്യന്തി. एतेषु राजस्व विभागं रेल मन्त्रालयं गृह मन्त्रालयं स्वास्थ्य परिवार कल्याण मन्त्रालयं वित्तीय सेवा विभागं रक्षा मन्त्रालयं च समेत्य अन्ये विभागाः सम्मिलिताः सन्ति. प्रधानमन्त्री नरेन्द्र मोदी अद्य प्रातः नवदिल्ल्यां पर्यावरणस्य वातावरण गतिशीलतायाश्च भविष्यः इत्यस्मिन् विषये आयोजितस्य अन्ताराष्ट्रिय सम्मेलनस्य उद्घाटनं करिष्यति. द्विदिवसीयस्य अस्य सम्मेलनस्य आयोजनं राष्ट्रिय हरिताधिकरणेन क्रियते. सम्मेलने पर्यावरण विशेषज्ञाः सर्वोच्च न्यायालयस्य उच्च न्यायालयानां जनपद न्यायालयानां च न्यायाधीशाः भागं ग्रहीष्यन्ति. विभिन्न मन्त्रालयानां सचिवाः वरिष्ठाः प्रशासकीयाधिकारिणश्चापि कार्यक्रमे सहभागं करिष्यन्ति. सम्मेलने 17 देशेभ्यः प्रतिष्ठिताः न्यायाधीशाः न्यायिक प्रतिनिधयश्च सहभागं करिष्यन्ति. भारतं संयुक्तारबामीरातश्च प्रादेशिका शान्तेः सुरक्षायाः स्थैर्यस्य च संवर्धनाय कृतेषु प्रयत्नेषु निरन्तर सहकारं समन्वयं च प्रति स्वकीयां प्रतिबद्धतां पुनः प्रकटितवन्तौ. प्रधानमन्त्रिणा नरेन्द्रमोदिना सह ह्यः संयुक्तारबामीरातस्य राष्ट्रपतिना शेख मोहम्मद बिन जायद अल नहयान इत्यनेन दूरभाषेण सम्पर्कः कृतः। उभौ नेतारौ

0: पश्चिमैशियायां प्रवर्तमानानां घटनाक्रमाणां विषये परस्परं विचारान् प्रकटितवन्तौ। उभाभ्यां देशाभ्यां व्यापक सामरिक सहमतिम् अधिकं सुदृढीकर्तुम् ऊर्जा रक्षा प्रौद्योगिकी निवेश स्वास्थ्याञ्च समेत्य नूतनेषु उपायेषु चर्चा कृता। संयुक्तारबामीरातस्य राष्ट्रपतिना प्रधानमन्त्रिणः नरेन्द्र मोदिनः जन्मदिवसस्य अवसरे हार्दिक्यः शुभकामनाः प्रेषिताः तथा भारतस्य सफल ब्रिक्स अध्यक्षतायै तस्य अभिनन्दनमपि कृतम्। प्रधानमन्त्री मोदी ब्रिक्स शिखर सम्मेलने शेख खालिदस्य सहभागितायै तथा भारतस्य अध्यक्षतायाः अन्तर्गतम् महत्वपूर्णानां परिणामानां प्राप्तौ सति संयुक्तारबामीरातस्य सहयोगस्य सहमतेः च प्रशंसां कृतवान्। दिल्ली विश्वविद्यालयस्य छात्रसंघस्य निर्वाचनाय मतदानप्रक्रिया ह्यः सम्पन्ना। अस्मिन् निर्वाचने 8.41% मतदानं पञ्जीकृतम्। मतदानं द्वयोः चरणयोः सम्पन्नम्। ध्यातव्यमिदं यत् अध्यक्ष उपाध्यक्ष सचिव संयुक्त सचिव चेत्येभ्यः पदेभ्यः मतदानं जातम्। मतगणना अद्य दिल्ली विश्वविद्यालयस्य उत्तर परिसरे स्थितस्य विश्वविद्यालय क्रीडांगणस्य बहुद्देशीय सभागारे भविष्यति। ऐषमः एशिया क्रीडा महोत्सवस्य 20तमस्य संस्करणस्य भव्योद्घाटन समारोहः अद्य जापान देशस्य आइशी नागोया स्थिते पालोमा मिजुहो क्रीडांगणे भारतीय समयानुसारं मध्याह्ने 2:30 आरप्स्यते। द्विवारं ओलंपिक पदक विजेत्री मनु भाकर अथ तजिन्दर पाल सिंह तूरः च उद्घाटन समारोहे भारतस्य ध्वज वाहकौ भविष्यतः। एशिया क्रीडाः अद्यारभ्य अक्टूबर मासस्य 4th दिनांक पर्यन्तं प्रवर्तिष्यते। इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ, സമയം 7 മണി. ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രാവിലെ 6:05 കണ്ണൂരിലെത്തേണ്ടിയിരുന്ന ട്രെയിൻ നമ്പർ 2:28.51 സാന്ദ്രകച്ചി മാംഗ്ലൂർ സെൻട്രൽ വിവേക് എക്സ്പ്രസ് 2:36, 8:07 1:63.45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 52 മിനിറ്റും വൈകിയോടുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
1: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
4: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
5: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
4: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
5: 10 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സൂപ്പർ ഗ്രേഡ് ബാങ്ക് മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: അനന്തമായ നീലാകാശത്തിലൂടെ പക്ഷിയെപ്പോലെ പാറി നടക്കുക. പിന്നെ പതുക്കെ ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുക. ഇങ്ങനെ ആഗ്രഹിക്കാത്തവരുണ്ടോ? തില്ലങ്കേരി സ്വദേശി ജംഷീർ തണലോട്ടിനും ഈ ആഗ്രഹമുണ്ടായിരുന്നു. കഠിനമായ പരിശീലനം നേടി സ്കൈ ഡൈവിംഗിലൂടെ അത് സാധ്യമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.
1: താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് ആകാശം നോക്കുമ്പോൾ മൊത്തം എന്താ പറയുക, ചെറിയ ചെറിയ ബിൽഡിങ്ങും കാര്യങ്ങളും കടലും അതൊക്കെ കാണുന്നത്.

0: 13,000 അടി ഉയരെ നിന്ന് ഭൂമിയിലേക്ക് പറന്നിറങ്ങുമ്പോൾ ജംഷീറിന്റെ കയ്യിൽ ഭാരതത്തിന്റെ ത്രിവർണ പതാകയും ഉണ്ടായിരുന്നു. ഒപ്പം ഗിന്നസ് റെക്കോർഡ് നേട്ടവും. എളിയ നിലയിൽ നിന്ന് രാജ്യത്തിന്റെ പതാകാവാഹകനായി മാറിയ ജംഷീറിന്റെ സ്കൈഡൈവിംഗിലെ സാഹസിക അനുഭവങ്ങളാണ് ഈ ജാലകം.
1: സ്കൈഡൈവ് ഇത് നടന്നതെന്ന് പറയുന്നത് ലിബിയ എന്ന് പറയുന്ന കൺട്രി നിന്നായിരുന്നു. ഏകദേശം 65 വരുന്ന ആൾക്കാർ ഒന്നിച്ച് ജമ്പ് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. അതിൽ ഇന്ത്യൻ്റെ ഫ്ലാഗും വെച്ചിട്ട് എനിക്ക് ജമ്പ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് ഇത് എനിക്ക് കിട്ടിയത്. അതിൽ നമുക്ക് ഗിനസ് റെക്കോർഡ് നേടാൻ പറ്റിയിട്ടുണ്ട്. ആക്ച്വലി ഇത് നടന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 7 ഈ പറയുന്ന അറ്റംപ്റ്റ് നടന്നത്. അതിൻ്റെ റിസൾട്ട് നമുക്ക് വന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 14 65 വരുന്ന സ്കൈഡൈവേഴ്സ് നമ്മളെന്ത് വെച്ചാൽ 13,000 അഥവാ ഏകദേശം 4 km ആകാശത്തേക്ക് ഫ്ളൈ ചെയ്യാണ് ചെയ്യുക. നോർമൽ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫ്ലൈറ്റ് നിന്ന് ജമ്പ് ചെയ്യും. അത് സ്പെഷ്യൽ ഫ്ലൈറ്റാണ് വരുന്നത് മിലിറ്ററിൻ്റെ. 65 അപ്പോൾ അത് നമ്മൾ ജമ്പ് ചെയ്ത ശേഷം തന്നെയാണ് പാരച്യൂട്ട് ഓപ്പൺ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഫ്ലാഗ് ഓപ്പൺ ചെയ്യും. ഈ ഫ്ലാഗോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഒരേ സ്ഥലത്ത് തന്നെ ലാൻഡ് ചെയ്യണം. അത് ഏറ്റവും റിസ്ക് വരുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 65 നമ്മൾ കൂട്ടിയെടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ 65 ഒരേ സ്ഥലത്താണ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഒരു ഇതിൻ്റെ റിസ്ക് ഭയങ്കര കൂടുതലാണ്. നോർമലി നമ്മൾ ജമ്പ് ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ആ ഒരു സ്കൈഡൈവിൻ്റെ ലൊക്കേഷൻസ് ഉണ്ട്. പക്ഷേ ഇത് സ്കൈഡൈവിൻ്റെ ലൊക്കേഷൻ ചെയ്യാൻ പറ്റില്ല. ഇത് എയർപോർട്ട് തന്നെ, അതോ ലിബിയയിലുള്ള എയർപോർട്ടിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എൻട്രി ചെയ്യാൻ. ലൊക്കേഷൻ വന്ന് ലിബിയയിലെ ബംഗാസി എന്ന് പറയുന്ന ലൊക്കേഷനാണ് അവിടെ വരുന്നത്. അതിൽ ഏകദേശം 38 രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ടോട്ടൽ 3 മലയാളിയായിട്ട് ആകെ ഞാനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഓരോ ആൾക്കാരും അവരുടെ ദേശീയ പതാക, അതിൽ മൾട്ടിപ്പിൾ ആൾക്കാരുണ്ടാകുമ്പോൾ 3 നമ്മൾ ഇന്ത്യൻ്റെ പതാക എടുത്ത് നമ്മൾ ജമ്പ് ചെയ്തത്. അങ്ങനെ ഓരോ കൺട്രീൻ്റെ ഉണ്ട്. ഇപ്പോൾ UAE ഖത്തറിനുണ്ട്, അങ്ങനെ ഓരോ കൺട്രീൻ്റെ ഉണ്ട്. അതിൽ
0: പരിശീലനത്തിലൂടെ 300 സ്കൈ ഡൈവിംഗ് ചെയ്തിട്ടുണ്ട്.
1: ഞാൻ ആക്ച്വലി ഇതിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 320 ഇതേപോലെ ജമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ വ്യത്യസ്തമാക്കുന്ന പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന്, ഇത് ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് ആണ്. രണ്ടാമതെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഹൈ റിസ്ക് സംഭവമാണ് ഇതിൽ വരുന്നത്. കാരണം റിസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലെന്തുണ്ടെന്ന് വെച്ചാൽ ആക്സിഡന്റിന് ചാൻസസ് കൂടുതലാണ് ഇതിന് വരുന്നത്. സ്പോർട്സ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒന്ന് ദേശീയ പതാക വെച്ച് ജമ്പ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും കാരണവശാൽ എന്റെ ജമ്പിന് എന്തെങ്കിലും കൊണ്ടുണ്ടെങ്കിൽ ആ അറ്റംപ്റ്റ് മൊത്തം പോയി പോകും. അപ്പോൾ അതുണ്ടാക്കുന്ന ബാഡ് മാർക്ക് നമുക്ക് ഇന്ത്യക്കാണ് അതിൻ്റെ ഒരു ബാഡ് മാർക്ക് ഉണ്ടാക്കുക. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. അതല്ലാതെ നമുക്കിപ്പം ആകാശത്ത് കാണുന്നതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കതൊരു വലിയൊരു സംഭവമായിട്ടുള്ള ഇതില്ല. കാരണം അതിൻ്റെ പ്രാക്ടീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് 65 ഒന്നിച്ചിട്ട് പതാകയും അഥവാ അവരുടെ നാഷണൽ ഫ്ലാഗും വെച്ച് ജമ്പ് ചെയ്യുന്നതിനാണ് ഇതിൻ്റെ റെക്കോർഡ്. പിന്നെ അതേ ഒരേ ലൊക്കേഷനിലും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഹൈറ്റ് തന്നെയാണ്. നമുക്ക് ഗിനസ് റെക്കോർഡ് 65 ആൾക്കാർക്കും കിട്ടും. ഇതിലെ പ്രത്യേകത വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരാൾ ഇൻകേസ് അവരെന്ത് ഫ്ലാഗ് ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ അതേപോലെ തന്നെ വെച്ചാൽ അവർ ലാൻഡിങ് വേറൊരു സ്ഥലത്ത് ചെയ്യുന്നു. ഇപ്പോൾ ഇത് ക്യാമറ റെക്കോർഡ് കറക്റ്റ് ആയിട്ട് ഉണ്ടാകണം. ആ റെക്കോർഡിൽ കറക്റ്റ് 15 എന്തായി ഈ അറ്റംപ്റ്റ് മൊത്തം പോയി. കാരണം ഇത് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം. കാരണം ഇതിന് അത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ട്. എയർപോർട്ട് അതോറിറ്റിന്റെ പെർമിഷൻ വേണം, പിന്നെ ഏവിയേഷൻസിന്റെ പെർമിഷൻ വേണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അറ്റംപ്റ്റും പോകും, മരണത്തിൻ്റെ ചാൻസസും ഇതിൽ കൂടുതലാണ്. സാധാരണ ഫ്ലാഗ് നമ്മളിപ്പോൾ ഇതിന് മുന്നേ വെച്ചാൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്താണെന്നുണ്ടെങ്കിലും ആ ഫ്ലാഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ കട്ടവേന്ന് പറയാം, അത് ആകാശത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കിയിട്ട് താഴേക്ക് അത് പറന്നിറങ്ങുക. പക്ഷേ ഇതിൽ നമുക്ക് അങ്ങനെ പറ്റില്ല. ഇത് നമുക്ക് റെക്കോർഡുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണോ വീഡിയോസിന്റെ പ്രൂഫ് വേണം പ്രോപ്പറായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഫ്ലാഗ് വെച്ചിന്. അപ്പോൾ അതിൽ വിൻഡ് ഇപ്പോൾ കാറ്റിന്റെ ഗതിയൊക്കെ മാറുന്നതനുസരിച്ച്, കാരണം ഇത് അത്യാവശ്യം നല്ല മണ്ണുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മളെ വിൻഡ് പുഷ് ചെയ്തുകൊണ്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പാരച്യൂട്ട് നമുക്ക് കൺട്രോളിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൽ.
0: കൂട്ടായ പ്രയത്നത്തിന്റെ വിജയകരമായ പര്യവസാനം ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളായിരുന്നു. അതിലുപരി സുഹൃത്തുക്കളും നാട്ടുകാരും നൽകിയ സ്നേഹം ഏറെ വിലപ്പെട്ടതായിരുന്നു. ജംഷീർ തുടരുന്നു.
1: തായെത്തിയ ശേഷം സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഭവം. കാരണം എന്താ വെച്ചാല് ഒന്ന്, ഞാൻ മാത്രം ഇറങ്ങാൻ നല്ല ഉദ്ദേശം അതിൽ. ബാക്കിയുള്ള ആൾ ഞങ്ങൾ പ്രാർത്ഥിച്ചത് എല്ലാവരും അതന്നെയായിരുന്നു. ഞാൻ എന്നല്ല, ഈ 65 ഒരേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ എല്ലാവരും ഒറ്റ ചോദ്യം ചോദിക്കുന്നത്, എല്ലാവരും ലാൻഡ് ചെയ്തിട്ടില്ലേ. അത് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തുണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക പ്രൗഡ് മൂമെന്റ് ആയിരുന്നു. കാരണം ഒന്ന് നമുക്ക് നേടാൻ പറ്റി, രണ്ടാമത്തെ നമുക്കൊരു ആർക്കൊരു മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റി, കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത്. എന്തെങ്കിലും കാരണവശാൽ ഇതിനെന്തൊരു മിസ്റ്റേക്ക് സംഭവിച്ചാലും നമുക്കതൊരു മോശമായി പോകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇത് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് പോലും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ എൻ്റെ കൂടുതലുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്നാൽ 5,000-10,000 ജമ്പ് ചെയ്ത എക്സ്പേർട്സ് ആണ് ഇതിലുള്ളത്. എനിക്കും കുറച്ച് ആൾക്കാർക്ക് എക്സ്പീരിയൻസ് കുറവുള്ളൂ. പക്ഷെ അത് എന്ന് പറയുന്നതാണെങ്കിൽ എന്നെ ഇൻവൈറ്റ് ചെയ്ത ആളുണ്ട്, ഒരു എമറാത്തി ഉണ്ട്. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻറ്റ് ഇല്ലാണ്ട് കഴിക്കും ഞാനും പോകുന്നത് അവിടെ. എനിക്ക് നാട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതുവരെയുള്ള ഞാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം ഒന്നും ഞാൻ സത്യം എക്സ്പെക്ട് ചെയ്ത് ചെയ്തതല്ല. എനിക്ക് നാട്ടിൽ നിന്ന് തന്നെ എൻ്റെ സ്വന്തം കണ്ണൂരിൽ തില്ലങ്കേരി എന്ന സ്ഥലത്താണ് ഞാൻ. അവിടെ നിന്ന് എനിക്ക് നാട്ടുകാരുടെ നിന്ന് കിട്ടിയ സ്നേഹം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഞാൻ എനിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയതിനേക്കാളും കൂടെ എനിക്കിപ്പോൾ സന്തോഷമുണ്ടാക്കുന്ന നാട്ടുകാരുടെ സ്നേഹമാണ്. അത്രയും എനിക്ക് എന്ത് ചെയ്യുന്ന അവർ പരിപാടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും അവരെന്ത് അവരെ സപ്പോർട്ട് അവർ തന്നിട്ടുണ്ട്.
0: ആദ്യാനുഭവം പേടിപ്പെടുത്തുന്നതായിരുന്നെങ്കിലും പരിശീലനത്തിലൂടെ അത് മറികടക്കാനായി.
1: ഒന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പേടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകും. അങ്ങനെ ഒരു പേടിയുള്ള വ്യക്തി തന്നെയാണ്.

0: ഇഷ്ടമാണ്. എല്ലാ മനുഷ്യന്മാരാകുമ്പോൾ എല്ലാവർക്കും അതിനൊരു ഭയം ഉണ്ടാകും. അപ്പൊ അത് മാറ്റാൻ വേണ്ടി ദുബായിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ചെറിയൊരു സാധാരണ ബേസിക് സാലറി ഉള്ള ഒരു 12 മണിക്കൂറോളം ഡ്യൂട്ടിയുള്ള ഒരു ഇതായിരുന്നു. കാരണം സ്റ്റാർട്ടിംഗ് ആണ് 2015 ഞാൻ അല്ലയിൽ നിന്ന് ഒരു ഫസ്റ്റ് ഞാൻ ദുബായിലേക്ക് വണ്ടി എടുത്ത് പോകുന്ന സമയത്താണ് ഇത് കാണുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നറിയാം, പക്ഷെ നേരിട്ട് നമ്മളിങ്ങനെ കുറെ ആൾക്കാർ ആകാശത്തൂടെ പറന്ന് നടക്കുന്നു. അപ്പൊ നമ്മളൊക്കെ പണ്ട് ഈ സ്പൈഡർമാനും അല്ലെങ്കിൽ പഴയ കഥകൾ കാണുന്ന കുറെ ഇതുണ്ടല്ലോ, അപ്പൊ അതെല്ലാം കണ്ടിട്ടുണ്ടാകുന്ന ഒരു സംഭവം നേരിട്ട് കാണുന്ന അന്നാദ്യമായിട്ടാണ്. അപ്പൊ അത് കണ്ട സമയത്ത് തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി, ഇത് എനിക്കൊണ്ട് പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാനത് അവിടെ പോയി അന്വേഷിച്ചു. ഇതിനൊരു കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഇതിന് നല്ല പൈസ ചിലവായ സംഭവം. അപ്പം അന്നെനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ അവിടെ ഒരു ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അങ്ങനെ അത് വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ അതിന് ശേഷം 2021 ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്തു, വേറെ ഒരാളെ കൂടെ കിട്ടിയിരുന്നു നമ്മൾ ടാൻഡം എന്ന് പറയും, അത് ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കി അതിൽ നല്ല പേടി ഉണ്ടായിരുന്നു. പേടി എന്ന് പറയുകയാണെങ്കിൽ താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് ആകാശം നോക്കുമ്പം മൊത്തം എന്താ പറയുക, ചെറിയ ചെറിയ ബിൽഡിങ്ങും കാര്യങ്ങളും കടലും അതൊക്കെ കാണുന്നത്, ഭയങ്കര ഭയത്തോടെയാണ് അത് ഫസ്റ്റ് ചെയ്തത്. അത് ചെയ്തതിന് ശേഷം എനിക്കത് കോഴ്സായിട്ട് പഠിക്കണം തോന്നി. പിന്നെ അതിൻ്റെ കോഴ്സ് ഞാൻ എടുത്തു, കോഴ്സ് എടുത്ത ശേഷം ലൈസൻസ് എടുത്തു.
1: എങ്ങനെയാണ് സ്കൈഡൈവിംഗിൽ വിദഗ്ധനാവുക? ജംഷീർ തുടർന്ന് സംസാരിക്കുന്നു.
0: നമ്മൾ ആദ്യം കോഴ്സ് എന്ന് പറഞ്ഞാൽ FF എന്ന് പറയുന്നൊരു കോഴ്സാണ്. നമുക്കതിന് ഏകദേശം നാട്ടിൽ ഒരു 2.5 ലക്ഷം കോഴ്സിന് മാത്രം ചിലവാകുന്നുണ്ട്, ഫീസ് മാത്രമേ ചിലവ്. അതിൽ നമുക്ക് 8 ജമ്പാണ് അവർ എന്ത് ചെയ്യുന്നത് തരുന്നത്. അതിൽ എന്തെങ്കിലും ഒരു ജമ്പിൽ നമ്മൾ മിസ്റ്റേക്ക് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഏകദേശം 35,000 രൂപ അധികം എക്സ്ട്രാ പേ ചെയ്യണം. പിന്നെ അതിന് ശേഷം ലൈസൻസ് എടുക്കലാണ്. ലൈസൻസ് എടുക്കണമെങ്കിൽ നമ്മൾ 25 ജമ്പ് ചെയ്യണം. അതിൽ ഓരോ ക്രൈറ്റീരിയാസ് ഉണ്ട്, അത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷൻസ് ഉണ്ട്. നമുക്കതിൽ നിന്ന് ലാൻഡിങ് കറക്റ്റ് ആയിരിക്കണം. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് എന്റെ ജമ്പിൽ തന്നെ എനിക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ വയർലെസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ കൺട്രോൾ സംഭവിച്ചെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ വയർലെസ് എന്റെ ഫ്രീക്വൻസി മാറിപ്പോയി, ഇങ്ങോട്ടും ഇങ്ങോട്ടുണ്ട്. ഫ്രീക്വൻസി മാറിയോ എനിക്ക് കമ്മ്യൂണിക്കേഷൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്യുന്ന സമയത്ത് എന്റെ കാലിന് ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചു. 3 മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞു. പക്ഷേ എന്താ പറയുക, നമുക്കിത് ചെയ്തിട്ട് എന്റെ വിശ്വാസമുണ്ട്, ഒരു സാധനം നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാണ്ട് നമ്മൾ പകുതി കിട്ട് വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ മൊത്തത്തിൽ അതെന്താ കുറ്റബോധമായിരിക്കും. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 3 മാസം കൊണ്ട് ബെഡ് റെസ്റ്റ് വന്നത്. 2 മാസം ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അതിൽ എനിക്ക് കുറെ പാഠങ്ങൾ കിട്ടി, എന്തൊക്കെയാണ് മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ. അതിനുശേഷം ആ കോഴ്സ് എന്ത് ചെയ്തു ഞാൻ കംപ്ലീറ്റ് ആക്കി. അതിന് ഏകദേശം നമുക്ക് 32 ജമ്പിയാണ്, 25 ജമ്പാണ് നിയമപ്രകാരം. കോഴ്സ് നമുക്ക് റെഡിക്ക് ഓരോ ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു ദിവസം നമുക്ക് സുഖമായിട്ട് നമുക്കൊരു 4 ജമ്പൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു മാക്സിമം ഒരു മാസം കൊണ്ട് ചെയ്യാം. പക്ഷെ ഞാൻ ഒരു വർഷം എടുത്തിട്ടുണ്ട്. കാരണം ആ സമയത്താണ് നമുക്ക് എന്ന് വെച്ചാൽ അവിടെ ഈ ചൂട് സമയത്ത് ജമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു വർഷം എടുത്തു. അതിനെക്കൊണ്ട് കുറേ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു.
1: വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് സ്കൈഡൈവിംഗ് ചെയ്തിട്ടുണ്ട്.
0: കോഴ്സ് എടുത്ത ശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പല സ്ഥലത്തായിട്ട്, ഇപ്പം ഞാൻ റഷ്യയിൽ നിന്ന് ജമ്പ് ചെയ്തിട്ടുണ്ട്, കുവൈത്ത് നിന്ന് ജമ്പ് ചെയ്തിട്ടുണ്ട്, അബുദാബിയിൽ നിന്ന് ജമ്പ് ചെയ്തിട്ടുണ്ട്, ഇപ്പം ഈ പറഞ്ഞ ലിബിയ ബിങ്കാസി എന്ന സ്ഥലത്തും ജമ്പ് ചെയ്തു. ഇപ്പം ഇതുവരെ 320 ചെയ്തത്. ആ 320 ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഏകദേശം ഞാൻ 180 ജമ്പാകുന്ന സമയത്ത് എനിക്ക് അബുദാബിൻ്റെ ഗവൺമെന്റിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുടെ ടീമിലേക്ക്. കാരണം അവിടെ എൻ്റെ ഒരു സൈഫ് മത്താർ എന്ന് പറയുന്ന നമ്മളൊരു ട്രെയിനറുണ്ട്, അവിടുത്തെ മാനേജർ ഒരു എമറാത്തിയാണ്, അവരൊരു ടീം ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ആ ടീമിന് എനിക്ക് എന്ത് അവസരം കിട്ടി. അങ്ങനെ അവസരം കിട്ടിയ സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുവൈത്തിൽ UAE വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു ഇതിൻ്റെ ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പറ്റി. ഇതിന് പല രീതിയിലുള്ള മത്സരമുണ്ട്. ഈ ആകാശത്ത് നിന്ന് ജമ്പ് ചെയ്ത സമയത്ത് നമ്മൾ ഈ 13 ഫീറ്റ് നിന്ന് ജമ്പ് ചെയ്താൽ നമുക്ക് 30 സെക്കൻഡുള്ളിൽ നമ്മൾ പോയിന്റ്സ് കൂടുതൽ ആരാണോ എടുക്കുന്നത് അവരാണ് അതിൽ മത്സരം വിന്നറാകും. അങ്ങനെ ഞങ്ങളത് ഫസ്റ്റ് കോമ്പറ്റീഷൻ കുവൈത്തിലായിരുന്നുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഗോൾഡ് മെഡൽ. അതിലൊരു മലയാളി കൂടി റമീസ് മുബാറക് എന്ന് പറയുന്ന വേറൊരു മലയാളി കൂടി ഉണ്ടായിരുന്നു. പിന്നെ റഷ്യക്കാരിയായിരുന്നുണ്ടായിരുന്നു. സ്ത്രീകൾ എല്ലാവർക്കും മിക്സ് ആയിട്ട്, കാരണം അവിടെ അങ്ങനെ നമുക്ക് എല്ലാ ആൾക്കാർക്കും എല്ലാം ഈക്വൽ തന്നെയാണ്. അവിടെ അല്ലാണ്ട് സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ഒന്നുണ്ടാവില്ല, അതൊരു ടീമായിട്ട് ജമ്പ് ചെയ്യുന്നതല്ല. ഇപ്പം നടന്നതാണെങ്കിൽ വ്യക്തിപരമാണ്, പക്ഷെ ടീമായിട്ട് നമുക്ക് ഈ അറ്റംപ്റ്റ് നടത്താൻ പറ്റും. കാരണം കഴിഞ്ഞ തവണ ഇപ്പം ഈ പറഞ്ഞ എനിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ അറ്റംപ്റ്റ് ചെയ്തത് നമ്മുടെ ബംഗ്ലാദേശ് ആർമി ഉണ്ടായിരുന്നു. ആർമീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 54 വരുന്ന ആൾക്കാർ എന്ത് ചെയ്തു, ഒന്നിച്ചിട്ട് ഫ്ളാഗ് വെച്ച് ജമ്പ് ചെയ്ത്. ഇപ്രാവശ്യം ഞങ്ങൾ 65 വെച്ചിട്ട് ഞങ്ങൾ അറ്റംപ്റ്റ് ബ്രേക്ക് ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യക്ക് ഓർമ്മ റഷ്യ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പറയുന്നത് ചൈനക്കാരുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ ബംഗ്ലാദേശ് ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ തന്നെ ഖത്തറി ഉണ്ടായിരുന്നു, എമറാത്തികൾ ഉണ്ടായിരുന്നു, പിന്നെ കുറേ ആൾക്കാരുണ്ട്. ഏകദേശം USA ആൾക്കാരുണ്ട്, ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ന്യൂസിലാൻഡുകാരനുണ്ട്, അങ്ങനെ പല കൺട്രീസ്, എല്ലാ ഒട്ടുമിക്ക 38 വരുന്ന കൺട്രീസ് ആൾക്കാർ, ആഫ്രിക്കൻ കൺട്രീസ് ഉണ്ട്, അത്യാവശ്യം യൂറോപ്യൻ കൺട്രീസിനൊക്കെ ആൾക്കാരുണ്ട്. സ്പോർട്സ് പോലെയാണ് ഇത് കളിക്കുക. കാരണം നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കല്ലേ, ഫുട്ബോളിലും കളിക്കുന്ന പോലെ. അപ്പോൾ അതേപോലെ തന്നെയാണ്, ഇപ്പം ട്രെയിനിങ് എന്നാൽ എനിക്ക് അഡ്വാൻസിലേക്ക് പോകണമെങ്കിൽ ഇനിയും ട്രെയിനിങ് എടുക്കാം. ഇപ്പം നമുക്ക് ഒറ്റക്ക് തന്നെ നമ്മളിപ്പോൾ നോർമലി പോയിട്ട് നമ്മൾ ക്രിക്കറ്റിലും കളിക്കുന്ന പോലെ ഒരു ആക്ടിവിറ്റിയാണ്, എനിക്ക് ഒരു സ്പോർട്സ് ആണ് ഇത് കളിക്കും. അപ്പോൾ ആ ലെവലായിട്ട് നമ്മൾ പോകുന്നു. ഇന്ത്യയിൽ റെഡിക്കും 2 സ്ഥലത്തുണ്ട് ഈ സംഭവം. പക്ഷേ 2 സ്ഥലത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവിടെ രണ്ടും ഈ നമ്മൾ ഹൈറ്റ് കുറവാണ്. ഹൈറ്റ് കുറഞ്ഞതനുസരിച്ച് നമുക്ക് അതിനെക്കൊണ്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് നമ്മളെ സ്പോർട്സിൻ്റെ കണക്ക് പ്രകാരം നമുക്കതൊരു കാര്യമില്ല, ജമ്പ് വേസ്റ്റ് ഓഫ് ജമ്പാണ്. അപ്പോൾ അതൊരു ചെറിയൊരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാം, ഇന്ത്യയിൽ റെഡിക്ക് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ നോർമൽ 13 ജമ്പിലാണ് ആവറേജ് നമ്മൾ ചെയ്യാം. കാരണം 15,000 മുകളിൽ നമുക്ക് ജമ്പ് ചെയ്യണം, നമ്മൾ ഓക്സിജൻ സിലിണ്ടർ വെക്കണം. കാരണം നമുക്ക് അതിന് മുകളിൽ നമുക്ക് ഓക്സിജൻ കിട്ടില്ല. അങ്ങനെ ഒരു ജമ്പ് ഉണ്ട് റെഡിക്കും, പക്ഷെ അത് ഹലോ ജമ്പ് എന്ന് പറയുന്ന ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ജമ്പ് ചെയ്യുന്ന സംഭവം. ഇത് സ്കൈഡൈവ് എന്ന് പറയുന്ന സെയിം, അതെന്ന് വെച്ചാൽ ഇതിൽ തന്നെ എയറിലുള്ള പാരഗ്ലൈഡിംഗ് ഉണ്ട്, സ്കൈഡൈവ് ഉണ്ട്. പാരഗ്ലൈഡിംഗ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നമ്മൾ ഇന്ന് ആകാശത്തേക്ക് പറന്നിട്ട് പോകുന്ന സംഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ

0: നമ്മൾ ആദ്യം 13 ഫീറ്റ് നിന്ന് ജമ്പ് ചെയ്താൽ ഏകദേശം 200 to 300, അത് ഒരാളുടെ ബോഡി വെയിറ്റ് ആണ്. ആവറേജ് 230 to 240 ലെവലിലേക്ക് നമ്മൾ വീണുകൊണ്ട്, അതായത് നമ്മൾ കാറ് പോകുന്ന സ്പീഡ് ഉണ്ടല്ലോ, കാറിന് ഒരിക്കലും 240 പോകില്ല. അതേപോലെയാണ് നമ്മൾ ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ എന്ന് വെച്ചാൽ പാരച്യൂട്ട് ഏകദേശം 4500 അല്ലെങ്കിൽ 4000 ഫീറ്റ് ആകും നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഓപ്പൺ ചെയ്യും. ഏകദേശം 50 സെക്കൻഡാണ് നമുക്ക് ഉണ്ടാകുന്ന ടൈം എന്ന് പറയുന്നത്. ആ 50 സെക്കൻഡ് നമ്മൾ എൻജോയ് ചെയ്യും. നമ്മൾ 50 സെക്കൻഡ് വരെ നമ്മൾ പാരച്യൂട്ട് ഓപ്പൺ ചെയ്യാതെ നമ്മൾ ഈ ഫ്ലൈറ്റ് എന്ത് ചെയ്യും ചാടും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാരച്യൂട്ട് ഓപ്പൺ ചെയ്യുന്നത്. പാരച്യൂട്ട് ഓപ്പൺ ചെയ്ത 5 മിനിറ്റ് 8 മിനിറ്റിനുള്ളിൽ നമ്മൾ ലാൻഡ് ചെയ്യും. അത് നമ്മൾ ഫ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങും. രണ്ടും വേറെ പറയുമ്പോൾ മറ്റേന്ന് പറയുമ്പോൾ നമുക്കൊന്നുമില്ല, കാരണം ഒരു ലൈക്ക് ഒരു ബേർഡ്, ഒരു പക്ഷി പറക്കുന്നത് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു പക്ഷി പറക്കുന്ന പോലെ നമുക്ക് പാരച്യൂട്ട് ബാക്കിലുണ്ട്. നമ്മൾ ആ പറഞ്ഞ ടൈം ആകുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യും. ഭാരം ഫീൽ ചെയ്യില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഗ്രാവിറ്റി കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരിക്കലും ഭാരത്തിന്റെ സംഭവമൊന്നുമില്ല. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഭാരം കൂടുന്നതിനനുസരിച്ച് സ്പീഡ് കൂടുതലായിരിക്കും നമ്മൾ വീകുന്നില്ല. അത് നമ്മളിപ്പോൾ ഒരു സിനിമയിലൊക്കെ കാണുന്ന കൊക്കയിലൊക്കെ വീകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, സെയിം അനുഭൂതി തന്നെ. പക്ഷേ അതിൽ നമ്മൾ എന്ത് ചെയ്യും, ബോഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യും. രണ്ടാൾ കൂടെ ഒന്നിച്ച് ജമ്പ് ചെയ്യുന്നതാണെന്ന് വെച്ചോ, അപ്പോൾ ഒരാൾ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റും. അങ്ങനെ ഒരു കുറച്ച് ബോഡി ബാലൻസ് ഉണ്ട് ഇതിൽ. കാരണം എക്സ്പെഷ്യലി ഞങ്ങൾ നോർമൽ ഈ പറഞ്ഞ 319, അതായത് ടോട്ടൽ 320 ജമ്പ് എന്ന് പറയുന്നത് നമ്മൾ 20 ആളെ ഉണ്ടാവുള്ളൂ. 21 ആളെ ഒരു ഫ്ലൈറ്റിൽ നോർമൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ 21 ആളെന്നെ ഭയങ്കര റിസ്ക് ഉണ്ട് അതിൽ. പക്ഷെ അതിൽ 65 ആളും ഒരേ സമയത്ത് ജമ്പ് ചെയ്യുന്നത് നടന്നത് കൂട്ടിയെടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. പാരച്യൂട്ട് ഓപ്പൺ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ ലൈൻസ് ഉണ്ട് ഇതിന്റെ ഒരു കേബിൾ ഉണ്ട്, അത് നമ്മൾ കണക്ട് ആയി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പറയുന്നത് ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയുന്നത് ലെഫ്റ്റ് റൈറ്റേ പോകാൻ പറ്റുള്ളൂ. ഒരിക്കലും നമുക്ക് അവിടെ ബ്രേക്ക് പിടിച്ച് ഒരാൾ എൻ്റെ മുന്നിലുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിർത്താൻ പറ്റില്ല. വണ്ടി നിർത്തുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലെഫ്റ്റിലും ആളുണ്ടാവും, റൈറ്റിലും ആളുണ്ടാവും, ഫ്രണ്ടിലുണ്ടാവും, വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ റിസ്ക് ഇതിന് ഭയങ്കര എന്ന് പറയുന്നത്. ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവം. ഇപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പോലും ഇതിലൊരു ഏജിന്നോ ഒരു സംഭവമൊന്നുമില്ല. ഒരു മിനിമം മെന്റലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ള സംഭവമുണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. ഫിസിക്കലി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഇപ്പം കാലില്ലാതെ ആൾക്കാർ ജമ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു മലയാളി തന്നെ ഉണ്ട്, കാലില്ലാതെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയുണ്ട്, മൂപ്പർ ജമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല ആൾക്കാർ എന്തുണ്ട് ഇതിൽ ജമ്പ് ചെയ്യാൻ പറ്റും. ഇതിൽ ആകാൻ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു മനക്കട്ടി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്കൊരു വിശ്വാസം വേണം ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റുമെന്നുള്ളത്. ഞാൻ എല്ലാവരോടും പറയാണ്ട് ഇത് ചെയ്യണമെന്നേ പറയാറുള്ളൂ.
1: ഡൈവിംഗ് സുരക്ഷിതമാക്കാനുള്ള മാർഗങ്ങൾ ഇതിന്റെ ഭാഗമായുണ്ട്.
0: ഇതിൽ റെഡിക്ക് പറഞ്ഞാൽ നമ്മളൊരു കാർ ഡ്രൈവ് ചെയ്യുന്നതിനേക്കാളും റിസ്ക് കുറവാണ് ഞാൻ പറയും സ്കൈ ഡൈവ്. കാരണം എന്ന് വെച്ചാൽ അത്രയും സേഫ്റ്റി മെഷർമെന്റ് ഇതിലുണ്ട്. നമുക്ക് രണ്ട് പാരച്യൂട്ട് ഉണ്ട്. ഇനി എന്തെങ്കിലും കാരണവശം എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് ബോധം പോയാൽ എന്ത് സംഭവിക്കും. ബോധം പോയിരുന്നെങ്കിൽ നമുക്ക് AED എന്ന് പറയുന്ന നമുക്കൊരു സിസ്റ്റം ഉണ്ട് ഇതിലും. AED എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ വീകുന്ന സ്പീഡും അതേപോലെ തന്നെ എത്ര ഫീറ്റിലാണ് നമ്മളുള്ളതെന്ന് ഇത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പാരച്യൂട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി വീകുന്ന 250 സ്പീഡിലാണ്. പാരച്യൂട്ട് ഓപ്പൺ ചെയ്ത് നമ്മളത് 30 സ്പീഡിലേക്ക് എത്തും. അപ്പോൾ ഇൻ കേസ് നമ്മൾ എന്ന് വെച്ചാൽ 1500 ഫീറ്റിന് താഴെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വീണുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ സ്പീഡ് നമ്മളിപ്പോൾ മോർ ദാൻ 120 ആണ് ഐ തിങ്ക് അറൗണ്ട് അങ്ങനെയായിട്ട് വരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എന്താണ്, പാരച്യൂട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഈ മെഷീൻ മനസ്സിലാക്കി ഓട്ടോമാറ്റിക് എന്ത് ഓപ്പൺ ചെയ്യും. ബട്ട് അത് ഉറപ്പില്ല, കാരണം അതൊരു മെഷീനാണ്, നമുക്ക് ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് കാറിൻ്റെ എയർ ബാഗെല്ലാം പോലെ, കാറിൻ്റെ എയർ ബാഗ് പൊന്താ പൊന്താതിരിക്കും. പിന്നെ നമുക്ക് രണ്ട് പാരച്യൂട്ട് ഉണ്ട്. ഒരു പാരച്യൂട്ട് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പാരച്യൂട്ട് ഓപ്പൺ ചെയ്യാം.
1: ജംഷീറിന്റെ കുടുംബം,
0: ഇപ്പം എന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എന്റെ ഫാമിലി ആയിക്കോട്ടെ, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അത് ഈവൺ നമ്മുടെ ഓഫീസിൽ എന്റെ കൊളീഗ്സ് ആയിക്കോട്ടെ, എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. ആദ്യമൊക്കെ കുറച്ച് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കണ്ണൂർ ജില്ലയിൽ തില്ലങ്കേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തില്ലങ്കേരി അല്ല, ആക്ച്വലി കാവുമ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ കല്യാണം കഴിച്ചത് പേരാവർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത്. ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ബിസിനസ്സാണ്. എൻ്റെ ഉപ്പ ഈ കൃഷിൻ്റെ പരിപാടിയാണ്. ഉപ്പാൻ്റെ പേര് ഉസ്മാൻ എന്ന് പറയുന്നതാണ്. ഉമ്മാൻ്റെ പേര് റംല എന്ന് പറയുന്നത്. ഉമ്മാൻ ഹൗസ് വൈഫാണ്. പെങ്ങളിൽ ഷെഫീൻ എന്ന് പറയുന്നത് CHM ഹൈസ്കൂൾ കാവുമ്പടി എന്ന് പറഞ്ഞ സ്കൂളിലെ ടീച്ചറാണ്. പിന്നെ എൻ്റെ വൈഫ് ബുഷ്ര എന്ന് പറയുന്നതാണ്. രണ്ടാളും, ഒരു നഫീസ മിഫ്ര എന്ന് പറയുന്നത് മെഹസാൻ ഹസൻ എന്നാണ്. 8 വയസ്സും 5 വയസ്സും രണ്ടാൾക്കാർ.
1: മകൾക്കും ഇതേ വഴി തുടരാൻ താല്പര്യമുണ്ട്.
0: എന്റെ മോള് ഓൾറെഡി ഇതിന്റെ ചെറിയ വേറൊരു പ്രാക്ടീസ് ഉണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡോർ എന്ന് പറയുന്നത് അഥവാ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് ഓൾറെഡി അവൾ ഇതിന് മുന്നേ ചെയ്തതാണ്. അവൾക്ക് ഭയങ്കര താല്പര്യം, കാരണം അവൾക്ക് 8 വയസ്സിന് മുകളിലായാലേ ശരിക്കും അത് തായ്ലാൻഡിന് ചെയ്യാൻ പറ്റുള്ളൂ. അവൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, എനിക്ക് ജയിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. 8 വയസ്സ് കഴിഞ്ഞ് ഇപ്പോൾ, കാരണം ഹൈറ്റിന്റെ കൺസെൻട്രേഷൻ, റിസ്ക് എപ്പോൾ എടുക്കുന്ന ആൾക്കാർക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാവും. ഒന്ന് നമുക്ക് എന്താണ് ടൈമിന്റെ വില മനസ്സിലാക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കുള്ളതിൽ നിന്ന് 50 മുതൽ 60 സെക്കൻഡ്. ഇൻ കേസ് ഞാൻ ഇതവാ അതൊരു 1.5 മിനിറ്റായിന്ന് വെച്ചാൽ, 1.5 മിനിറ്റായിട്ട് പാരച്യൂട്ട് ഓപ്പൺ ചെയ്തില്ലേ ഞങ്ങൾ താഴേക്ക് എത്തും. അപ്പോൾ സെക്കൻഡിന്റെ വില ഇമ്പോർട്ടൻസ്, സമയത്തിന്റെ വില ഭയങ്കര. പിന്നെ അതേപോലെ തന്നെ നമുക്കിതിൽ പല കാര്യങ്ങൾക്ക് സേഫ്റ്റി, ഇപ്പോൾ എന്നോട് പറയും, ഇപ്പോൾ ചില ആൾക്കാരുടെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ എനിക്കെന്താ പേടി, എനിക്കിപ്പോഴും പേടിയാണ്. കാരണം നമ്മൾ നിന്ന് സേഫ്റ്റി നോക്കുന്ന ഒന്നായിട്ട്, സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇതിന് ശ്രദ്ധ ഭയങ്കരമായിട്ട് നമുക്കിതിനുണ്ട്. കുറെ പാഠങ്ങൾ നമുക്കിതിൽ പഠിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ള അച്ചടക്കം കുറേ കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാക്കും നമുക്കിത്. എനിക്ക് ഇതിന്റെ പോലെ തന്നെ വേറെ കുറെ അഡ്വഞ്ചേഴ്സ് പരിപാടികളുണ്ട്. കാരണം ഞാൻ വേറെയും സ്കൂബ ഡൈവ് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഒന്ന് സ്കൈ ഡൈവിൽ തന്നെ എനിക്ക് നേടാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ്റെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഥവാ ഇപ്പം ഇൻ കേസ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇന്ത്യൻ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട് ഭയങ്കര ആഗ്രഹം. കാരണം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കോമ്പറ്റീഷൻ ഞാൻ പറഞ്ഞില്ല, രണ്ട് കോമ്പറ്റീഷൻ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. രണ്ട് കോമ്പറ്റീഷനിലും ഒന്നിൽ ഞങ്ങൾക്ക് ഗോൾഡ് മെഡലും കിട്ടിയിട്ടുണ്ട് വെങ്കല മെഡലും. അത് ഞങ്ങൾക്ക് യു എയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം യു എ എന്ന ആ സമയം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തത്. അതേപോലെ തന്നെ ഇന്ത്യക്ക് അടിക്കുമ്പോൾ

0: ടീമില്ല അവിടെ. മിലിറ്ററി ടീം ഉണ്ടായിരുന്നു, ബട്ട് അധികം അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാണുന്നില്ല. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള എൻ്റെയും എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞാൻ പറഞ്ഞ റമീസ്, ജിതിൻ എന്നൊക്കെ പറയുന്ന അജ്മൽ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഞങ്ങളൊരു ആഗ്രഹമാണ് ഒരു ടീം ഫോം ചെയ്യണം, അത് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. അത് എൻ്റെ ഒരു ഡ്രീമായിട്ട് ഞാൻ വെക്കുന്ന സംഭവമാണ്, ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ തന്നെ വേറൊരു സംഭവമുണ്ട്. ഞാനിപ്പോൾ ഒരു കോഴ്സ് ഒരു അടുത്ത ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ടി വി കാണുന്ന ജെറ്റ് മാൻ എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് പുതിയൊരു കോൺസെപ്റ്റാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നിന്ന് ഇപ്പോൾ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഭയങ്കര എക്സ്പെൻസീവാണ് സംഭവം. അത് അതിപ്പോൾ എനിക്ക് തോന്നുന്നു 5 ഇയർ ആകുമ്പോഴത്തേക്കൊക്കെ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും കുറയുന്ന വിചാരിക്കുന്നുണ്ട്. കാരണം ഇപ്പം തന്നെ നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 15 മിനിറ്റിൻ്റെ ട്രെയിനിങ് നമുക്ക് ഏകദേശം 15 ലക്ഷം രൂപ ഇടുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവ്. 15 മിനിറ്റൊന്നും ഒരിക്കലും ആവില്ല. അത് യു എസിലാണ് സംഭവം ഉള്ളത്. അറ്റ്ലീസ്റ്റ് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ. അത് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. കാരണം നമ്മൾ ബിസിനസ്സാണ് ഞാൻ ചെയ്യുന്നത്. ഈ ജോബ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്ക് എല്ലാവർക്കും സ്ട്രെസ്സും കാര്യങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒരു റിലീസാണ്, എല്ലാവരോടും ഞാൻ പറഞ്ഞ സംഭവമാണ്. എന്തെങ്കിലും ഒരു ഹോബീസ് വേണം. അത് സ്പോർട്സ് ആകുമ്പോൾ കുറച്ചും കൂടി, ചിലപ്പോൾ ക്രിക്കറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഫുട്ബോൾ ആയിരിക്കാം. ഇപ്പോൾ ഞാൻ സ്കൈഡൈവ് ചൂസ് ചെയ്ത പോലെ എല്ലാ ആൾക്കാരും നിർബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ഹോബീസ് ഉണ്ടെങ്കിൽ അത് അവർക്ക് ഗുണം ചെയ്യുള്ളൂ. ഈ ലഹരി എന്ന് പറഞ്ഞ സാധനത്തിൽ ആൾക്കാരൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാംഗ്വേജ് പറയണം, കിക്ക് കിട്ടുക എന്ന് അവർ പറയാം. അടിക്കും കിക്ക് എന്ന് പറയുന്നത് അതെല്ലാം അടിക്കും. ഒരു സ്പോർട്സിലാണ് അടിക്കും കിക്ക്. അതിപ്പോൾ സ്കൈഡൈവ് എന്നല്ല ഞാൻ പറഞ്ഞത്, ഏത് സ്പോർട്സിനാണെങ്കിൽ അത് കിക്ക് ഉണ്ട്. അങ്ങനെ ഉണ്ടാകും. അത് നമ്മുടെ ഗവൺമെൻറ് ആയിക്കോട്ടെ, നാട്ടായിക്കോട്ടെ, എല്ലാവരും എന്തിനും അതിനെ സപ്പോർട്ട് ചെയ്യണം. കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഗ്രൗണ്ടിൽ പോകണമെന്നായിരുന്നു നമ്മൾ ചിന്തിക്കാറ്. കാരണം അത്രയും ഗ്രൗണ്ടുകളുണ്ട്. ഇപ്പം പറഞ്ഞുകാരിയിലെ ആൾക്കാർ, പോപ്പുലേഷൻസ് കൂടി, ഗ്രൗണ്ടോ കാര്യങ്ങളോ ഇല്ല, കുട്ടികൾക്ക് വേറൊരു സൊല്യൂഷൻസ് ഇല്ല, അവരൊക്കെ എന്തെങ്കിലും അവരതായ രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ നടക്കുന്ന വെച്ചാൽ അത്യാവശ്യം ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഏതെങ്കിലും സ്പോർട്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫോക്കസ് എന്തായിരിക്കും, അതിലേക്കായിരിക്കും പോവുക. പിന്നെ ഒരിക്കലും അവർക്ക് ഡ്രഗ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരേക്ക് പോകാനുള്ള ഒരു ചാൻസ് അതിലില്ല.
1: പറന്ന് പറന്ന് ഗിന്നസ് നേട്ടത്തിലേക്ക്. സ്കൈഡൈവിംഗിൽ ഗിന്നസ് റെക്കോർഡിന് അർഹനായ തില്ലങ്കേരിയിലെ ജംഷീർ തണലോട്ട് പങ്കെടുത്ത ജാലകം സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു, എച്ച്, കൂടെ സി കെ രാജശ്രീ.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
0: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
0: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
2: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ യൂണിവേഴ്സിറ്റി മാങ്ങാട്ടുപറമ്പ ക്യാമ്പസിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിൽ ദിവസവേതനടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. പ്രായം 18-40. അഭിമുഖം 22-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മാങ്ങാട്ടുപറമ്പ ക്യാമ്പസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-2784-625. നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ മുത്തത്തെ, മൈതാനപ്പള്ളി, കൊളശ്ശേരി, പാനൂർ യു പി എച്ച് എസ്സികളിലെ 5 സപ്പോർട്ട് സ്റ്റാഫ് ഒഴിവുകളിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ നിയമനം നടക്കുന്നു. യോഗ്യത SSLC. പ്രായം 40 വയസ്സിൽ താഴെ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 28-ന് രാവിലെ 10:30 മുമ്പ്. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പും സഹിതം കണ്ണൂർ NHM ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-2709920. അടൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ, ഹൈസ്കൂൾ കന്നഡ വിഭാഗം ഫിസിക്കൽ സയൻസ് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 22-ന് രാവിലെ 10 മണിക്ക്

0: സ്കൂൾ ഓഫീസിൽ നടക്കും. കേട്ടിട്ട് നിർബന്ധം. ഫോൺ നമ്പർ 85 47 18 52 92. കണ്ണൂർ സർവകലാശാലയുടെ പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന ആനന്ദ തീർത്ഥ ക്യാമ്പസിലെ ജ്യോഗ്രഫി പഠനവകുപ്പിൽ മണിക്കൂർ വേതനടിസ്ഥാനത്തിൽ അധ്യാപക നിയമനത്തിനായി വിരമിച്ച അധ്യാപകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം 22-ന് രാവിലെ 11 മണിക്ക് പഠനവകുപ്പിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 47 08 50 46. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ 25-26 തീയതികളിൽ രാവിലെ 10-15 മുതൽ വൈകുന്നേരം 5 മണി വരെ വ്യാവസായികാടിസ്ഥാനത്തിലുള്ള പശുവളർത്തൽ വിഷയത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 24-ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 04972763473. കാറടുക്ക ഗ്രാമപഞ്ചായത്തിന് കീഴിൽ മുള്ളേരിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് സർജൻ സ്റ്റാഫ് നഴ്സ് ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 24-ന് രാവിലെ 11 മണിക്ക് FHSCയിൽ നടക്കും. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04994260049. അംശാദായ കുടിശ്ശിക കാരണം ക്ഷേമനിധി അംഗത്വം റദ്ദായിപ്പോയ കണ്ണൂർ ജില്ലയിലെ ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും പിഴ സഹിതം കുടിശ്ശിക അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കാൻ ഈ മാസം 30 വരെ അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04972701081. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-32-3740. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. 20-ാമത് റോസ്കാർ മേളയിലൂടെ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് വിതരണം ചെയ്യും. റോസ്കാർ മേളയുടെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽ തീര ശുചീകരണ യജ്ഞം നടക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. 20-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് 20-ാമത് റോസ്ഗാർ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ധനകാര്യം, റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യ, കുടുംബക്ഷേമം, പ്രതിരോധം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. 20-ാമത് റോസ്ഗാർ മേളയോടെ നിയമനക്കത്തുകൾ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആകും. യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും രാജ്യത്തിന്റെ വികസനയാത്രയിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് റോസ്ഗാർ മേളയുടെ ലക്ഷ്യം. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അഭിസംബോധന ചെയ്യും. കൊച്ചി, കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി വിദഗ്ധർ, സുപ്രീംകോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാർ, വിവിധ മന്ത്രാലയ സെക്രട്ടറിമാർ എന്നിവരെ കൂടാതെ 17 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംബന്ധിച്ച്

0: സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യയോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ലോക്സഭാംഗം സഞ്ജയ് ജയ്സ്വാളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബില്ലിലെ വ്യവസ്ഥകളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധികൾ വിശദീകരിച്ചു. സൌഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ നടന്ന യോഗത്തിൽ അംഗങ്ങൾ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചതായി ജെപിസി ചെയർമാൻ സഞ്ജയ് ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽത്തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം അല്പസമയത്തിനകം ആരംഭിക്കും. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, എൻസിസി, എൻഎസ്എസ് വോളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കാളികളാകും. സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തുടർ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യയും യുഎഇയും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ആശയവിനിമയം നടത്തി. ഊർജ്ജം, പ്രതിരോധം, സാങ്കേതികവിദ്യ, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ യുഎഇ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ. ഭൂട്ടാൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയ്ശങ്കർ ചർച്ച നടത്തി. പരസ്പര പ്രാധാന്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഭൂട്ടാനിലെ നിരവധി വികസന പദ്ധതികളും ഇരുവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നംഗ്യൽ വാങ്ചുക്, ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിംഗ് തോബ്ഗെ എന്നിവരുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വാണിജ്യ ഉപഭോക്താക്കൾക്ക് പഞ്ചസാര ശേഖരണ പരിധി 15 ദിവസത്തിൽ നിന്ന് 30 ദിവസമായി ഉയർത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. എന്നാൽ നിലവിലുള്ള 15 ദിവസത്തെ പരിധിക്കപ്പുറം കൈവശം വയ്ക്കുന്ന പഞ്ചസാര, അഡ്വാൻസ് ഓതറൈസേഷൻ പദ്ധതി, താരിഫ് റേറ്റ് കോട്ട എന്നിവ വഴി ഇറക്കുമതി ചെയ്തതിൽ നിന്ന് മാത്രം സമാഹരിക്കണമെന്ന നിബന്ധനയ്ക്ക് വിധേയമായിട്ടാണ് ഇളവ് അനുവദിച്ചത്. പൊതുവിപണിയിൽ നിന്ന് വാങ്ങുന്നതിനുള്ള ശേഖരണ പരിധി 15 ദിവസം എന്നത് മാറ്റമില്ലാതെ തുടരും. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ സേവന കയറ്റുമതി 8.2% വർദ്ധിച്ച് 221.4 ബില്യൺ ഡോളറിലെത്തിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാർഷിക സർവേ. ആകെ സോഫ്റ്റ്വെയർ സേവന കയറ്റുമതിയുടെ ഭൂരിഭാഗവും ബിപിഒ സേവനങ്ങൾ അടങ്ങുന്ന ഐടി അധിഷ്ഠിത മേഖലയിൽ നിന്നാണ്. കയറ്റുമതിയുടെ 54.1% അമേരിക്കയിലേക്കാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വീഡിഷ് ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻ ഇന്ത്യ പുറത്തുവിട്ട ഏറ്റവും പുതിയ ബിസിനസ് ക്ലൈമറ്റ് സർവേ 2026 പ്രകാരം 40 രാജ്യങ്ങളെ അപേക്ഷിച്ച് ബിസിനസ് അന്തരീക്ഷത്തിൽ ഇന്ത്യ 1st നേടി. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ സാമൂഹ്യ മാധ്യമത്തിലാണ് ഈ വിവരം പങ്കുവച്ചത്. ആഗോളതലത്തിലെ അസ്ഥിരതകൾക്കിടയിലും ഇന്ത്യയിലെ ബിസിനസ് അന്തരീക്ഷം സുസ്ഥിരത, വളർച്ച, വ്യവസായ സൌഹൃദ അന്തരീക്ഷം എന്നിവയിൽ മികച്ച മാനദണ്ഡമാണ് മുന്നോട്ടുവയ്ക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ നീതി ആയോഗിന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് ചർച്ച ചെയ്തു. നയരൂപീകരണ സമിതിയായി രൂപകൽപ്പന ചെയ്തുകൊണ്ട് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിന്റെ രൂപീകരണം സഹകരണാത്മക ഫെഡറലിസത്തെ ശക്തിപ്പെടുത്തുമെന്ന് നീതി ആയോഗ് മുൻ സിഇഒ അമിതാഭ് കാന്ത് പറഞ്ഞു. ചെങ്കടൽ മേഖലയിലെ സുരക്ഷാ സാഹചര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാര പ്രദേശത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങളെയും ഇന്ത്യ അപലപിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: Such attacks, I need not elaborate or reiterate, they vitiate the regional security, they impact or undermine regional peace and security, and also threaten freedom of navigation through the Bab al-Mandeb. And obviously, for various reasons, this is totally unacceptable to us. We hope

0: that there is early restoration of peace and stability in the region.
1: കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. അടുത്ത മാസം 4 നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിലായി 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. വ്യാജ വാർത്തകൾ നൽകുന്നു എന്ന ആരോപണത്തെ തുടർന്ന് CNN, MS Now, പൊളിറ്റിക്കോ എന്നീ മാധ്യമ സ്ഥാപനങ്ങളെ നിരോധിക്കുകയാണെന്ന് വൈറ്റ് ഹൌസ്. മാധ്യമ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ഇത്തരം വിലക്കുകൾ തുടർന്നേക്കാമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ന്യൂയോർക്ക് ടൈംസ്, വാൾസ്ട്രീറ്റ് ജേർണൽ, BBC തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി ട്രംപ് സ്വീകരിച്ചിരുന്നു. പാകിസ്ഥാനിൽ സ്ഫോടനത്തിൽ 15 പോലീസുകാർ ഉൾപ്പെടെ 21 പേർ കൊല്ലപ്പെട്ടു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. പള്ളിക്ക് സമീപം വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെയാണ് സ്ഫോടനമുണ്ടായത്. തെരച്ചിലിൽ 6 ഭീകരരെ വധിച്ചതായി പാകിസ്ഥാൻ പോലീസ് അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ മേധാവിയായി അമേരിക്കൻ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥൻ ലൂക്ക് ലിൻബർഗിനെ ഐക്യരാഷ്ട്രസഭ നിയമിച്ചു. സംഘടനാ ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ ഉൾപ്പെടെയുള്ള പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് നിയമനം. സംഭാവനകളെ ആശ്രയിച്ചാണ് റോമാസ്ഥാനമായുള്ള ഈ സംഘടന പ്രവർത്തിക്കുന്നത്. 20-ാമത് റോസ്കാർ മേളയിലൂടെ 51,000-ലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് വിതരണം ചെയ്യും. റോസ്കാർ മേളയുടെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്രസഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയൻ ചൌധരിയും പങ്കെടുക്കും. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ 2 അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ്സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽ തീര ശുചീകരണ യജ്ഞം നടക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
3: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തെന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
4: വിവാഹത്തിനും വിശേഷാവസരങ്ങളിലും മനോഹരമായി ഒരുങ്ങാൻ പെരളശ്ശേരിയിൽ തുഷാലി ബ്രൈഡൽ സ്റ്റുഡിയോ. ട്രെൻഡിനൊത്ത ബ്രൈഡൽ ജ്വല്ലറി, ബ്രൈഡൽ വെയർ എന്നിവയുടെ ആകർഷകമായ കളക്ഷൻസ് മിതമായ നിരക്കിൽ വാടകയ്ക്കും വിൽപ്പനയ്ക്കും. ബുട്ടിക് കളക്ഷൻസ്, ആക്സസറീസ് എല്ലാം ഒരിടത്ത്. തുഷാലി ബ്രൈഡൽ സ്റ്റുഡിയോ, വില്ലേജ് ഓഫീസിന് എതിർവശം, പെരളശ്ശേരി. ഫോൺ 9778491941.
5: കണ്ണൂർ മിററും വിന്തൻ കോർപ്പും 9 കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടെഴുത്തിന്റെ 60 പരിപാടിയുടെ ഭാഗമായി കോളേജ് തല ഗാനാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 25 മുൻപ് രജിസ്റ്റർ ചെയ്യുക. ഫോൺ 7025057778.
6: FM ഡയറി തുടർന്ന് കേൾക്കാം.
7: അപൂർവ ഗാനം.

1965 റിലീസായ സാഥി മാൻസ എന്ന മറാത്തി ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആനന്ദ് ഖൻ എന്ന അപരനാമത്തിൽ ലതാ മങ്കേഷ്കർ സംഗീതം നൽകിയ 5 മറാത്തി ചിത്രങ്ങളിൽ ഒന്നാണ് സാഥി മാൻസ. മികച്ച ഗാനത്തിനുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച ഈ പാട്ടിന്റെ രചന നിർവഹിച്ചത് ജഗദീഷ് ഖേബുട്കർ.

നിങ്ങൾക്കറിയാമോ, വജ്രബാഹു എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന എഴുത്തുകാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ ആണ് വജ്രബാഹു എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ട എഴുത്തുകാരൻ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസനാവികൃതി എഴുതിയത് ഇദ്ദേഹമാണ്. വജ്രബാഹു എന്നതിനു പുറമെ കേസരി, ദേശാഭിമാനി എന്നീ തൂലികാനാമങ്ങളിലും അദ്ദേഹം തന്റെ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എങ്കിലും കേസരി നായനാർ എന്ന പേരിലാണ് അദ്ദേഹം സാഹിത്യലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയത്. തീക്ഷ്ണമായ സാമൂഹിക വിമർശനങ്ങളും ആക്ഷേപഹാസ്യവും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും കഥകളും.

0: ടൈം വേഗതയുടെയും മികവിന്റെയും ആകാശത്ത് പുത്തൻ താരോദയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വേദി. ട്രാക്കിൽ മാറ്റുരച്ച നൂറുകണക്കിന് താരങ്ങളിൽ നിന്ന് മികച്ച പ്രകടനങ്ങൾ പിറന്ന മൂന്ന് ദിനങ്ങൾ. കണ്ണൂരിന്റെ അത്ലറ്റിക് കരുത്തിന്റെ നേർക്കാഴ്ചയായ 70th ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വിശേഷങ്ങളുമായി ഇന്നത്തെ സ്പോർട്സ് ടൈം.
1: ഇപ്പം അണ്ടർ 20 വിഭാഗത്തില് 10 കിലോമീറ്റർ റേസ് വാക്കിംഗിൽ ഫസ്റ്റ് ആണ്.
0: നിരഞ്ജന PV.
1: ഞാൻ 10 കിലോമീറ്റർ വാക്കിംഗില് 51:32 ചെയ്യാൻ പറ്റി. മാത്തില പഠിച്ചിരുന്നിപ്പോ ഞാൻ കോച്ചിങ് ബാംഗ്ലൂർ സൈല, പഠനം ആലുവാസ് കോളേജിൽ ഡിഗ്രി പഠിക്കും. 16 വയസ്സിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി, ഇപ്പോ 18 വയസ്സായി. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റേറ്റ് സ്കൂൾ മീറ്റില് 3 കിലോമീറ്റർ വാക്കിംഗില് ഗോൾഡ് അടിക്കാൻ പറ്റി. അതുപോലെ സൗസോൺ മീറ്റില്

0: സിൽവർ മെഡൽ അടിക്കാൻ പറ്റി. കഴിഞ്ഞ വർഷത്തെ സെയിം അമേച്ചർ മീറ്റിനും ഗോൾഡ് അടിക്കാൻ പറ്റി.
1: സെപ്റ്റംബർ 11 മുതൽ 13 വരെ വി ആർ കൃഷ്ണായ്യർ മെമ്മോറിയൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അണ്ടർ 14, 16, 18, 20 മെൻ ആൻഡ് വിമൻ വിഭാഗങ്ങളിലായി 600 താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്.
2: മുൻപ് 11.91 അങ്ങനെ വന്നത്. ഇപ്പോൾ ഇംപ്രൂവ് ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജില്ലയിൽ ഫസ്റ്റ് ആയിരുന്നു. ഇപ്രാവശ്യം വന്നിട്ടുണ്ട്, ഗോൾഡ് വന്നിട്ടുണ്ട്. സന്തോഷം.
1: അണ്ടർ 18 ബോയ്സ് ഷോട്ട്പുട്ടിൽ 13.93 മീറ്റർ എറിഞ്ഞ് പുതിയ റെക്കോർഡ് കുറിച്ച തേജസ് പ്രദീപ്. 2020 റെക്കോർഡാണ് തേജസ് ഇത്തവണ മറികടന്നത്.
2: ഇതിലിപ്പോ 4-5 വർഷമായിട്ടുണ്ടോ കോച്ച്? ഇപ്പോ മമ്പര റിജി സാറാണ്. സാറ് നല്ല പ്രാക്ടീസിനാണ്. സബ് ജില്ലയില് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പിടിക്കുന്നു. ഞാൻ ഷോർട്ട് ഡിസ്ക് ജാവലിൻ പ്രാക്ടീസ് കുഴപ്പമില്ല. ഞായറ് തിങ്കൾ പിന്നെ ഒഴിവുള്ള ദിവസങ്ങളിൽ സാറെടുത്ത് പോയിട്ട് ചെയ്യുന്നുണ്ട്. ഏച്ചി കൊണ്ട് ഒരു അത്ലറ്റ് ആയിരുന്നു. അമ്മയച്ചെല്ലാം പോയിരുന്നു കേരളോത്സവം. അങ്ങനത്തെ എല്ലാം ഷോർട്ടും ഡിസ്കും എറിയാൻ പോയിരുന്നു. നെക്സ്റ്റ് വണ് സ്റ്റേറ്റിലൊരു മെഡൽ വരണം, അതാണ്.
1: ജില്ലയിലെ ഏറ്റവും വേഗതയേറിയ താരമായ മുണ്ടേരി സ്വദേശി തൃഷ 100 മീറ്റർ വിമൻ വിഭാഗത്തിൽ മത്സരിച്ച് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി.
0: 100 റിലേയിലും ലോങ് ജമ്പിലുമാണ് ഞാൻ മത്സരിച്ചത്. ഇത് തന്നെയായിരുന്നു എന്റെ സ്ഥിരം ഇവന്റ്. 1st class തൊട്ടേ മത്സരിക്കുന്നുണ്ട്. നമുക്ക് 2 കോച്ചേഴ്സ് ഉണ്ട്, ശ്രീശാന്ത് സാറും വർണ്ണ സാറും. അക്കാദമി കണ്ണൂർ അത്ലറ്റിക് അക്കാദമി. അക്കാദമിയിൽ വന്നിട്ട് 5 വർഷമായി. എളയാവ് യു പി സ്കൂൾ തൊട്ട് ശ്രീശമാഷിനെ പരിചയമുണ്ട്. അങ്ങനെ എത്തിയതാണ്. സ്റ്റേറ്റ് സ്കൂൾസിൽ 100 മീറ്റർ പോയിന് റിലേയും പോയിന്. വർക്കൗട്ട് ശരിക്കിപ്പം പോകാൻ പറ്റുന്നില്ല. ഫുൾ പെയിൻ ആയതുകൊണ്ട് ഇടക്കിടക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്.
3: സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ്, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ മെമ്പർ എന്നീ നിലകളിലൊക്കെ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ അനൗൺസറാണ് അത്ലറ്റിക്സിൽ. കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങിയ മേഖലകളിലൊക്കെ നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ട്.
1: നാരായണൻ നമ്പൂതിരി.
3: അത്ലറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചിട്ടും ഇത് ഒരു സപ്തതിയുടെ വർഷമാണ്. ഞാൻ 70 വർഷമായി ഈ പ്രസ്ഥാനം കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ആദ്യകാലങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ധാരാളം പ്രശ്നങ്ങളും പരിമിതികളും പ്രയാസങ്ങളും അനുഭവപ്പെട്ടിരുന്നെങ്കിലും ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കി തീർക്കുന്ന കുറേ ഘടകങ്ങൾ ഉണ്ടെന്നുള്ളത് ഒരു സംശയമില്ല. കുട്ടികളുടെ ഭാഗത്തു നിന്ന്, രക്ഷാകർത്താക്കളുടെ ഭാഗത്തു നിന്ന്, സ്കൂൾ ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന അത്ലറ്റിക്സിനുള്ള കാഴ്ചപ്പാടിൽ വളരെ വ്യക്തമായ, വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. കുട്ടികളെ സ്പോർട്സിലേക്ക് അയക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുണ്ട്. അതിൻ്റെയൊക്കെ പരിണതഫലമായി കണ്ണൂർ ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളിലും വിജയങ്ങളിലും അത് വളരെ ശക്തമായ സ്വാധീനവും പ്രതിഫലനവും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു സംശയമില്ല. ഇന്ന് ഒരു ജില്ലാ മീറ്റ് നടത്താൻ കമ്പാരിറ്റീവ്ലി മറ്റ് കാലങ്ങളിൽ കുറച്ച് എളുപ്പമാണെന്ന് പറയേണ്ടി വരും. കാരണം സിന്തറ്റിക് ട്രാക്ക് തുടങ്ങിയ ആധുനിക സംവിധാനങ്ങൾ ഇന്ന് പല സ്ഥലങ്ങളിലും ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയിട്ടുള്ള സംഭാരങ്ങൾ ഒരുക്കുന്നതിൽ സംഘാടകർക്ക് വളരെയധികം പ്രയാസങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ആധുനിക സംവിധാനങ്ങൾ ധാരാളം വർദ്ധിക്കുമ്പോൾ പെർഫോമൻസ് ലെവലിലും കുട്ടികളുടെ കാഴ്ചപ്പാടിലും അവരുടെ വിജയത്തിളക്കത്തിലും ധാരാളം നല്ല ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
1: അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് മാത്യു. മുൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ അത്ലറ്റിക്സ് കോച്ചും ജൂനിയർ സീനിയർ ഇന്ത്യൻ ടീം കോച്ചുമായിരുന്നു ജോസ് മാത്യു.
4: ഈ വർഷം നല്ല പ്രകടനങ്ങൾ നമ്മൾ കണ്ടു. പല റെക്കോർഡോടുകൂടെ നല്ല പ്രകടനം നടന്നു. അത് നമുക്ക് ഏതായാലും സന്തോഷിക്കാവുന്ന പോവുകയാണ്. അതുപോലെ നമ്മുടെ സംഘാടകം ഇതെല്ലാവരും സംബന്ധിച്ചു. ചെയർമാൻ മുനിസിപ്പൽ ചെയർപേഴ്സണൊക്കെ ഇവിടെ വന്നിരുന്നു. അദ്ദേഹമൊക്കെ നമ്മുടെ ഇത് കണ്ട് രണ്ടാമത് വീണ്ടും വന്ന് ഇത് കാണാമായിരുന്നു. നല്ല രീതിയിൽ നമ്മളിത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ഒഫീഷ്യൽസ് എല്ലാം നല്ല ക്വാളിഫൈഡ് ആയ ഒഫീഷ്യൽസാണ്. നമ്മുടെ ഈ ഒഫീഷ്യേറ്റിംഗ് ക്വാളിറ്റി വരുത്താൻ വേണ്ടി ഒരു ഒഫീഷ്യൽസിന് വേണ്ടി ഒരു ക്ലിനിക്ക് നടത്തി. അതൊക്കെ അഡ്വാൻറ്റേജ് ആയി. പിന്നെ കേരളത്തിൽ നമ്മുടെ പൊതുവെ അത്ലറ്റിക്സിന് ഇച്ചിരി പെർഫോമൻസ് കുറവുണ്ട്. കാരണം പല കുട്ടികളും ഇപ്പം പഠനത്തെ ശ്രദ്ധിച്ചുകൊണ്ട് സ്പോർട്സിലേക്ക് വരുന്ന കുറവുണ്ട്. പക്ഷെ ചെയ്യുന്ന കുട്ടികൾ നല്ല പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അടുത്ത 3, 4, 5, 6 കൊല്ലത്ത് വെച്ച് സ്റ്റേറ്റ് മീറ്റ് നടക്കുകയാണ്. കഴിഞ്ഞ തവണ മോശമില്ലാത്ത പെർഫോമൻസ് ഉണ്ടായിരുന്നു. നമ്മൾ 6-ാമത് 7-ാമതാണ് എത്തിയത്. അതിലും നല്ലൊരു പെർഫോമൻസ് ഈ പ്രാവശ്യം തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ ഈ ദിവസങ്ങളിലെ പെർഫോമൻസ് കാണുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കും ബെറ്റർ പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കാലത്ത് സായി അതുപോലെ കണ്ണൂർ സ്പോർട്സ് ട്യൂഷൻ അങ്ങനെ രണ്ടോ മൂന്നോ സ്പെഷ്യലിസ്റ്റ് സ്കൂളും ക്ലബ്ബുകൾ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് ധാരാളം ക്ലബ്ബുകൾ ഇപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കണ്ണൂർ അത്ലറ്റിക് അക്കാഡമി ഉണ്ട്, കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസ് ആണ്. തലശ്ശേരി

0: അത്ലിക്ക് ഉണ്ട്. അതിന്റെ പ്രസിഡന്റ് കൂടെ ഞാനാണ്. നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. അത് നമ്മുടെ കണ്ണൂർ ജില്ലയ്ക്ക് ആകത്തുക നല്ല പെർഫോമൻസ് സംസ്ഥാന ലെവലിലെ മത്സരങ്ങളിൽ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. നാഷണൽ ഫെഡറേഷൻ രണ്ടു മൂന്ന് വർഷം മുമ്പേ ഒരു തീരുമാനമെടുത്തു, ഒരു കുട്ടി രണ്ട് ഇവന്റിൽ മാത്രം, രണ്ട് ഇൻഡിവിജ്വൽ ഇവന്റും ഒരു റിലേ, അതൊന്ന്. രണ്ടാമത് 100-200 മത്സരങ്ങൾ പോകുന്നു, പക്ഷെ ഒരു കുട്ടി 400-800 പങ്കെടുക്കാൻ പറ്റില്ല. അതായത് 200-ന് മുകളിലുള്ള രണ്ട് ഇവന്റ് ഒരു കുട്ടി പങ്കെടുക്കാൻ പറ്റില്ല. അവർ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ ഈ രണ്ട് ഇവന്റ് ചെറുപ്പത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എക്സസൈസ് ആയി പോകും, അവരുടെ വളർച്ച എത്താണ്ട് അവിടെ ഒരു 18-19 വയസ്സാകുമ്പോൾ അവിടെ പെർഫോമൻസ് ഡൗണോ. അതുകൊണ്ട് അതിന് മുകളിലുള്ള കുട്ടികൾ ഒരു ഇവന്റ് ശ്രദ്ധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ. പിന്നെ അതുപോലെ ലോങ് ജമ്പിൽ 5 മീറ്റർ മാർക്കിൽ നിന്നുള്ള ഒരു ലോങ് ജമ്പാണ്, പിന്നെ സിസർ ഹഡിൽ നിന്നുള്ള ഹൈജമ്പാണ്, ഷോർട്ട് ആണിൽ സ്റ്റാൻഡിംഗ് ത്രോ. നീരജ് ചോപ്ര ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടി, ഏഷ്യൻ ഗെയിംസ്, അങ്ങനെ പലരും ഇപ്പം ജാവലിന് നല്ല പെർഫോമൻസ് നേടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാറ്റഗറിയിലും ഇവൻ അണ്ടർ 12 തൊട്ട് ജാവലിൻ ത്രോ മത്സരങ്ങൾ ജില്ലാതലത്തിലും സ്റ്റേറ്റ് തലത്തിലും ജാവലിൻ ത്രോ കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിലും ഇന്ത്യയിൽ മൊത്തം നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രതീക്ഷ ഈ വർഷം തന്നെ തന്നെയല്ലേ 82-83 മീറ്ററിൽ നിന്ന് 4-5 പേർ ഇപ്പം ഇന്ത്യയിലുണ്ട്. അപ്പം അതിനൊരു കോൺസെൻട്രേഷൻ നാഷണൽ ഫെഡറേഷനും നമ്മളെല്ലാവരും കൊടുക്കുന്നുണ്ട്. അത് സാധ്യതയുണ്ട്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു കോച്ചാണ് ഞാൻ, അതുകൊണ്ട് തന്നെ പറയുന്നത് നമ്മൾ ഈ അത്ലറ്റ്സിലായാലും നമുക്ക് സാധ്യതയുള്ള ഇവന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഗെയിംസ് ആണെങ്കിലും ഞാൻ നാഷണൽ കോച്ചായിരുന്നു, എൻ്റെ കൂടെയുള്ള കുട്ടിയാണ് മയൂക്ക ജോണി, ഒളിമ്പ്യനാണ്, നീനാ ബി ഏഷ്യൻ ഗെയിംസ് മെഡലിസ്റ്റാണ്, ആതിര സുരേന്ദ്രൻ 15 നാഷണൽ ഗോൾഡ് നേടി, നയന ജെയിംസ്, ഇവരൊക്കെ എന്റെ അത്ലറ്റ്സാണ്, അവരെല്ലാം ജംപ്സിലാണ്. അപ്പം കേരളത്തിന് ജംപ്സ് ലോങ് ജംപിലും ട്രിപ്പിൾ ജംപിലും നല്ലൊരു സാധ്യതയുണ്ട്.
1: തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ.
2: പൊതുവായി ഈ സ്പോർട്സ് രംഗത്തെ പറ്റി എനിക്കുള്ള അഭിപ്രായം, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു മേഖലയാണ് സ്പോർട്സ് എന്നുള്ളതാണ്. അത് സംസ്കാര രംഗത്തായാലും കലാരംഗത്തായാലും കായിക രംഗത്തായാലും അത് സംഭാവന ചെയ്യുന്ന സമൂഹത്തിന്റെ പുത്തം പുരോഗതിക്കാണ്, സമൂഹത്തിന്റെ വളർച്ചയ്ക്ക്, സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി, അതുപോലെ അച്ചടക്കം, ബഹുമാനം എന്നിവ എല്ലാ രംഗവും സ്പോർട്സ് സംഭാവന ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ സ്പോർട്സ് രംഗം ഏറ്റവും ഭംഗിയായി കരുതലോടുകൂടി നടത്തിയെടുക്കുന്നതിനുള്ള പ്രവർത്തനം എല്ലാ ഭാഗത്തുമുണ്ട്. ഈ ഹാർട്ട് ഓഫ് പട്ടണത്തിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്ത സ്പോർട്സ് ആണ് എന്നതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ തലശ്ശേരി സ്പോർട്സ് സ്റ്റേഡിയം ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന മേഖലയായതുകൊണ്ട് തന്നെ തലശ്ശേരിയുടെ സാംസ്കാരിക രംഗത്ത്, തലശ്ശേരിയുടെ വികസനത്തിന്റെ കാര്യത്തിൽ എല്ലാം ചിന്തി ഉണരുന്ന യഥാർത്ഥത്തിൽ സ്പോർട്സ് മേഖലയിലെ കൂടിച്ചേരലാണ്. തലശ്ശേരി നഗരത്തിന്റെ എല്ലാ വികസന കാര്യങ്ങളിലും ഏറ്റവും തൽപരരായിക്കൊണ്ട് ഇടപെടുന്നത് തലശ്ശേരി സ്പോർട്സ് രംഗവുമായി ബന്ധപ്പെടുന്ന സ്പോർട്സ് പ്രേമികളും സ്പോർട്സ് അത്ലറ്റുകളും ആയതുകൊണ്ട് തന്നെ തലശ്ശേരി നഗരത്തെ സംബന്ധിച്ചോളം ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്.
1: കണ്ണൂർ ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറി ഷാജി.
3: ഈ മത്സരങ്ങളിൽ ക്വാളിഫൈ ചെയ്യുന്ന അത്ലറ്റുകൾക്കാണ്, അതായത് 1-2 സ്ഥാനങ്ങൾ നേടിയിട്ടുള്ള കുട്ടികളെ നേരിട്ട് സംസ്ഥാന മത്സരങ്ങൾക്കും, 3 സ്ഥാനം നേടിയ കുട്ടികൾ അവരെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മത്സരത്തിലും പങ്കെടുപ്പിക്കും. ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾ ആണ് നാഷണൽ മീറ്റിലും, നാഷണൽ മീറ്റിൽ ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികളാണ് ഇന്റർനാഷണൽ ലെവലിലേക്കും, ഏഷ്യൻ അതേപോലെ ഇന്റർനാഷണൽ മത്സരങ്ങൾക്കൊക്കെ നടക്കുന്ന ഈ മത്സരങ്ങൾ വഴിയാണ്. ക്വാളിഫൈ ആയിട്ടുള്ള ടെക്നിക്കൽ ഒഫീഷ്യൽസ്, അതേപോലെ അതിന്റെ ഉപകരണങ്ങൾ, അതേപോലെ കഴിഞ്ഞ 3-4 വർഷമായിട്ട് സിന്തറ്റിക് ട്രാക്കിൽ വെച്ചാണ് മത്സരം നടത്തി പോരുന്നത്. കുട്ടികൾക്ക് ഈ മത്സരങ്ങൾ പങ്കെടുത്ത് കഴിഞ്ഞ 2023 കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും അത്ലറ്റിക് അസോസിയേഷന്റെയും സംയുക്തമായി നടത്തിയ സമ്മർ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുത്ത ധനുഷ് രാജ് എന്ന് പറയുന്ന ഒരു കുട്ടി 5.5 അവൻ ഈ വർഷം 2026 USA യിൽ വെച്ച് നടന്ന വേൾഡ് ജൂനിയർ മീറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കായിക താരങ്ങൾ വളർന്നു വരുന്നുണ്ട് ഈ മത്സരങ്ങൾ വഴി. നമ്മുടെ മീറ്റിൽ തന്നെ കുറെ മീറ്റ് റെക്കോർഡുകൾ പറഞ്ഞിട്ടുണ്ട്, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ അത്ലറ്റിക് അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ലബ്ബുകൾ, അതേപോലെ തലശ്ശേരി സായി സെന്റർ, കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ, അതേപോലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അക്കാദമികൾ എല്ലാമൊക്കെ ചേർന്നുള്ള കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്.
1: തന്റെ കരിയറിൽ മികച്ച നേട്ടം കൈവരിക്കണമെന്ന ആഗ്രഹത്തിലാണ് കോഴിക്കോട് മുക്കം സ്വദേശി റോമി കണ്ണൂർ അത്ലറ്റിക് അക്കാദമിയിലെ പരിശീലനത്തിന് എത്തിയത്. 200 മീറ്റർ ഓട്ടം മെൻ വിഭാഗത്തിൽ റോമിയാണ് ഒന്നാമതെത്തിയത്.
4: കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ നല്ല മത്സരിച്ചു, ഞാൻ കോഴിക്കോട് നിന്ന് മത്സരിച്ചത്. ഈ വർഷമാണ് കണ്ണൂർ അക്കാദമിയിൽ ജോയിൻ ചെയ്ത്. ഞാൻ ആദ്യം 100-200 ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം മുതൽ ഇവന്റ് മാറ്റി 200-400 ആക്കി. ഞാൻ 100 സ്റ്റേറ്റ് മെഡലിസ്റ്റ് ആണ്, നാഷണൽ റിലേയിൽ മെഡൽ വന്നിട്ടുണ്ട്. ബി പി എഡ് പഠിക്കുകയാണ്, ഒരു കോച്ചാവണം. ഇത് കൊറോണയ്ക്ക് ശേഷം പാർട്ടിസിപ്പേഷൻ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചെയ്യുന്നവർ എപ്പോഴും ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള അത്ലറ്റ്സ് എപ്പോഴും ഉണ്ട്. പക്ഷേ പാർട്ടിസിപ്പേഷൻ കമ്പാരിറ്റീവ്ലി കുറഞ്ഞിട്ടുണ്ട്. ആ കൊറോണയ്ക്ക് മുമ്പൊക്കെ നല്ല ആൾക്കാർ 7-8 ഹീറ്റ്സ് ഒക്കെ നമുക്കൊരു 100 meter ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവും. മേ ബി ഒന്നെങ്കിൽ കൊറോണ ആയപ്പോൾ കുറെ റെസ്റ്റ് വന്നല്ലോ, കാരണം ആ സമയത്ത് മത്സരം ഉണ്ടായിരുന്നില്ല, പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല, കുറേ പേരുടെ മനസ്സും എടുത്തിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ നമുക്കും മടുത്തിരുന്നു, പിന്നെ ഒരു വിധം തിരിച്ചറിഞ്ഞു. പക്ഷെ എല്ലാവരും

0: തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല.
1: മീറ്റിലെ മികച്ച താരങ്ങളിൽ ഒരാളാണ് സയന. പങ്കെടുത്ത മത്സരങ്ങളിലെല്ലാം വർഷങ്ങളായി മെഡലുകൾ വാരിക്കൂട്ടിയ ചരിത്രവും സയനയ്ക്കുണ്ട്.
2: അണ്ടർ 10

0: അത്ലറ്റിക് അക്കാദമി വിദ്യാർത്ഥിനികളാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത്. അതിൽ ഒന്നാമത് സയന, രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയ ഇഷാനി നീരജ്.
1: എന്റെ വീട് ഇവിടെ തലശ്ശേരി പൊന്നം. ഞാനൊരു പത്ത് വർഷത്തിൽ 100 and 200 ആണ് മെയിന്. ബെസ്റ്റ് പെർഫോമൻസ് വരുന്നത് 400 ആണ്. ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കും, ഡിസ്ട്രിക്ടിൽ മെഡൽ ഉണ്ട്.
0: 400 meter ഹഡിൽസ് മെൻ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ തോട്ടട സ്വദേശി സങ്കീർ.
2: ഇപ്പൊ 5-6 വർഷമാണ് ഹഡിലിന്. 2 വർഷമായിട്ട് സ്റ്റേറ്റ് സിൽവർ മെഡൽ വന്നു, ഗോൾഡ് മെഡൽ വന്നു, നാഷണൽ പാർട്ടിസിപ്പേഷൻ കഴിഞ്ഞ വർഷം. കോച്ച് വരുന്നുണ്ട് കണ്ണൂർ അത്ലറ്റിക് അക്കാദമി. ഫ്രഷ് നാഷണലിലേക്ക് പോകണം. ഇപ്പൊ ഞാൻ പൊടിച്ചത് കോച്ചിന്റെ റെക്കോർഡ്. ഞാൻ പൊളിച്ചത് ഇപ്പൊ കോച്ചിന്റെ 56 ODI 54 INT ഞാൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. സ്കൂൾസ് ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സ്കൂൾസ് ഞാൻ 400 ഹഡിലും 49 ചെയ്തു. 40-53
0: പുതിയ റെക്കോർഡുകളും മികച്ച പ്രകടനങ്ങളുമായി ശ്രദ്ധേയമായ 70th ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ സ്പോർട്സ് ടൈമിൽ. 190 ഇനങ്ങളിൽ മത്സരിച്ച് 273 പോയിന്റുകൾ നേടിയ തലശ്ശേരി അത്ലറ്റിക് ക്ലബ് ചാമ്പ്യന്മാരായി. കണ്ണൂർ അത്ലറ്റിക് അക്കാദമി 238 പോയിന്റുകളും GVHSS സ്പോർട്സ് 144 പോയിന്റുകളും നേടി. കായിക മികവിന്റെ പുത്തൻ പ്രതീക്ഷകളുമായി ഇന്നത്തെ സ്പോർട്സ് ടൈം ഇവിടെ സമാപിക്കുന്നു.
3: ഹെൽത്ത് ടിപ്സ്. അലർജി വരാനുള്ള കാരണം നമുക്ക് തീർച്ചയായിട്ടും അറിയില്ല. പാരമ്പര്യം അതിനകത്തൊരു പ്രത്യേകിച്ച് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. അതായത് മാതാപിതാക്കൾക്കും അലർജി ഉണ്ടെങ്കിൽ, അതായത് അലർജി ക്രൈനൈറ്റിസ് ഉണ്ടെങ്കിൽ, കുട്ടികൾക്ക് അത് വരാനുള്ള സാധ്യത ഒരു 30% ഉണ്ട്. ഇപ്പൊ ഇരട്ടകളിൽ ഒരാൾക്ക് അലർജി ഉണ്ടെങ്കിൽ ഒരു 70% മറ്റേ ആൾക്കും വരാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും രോഗികൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക്, ഒന്നില്ലെങ്കിൽ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനോ ആർക്കെങ്കിലും ഈ അലർജിയുടെ അസുഖം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പൊ പാരമ്പര്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ഇപ്പോഴും നമ്മൾ കരുതുന്നുണ്ട്. സാധാരണയായിട്ട് നമുക്കൊരു നേസൽ അലർജി എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള നിർത്താതെയുള്ള തുമ്മല്, ഒരു വെയിൽ ഉദിക്കുന്ന വരെയുള്ള നിർത്താതെയുള്ള തുമ്മല്, കുറെ തുമ്മിക്കഴിയുമ്പോഴേക്കും ക്ഷീണമാവുന്നു അന്നത്തെ ഒരു ദിവസം, തലവേദന അതിനോടനുബന്ധം, മൂക്കൊലിക്കുന്നു, വെള്ളം പോലെ വരിക, മൂക്കടപ്പ്, മൂക്കിന് ചൊറിച്ചില്, കണ്ണിന് ചൊറിച്ചില്, ഇതൊക്കെ ഇതിന്റെ അനുബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. സാധാരണഗതിയിൽ ഇതിന്റെ തന്നെ പല ഗ്രേഡിൽ വരാം. ചിലർക്ക് മൈൽഡായിട്ടേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുള്ളൂ, ചിലർക്ക് കുറച്ച് കൂടുതലായിട്ട് ഇതിന്റെ അസ്വസ്ഥതകൾ വരാം. പിന്നെ പലപ്പോഴും ഇതിന്റെ അനുബന്ധ പ്രശ്നങ്ങളായിട്ട് മൂക്കിൽ ഈ നീർക്കെട്ട്, അലർജി കൊണ്ടുള്ള നീർക്കെട്ട് വന്നിട്ട് അതിന് സെക്കൻഡറി ആയിട്ട് ഇപ്പം നമുക്ക് സൈനസൈറ്റിസ് വരാം. അതായത് ആ സൈനസുകളിൽ പഴുപ്പ് കെട്ടിക്കിടന്ന് ഇൻഫെക്ഷൻസും അതിനായിട്ടുള്ള അനുബന്ധ പ്രശ്നങ്ങൾ, തലവേദനയും ബാക്കി അസ്വസ്ഥകൾ വരാം. പിന്നെ സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് മൂക്കിൽ ദശ, നേസൽ പോളിപ്സ് എന്ന് നമ്മൾ പറയും. ദശ വളർച്ച എന്ന് പറയുന്നതിൽ ഒരു വിഭാഗം, എല്ലാ ദശകളും ഇതിനകത്ത് വരുന്നില്ല. അലർജിക് പോളിപ്സ് എന്ന് പറയുന്നത് ഇത് മൂക്കിന്റെ 2 അറകളിലും വരുന്നുണ്ട്. ഇതുകൊണ്ട് പലപ്പോഴും നമുക്ക് മണം അറിയാനുള്ള ബുദ്ധിമുട്ട്, ഇത് അടഞ്ഞിരുന്നിട്ട് വരുന്ന സൈനസൈറ്റിസ്, പിന്നെ അത് ഇൻഫെക്ഷനൊക്കെ വന്ന് മൂക്കിൽ നിന്ന് ചോര വരിക, മൂക്കടപ്പ്, ഇങ്ങനത്തെ അനുബന്ധ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇപ്പൊ നമ്മൾ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ടാവുമ്പോൾ വായിൽ കൂടെയാണ് ശ്വാസം എടുക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികളിൽ വരുന്നതിന്. ശ്വാസം വായിലൂടെ എടുത്തെടുത്ത് പലപ്പോഴും പല്ലുകൾക്ക്, അതല്ലെങ്കിൽ നമ്മുടെ മുഖത്തിന്റെ ആ എല്ലുകൾക്ക് വരുന്ന ഷേപ്പിലുള്ള വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ മുതിർന്നവരിൽ പ്രത്യേകിച്ചും ഉറക്കത്തിലുള്ള പ്രയാസം, ഇപ്പൊ രാത്രി ഇപ്പൊ മൂക്കടഞ്ഞിരിക്കുമ്പോൾ ബാധർന്ന് ഉറങ്ങുന്നു, അപ്പൊ അതിന്റെ അസ്വസ്ഥതകൾ, ഉറക്കം ശരിയാവാതെ വരുന്നതുകൊണ്ട് വരുന്നുള്ള ബുദ്ധിമുട്ടുകൾ, നമുക്ക് ഉറക്കം ശരിയാവാതെ വരുന്നുള്ള രാവിലത്തെയുള്ള ഒരു ഉന്മേഷക്കുറവും ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഇറിറ്റബിലിറ്റി, അങ്ങനത്തെ ഇതൊരു ലൈഫ് ത്രെറ്റനിങ് അങ്ങനത്തെ ഒരു അസുഖങ്ങളൊന്നുമല്ല. ഇതിപ്പോ അങ്ങനെ ഇരുന്ന് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ കൊച്ചുകൊച്ചു അസ്വസ്ഥകൾ നമ്മുടെ ഒരു ദൈനംദിന ജീവിതം കുറച്ചൊരു ദുസ്സഹമാക്കുന്നേ ഉള്ളൂ. ഇതിന്റെ ഒരു ഇത് നമ്മൾ അലർജി ഒരു അസുഖമായിട്ട് കൂട്ടാൻ ശരിക്കും പറഞ്ഞാൽ പറ്റില്ല. ശരീരം അതിനോട് പ്രതികരിക്കുന്നത് കൂടുതലാവുന്നു, അതാണ് നമ്മൾ പലപ്പോഴും അലർജി ആയിട്ട് കൂടുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിന് വളരെ തുടർച്ചയായിട്ടൊരു ചികിത്സ ആവശ്യമാണ്.
4: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ENT സർജൻ ഡോക്ടർ പ്രീതി മേരി.
3: ഹെൽത്ത് ടിപ്സ്.
5: ആകാശവാണി കണ്ണൂർ.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ.
7: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 2:28:51, സാന്ദ്രകച്ചി മാംഗ്ലൂർ സെൻട്രൽ വിവേക് എക്സ്പ്രസ് 2:36. 1:43:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 52 മിനിറ്റും വൈകിയോടുന്നു.
7: കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂരാൻ, പാലക്കാട്.

ആദ്യഗാനം ഹർഷചന്ദ്രൻ പാടിയത്. ഗാനരചന അപർണ മോഹൻ. സംഗീതം നോബി ബെൻഡെക്സ്. ഇന്ദ്രനീലം നെറുകയിലണിഞ്ഞു.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
6: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

കൃഷ്ണഗീത പാടിയത്. ഗാനരചന ഡോക്ടർ എ എസ് പ്രശാന്ത് കൃഷ്ണൻ. സംഗീതം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ. ഒന്നും പറയാതെ മായുകയായി.

ആത്മരാഗമലയുമേ അലയാഴിയിൽ എന്നാരംഭിക്കുന്നു അടുത്ത ഗാനം. പാടിയത് സുധാ ദിലീപ്, ഗാനരചന പി കെ ഗോപി, സംഗീതം എൻ പി പ്രഭാകരൻ.

ഇനി ഇന്ദുലേഖ വായിച്ചു നീ രസിക്കുന്നേരം. ഗായിക സുരേഖ നമ്പ്യാർ. ഗാനരചന പി പി ശ്രീധരനുണ്ണി. സംഗീതം ഹരിപ്പാട് കെ പി എൻ പിള്ള.

ലളിത ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇന്നത്തെ സംഗീതമാധുരി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലാണ് രണ്ട് ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യയോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ലോക്സഭാംഗം സഞ്ജയ് ജയ്സ്വാളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബില്ലിലെ വ്യവസ്ഥകളെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി

0: മന്ത്രാലയ പ്രതിനിധികൾ വിശദീകരിച്ചു. കേരളം വ്യവസായ സൌഹൃദമല്ലെന്ന തെറ്റായ ധാരണ മാറിയെന്നും സംസ്ഥാനത്ത് നിക്ഷേപം നടത്താൻ പല വ്യവസായികളും തയ്യാറാകുന്നുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. വ്യവസായ സംരംഭങ്ങളും പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിന് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഡിജിറ്റൽ മുന്നേറ്റവുമായി താരാപഥം പദ്ധതി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങളെ നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കാലാനുസൃതമായി പരിഷ്കരിച്ച് ഏകീകൃത പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയാണ് താരാപഥം പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കോഴിക്കോട് ജില്ലാതല പട്ടയമേള ഇന്ന് കോഴിക്കോട് ജൂബിലി ഹാളിൽ രാവിലെ 10 മന്ത്രി എ.പി. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നാഗയോയിൽ ഇന്ന് ഔദ്യോഗിക തുടക്കം. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽത്തോറും നയിക്കും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. പ്രിയം പ്രിയതരം പ്രിയം പ്രിയതരത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ഗായകൻ പ്രസാദ് മുള്ളൂൽ.
1: പ്രസാദ് മുള്ളൂൽ പാട്ടുകാരനായും ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചറായും ഓട്ടോ ഡ്രൈവറായും വ്യത്യസ്ത മേഖലകളിൽ സജീവമാണ്. ഈ മൂന്ന് ജീവിതങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്?
2: സംഗീതം എന്ന് പറയുന്നത് എന്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. അതിന്റെ കൂടെ നമ്മുടെ ലൈഫിലെല്ലാ ജോലിയോടൊപ്പം ആർട്ട് ഓഫ് ലിവിംഗിന്റെ ഞാൻ ടീച്ചറാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് നമുക്ക് ഒരുപാട് സ്വന്തം മനസ്സിന് സുഖവും സന്തോഷവും തരുന്നൊരു കാര്യമാണ്. അതോടൊപ്പം നമ്മുടെ കൂടെയുള്ള, നമ്മുടെ ചുറ്റുമുള്ള, നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് കൂടെ സന്തോഷം പകർന്നു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആർട്ട് ഓഫ് ലിവിംഗിന്റെ ഓൾ പ്രോഗ്രാം. അപ്പൊ എല്ലാം കൂടി ആകുമ്പോൾ ജീവിതം വളരെ മനോഹരമായിട്ട് പോകുന്നു, മുന്നോട്ട് പോകുന്നു.
1: ഓക്കെ, ഇപ്പോ ഈ പ്രിയം പ്രിയതരത്തിൽ വന്നിരിക്കുന്നത് ഒരു പാട്ടിനെ സ്നേഹിക്കുന്ന ഒരാള്, ഗായകനാണ്, ഗാനാസ്വാദകനാണ് എന്നുള്ള നിലയ്ക്കാണ്. അപ്പോ പറയുന്ന പാട്ടുകളിൽ ആദ്യത്തെ ഏത് പാട്ടാണ്?
2: ആദ്യത്തേത് എന്റെ ലൈഫ് കണക്ട് ചെയ്തിട്ട് ഒരു യാത്ര പോലെ
1: അങ്ങനെയാണ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്.
2: അങ്ങനെയാണ്, കാരണം എന്റെ ആദ്യത്തെ, എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ഓർമ്മയിൽ ആദ്യമായിട്ട് പാടിയ, അതായത് പ്രൊഫഷണൽ വേദികളിൽ ആദ്യമായിട്ട് പാടിയ ഒരു പാട്ട്, ഒരു ഡിവോഷണൽ സോങ് ആണ്. രാധതൻ പ്രേമത്തോടാണോ എന്നുള്ളൊരു പാട്ടാണ്. അപ്പൊ അത് ഒരുപാട് ഇപ്പോഴും അത് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ വർഷം മുന്നേ, 35 എനിക്ക് തോന്നുന്നു, ഏകദേശം 35 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് അന്നും പാടിയിട്ടുണ്ട്, ഇപ്പോഴും ആ പാട്ടിങ്ങനെ പാടിക്കൊണ്ട്. അത്രയും ആൾക്കാരുടെ ഇടയിൽ സ്വീകാര്യതയുള്ളൊരു പാട്ട് കൂടിയാണ്, വളരെ ഭക്തി സാന്ദ്രമായിട്ടുള്ളൊരു പാട്ട്. അപ്പൊ അതൊരു നല്ലവര് പാടിയിട്ട് തുടങ്ങാം.

0: ഒരു സംശയമില്ല അല്ലേ, ഞാൻ പാടും ഗീതത്തോട് തന്നെയാണെന്ന് സ്വയം പറയാം അല്ലേ. നമ്മുടെ ഒരു കാലത്തെ അല്ലെ മയിൽപ്പേലി എന്നുള്ള ആൽബത്തിലെ എസ് രമേശൻ നായർ എഴുതി,
1: അതിലെല്ലാ പാട്ടുകളും വളരെ
0: കെ ജി ജയൻ അല്ലേ പാട്ടുകൾ എണ്ണി പറയുകയാണെങ്കിൽ ഏതാണ് ജനപ്രിയം, ഏതാണ് നല്ലത്, ഏതാണ് ഭക്തിസാന്ദ്രം കൂടുതൽ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അല്ലെ. അണിഭാഗച്ചാർത്തിൽ ഞാൻ ഉണർന്നു കണ്ണ, ചന്ദന ചർച്ചിത, നീലകളേവരം, ചെമ്പയ്ക്കു നാദം നീലച്ചപ്പോൾ തന്റെ അല്ലെ, എത്ര അന്ന് ലളിതഗാനത്തിൽ മത്സര വേദികളിലൊക്കെ പാടുന്നതായിരുന്നു ഈ പാട്ടുകളൊക്കെ. അപ്പൊ അത് ഗുരുവായൂരപ്പ ഭക്തിഗാനമാണെങ്കിലും ജാതി മത ഭേദമന്യെ എല്ലാ ആൾക്കാരും സംഗീതാസ്വാദകർ മുഴുവൻ ഏറ്റെടുത്ത പാട്ടുകളാണ്. അപ്പൊ അതിലെ ഈ ഒരു പാട്ട് രാധതൻ പ്രേമത്തോടാണോ, അത് പാടുന്ന ഓരോ ഗായകനും കേൾക്കുന്നവർക്ക് ചിലപ്പോൾ സംശയമുണ്ടാവും, രാധതൻ പ്രേമത്തോടാണോ ഈ ഗീതത്തോടാണോ ഇഷ്ടമെന്ന്. പക്ഷെ പാടുന്നവർക്ക് ഉണ്ടാവില്ല, അതുപോലെയാണല്ലേ വരികളുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ആ ഗാനം കേൾക്കാം.

0: അടുത്തൊരു പാട്ട്,
1: ചെറിയ കാലത്തൊന്നും പാടിയിട്ടില്ലേ?
0: ചെറിയ കാലത്ത് സ്കൂളുകളിലൊക്കെ നമ്മള് യൂത്ത് ഫെസ്റ്റിവല് അങ്ങനെ പാടിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ സ്വന്തമായി ജോലിയൊക്കെ ചെയ്ത് അങ്ങനെയാണ്. പിന്നെ ആദ്യം ഞാൻ സ്വർണ്ണപ്പണിയായിരുന്നു ആദ്യം. അപ്പൊ അവിടെ നിന്ന് ഞാൻ നേരെ കോയമ്പത്തൂരേക്ക്, ഈ ജോലിയുടെ ആവശ്യമായിട്ട് കോയമ്പത്തൂർ കുറച്ച് നാളുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ അവിടെ എന്റെ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഏകദേശം ഒരു 37 വർഷമായിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഒരു ഹിന്ദി സിനിമയാണ്, കെന്നഡി എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട് അവിടെ. അവിടെ ഈ സിനിമ, ഹിന്ദി സിനിമ ഒരു വർഷം മുഴുവനായിട്ട് ഒറ്റൊരു തിയേറ്ററിൽ ഓടിയിട്ടൊരു ചരിത്രം സൃഷ്ടിച്ചൊരു സിനിമയായിരുന്നു ഖയാമത് സേ ഖയാമത് ടേക്ക്, അമീർ
1: ഖാന്റെ
0: ഖയാമത് സേ. അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള, അതിലെ എല്ലാ പാട്ടുകളും വളരെ ഗംഭീരമായിട്ടുള്ള പാട്ടുകളാണ്. അപ്പൊ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, ഏ മേരെ ഹംസഫർ എന്നുള്ളൊരു പാട്ട്.

പണ്ട് കാലത്ത്, അതായത് ഈ ഒരു സിനിമയ്ക്കൊക്കെ മുമ്പ്, ആളുകൾ ഹിന്ദി സിനിമയ്ക്ക് പോകുന്നത് കുറവായിരുന്നു. തിയേറ്ററിലെല്ലാം പോയി കാണുന്നത് കുറവായിരുന്നു. വരാറുമില്ല അല്ലെ? അങ്ങനെ ഒരുപാട് ആൾക്കാർ കാണുന്ന സിനിമകൾ മാത്രമാണ് വരാറുള്ളത്. അപ്പൊ ഈ ഒരു സമയത്ത് കുറേ സിനിമകൾ, എന്താണ്, ദില്ല്, മീനെ പ്യാർ കിയാ, പിന്നെ സാജൻ, ദിൽഹി കി മാൻതനഹേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ സിനിമകൾ, അതുപോലെ നമ്മൾ ദൂരദർശനിൽ ഈ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഓരോ ആഴ്ചകളിലായിട്ട് ഇങ്ങനെ വരും. അങ്ങനെ ഒരു തലമുറയുടെ കൗമാരത്തിന്റെയും യൗവനത്തിന്റെയും ഓർമ്മകളിലേക്ക് ചേർന്ന് നിൽക്കുന്ന സിനിമയും അതിലെ ഗാനങ്ങളും നല്ല ഫീലോടെ പാടി ഇപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം അല്ലെ? അമീർ ഖാനും ജൂഹി ചൗളയൊക്കെ മുന്നിൽ വരുന്ന പോലത്തെ ഒരു പാട്ടാണ്, കേൾക്കാം.

അടുത്ത് ഞാൻ ഈ കോയമ്പത്തൂര് തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അവിടുന്ന് തിരിച്ചു വന്നു, നാട്ടിൽ കുറച്ച് തൊഴിൽ ചെയ്തു. അപ്പൊ അതിനുശേഷമാണ് ഞാൻ സംഗീതത്തിന്റെ ഒരു ആദ്യാക്ഷരങ്ങൾ, ഒരുപാടൊന്നും പഠിക്കാൻ പറ്റിയില്ല നമുക്ക്, ജീവിത സാഹചര്യം അതായിരുന്നു. ഞാൻ ചെറുകുന്നലുള്ള നമ്മുടെ സി കെ പണിക്കർ അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു ഞാൻ സംഗീതം കുറച്ച് നാള് അതിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ മക്കള് വേണുമാഷ്, രഘുമാഷ്, അവരുടെ കീഴിലൊക്കെ കുറച്ച് കുറച്ച് നാള് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഗൾഫിലേക്ക് പോയി, ജോലിയുടെ ഭാഗമായിട്ട് തന്നെ ഗൾഫിലേക്ക് പോയി. അവിടുന്ന് എനിക്ക് വളരെ എന്താ പറയാ, അത്രയും അപൂർവമായിട്ടുള്ള ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അത്യാവശ്യം ഇങ്ങനെ പാടുന്നത് കൊണ്ട് തന്നെ യു എയിലായിരുന്നു, യു എയിൽ 8 എമിറേറ്റ്സിലും പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഈ പാട്ടിന്റെ ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിലൊരു അമൂല്യമായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നമ്മുടെ ജാനകി അമ്മയുടെ കൂടെ ഒരു പാട്ട് പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ അലൈനിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയ സമയത്ത് അവിടെ ജാനകി അമ്മ അവിടെ ഉണ്ടായിരുന്നു ഫാമിലി ആയിട്ട്. അപ്പൊ നമ്മുടെ കൂടെ അന്ന് ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ട്, അകലെ അകലെ നീലാകാശം, അതാണ് പാടിയതെന്ന്. അപ്പൊ ആ ഒരു പാട്ടിന്റെ ഓർമ്മ, ആ ഒരു സുഖമുള്ള ഓർമ്മ, അതുകൊണ്ട് ഞാൻ ഒരു ആ പാട്ടില് രണ്ടുപേര് പാടാം.

0: വളരെ മനോഹരമായിട്ടുള്ള
1: എന്തൊരു സോങ്ങാണ്
0: പാട്ടാണ്.
1: അല്ലേ?
0: പഴയ കാലത്തുള്ള പാട്ടുകളും അത് ചെയ്തു വെച്ചിരിക്കുന്ന സംഗീത സംവിധായകരൊക്കെ ഭയങ്കര ഒരു ആ ഫസ്റ്റ് ലൈൻ തന്നെ നമ്മളെ അകലേ അങ്ങ് ആ നീലാകാശത്തിലേക്ക് കൊണ്ടുപോകും. അത്രയും
1: സുന്ദര
0: അതെ, ഒറ്റ വേണ്ടി തന്നെ നമ്മളെ ദൂരെ നമ്മളെ മനസ്സിന് അവിടത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെയുള്ള പാട്ടുകളാണ് പഴയ പാട്ടുകൾ. ഒരുപാട് ഇഷ്ടമാണ് പഴയ പാട്ടുകൾ.
1: അപ്പൊ ജാനകി അമ്മയുടെ കൂടെ പാടാനൊരു അപൂർവമായൊരു ഭാഗ്യം ഉണ്ടായി അല്ലേ?
0: അതെ.
1: അപ്പൊ അകലെ അകലെ കേൾക്കാം അല്ലേ?

0: അടുത്ത ഗാനത്തിലേക്ക്.
1: അപ്പൊ ഞാൻ ഗൾഫിൽ തന്നെ ഉള്ള സമയത്ത് മറ്റൊരു സന്തോഷവും അതോടൊപ്പം ഒരു സങ്കടമുള്ളൊരു ഗാനുണ്ട്, ഒരു പാട്ട് ഓർമ്മ വരുമ്പോൾ. അയാൾ കഥ എഴുതുകയാണെന്ന സിനിമയിലെ ലാലേട്ടന്റെ വളരെ മനോഹരമായ ഏതോ നിദ്രത, അത് ഞാൻ പാട്ട് രണ്ടുപേര് പാടിയതിനു ശേഷം എന്താണെന്ന് പറയാം.
0: സന്തോഷം.

0: എന്തേ ഞാനറിഞ്ഞില്ല, ഞാനറിഞ്ഞില്ല.
1: മനോഹരമായൊരു പാട്ടാണ്,
2: മനോഹരമായൊരു പാട്ടാണ്.
1: സിനിമ കാണുമ്പോഴും ഒരു പ്രത്യേക അവസരത്തിലാണ് പെട്ടെന്ന് ഈ പാട്ടങ്ങ് വരുന്നത്. പ്രത്യേക രസമാണ് അത് ആ സമയത്ത് കേൾക്കാനായിട്ട്.
2: അപ്പൊ അത് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ,
1: എത്ര വർഷം ഉണ്ടായിരുന്നു?
2: മൂന്ന് വർഷം ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മൽക്കോയ് എന്ന് പറഞ്ഞ ഉമ്മൽക്കോയ് റേഡിയോ, അവിടെ ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ട്. അവിടെ ഈ ഫോൺ ഇൻ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതിലൂടെ നമ്മൾ ഫോണിൽ വിളിച്ച് പാട്ടുകൾ പാടുന്ന ഒരു മത്സരം പോലെയാണ്. അപ്പൊ അതിൽ ഞാൻ ഈ പാട്ട് പാടിയിട്ടാണ് എനിക്കത് പിന്നെ വിന്നറായിട്ടുള്ളത്. തോംസന്റെ ഒരു ടി വി ആയിരുന്നു സമ്മാനമായിട്ട് ലഭിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ട് ആ ടി വി എനിക്ക് കൈപ്പറ്റാൻ സാധിച്ചില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പാട്ട് പാടിയാലും സമ്മാനം കിട്ടിയാലും സന്തോഷമാണ്, പക്ഷെ അത്
1: ദുഃഖവും
2: കൊണ്ട് അത് വാങ്ങാൻ പറ്റാത്തതിന്റെ ഒരു ദുഃഖവും. അതാണ് ഈ പാട്ടുമായിട്ടുള്ളൊരു ഓർമ്മ എന്ന് പറയുന്നത്.
1: ഗൾഫിൽ മൂന്ന് വർഷമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും സംഭവ ബഹുലമായിരുന്നു അല്ലെ ആ മൂന്ന് വർഷങ്ങൾ അല്ലെ? എത്ര സംഭവങ്ങളാണ് നടന്നത്. അവിടെ എന്ത് ജോലിയിലായിരുന്നു?
2: അവിടെ സ്വർണപ്പണി.
1: ഓക്കെ. അപ്പൊ ഈ ഒരു ഗാനം ഏതോ നേത്രത്തൻ കൈതപ്രം രചിച്ച് രവീന്ദ്രൻ ഈണം പകർന്ന ഗാനമാണ്.

0: ഇനി ഒരു പാട്ട് എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഞാൻ ഗാനമേളകളിലൊക്കെ പാടാറുണ്ട്. അപ്പൊ അതിൽ ഈ ഗാനമേളയിൽ പോകുമ്പോൾ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈവ് അപ്പൊ തന്നെ നമുക്ക് നമ്മൾ പാടിയ റിസൾട്ട് കയ്യടി അല്ലെ നമുക്ക് കിട്ടാറുണ്ട്. സാധാരണ ചില പാട്ടുകളിൽ ഒരു പാട്ട് പാടി തീരുന്നതിന് മുമ്പ് കയ്യടി ഉണ്ടാവും, പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷവും കയ്യടി ഉണ്ട്. അങ്ങനെയുള്ള ചില പാട്ടുകളുണ്ട്. അങ്ങനെയുള്ള ഒരു പാട്ടാണ് ശങ്കരാഭരണം എന്ന സിനിമയിൽ നമ്മുടെ എസ് പി ബി പാടി അനശ്വരമാക്കിയ ശങ്കര എന്നുള്ള പാട്ട്.
1: തുടക്കത്തിൽ തന്നെ കയ്യടി വരും,
0: തുടക്കത്തിലും കിട്ടും, അതുപോലെ തന്നെ അതിന്റെ അവസാനം ഒരു ഭാഗമുണ്ട്, അതല്ല ഹൈയിൽ പോകുന്നൊരു ഭാഗമുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് ഉറപ്പായിട്ടും ആൾക്കാരെ കാണികൾ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കയ്യടിക്കും, പാടി കഴിഞ്ഞതിന് ശേഷം വീണ്ടും കയ്യടിക്കും. അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പൊ സംഗീതമേ അതുപോലുള്ള പാട്ടുകൾ, സ്വരങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ കയ്യടി ഉണ്ടാവും. അപ്പൊ ആ തരത്തിലുള്ള ഒരു പാട്ടാണ് ധാരാളം വേദികളിൽ എനിക്ക് പാടാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുള്ള ഒരു പാട്ടാണ് എസ് പി ബിയുടെ ഒരു പാട്ട്. അതിൻ്റെ ഒരു രണ്ടു പരി പാടാം.

0: ഫസ്റ്റ് തന്നെ കൈയ്യടി കിട്ടും അല്ലേ? ഓക്കെ, ഇങ്ങനത്തെ ഒരു ഗാനം വെച്ചാൽ ജനങ്ങളെ, ഇത്രയും സെമി ക്ലാസിക്കൽ സോങ് ആണ്, പക്ഷെ എല്ലാവരും അത് വളരെയധികം ഒരു സാധാ പാട്ട് പോലെ ഏതൊരു സാധാരണക്കാരനും അതിന്റെ എല്ലാ ഭാവവും ഉൾക്കൊണ്ട് ആസ്വദിക്കുന്ന ഒരു പാട്ടാണ് അല്ലേ? അപ്പൊ അത് കേൾക്കാം. ശങ്കര,
1: ശരി.

0: ഗായകൻ പ്രസാദ് മുള്ളൂൽ അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങളാണ് പ്രിയം പ്രിയതരത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അടുത്തൊരു പാട്ട് എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ, ജാനകമ്മയുടെ കാര്യം പറഞ്ഞ പോലെ, ഭയങ്കരമായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടിയൊരു പാട്ടാണ്. അപ്പൊ അതിന് കാരണമായിട്ടുള്ളതുകൊണ്ട് നമ്മുടെ എന്റെ കളിക്കൂട്ടുകാരനായിട്ടുള്ള ഒരു കൂട്ടുകാരുണ്ട് എനിക്ക്, ഡോക്ടർ പ്രമോദ്. അദ്ദേഹം ഇപ്പം ഗൾഫിൽ വർക്ക് ചെയ്യാണ്. അദ്ദേഹം കുറെ പാട്ടുകൾ എഴുതി, അത് കമ്പോസ് ചെയ്ത് ടി എസ് രാധാകൃഷ്ണ ജിയാണ് അത് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊരു നോർമലി ഒരു പ്രൊജക്റ്റായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചായിരുന്നു. അതിന്റെ ആ വരികളുടെ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ആ ഒരു ഭക്തി ഇതൊക്കെ കണ്ട് ടി എസ് തന്നെ നിർദ്ദേശിച്ചു നമുക്ക് ഇത് ദാസേട്ടനെ കൊണ്ട് പാടിക്കാമെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഹരിഹരാത്മജം ദേവമാശ്രയ എന്നുള്ളൊരു ഡിവോഷണൽ ആൽബം പാടാൻ, അത് ദാസേട്ടന്റെ കൂടെ അതിലുള്ള ഓൾ സോങ്സില് കോറസ് പോർഷൻ എല്ലാം പാടാനുള്ള ഒരു ഭാഗ്യമുണ്ടായിരുന്നു. അങ്ങനെ വളരെ മനോഹരമായ ഒരുപാട് ഭക്തിസാന്ദ്രമായിട്ടുള്ള പാട്ടുകളുണ്ട്. നമ്മളെ കൂട്ടുകാരെ ഒന്നിച്ച് ചെറുത് മുതലേ, ചെറുപ്പത്തിലെ നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന ഒരു ശീലമുണ്ടായിരുന്നു, ഇപ്പോഴും പോകുന്നുണ്ട് കൂട്ടായ്മ
2: ഗ്രൂപ്പായിട്ട്.
1: ഗ്രൂപ്പായിട്ട് ഈ പറയുന്ന എന്റെ കൂട്ടുകാരനാണ് അതിന്റെ ഗുരുസ്വാമി. അങ്ങനെ ഇപ്പോഴും അത് തുടർന്നു പോകുന്നുണ്ട്. എറണാകുളം ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ പോകുന്നത്. അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് മലയ്ക്ക് പോകും. ആ ഒരു യാത്രയുടെ ഒരു കഥ പോലെയാണ് നമ്മൾ തന്നെ പോകുന്ന ആ ഒരു യാത്രയുടെ ആ വരികള്, അങ്ങനെയാണ് ആ വരികൾ അവൻ എഴുതിയിട്ടുള്ളത് വളരെ മനോഹരമായിട്ട്. അതിന്റെ ഒരു നാലുവരി ഞാൻ പാടാം.

0: വാങ്ങി പേട്ടതുള്ളി പാട്ടുപാടി ഞങ്ങൾ നടന്നേ. കാളകെട്ടി ആശ്രമത്തിൽ ഭജനമിരുന്നു ഞങ്ങൾ, കലിയുഗ വരദായകന്റെ കീർത്തനം പാടി. സ്വാമി തിന്തക തോം തോം തോം, അയ്യപ്പ തിന്തക തോം, തിന്തക തിന്തക തിന്തക തിന്തക തിന്തക തിന്തക തോം. അങ്ങനെയാണ് ആ പാട്ട്. അത് നമ്മള് ഇതുപോലെ കെട്ടുനിറച്ച് എരുമേലി വരെ നമ്മൾ ബസ്സിന് പോകും. അവിടുന്ന് കാൽനട യാത്രയായിട്ട് കാനന പാതയിലൂടെയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ കാളകെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ. ആ അമ്പലത്തിൽ അവിടെ നമ്മള് എല്ലാ വർഷവും ഭജന നടത്തിയിട്ടാണ് നമ്മൾ യാത്ര തുടർന്ന് പോകുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു യാത്ര തന്നെയാണ് ഈ പാട്ട്. അവരികള് അങ്ങനെയാണ് അതിൽ അവന് എഴുതിയിട്ടുള്ളത്.
1: നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു പാട്ട് ഒരുപാട് പ്രത്യേകതയുള്ളതാണ്. അപ്പൊ നിങ്ങള് എല്ലാ വർഷവും അല്ലെ, എല്ലാ വർഷവും പോകും,
0: എല്ലാ വർഷവും പോകും.
1: അപ്പൊ ആ ഒരു യാത്രയാ, പിന്നെ അതുപോലെ ഏറ്റവും അടുത്ത സുഹൃത്ത് എഴുതിയ വരികളാണ്, ആരാധിക്കുന്ന ഗായകൻ യേശുദാസിനോടൊപ്പം പാടാനായിട്ടുള്ള ഒരു അവസരം, ഇതെല്ലാം ഒത്തുചേർന്നിരിക്കുന്ന ഒരു പാട്ടാണ്. നല്ലൊരു ഭക്തി ഗാനം കേൾക്കാം.

എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് പാട്ടുകളോടുള്ള ഇഷ്ടം പഴയ പാട്ടുകൾ, അതുപോലെ തന്നെ മെലഡി ആയിട്ടുള്ള പാട്ടുകളോടാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതിൽ സാധാരണ പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞാൽ പഴയ പാട്ടുകൾ ചില ആൾക്കാർ ആവശ്യപ്പെടും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പാടിയിട്ടുള്ളത് ആ പാടുന്ന പുഴ എന്ന ചിത്രത്തിലെ ഹൃദയ സരസിൽ. അതിൽ മറ്റൊരു കാര്യം, നമ്മുടെ ഈ സംഗീതം ബേസ് ചെയ്തിട്ട് നമ്മൾക്കൊരു സംഘടനയുണ്ട്, മ്യൂസിഷ്യൻ വെൽഫെയർ അസോസിയേഷൻ. അപ്പോൾ അത് നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഗാനമേള എന്ന് പറയുമ്പോൾ വലിയ സ്റ്റേജ് നിറയെ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് ഭയങ്കര നിറഞ്ഞു നിൽക്കുന്ന അങ്ങനെയുള്ളൊരു പ്രോഗ്രാമായിരുന്നു. കൊച്ചിൻ കലാഭവൻ, കോയമ്പത്തൂർ മല്ലിശ്ശേരി ഓർക്കസ്ട്ര, ഇതൊക്കെയാണ്

ചെറുതിൽ കണ്ട് വളർന്നിട്ടുള്ളത്. പിന്നീട് അത് ചുരുങ്ങി ചുരുങ്ങി വന്ന് ഇപ്പോൾ അത് വീണ്ടും നമ്മുടെ ഈ സംഘടനാ ബേസിൽ നമ്മൾ വീണ്ടും ഒന്ന് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ MWI സംഘടനയുടെ കീഴിൽ വലിയൊരു പ്രോഗ്രാം നടന്നു. അപ്പൊ അതിൽ ഞാൻ ഈ ഒരു പാട്ടായിരുന്നു പാടിയത്. ഈ ഓർക്കസ്ട്ര വെച്ചിട്ട് ലൈവ് ഓർക്കസ്ട്രയിൽ പാടി ആ ഒരു പാട്ടിന്റെ ഒരു രണ്ടുപേര് പാടാം.

0: താങ്കൾ പാടുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഒരുപാട് നന്നായിട്ട് പാടുന്നവരുണ്ടാവും, പക്ഷെ ഭയങ്കരമായ ഒരു ഇൻവോൾവ്മെന്റ് ആണ് ആ പാടുന്നതില്. അതാണ് അതിന്റെ ഒരു
1: പാട്ടിന്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതമാണ്. അപ്പൊ അദ്ദേഹം എന്താ പറയാ, ആ ഒരു ഒരു പാട്ടിന്റെ ഓരോ വരികളിലും എന്താണോ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന അർത്ഥം, ആ വരികളിലെ അർത്ഥം അതിനനുസരിച്ച ഒരു സംഗീതം, പണ്ടുകാലങ്ങളിലുള്ള സംഗീത സംവിധായകരുടെ ഒരു പ്രത്യേകതയാണത്. എന്താണോ ആ പാട്ടിന് കൊടുക്കാനുള്ള എല്ലാം ചേർത്തിട്ടാണ് അവര് അതിൽ, വേറെ ഒന്നും ചെയ്യാനില്ല, ഇനി മറ്റൊരാൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, അത്രയും അതിൽ ഭാവം എന്താണോ കൊടുക്കാനുള്ള എല്ലാം.
0: ശിവകുമാരൻ തമ്മിയുടെ എത്രയോ പ്രണയ ഗാനങ്ങളുണ്ട്, പക്ഷെ എടുത്തു പറയുന്ന ഒരു പാട്ടാണ്. നമുക്ക് ഒരുപാട് പാട്ടുകൾ കേൾക്കുന്നവർക്കറിയാം, എത്രയോ മുക്കാലും ഉണ്ടാകും ഇതുപോലത്തെ പാട്ടുകൾ, പക്ഷെങ്കിൽ എല്ലാവരും ഏത് കാലത്തെയും ഏത് ആൾക്കാരെയും ആകർഷിച്ച ഒരു പാട്ടാണിത്. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ കേൾക്കാം.

അപ്പോ അതുപോലെ ഞാൻ ഈ ഗാനമേള വേദികളിൽ പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഇഷ്ടം പഴയ ഗാനങ്ങൾ മെലഡി ഗാനങ്ങളോടാണ് ഇഷ്ടം. പക്ഷെ ഒരു ഗാനമേള എന്ന് പറയുമ്പോൾ എല്ലാ തരം ആസ്വാദകരുണ്ടാവും. അപ്പൊ അവരൊക്കെ തൃപ്തിപ്പെടുത്തുക എന്നാണ് നമ്മുടെ ഒരു ഒരു ജോലി അല്ലെങ്കിൽ ലക്ഷ്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അടിപൊളി ഗാനങ്ങൾ നമ്മൾ ആൾക്കാർ ചോദിക്കും. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് നമ്മുടെ മോഹൻലാലിന്റെ ലാലേട്ടന്റെ നരൻ എന്ന സിനിമയിലെ പാട്ടാണ് വേൽമുരുക.

ശൂരം പടയുടെ ചമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വെൺമുടി എത്തിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിന്മേലെ കാവടി എന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരെ എത്തും തക്കിടി തകിടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരൻ വെള്ളിത്തേര്, കാടും മലയും പുഴയും കടന്നു.

0: ഈ ഒരു പാട്ട് പാടുമ്പോ ഗാനമേളയില് ചിലപ്പോ ചില ആൾക്കാർ ഭയങ്കര മസിൽ പിടിച്ചിട്ടൊക്കെ മുന്നിൽ ഉണ്ടാവും. പക്ഷെ ഈ ഒരു പാട്ടുകൾ വരുമ്പോ എത്ര ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ പോലും എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിക്കുന്നതാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. അപ്പൊ അത്ര അങ്ങനെയുള്ളൊരു പാട്ടാണത്. ഈ സിനിമ ഇറങ്ങിയ ആ സമയം മുതൽ ഇപ്പോഴും ഗാനമേള വേദികളിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണത്.
1: അതുപോലെ തന്നെ ഇപ്പം ബസ്സുകളില് എന്തെങ്കിലും ടൂർ എല്ലാം പോകുമ്പോൾ ഈ പാട്ട് അവിടെ ഉണ്ടായിരിക്കും, എല്ലാവർക്കും ഡാൻസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. കൈതപ്രം എഴുതി ദീപക് ദേവ് പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ പാട്ടാണ്. ആ വരികൾ കേൾവിക്കാരിൽ ഭക്തിയും ആവേശവും ഒരുമിച്ചുണർത്തുന്ന ഒരു പാട്ടാണ്. അതുപോലെ എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ ഊർജവും ഗാംഭീര്യവും ഒക്കെ നമുക്ക് അറിയുന്ന ഒരു പാട്ടാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഏത് പ്രായക്കാരും ചുവട് വെച്ചു പോകുന്ന ഒരു ബീറ്റാണ്. നമുക്ക് കേൾക്കാം.

അപ്പൊ അടുത്തൊരു പാട്ട് വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള, ഈ ഭക്തി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യം ആൾക്കാരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഗായകന്റെ പേര് ജയചന്ദ്രൻ, പി ജയചന്ദ്രനാണ്. ഭാവഗായകൻ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് തന്നെ. ഏത് പാട്ട് ആയാലും അതിന്റെ ആ ഭാവം ഭക്തിയാണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പൊ അങ്ങനെ ഏറ്റവും ഈ അദ്ദേഹത്തിന്റെ ഈ ജീവിത അവസാന കാലഘട്ടത്തിൽ പാടിയൊരു മനോഹരമായ ഒരു പാട്ടുണ്ട്, കല്ലറ ഗോപൻ സാറാണ് അതിന്റെ സംഗീതം. നല്ല വരികളാണത്. അപ്പൊ ആ ഒരു പാട്ട് അതിന്റെ ഒരു കുറച്ച് വരികൾ ഞാൻ പാടാം.

0: നല്ല വരികളും
1: അതിമനോഹരമായ വരികളും
0: ബി കെ ഹരിനാരായണന്റെ
1: സംഗീതവും
0: വരികളും.
1: ജേട്ടന്റെ ആ പാട്ട് കണ്ണടച്ച് കേട്ടിരുന്ന, ശരിക്കും ഗുരുവായൂർ അമ്പല നടയിൽ നമ്മൾ എത്തി ഗുരുവായൂരപ്പനെ നേരിൽ കാണുന്നൊരു പ്രതീതിയാണ്. അത്രയും ഭാവസാന്ദ്രമായിട്ടുള്ളൊരു പാട്ടാണത്.
0: അതിന് ഉപരി ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള അദൃശ്യമായൊരു ബന്ധത്തെ മറിച്ചു കാട്ടുന്ന ഈ പാട്ട് അല്ലേ? കേട്ടാലോ
1: കേൾക്കാം.

0: ഫാമിലി?
1: ഫാമിലി വീട്ടില് അച്ഛൻ ഇപ്പോഴില്ല, പിന്നെ അമ്മ, ഭാര്യ, രണ്ട് കുട്ടികൾ. അതാണ് ഇപ്പൊ എന്റെ വീട്ടില്. സഹോദരങ്ങളായിട്ട് എനിക്ക് രണ്ട്, ഒരു ചേച്ചി, ചേട്ടൻ, ഒരനിയൻ, ഒരനിയത്തി. നമ്മൾ അഞ്ചു പേരാണ്.
0: സ്വന്തം നാട് മുള്ളൂര് തന്നെ?
1: മുള്ളൂരാണ്, മുള്ളൂരാണ് സ്വന്തം നാട്.
0: ഭാര്യയുടെ വീടോ?
1: ഭാര്യയുടെ വീട് ശ്രീകണ്ഠാപുരം, കാവുംബായി എന്ന് പറയും.
0: കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു?
1: കുട്ടികളെ, മൂത്ത മകൻ ഇപ്പോ MBA കഴിഞ്ഞ് നന്ദിലത്ത് ജി മാർട്ടിൽ അവിടെ വർക്ക് ചെയ്യുന്നു. ഇളയ മകൻ ഹുസൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അശോക് ലാലൻഡിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു.
0: അച്ഛന്റെ പാട്ടായിരിക്കും കിട്ടിയിരിക്കും?
1: പാട്ട് രണ്ടുപേർക്കും ഉള്ളിലുണ്ട്, പക്ഷേ പബ്ലിക്കിൽ അവരങ്ങനെ പാടാറില്ല. മൂത്ത മകൻ പാടും അത്യാവശ്യം. മൂത്തമകൻ നന്നായിട്ട് ഡാൻസ് ചെയ്യും. ചെറിയ മകനാണെങ്കിൽ എന്റെ സംഗീതത്തിൽ ഞാൻ അത്യാവശ്യം ഈ സൗണ്ട് സിസ്റ്റം അതൊക്കെ കൈകാര്യം ചെയ്യും. പുള്ളി അപ്പൊ എന്റെ കൂടെ പ്രോഗ്രാമിലൊക്കെ അത്യാവശ്യം വരും. അപ്പൊ അങ്ങനെ സംഗീതമുണ്ട് ഉള്ളിൽ, രണ്ടാളുടെ ഉള്ളിലുണ്ട്.
0: ഒരു ദിവസം ഒരു വേദിയിൽ പാട്ട് പാടും, പിറ്റേ ദിവസം ഒരു പക്ഷേ ക്ലാസ് എടുക്കുമായിരിക്കും.
1: അതെ അതെ,
0: ആർട്ട് ഓഫ് ലിവിംഗിന്റെ ക്ലാസ് എടുക്കുമായിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് ഓരോ ദിവസവും സ്വയം ഒന്ന് ഇംപ്രൂവ് ചെയ്തും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും അല്ലെ പഠിപ്പിച്ചും ഒക്കെ പോകുന്ന ഒരാളാണ്. അപ്പൊ എല്ലാ ആശംസകളും നേരുവാണ്.
1: അപ്പൊ ഈ ഒരു പ്രോഗ്രാം ഞാൻ കേൾക്കാറുണ്ട് റേഡിയോയില്. റേഡിയോ എന്റെ വീട്ടില് വൈഫിന്റെ എന്താ പറയാ, രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. റേഡിയോ അവിടെ ഓൺ ചെയ്ത് വെക്കും, അവിടെ അടുക്കളയിലൊക്കെ പണിയെടുക്കുമ്പോ. അപ്പൊ അത് എല്ലാവരും കേൾക്കും. അപ്പൊ ഭയങ്കരമായിട്ടുള്ളൊരു ഇതാണ് എന്റെ ഈ, ശരിക്കും പറഞ്ഞാൽ പാട്ടിന്റെ താല്പര്യം ഒക്കെ ആകാശവാണിയിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ റേഡിയോയിൽ വരുന്ന പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് പാട്ടിനോടൊരു ഭയങ്കര താല്പര്യമൊക്കെ തോന്നി തുടങ്ങിയതൊക്കെ. അപ്പൊ ഈ പ്രോഗ്രാം നല്ലൊരു പ്രോഗ്രാമാണ്. ഇപ്പൊ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെയുള്ള നമ്മളെ പോലുള്ള ഗായകരെയൊക്കെ പുറം ലോകം അറിയാനും അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള പാട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ ഈ ഒരു പ്രോഗ്രാം ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഒരുപാട് സന്തോഷം ഇവിടെ വിളിച്ചതിന്, എന്നെ വിളിച്ചതിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
2: ഗായകൻ പ്രസാദ് മുള്ളൂൽ അവതരിപ്പിച്ച ഇഷ്ടഗാനം.

0: സജിത് കുമാർ തലശ്ശേരി.
1: ഓണം കഴിഞ്ഞിട്ടും മാവേലി മൈജിയിൽ തന്നെയുണ്ടല്ലോ.
2: മൈജിയുടെ ഓഫർ തീർന്നിട്ടില്ലല്ലോ. മുൻ വർഷങ്ങളിലേതുപോലെ വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങൾ 45 ദിവസങ്ങൾക്കുള്ളിൽ കൊടുക്കുന്നതാ മൈജിയുടെ ചരിത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
3: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
4: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഓണം കഴിഞ്ഞിട്ടും മൈജിയുടെ ഓഫറുകൾ ഇപ്പോഴും തുടരുന്നു.
2: ഏറ്റവും പുതിയ 2026 മോഡലുകളുടെ വലിയ കളക്ഷൻ.
1: വാഗ്ദാനം ചെയ്യുന്ന സമ്മാനങ്ങൾ 45 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിലെത്തുന്നു.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
8: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956007.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1st സമ്മാനം 30 കോടി രൂപ, 2nd സമ്മാനം 1 കോടി രൂപ.
10: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വില കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്കൊരു BMW.
2: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫീച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
7: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
9: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
11: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
1: എനിക്കൊരു പുതിയ ഫോണ് വേണം.
2: നീ എന്ത് വാങ്ങിയാലും ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒറിജിനൽ ബ്രാൻഡ് ആണോ, 2026 ലേറ്റസ്റ്റ് മോഡൽ ആണോ എന്ന്.
1: ചേട്ടാ, ഈ പറഞ്ഞ രണ്ടിനും ഒരു ഉത്തരം മാത്രം, മൈജി.
2: മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1st സമ്മാനം 30 കോടി രൂപ, 2nd സമ്മാനം 1 കോടി രൂപ.
10: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: ഓണം കഴിഞ്ഞെന്ന് കരുതി TV വാങ്ങൽ മാറ്റിവെച്ചോ.
2: എങ്കിലിതാ മൈജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
1: TV EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: നേടാം ഒരു EMI ഓഫ് 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ മൈജി ഓണം, മാസ് ഓണം, സീസൺ കോൾ സമ്മാനങ്ങളും, ബമ്പർ സമ്മാനം, BMW കാർ.
2: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
7: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവുകൾ കൈമാറും. തുടർന്ന് പ്രധാനമന്ത്രി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അഭിസംബോധന ചെയ്യും. സ്വീഡിഷ് ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻ ഇന്ത്യയുടെ പുതിയ ബിസിനസ് ക്ലൈമറ്റ് സർവേ 2026-ൽ ആഗോളതലത്തിൽ 40-ലേറെ വിപണികളിൽ ഇന്ത്യ 1-ാം സ്ഥാനത്തെത്തി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് സാമൂഹിക മാധ്യമത്തിൽ വിവരം പങ്കുവച്ചത്. കൃഷിനാശം സംഭവിച്ച ശേഷം പണം ചെലവഴിക്കുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിന് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്കാവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റ് നൽകണമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഹൈദരാബാദിൽ ദക്ഷിണേന്ത്യൻ കൃഷിവകുപ്പ് മന്ത്രിമാരുടെ സൌത്ത് സോൺ അഗ്രികൾച്ചറൽ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശ്വാസം മുട്ടലിന് ചികിത്സ തേടിയെത്തിയ 16-കാരിക്ക് എക്സ്റേ മാറി നൽകി ചികിത്സ നടത്തിയ സംഭവത്തിൽ ജീവനക്കാർക്ക് തെറ്റ് പറ്റിയതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. ആശുപത്രി സൂപ്രണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ എക്സ്റേ മാറി നൽകിയതാണെന്ന് തെളിഞ്ഞത്. സ്വച്ഛ സാഗർ സുരക്ഷിത സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം ആരംഭിച്ചു. അസിസ്റ്റന്റ്

0: കളക്ടർ എസ് സ്വാതി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോവളം കടൽത്തീരത്ത് ശുചീകരണ പരിപാടി NCESSലെ സയന്റിസ്റ്റ് ഡോക്ടർ റജി ശ്രീനിവാസും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കമാൻഡർ സുരേഷ് ആർ കുറുപ്പും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ കടൽത്തീര ശുചീകരണ പരിപാടി ടോണി ചെമ്മണി MLA ഉദ്ഘാടനം ചെയ്തു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി
2: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ അധ്യാപകനും ഗായകനുമായ ഷീജു കെയുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി മലയാള അധ്യാപകനായ ഷീജു കെ ആണ്. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: സാറിന്റെ സ്വദേശം എവിടെയാണ്?
1: എന്റെ സ്വദേശം തിരുവനന്തപുരം ജില്ലയിലെ വാഴമുട്ട, കോവളത്തിനടുത്ത്.
0: പഠിച്ചതൊക്കെയോ?
1: പഠിച്ചത് ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ, വർക്കല ലൈറ്റ് ടു ദ ബ്ലൈൻഡ് സ്കൂളിൽ 7ാം ക്ലാസ് വരെ. പിന്നീട് അവിടെ തന്നെ ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വരെ പോയി. പിന്നെ ഡിഗ്രി യൂണിവേഴ്സിറ്റി കോളേജ്, ബിഎഡ് വന്നിട്ട് തൈക്കാട് ബിഎഡ് കോളേജ്.
0: സാറിന് പ്രത്യേകിച്ച് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടാണോ മലയാളം തന്നെ എടുത്തത്?
1: അതെ അതെ, ഇഷ്ടം തോന്നിയിട്ട് തന്നെയാണ്. എന്നെ ഹൈസ്കൂളിലും ഒക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ ഇൻസ്പിറേഷൻ ആണ്. അവര് പഠിപ്പിക്കുന്ന രീതി, അവരെന്നോട് കാണിച്ച സഹകരണം എല്ലാം അതിലുണ്ട്. അതായത് UP സ്കൂൾ തൊട്ട് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഇതാണ് മലയാളത്തിലേക്ക് ഇൻട്രസ്റ്റ് വരാനൊരു കാരണം.
0: അതിൽ തന്നെ സാറ് ഏറ്റവും ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്ലാസ്സോ അങ്ങനെ ഏതെങ്കിലും അധ്യാപകരുടെ അല്ലെങ്കിൽ കവിത ചൊല്ലിയതൊക്കെ ഓർമ്മയുണ്ടോ?
1: ഞാന് കവിത മത്സരങ്ങളിലൊക്കെ കവിത ചൊല്ലിയിട്ടുണ്ട്. പിന്നെ എന്നെ മലയാളം പഠിപ്പിച്ച ഒത്തിരി ടീച്ചേഴ്സിന് എനിക്ക് ഇഷ്ടമാണ്. മലയാളത്തിന്റെ രസം ആദ്യമായിട്ട് തന്നത് UPയിലെ ബ്ലൈൻഡ് സ്കൂളിൽ ഒരു വിജി ടീച്ചർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കുഞ്ഞമ്മ ടീച്ചർ. ടീച്ചർ മാക്സും മലയാളമാണ്. മലയാളത്തിന്റെ ആ ഒരു പഠിപ്പീരിന്റെ ഒരു രസം ടീച്ചറിൽ നിന്നാണ് തുടങ്ങി കിട്ടിയത്. പിന്നെ ഹൈസ്കൂളിൽ വന്നപ്പോ അവിടുത്തെ ടീച്ചേഴ്സ്, അഞ്ജന ടീച്ചർ, ശ്രീകുമാരി ടീച്ചർ, ശശികല ടീച്ചർ, ഐവി ടീച്ചർ, ഈ അഞ്ജന ടീച്ചർ എന്നെ ഹയർ സെക്കൻഡറിയിലും പഠിപ്പിച്ചു, പിന്നെ ഒരു ജയ ടീച്ചർ. അപ്പൊ ഇവരുടെയൊക്കെ ഒരു രീതിയൊക്കെയാണ് എന്നെ മലയാളത്തിലേക്ക്
0: അടുപ്പിച്ചത്.
1: അപ്പോഴേ ഹയർ സെക്കൻഡറി ആയപ്പോഴേ തീരുമാനിച്ചു, ഒന്നേ മ്യൂസിക് പ്രൊഫഷൻ അല്ലെങ്കിൽ പഠിപ്പിക്കുകയാണെങ്കിൽ മലയാളം, മറ്റൊരു സബ്ജക്റ്റും വേണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് +2 ഫുള്ള് മലയാളത്തിൽ തന്നെ പരീക്ഷ എഴുതി.
0: എങ്ങനെയാണ് ബ്രെയിലി തന്നെ ഉള്ള പുസ്തകങ്ങളാണ് പഠിച്ചിരുന്നത്?
1: ഞാൻ ബ്രെയിലിവിയിലാണ്. ശരിക്കും ഒരു കാഴ്ചയില്ലാത്ത ഒരാള്, അവരുടെ വിദ്യാഭ്യാസത്തിന്റെ തുടക്കം അതായത് 7ാം ക്ലാസ് വരെ നമ്മൾ ബ്ലൈൻഡ് സ്കൂളിൽ തന്നെ ആയിരിക്കണം. കാരണം നമ്മുടെ എഴുത്ത് ലിവി എന്ന് പറയുന്നത് ബ്രെയിലാണ്. നമ്മളിപ്പോ കമ്പ്യൂട്ടറോ മറ്റെന്ത് പഠിച്ചാലും നമ്മുടെ എഴുത്തും വായന എന്ന് പറഞ്ഞാൽ ബ്രെയിൽ, അത് നിർബന്ധമാണ്. എങ്കിലേ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഇനി എത്ര കാലം പുരോഗമിച്ചെന്ന് പറഞ്ഞാലും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു വ്യക്തിത്വ വികസനം അവിടെ കിട്ടും. അതും ഹോസ്റ്റലിൽ നിന്ന് തന്നെ പഠിച്ചു. എന്റെ BEd വരെ ഞാൻ ഹോസ്റ്റൽ ജീവിതമായിരുന്നു പലയിടത്താണെങ്കിലും.
0: ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമല്ലോ, അതിൽ ചില ഭാഗങ്ങൾ ഇങ്ങനെയാ ഓർത്തിരിക്കുമല്ലോ പലപ്പോഴും. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ?
1: എനിക്ക് മലയാളം ഇഷ്ടമാണ്. മുൻപൊന്നും നമുക്ക് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഈ ഓഡിയോ ആക്കിയതേ നമുക്ക് കിട്ടുള്ളൂ. എല്ലാം ബ്രെയിലിൽ ആക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ കുറെ ഓഡിയോ ബുക്സ് കേൾക്കാറുണ്ട്. അത് കൂടുതലും ഇപ്പോഴത്തെ ന്യൂജൻ എഴുത്തുകാരെ ഞാൻ കേൾക്കാറുണ്ട്. കാരണം എനിക്ക് എപ്പോഴും മനസ്സിൽ ആ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദിക്കകത്ത് മല്ലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്. ആ ക്യാരക്ടർ റെയിൽവേ സ്റ്റേഷനിലെ ആ ഒരു ബെഞ്ചിൽ റാമിന്റെയും മല്ലി എന്ന ആ ക്യാരക്ടറിന്റെയും പേര് എഴുതിയിരിക്കുന്നുണ്ട്. ഇതിലെങ്കിലും നിന്നോടൊപ്പം ഞാനൊന്നും ഉണ്ടായിക്കോട്ടെ റാം എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. നമുക്കറിയാം അതൊരു ട്രാൻസ്ജെൻഡർ ആണ് ആ ക്യാരക്ടർ, ആ മല്ലി എന്ന് പറയുന്നത്. അവരെയൊക്കെ നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടതാണെന്നൊരു ന്യൂജൻ എഴുത്തുകാരൻ പറയുമ്പോൾ നമ്മളിന്ന് എല്ലാവരും എന്തിനോ വേണ്ടി ഓടുകയാണ്. അപ്പൊ അപ്പോഴും നമ്മുടെ സമൂഹത്തെ കുറിച്ച് ചിന്തിക്കാൻ ഒരാൾ മെനക്കെടുന്നുണ്ട് എങ്കിൽ ഇപ്പോഴത്തെ തലമുറയും പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ അർത്ഥം.
0: വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെ ആ പുസ്തകത്തിൽ?
1: അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
0: സാറ് പറഞ്ഞു പുസ്തകങ്ങൾ പോലെ തന്നെ ഏറ്റവും പാഷൻ ഉള്ള ഒരു കാര്യം മ്യൂസിക്. അത് പാട്ട് സ്റ്റേജുകളിലൊക്കെ പാടാറുണ്ടോ സാറ്?
1: ആ ഞാൻ പ്രോഗ്രാം ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പൊ പ്രോഗ്രാംസ് ഒക്കെ കുറവാണ്, എങ്കിലും കിട്ടിയാ ചെയ്യാറുണ്ട്.
0: എങ്ങനെയുള്ള പാട്ടുകളാ പാടുക?
1: ഞാൻ ഫാസ്റ്റ് സോങ്സ് ആണ് കൂടുതലും എന്റെ ശബ്ദത്തിന് ചേരുന്നത്.
0: അപ്പൊ എനിക്ക് നമുക്കൊരു ഫാസ്റ്റ് പാട്ട് തന്നെ കേട്ടാലോ?

0: അടിപൊളിയായിട്ട് പാടി. ഓർക്കസ്ട്ര ഒന്നും വേണ്ട, നല്ല ഡാൻസ് ചെയ്യാൻ തോന്നുന്ന പാട്ട് തന്നെയാണ്. വേറെ പാട്ടുകൾ
1: പാടാറുണ്ട്. ഇപ്പൊ ഉള്ള പാട്ട് അത്ര ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഒക്കെ പാടാറുണ്ട്. ഒരുപാട് ഗായകർ ഇഷ്ടമാണെങ്കിലും ശങ്കർ സാറിനെ നല്ല ഇഷ്ടമാണ്. സാറിന്റെ ഒരു പാട്ടിലാണ് ഞാൻ ശരിക്കും ഗാനമേള രംഗത്ത് ഒരുവിധമെങ്കിലും ആരെങ്കിലും ശ്രദ്ധിച്ചെങ്കിൽ ശ്രദ്ധിച്ചു എന്ന് പറയാം.
0: എങ്കിൽ ആ പാട്ടൊന്ന് പാടുവോ?
1: ആൾത്തോട്ട ഭൂപതി നാനടാ, അന്ത അമർത്തോട്ട ഭൂപതിയും നാനടാ, ഒരു പാട്ട് നാം പാട പോരം കേളടാ, അന്ത പാട്ടി സൊല്ലും സംഗതിയെ കേളടാ, ശിവമുത്തമെല്ലാം ഒരു കുത്താരമാ, ഇവ മൂടി വച്ച

0: അടി പൊളിയാ. പിന്നെ പാട്ട് പാടുന്നതല്ലാതെ സംഗീതം കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ?
1: അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെയൊക്കെ ട്രൂപ്പിൽ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോ ചില അമ്പലങ്ങളിൽ ഒരു പ്രോഗ്രാമിന് തരും. അപ്പൊ ഞാനും ഞങ്ങളുടെ ടീം മാനേജർ ഒരു ജെയിംസ് ചേട്ടനുണ്ട്. അപ്പൊ പുള്ളിയും കൂടെ കേട്ട് പെട്ടെന്നൊരു സംഗീതം ചെയ്ത് പാടും. അത് പാടിക്കഴിയുമ്പോൾ മറന്നും
0: പോകും.
1: അതിൽ രസകരമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിടത്തൊരു അമ്പലത്തിലൊരു പാട്ട് എഴുതി തന്നു. പുള്ളിക്ക് സമയം ഉണ്ടെങ്കിൽ പുള്ളി ചെയ്യും. ഇപ്പൊ പുള്ളിയുടെ വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കൊക്കെ പുള്ളി തന്നെയാണ് ഓടി നടക്കുന്നത്. പുള്ളിയൊരു വർഷയിൽ ബ്ലൈൻഡ് ആണ്. അപ്പൊ ഈ പുള്ളി എന്നോട് പറഞ്ഞ ഒരു പാട്ടുണ്ട്, അത് എനിക്ക് ഇച്ചിരി ടൈം കുറവാണെന്ന് ചെയ്യാവോന്ന് ചോദിച്ചു. ഒരു വിധത്തിൽ പാട്ട് സംഗീതം ചെയ്തു. പാട്ട് ആദ്യത്തെ ദിവസം ഓർക്കസ്ട്രേഷനൊക്കെ പറഞ്ഞു കൊടുത്ത് ഫസ്റ്റ് ഓപ്പണിംഗ് ആയതുകൊണ്ട് പാട്ട് പാടി. എന്തോ ഒരു വലിയൊരു വെയിറ്റ് ഇറക്കി വെച്ച സന്തോഷത്തിൽ ഞാൻ സ്റ്റേജിലങ്ങിരുന്നു. പിന്നെ മൊത്തം ഞാൻ കൂളായിരുന്നു. അപ്പൊ ഇച്ചിരി പഴയ പാട്ടുകൾ കൂടുതൽ ആ സ്റ്റേജിൽ ആവശ്യപ്പെട്ടിട്ട് രണ്ടു മൂന്ന് പാട്ടുകൾ അടുപ്പിച്ച് പഴയതും ഇച്ചിരി മെലഡീസ് ഒക്കെ എന്റെ ജെയിംസ് ഏട്ടന്റെയൊക്കെ കൂടുമായിരുന്നു. ഞാൻ ഇച്ചിരി ആശ്വാസമായിട്ട് ശകലം വന്നിരുന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടഞ്ഞു വന്നപ്പോ ജെയിംസ് ഏട്ടൻ ഒന്ന് തന്നെ തട്ടിയിട്ട് പറഞ്ഞു, അതെ ആ ആദ്യം പാടിയ അവിടെ ട്യൂൺ ചെയ്ത് പാടിയ പാട്ടില്ലേ, അത് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് ഒന്നുകൂടി ഒന്ന് പാടണം. ഞാൻ നോക്കിയപ്പോ സകലമാന ട്യൂണും എന്റെ ഒന്ന് പോയി, വരി മാത്രം എനിക്കറിയാം. പിന്നെ ഞാൻ അന്നേരം എന്റെ മനസ്സുകൊണ്ട് ചെയ്ത ആദ്യം പാടിയ ആ ഭാഗം എനിക്കറിയായിരുന്നു. ആ രാഗത്തിൽ പിടിച്ചും കൊണ്ട് എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ പാടി പാട്ട് തീർത്തു. അപ്പൊ അതുകൊണ്ട് അത് നന്നായിട്ട് മനസ്സിലാക്കിയവർക്കാകുമ്പോ ആ പാട്ട് രണ്ട് രീതിയിൽ ഇങ്ങനെയും പാടാം എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ട് ആൾക്കാരാണെങ്കിൽ പറയാം, അയാൾ രണ്ട് രീതി ട്യൂൺ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. നന്നായി ഈ ഡയലോഗ് ഒന്നും വില പോവില്ല.
0: പല ടീച്ചേഴ്സും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് പഠിപ്പിക്കുന്നതില് എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ സാർ ക്ലാസ്സിൽ പോകുമ്പോ കുട്ടികളെയൊക്കെ കയ്യിലെടുക്കാൻ എന്താ ചെയ്യാറ്?
1: കുട്ടികൾക്ക് പാട്ടുപാടി കൊടുക്കാറുണ്ട്. ഒന്ന് ടൈം നമുക്ക് കിട്ടാറുണ്ട്, പ്രത്യേകിച്ച് മലയാളമാണ്. ഞാൻ തുടങ്ങുന്ന ആ സമയത്ത് ചെന്നിട്ട് ഒരു ധർമ്മിഷ്ഠനായ രാധയൻ എന്ന് പറഞ്ഞു ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിന്റെ ഒരു ഭാഗം പഠിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് അത് മഹാഭാരതത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞപ്പോ കുട്ടികൾക്ക് രാവണന്റെ കഥയും കൂടെ കേൾക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറെ സമയം കിട്ടാറുണ്ട്. അതുപോലത്തെ ചില ചില സംഭവങ്ങളൊക്കെ ഇതിന്റെ അകത്ത് വരാറുണ്ട്. ക്ലാസ് പൂർണ്ണമായും നിശബ്ദമായിരുന്നാലാണ് ആ കുട്ടികൾ ശ്രദ്ധിക്കുന്നതെന്ന്. ഒരിക്കലും അതിന്റെ ഇടയിൽ അവർ പല പരിപാടികളും കാണിക്കും. അവർ തമ്മിൽ സംസാരിക്കുന്നതിന് പകരം നമ്മളോട് സംവദിക്കുന്നുണ്ടോ? നമ്മളൊരു വാക്ക് ചോദിക്കുമ്പോൾ അത് കറക്റ്റ് അല്ലെങ്കിലും അതിന്റെ ഉത്തരം പറയാൻ അവർ ശ്രമിക്കുന്നുണ്ടോ? എങ്കിൽ അവർക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. കുട്ടികൾ ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കുന്നതിന് പല കാരണങ്ങളാണ്. എനിക്ക് ഏറ്റവും നന്നായിട്ട് എന്നെ കൂടെ കോപ്പറേറ്റ് ചെയ്യുന്ന ക്ലാസ്സിലെ കുട്ടികൾ വരും. നമ്മൾ ആദ്യം അവരോട് ചോദിക്കും പഠിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അവർ വേണ്ടെന്ന് പറയും. പക്ഷെ അവർക്ക് ഇഷ്ടമില്ലാത്തതൊന്നുമല്ല, അത് അവർക്കങ്ങനെ
0: രസത്തിന്
1: രസം. അവര് നമ്മളെന്ത് ചോദിച്ചാലും അവരും ഇത് പറയാൻ ശ്രമിക്കും. കഥകളുടെ തുടർക്കഥയൊക്കെ എഴുതാൻ പറയുമ്പോൾ ഓരോരുത്തർ എഴുതിക്കൊണ്ടിരുന്നുണ്ട് കഴിഞ്ഞാൽ ആ എഴുതിയ ആള് തന്നെ ഈ ഐഡിയ ഒന്നും അവർക്ക് ഇല്ലായിരുന്നു എന്ന് തോന്നിപ്പോവും. പക്ഷെ അവര് മനസ്സ് വെച്ച് ചെയ്യണം.
0: അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ?
1: കുട്ടികൾ ചെയ്യുന്നുണ്ട്, ചില കുട്ടികൾ അത് ശ്രമിക്കുന്നുമില്ല. അത് പാരന്റ്സ് ശ്രദ്ധിക്കാത്തതിന്റെ ഒറ്റ കാരണമാണെന്നേ ഞാൻ പറയത്തുള്ളൂ.
0: സാർ ഒരുപാട് വഴികളിലൂടെ കടന്ന് പോയ ശേഷമാണ് ഈ ഒരു ജോലി മലയാള അധ്യാപകൻ.
1: ഞാൻ 2006-2007 ബി എഡ് കഴിഞ്ഞ ആളാണ്. പിന്നെ എഡ്യൂക്കേഷനോ അങ്ങനെയുള്ള സംഭവങ്ങളായിട്ടൊന്നും യാതൊരു ടച്ചും ഇല്ലാതെ ഇരുന്ന ആളാണ്. 2023 നവംബർ 18 വരെ ലോട്ടറിയുടെ പരിപാടിയായിരുന്നു. 19 ജോലി കിട്ടിയ സ്കൂളിലേക്ക് യാത്ര. ഞായറാഴ്ച 20 പോയി 5 ക്ലാസ് എടുത്തു.
0: ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അധ്യാപകനായിട്ട് പ്രവേശിക്കുന്നത്. അതിനിടയിൽ ഒരുപാട് ജോലികൾ ചെയ്തു, പാട്ടുപാടി, കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. ജോലി നേടണമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ, അതിനുള്ള മോട്ടിവേഷൻ ആരായിരുന്നു?
1: അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞ മ്യൂസിക് തന്നെയായിരുന്നു. മ്യൂസിക് ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം. മ്യൂസിക് ടീച്ചർ അല്ലെങ്കിൽ ഒരു മലയാള അധ്യാപകൻ, ഈ ഒരു ലെവലിലാണ്. ഞാൻ ഏതാണ്ട് എന്റെ ഹയർ സെക്കൻഡറി കൊണ്ട് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെ ഒറ്റ വിഷയം പോലും ഞാൻ ഇംഗ്ലീഷ് പരീക്ഷ എഴുതിയില്ല
0: ഹയർ സെക്കൻഡറി.
1: കാരണം എന്ന് പറഞ്ഞാൽ അന്ന് മലയാളം കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഗൈഡൊക്കെ തപ്പിപ്പിടിക്കാനും പല കുട്ടികളുടെ ട്യൂഷൻ ക്ലാസ്സിലെ നോട്ട്സ് ഒക്കെ മേടിച്ച് എന്നെ പ്ലസ് ടുവിന് പഠിപ്പിച്ച ടീച്ചേഴ്സ് ഞങ്ങളെ ഹയർ സെക്കൻഡറിക്ക് സ്റ്റഡി ലീവിന് വിട്ടപ്പോ പോലും അവർ ഓരോരുത്തരും ഫ്രീ ആവുന്നതനുസരിച്ച് വന്നിരുന്ന് എനിക്ക് നോട്ട് പറഞ്ഞു തന്നു. അങ്ങനെ അതെല്ലാം എഴുതിയെടുത്ത് എല്ലാ വിഷയവും നമ്മുടെ ഹൈസ്കൂൾ പോലെയൊക്കെ തന്നെ ഫുൾ മലയാളത്തിൽ പരീക്ഷ എഴുതിയ ആളാണ് ഞാൻ. പിന്നെ എന്റെ ആഗ്രഹം എന്തെങ്കിലും ഒരു ജോലി വേണം. കാരണം ഇന്നത്തെ കാലത്തല്ലാതെ നമുക്ക് ഇങ്ങനെ പോയിട്ട് കാര്യം ഇല്ലാന്നൊരു തോന്നല് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നപ്പോ അങ്ങോട്ട്

0: പോകാൻ ശ്രമിച്ചു. എൻ്റെ അമ്മയ്ക്ക് ഞാൻ നല്ലൊരു ഹൈറ്റ്സിൽ എത്തണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഈ റിയാലിറ്റി ഷോസ് ഒക്കെ വരുമ്പോൾ എന്നോട് അപ്പുറം നീ അതിന് കൊടുക്കും. ഞാൻ പറയാം, അമ്മ അവിടെ നല്ല മ്യൂസിക് പഠിച്ചവർക്ക് പറ്റും, നമ്മളെ പോലെ സ്റ്റേജിൽ വന്ന് കസർത്ത് കാണിക്കുന്നവർക്ക് ഒന്നും വരില്ല, അപ്പൊ നിനക്ക് പറ്റും എന്ന് പറയാം. ചിലതിനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ അപ്പോഴും അമ്മയോട് പറയും, ജോലിക്കാണെങ്കിൽ പറയും, എപ്പോഴാ വേണമെങ്കിലും പോയി ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. സുഹൃത്തുക്കള്, എന്റെ ടീച്ചേഴ്സ്, എന്റെ സഹോദരങ്ങൾ, എന്റെ അമ്മ, എന്റെ വൈഫ്, ഇവരെല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെ
1: സപ്പോർട്ട്
0: മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിനൊക്കെ ഞാൻ പഠിച്ച ബ്ലൈൻഡ് സ്കൂളാണ് അതിന്റെ സ്റ്റാർട്ടിങ്. പിന്നെ കുഞ്ഞിലെ എന്റെ അപ്പൻ ചുമ്മാ ഓരോ കൊച്ചു കൊച്ചു പാട്ടുകൾ പാടുവായിരുന്നു, എന്നെ കൊണ്ട് പാടിക്കുമായിരുന്നു. അതിലാണ് ഈ പാട്ടിന്റെ പരിപാടിയൊക്കെ തുടങ്ങിയത്.
1: വളരെ രസകരമായ ഒരു അധ്യായമായിരുന്നു നേർവഴിയുടേത്. സാർ സ്കൂൾ തലത്തിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിനെ പറ്റി പറഞ്ഞു, പാട്ടിനെ പറ്റി പറഞ്ഞു. സാർ പറഞ്ഞില്ലേ, നല്ല അടിപൊളി പാട്ട് പാടിയിട്ട് ആണ് സ്റ്റേജ് കയ്യിൽ എടുക്കുന്നതെന്ന്. അതുപോലെ ഒരു പാട്ടുകൂടെ കേട്ട് ആ പാട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു.
0: ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും കാണാൻ ആഗ്രഹിച്ചതുമായ ആൾക്കാരിൽ പ്രധാനിയായ ഒരാളായിരുന്നു നമ്മുടെ മണിച്ചേട്ടൻ. പക്ഷേ പുള്ളിയുടെ ഓർക്കസ്ട്രേഷനിൽ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ പുള്ളിയെ നേരിട്ട് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരിക്കൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ അടുത്തോട് നടന്നു പോയപ്പോൾ പുള്ളിക്കാരൻ അവിടെ പ്രോഗ്രാം ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അന്നാണ് ഞാൻ ലൈവായിട്ട് മണിച്ചേട്ടൻ പാടുന്നു എന്ന്
1: കേൾക്കുന്നത്.
0: ആറ്റുകാലം ഒരിക്കലൊരു പ്രോഗ്രാം ആയപ്പോൾ ഞങ്ങൾ മിനി സ്റ്റേജിൽ ഗാനങ്ങൾ നടത്തുമ്പോൾ കണ്ണിമാങ്ങ പ്രായത്തിൽ അവിടെ പാടുന്ന ബോക്സിൽ കേൾക്കാം. ഇതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ള
1: ലൈവ്.
0: പിന്നെ നമ്മൾ മൊത്തം കാസറ്റും ഓഡിയോയും ചാനലും അങ്ങനെയാണ്. പുള്ളിയുടെ പാട്ടിന്റെ കുറച്ച് പാട്ടുകൾ ചേർത്ത് ഇങ്ങനെ പാടിയാലോ.

0: ആകെ അലഞ്ഞോ നാണ്ടീ.
1: വളരെ രസകരമായ ഒരു എപ്പിസോഡ്. ഒരു ആഘോഷ തിമിർപ്പിൽ കുറെ പാട്ടൊക്കെ കേട്ട് രസിച്ച് അടിപൊളിയായിട്ടാണ് ഇത്രയും നേരം കടന്നുപോയത്. സാറിന് ഇതുപോലെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ, എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
2: അധ്യാപകനും ഗായകനുമായ ഷീജു കെയുമായി സെവിൻ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.
3: നേർവഴി.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവുകൾ വിതരണം ചെയ്യും. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമനക്കത്ത് കൈമാറുക. രാജ്യത്ത് 45 കേന്ദ്രങ്ങളിൽ നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയുമാണ് പങ്കെടുക്കുന്നത്. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിസ്ഥിതി വിദഗ്ധർ, സുപ്രീംകോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാർ, ജില്ലാ കോടതി ജഡ്ജിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും പരിപാടിയുടെ ഭാഗമാകും. സംസ്ഥാന ജുഡീഷ്യൽ അക്കാദമികൾ, നിയമസേവന അതോറിറ്റികൾ, വിദഗ്ധ മൂല്യനിർണയ സമിതികൾ, പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റികൾ, തണ്ണീർത്തട അതോറിറ്റികൾ എന്നിവയുടെ പ്രതിനിധികളും സമ്മേളനത്തിൽ സംബന്ധിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നേപ്പാൾ ധനമന്ത്രി സ്വർണിം വാഗ്ലേയുമായി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക, ഊർജ്ജ, ഗതാഗത മേഖലകളിൽ സമഗ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് മാർഗ്ഗങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. രാജ്യത്തെ സെമി കണ്ടക്ടർ മേഖലയുടെ വികസനവും സഹകരണവും ലക്ഷ്യമിട്ട് വൻകിട ആഗോള കമ്പനികളുടെ തലവന്മാരുമായി കേന്ദ്ര ഐടി മന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമികോൺ ഇന്ത്യ 2026-ലാണ് സുപ്രധാന കൂടിക്കാഴ്ചകൾ നടന്നത്. IBM സെമി കണ്ടക്ടേഴ്സ് ജനറൽ മാനേജർ ഡോക്ടർ മുകേഷ് ഖരെയുമായി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ചിപ്പ് ഡിസൈൻ മുൻഗണനകൾ, അഡ്വാൻസ്ഡ് നോഡുകളിലേക്ക് അതിവേഗം മുന്നേറാനുള്ള അവസരങ്ങൾ, അഡ്വാൻസ്ഡ് ചിപ്പ് നിർമ്മാണ രംഗത്ത് IBMന്റെ ഭാവി പദ്ധതികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം തുടങ്ങി. തിരുവനന്തപുരം കോവളം കടൽത്തീരത്ത് ശുചീകരണ പരിപാടി NCESSലെ സയന്റിസ്റ്റ് ഡോക്ടർ രജി ശ്രീനിവാസും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കമാൻഡർ സുരേഷ് ആർ കുറുപ്പും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ കടൽത്തീര ശുചീകരണ പരിപാടി ടോണി ചമ്മനി MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം അസിസ്റ്റന്റ് കലക്ടർ എസ് സ്വാതി ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ബീച്ചിൽ മെഗാ ശുചീകരണ യജ്ഞം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കോസ്റ്റ് ഗാർഡിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ബീച്ചിൽ ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അതീവ സുരക്ഷയിൽ ആരംഭിച്ചു. ഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഇന്നലെ 52 പോളിംഗ് കേന്ദ്രങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൽ 40.46% വോട്ട് രേഖപ്പെടുത്തി. കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണിത്. 3 ദിവസമായി തിരുവനന്തപുരത്ത് നടന്ന റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ സമയബന്ധിതവും കാര്യക്ഷമവുമായി നടപ്പാക്കുന്നതിനായി രൂപരേഖ തയ്യാറാക്കുക എന്ന ഉദ്ദേശ്യത്തോടെ സംഘടിപ്പിച്ച കോൺഫറൻസിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളം വ്യവസായ സൌഹൃദമല്ലെന്ന തെറ്റായ ധാരണ മാറിയെന്നും സംസ്ഥാനത്ത് നിക്ഷേപം നടത്താൻ പല വ്യവസായികളും തയ്യാറാകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. വ്യവസായ സംരംഭങ്ങളും പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിന് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശ്വാസം മുട്ടലിന് ചികിത്സ തേടിയെത്തിയ 16-കാരിക്ക് എക്സ്റേ മാറി നൽകി ചികിത്സ നടത്തിയതുമായി ബന്ധപ്പെട്ട് ആശുപത്രി സൂപ്രണ്ട് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കൌണ്ടറിലെ ജീവനക്കാർക്ക് തെറ്റുപറ്റിയതായി കണ്ടെത്തി. ഇവർ എക്സ്റേ മാറി നൽകിയതാണെന്ന് തെളിഞ്ഞു. ഡോക്ടറോടും വിശദീകരണം തേടും. കൃത്യമായി എക്സ്റേ പരിശോധിക്കാതെ നട്ടലിന് വളവുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ മരുന്ന് നിർദ്ദേശിച്ചതായും 3 ദിവസം

0: കുട്ടി മരുന്ന് കഴിച്ചതായും കുടുംബം ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് അന്വേഷണം നടന്നത്. പത്തനംതിട്ട അടൂർ സ്വദേശി അഭിജിത്തിനെ ശാസ്താംകോട്ട പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചെന്ന പരാതി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. സഹോദരനെ അന്വേഷിച്ചെത്തിയ പോലീസ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ജനനേന്ദ്രിയം ഇടിച്ചു തകർക്കുകയും ചെയ്തു എന്ന പരാതിയിലാണ് SIT അന്വേഷണം. രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ മന്ത്രി രമേശ് ചെന്നിത്തല DGP നിർദ്ദേശം നൽകി. കൃഷിനാശം സംഭവിച്ച ശേഷം പണം ചെലവഴിക്കുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിന് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റ് നൽകണമെന്ന് മന്ത്രി T.സിദ്ദിഖ് ആവശ്യപ്പെട്ടു. ഹൈദരാബാദിൽ ദക്ഷിണേന്ത്യൻ കൃഷി വകുപ്പ് മന്ത്രിമാരുടെ സൌത്ത് സോൺ അഗ്രികൾച്ചറൽ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സങ്കീർണ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന രോഗികൾക്ക് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന സമാശ്വാസം പദ്ധതിയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് 4,80,00,000 രൂപ അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവായി. ഡയാലിസിസ് ചെയ്യുന്നവർ, വൃക്ക അല്ലെങ്കിൽ കരൾ മാറ്റിവെച്ചവർ, ഹീമോഫീലിയ, അരിവാൾ രോഗം തുടങ്ങിയവ ബാധിച്ച അർഹരായ 3,640 ഗുണഭോക്താക്കൾക്കാണ് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സ്വച്ഛ് ഭാരത് മിഷൻ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി കാസർകോട് ജില്ലയിൽ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ക്യാമ്പയിൻ തുടങ്ങി. ഒരു മാസത്തെ ക്യാമ്പയിന്റെ ലോഗോ ജില്ലാ കളക്ടർ ശ്രീധന്യ സുരേഷ്, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ P.ജയന് നൽകി പ്രകാശനം ചെയ്തു. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഐച്ചി നഗോയയിൽ ഇന്ന് തുടക്കമാകും. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽത്തൂറും നയിക്കും. അടുത്ത മാസം 4 നടക്കുന്ന ഗെയിംസിൽ 500+ ഇന്ത്യൻ താരങ്ങളാണ് 37 ഇനങ്ങളിലായി മത്സരരംഗത്തിറങ്ങുന്നത്. 45 രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. ഇത് 3 തവണയാണ് ജപ്പാൻ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത്. ചൈനയിൽ 2023 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുമായി ഇന്ത്യ 4 സ്ഥാനത്ത് എത്തിയിരുന്നു. 68 സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 2 ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് കാസർകോട് തൃക്കരിപ്പൂരിൽ ആരംഭിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ജയിക്കണമെന്ന ആഗ്രഹത്തോടെ മാത്രമല്ല സ്വയം അതിജീവിക്കാൻ ദൃഢനിശ്ചയത്തോടും കൂടിയാണ് കുട്ടികൾ മത്സരിക്കുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. രാജ്കോട്ടിൽ അണ്ടർ 19 ക്രിക്കറ്റ് ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 7 പരാജയപ്പെടുത്തി. മഴയെ തുടർന്ന് 20 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയൻ ടീമിന് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസെടുക്കാനേ സാധിച്ചുള്ളൂ. കോഴിക്കോട്ട് നടന്ന 46 സംസ്ഥാന അന്തർജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാസർകോട് ജേതാക്കളായി. ഫൈനലിൽ മറുപടിയില്ലാത്ത 1 ഗോളിന് മലപ്പുറത്തെയാണ് അവർ പരാജയപ്പെടുത്തിയത്. വീട്ടിൽ അനധികൃതമായി മദ്യം സൂക്ഷിച്ച കേസിൽ റിമാൻഡിലായ റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിനെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് എക്സൈസ് സമർപ്പിച്ച അപേക്ഷ ബത്തേരി മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. ആന്റോ അഗസ്റ്റിന്റെ ജാമ്യാപേക്ഷ നേരത്തെ ബത്തേരി മജിസ്ട്രേറ്റ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും തള്ളിയിരുന്നു. പരിസ്ഥിതി ലോല മേഖലാ വിജ്ഞാപനം പിൻവലിക്കണമെന്ന് ആലപ്പുഴയിൽ ആരംഭിച്ച കേരള കർഷക സംഘം സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം നാളെ സമാപിക്കും. കോഴിക്കോട് NIT സ്പിക് മാക്കെ സംഘടിപ്പിക്കുന്ന 3 കൺവെൻഷൻ സമന്വയം ആരംഭിച്ചു. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രാലയം മുൻ സെക്രട്ടറി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. ദൂരദർശൻ മുൻ ഡയറക്ടർ ജനറൽ സതീഷ് നമ്പൂതിരിപ്പാട് ചടങ്ങിൽ മുഖ്യാതിഥിയായി. കോഴിക്കോട് നഗരപാത വികസന പദ്ധതിയുടെ ഭാഗമായി ചെറുവണ്ണൂർ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് നാളെ രാത്രി 10 ഈ മാസം 26 രാത്രി വരെ ചെറുവണ്ണൂർ റോഡിൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഗതാഗത നിയന്ത്രണങ്ങൾ സുഗമമാക്കാൻ ഡൈവേർഷൻ പോയിന്റുകളിൽ സൈൻ ബോർഡുകളും റിഫ്ലക്റ്റീവ് ബാരിക്കേഡുകളും സ്ഥാപിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. ഗതാഗത നിയന്ത്രണം മൂലം പന്തീരങ്കാവ് ടോൾ പ്ലാസയിൽ ഉണ്ടായേക്കാവുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ മുൻകൂട്ടി യോഗങ്ങൾ ചേർന്ന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നും കലക്ടർ പറഞ്ഞു. നശാമുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിന് തൃശൂർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെയും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെയും വിദ്യാർത്ഥികളും NSS വളണ്ടിയർമാരും ചേർന്നാണ് പരിപാടി അവതരിപ്പിച്ചത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. BJP കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രദക്ഷിൺ ശിബിരം വെള്ളിയാപ്പറമ്പിൽ BB ഗോപകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പഠന ശിബിരം നാളെ സമാപിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. നിഷാദ്, രാജലക്ഷ്മി എന്നിവർ പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം 6

0: വിഷമി കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
1: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
0: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
1: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. ശ്രീരാം പാർത്ഥസാരഥി പാടിയത് ചിത്രം സൂപ്പർ ഡ്യൂപ്പർ.

ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
2: EMI പർച്ചേസിന് നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
1: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: ധനുഷ് പാടിയ ഗാനമാണിത്. ചിത്രം തിരുചിത്രാമ്പലം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിട്ടില്ല.
2: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോൾ തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ.
1: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
2: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: സുദർശൻ അശോക് പാടിയ ഗാനം, ചിത്രം ഉത്രാൻ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലാണ് രണ്ട് ദിവസത്തെ സമ്മേളനം സംഘടിപ്പിച്ചത്. സിഎംആർഎൽ എക്സാലോജിക് കേസിൽ ഇഡി നൽകിയ കത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. അത് ലഭിച്ച ശേഷം മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മൂന്നാം മുന്നണിയുടെ ഭാഗമാകാൻ സിപിഐഎമ്മിന് താൽപര്യമില്ലെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി. വിശാലമായ ഒരു പ്രതിപക്ഷ ഐക്യമാണ് പാർട്ടി ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വീട്ടിൽ അനധികൃതമായി മദ്യം സൂക്ഷിച്ച കേസിൽ റിമാൻഡിലായ റിപ്പോർട്ടർ ചാനൽ എം ഡി ആന്റോ അഗസ്റ്റിനെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് എക്സൈസ് സമർപ്പിച്ച അപേക്ഷ ബത്തേരി മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. ആന്റോ അഗസ്റ്റിന്റെ ജാമ്യാപേക്ഷ നേരത്തെ ബത്തേരി മജിസ്ട്രേറ്റ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും തള്ളിയിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അതീവ സുരക്ഷയിൽ ആരംഭിച്ചു. ഫലം ഇന്ന് പ്രഖ്യാപിക്കും. പാലക്കാട് അട്ടപ്പാടിയിൽ 1500 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി നശിപ്പിച്ചു. എക്സൈസ് ഫോറസ്റ്റ് സംയുക്ത പരിശോധനയിൽ അച്ഛൻവേട്ട മലയിലെ 6 തോട്ടങ്ങളിൽ നിന്നാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. കോഴിക്കോട് നഗരപാത വികസന പദ്ധതിയുടെ ഭാഗമായി ചെറുവണ്ണൂർ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് നാളെ രാത്രി 10 മുതൽ ചെറുവണ്ണൂർ റോഡിൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ മാസം 26 രാത്രി വരെയാണ് നിയന്ത്രണം. കോഴിക്കോട് നടന്ന

46-ാമത് സംസ്ഥാന അന്തർജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാസർകോട് ജേതാക്കളായി. ഫൈനലിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് മലപ്പുറത്തെയാണ് അവർ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ആൽബം ഗാനങ്ങൾ. അലീന നിനക്കായി എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് ആദ്യം. ഗാനരചന ഫൈസൽ, സംഗീതം ജയരാജ്. ആദ്യഗാനം പാടിയത് യാസിൻ നിസാർ. ആദ്യമറിഞ്ഞു നിന്നെ ഞാനറിഞ്ഞു.

അലീന നിനക്കായി എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹൃദയത്തിൻ വാതിൽ നിനക്കായി തുറന്നിട്ട് നജീം ഇർഷാദ് പാടിയത്.

0: വന്നപ്പോ വിലക്കുറവ് വിലക്കുറവ് എന്ന് പറയുന്നവർ ഒരുപാടുണ്ട്.
1: പക്ഷേ ശരിക്കും വിലക്കുറവിൽ വാങ്ങാൻ മൈജി മാത്രം.
0: വാങ്ങുന്നത് എന്തിനും യഥാർത്ഥ വിലക്കുറവാണ് മൈജിയിലേക്ക് വരാം.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
3: സജിൻ പാടിയത് ഒരു പൂവിൻ ദളം പോൽ സഖി നിന്റെ ഹൃദയം.

0: പണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
1: മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
0: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു EMI ഓഫ്.
1: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ഗായകൻ നജീം അർഷാദ്. കൃഷ്ണ തുളസി പൂക്കൾ ചുരുൾമുടി ഇഴകളിൽ തിരുകി.

0: കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
1: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
0: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
1: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
0: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: യാസിൻ നിസാർ പാടിയത് നിലാവുള്ള രാത്രിയിൽ സഖീവാനിൽ.

യാസിർ നിസാർ പാടിയ മറ്റൊരു ഗാനം ഇടതൂർന്ന നിന്റെ കൂന്തലിൽ ചൂടിയ പനിനീർ പൂവിൻ ദളം പോലെ.

ഫൈസൽ രചന നിർവഹിച്ച് ജയരാജ് സംഗീതം പകർന്ന അലീന നിനക്കായ് എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി അകലെ മൗനം പോൽ എന്ന ആൽബത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന സച്ചിദാനന്ദൻ, സംഗീതം നൽകി പാടിയത് ഉമ്പായി.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് ആൽബം ഗാനങ്ങൾ, ആകാശവാണി കണ്ണൂർ. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ മാവേലി മൈജിയിൽ തന്നെയുണ്ടല്ലോ.
1: മൈജിയുടെ ഓഫർ തീർന്നിട്ടില്ലല്ലോ. മുൻ വർഷങ്ങളിലേതുപോലെ വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങൾ 45 ദിവസങ്ങൾക്കുള്ളിൽ കൊടുക്കുന്നതാ മൈജിയുടെ ചരിത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. ഓണം കഴിഞ്ഞിട്ട് മൈജിയുടെ ഓഫർ ഇപ്പോഴും തുടരുന്നു.
2: ഏറ്റവും പുതിയ 2026 മോഡലുകളുടെ വലിയ കളക്ഷൻ.
3: വാഗ്ദാനം ചെയ്യുന്ന സമ്മാനങ്ങൾ 45 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിലെത്തുന്നു.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങൾ.

0: സ്കാർഡുമായി മൈജി മാസ് ഓണർ ഓഫർ തുടരുന്നു.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഓണം വന്നപ്പോ വിലക്കുറവ് വിലക്കുറവ് എന്ന് പറയുന്നവർ ഒരുപാടുണ്ട്.
3: പക്ഷേ ശരിക്കും വിലക്കുറവിൽ വാങ്ങാൻ മൈജി മാത്രം.
2: വാങ്ങുന്നത് എന്തിനും യഥാർത്ഥ വിലക്കുറവാണ് മൈജിയിലേക്ക് വരാം.
0: 30 കോടി രൂപയുടെ സമ്മാനം ഡിസ്കൗണ്ടുമായി മൈജി മാസ് ഓണർ ഓഫർ തുടരുന്നു.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബബ്ബർ 1st 30 കോടി രൂപ, 2nd 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: ഷോപ്പിംഗ് മിസ്സായോ?
7: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
6: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
7: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
6: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബബ്ബർ 1st 30 കോടി രൂപ, 2nd 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: മൈജിയുടെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
6: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
7: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
6: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തും.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് 12:10 സേവന വാർത്തകൾ. 12:15 പഞ്ചവാദ്യം പെരുന്തിടി മുരളീധര മാരാരും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. സെപ്റ്റംബർ 2 ശനിയാഴ്ച ലോക പ്രഥമ ശുശ്രൂഷ ദിനം ആചരിച്ചതിന്റെ ഭാഗമായി അക്കാദമി ഓഫ് ഫാമിലി ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ നദീം അബൂട്ടി സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1 ഓർമ്മയിൽ ഒരു ഗാനം, 2:15 തുടർ നാടകം, 2:30 നാട്ടുവഴിയിൽ ഈണങ്ങൾ, 5 സംസ്കൃത പാഠം, 5:15 ചരടു പിന്നിക്കളിപ്പാട്ട്. ടി ബിന്ദു ഗംഗാധരനും സംഘവും അവതരിപ്പിച്ചത്. 5:30 രാത്രി 11 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, 7:20 കമ്പോള വില നിലവാരം, 7:35 യുവവാണി, 8:00 വളപ്പൊട്ടുകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടിയിൽ എസ് ഹരികുമാറിന്റെ കർണാട്ടിക് വയലിൻ കച്ചേരി.

9 7 2 7 8 4 6 2 5. നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ മുത്തത്തി, മൈതാനപ്പള്ളി, കൊളശ്ശേരി, പാനൂർ യു പി എച്ച് സിയിലെ 5 സപ്പോർട്ട് സ്റ്റാഫ് ഓഫീസ് ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടക്കുന്നു. യോഗ്യത SSLC, പ്രായം 40 വയസ്സിൽ താഴെ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 28 രാവിലെ 10:30 മുമ്പ് പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പും സഹിതം കണ്ണൂർ NHM ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0497 270 9920. അടൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ കന്നഡ വിഭാഗം ഫിസിക്കൽ സയൻസ് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 22 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കേട്ടെറ്റ് നിർബന്ധം. ഫോൺ നമ്പർ 8547185292. കണ്ണൂർ സർവകലാശാലയുടെ പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന ആനന്ദ തീർത്ഥ ക്യാമ്പസിലെ ജിയോഗ്രഫി പഠന വകുപ്പിൽ മണിക്കൂർ വേതന അടിസ്ഥാനത്തിൽ അധ്യാപക നിയമനത്തിനായി വിരമിച്ച അധ്യാപകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം 22 രാവിലെ 11 മണിക്ക് പഠനവകുപ്പിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447085046. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ 25-26 തീയതികളിൽ രാവിലെ 10:15 മുതൽ വൈകുന്നേരം 5 മണി വരെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പശുവളർത്തൽ വിഷയത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 24 വൈകുന്നേരം 4 മണിക്ക് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0497 276 3 4 7 3. കാറടുക്ക ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള മുള്ളേരിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് സർജൻ, സ്റ്റാഫ് നഴ്സ് ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 11 മണിക്ക് FHC നടക്കും. ഫോൺ നമ്പർ 0499924009. അംശാദായ കുടിശ്ശിക കാരണം ക്ഷേമനിധി അംഗത്വം റദ്ദായിപ്പോയ കണ്ണൂർ ജില്ലയിലെ ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും പിഴ സഹിതം കുടിശ്ശിക അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കാൻ ഈ മാസം 30 വരെ അവസരമുണ്ട്. ഫോൺ നമ്പർ 0497 270 1081. കണ്ണൂർ ആയുർവേദ കോളേജിലെ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 23 രാവിലെ 11 മണിക്ക് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. യോഗ്യത +2 DMLT. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായം 18-40 മധ്യേ. കേരള കേന്ദ്ര സർവകലാശാലയിൽ ഡോക്ടർ അംബേദ്കർ സെന്റർ ഓഫ് എക്സലൻസ് സ്റ്റൈപ്പൻഡോടുകൂടി SC OBC വിഭാഗക്കാർക്ക് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നൽകുന്നു. 50% മാർക്കോടെയുള്ള ബിരുദമോ തത്തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് ഈ മാസം 25 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കണ്ണൂർ സർവകലാശാല ധർമ്മശാല ക്യാമ്പസിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ മലയാളം, കൊമേഴ്സ്, നാച്ചുറൽ സയൻസ് വിഷയങ്ങളിലെ നിലവിലുള്ള താൽക്കാലിക അധ്യാപക ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് ലെക്ചററെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച 24 രാവിലെ 10:30 നടക്കും. സേവന വാർത്തകൾ കഴിഞ്ഞു.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. വികസ്വര രാജ്യങ്ങൾക്ക് മേൽ കാർബൺ പുറന്തള്ളലിന്റെ ഉത്തരവാദിത്തം അന്യായമായി കെട്ടിവയ്ക്കുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് നിയമന ഉത്തരവുകൾ കൈമാറും. സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടത്തി. സിഎംആറിൽ എക്സാലോജി കേസിൽ ഇഡി നൽകിയ കത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിലെ ഐടി നഗോയയിൽ ഔദ്യോഗിക തുടക്കമാകും. വാർത്തകൾ വിശദമായി. വികസന രാജ്യങ്ങൾക്ക് മേൽ കാർബൺ പുറന്തള്ളലിന്റെ ഉത്തരവാദിത്വം അന്യായമായി കെട്ടിവയ്ക്കുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദേശീയ ഹരിത ട്രിബ്യൂണൽ സംഘടിപ്പിച്ച ഭാവി പരിസ്ഥിതിയും കാലാവസ്ഥാ ഗതിവേഗങ്ങളും എന്ന അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: ചരിത്രപരമായ യാഥാർത്ഥ്യം പരിശോധിച്ചാൽ ഇന്നും ഇന്ത്യയിലെ പ്രതിശീർഷ കാർബൺ പുറന്തള്ളൽ ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഈ വസ്തുത ഇന്ത്യ ലോകത്തിനു മുന്നിൽ നിരന്തരം ഉയർത്തിക്കാട്ടുന്നുണ്ടെന്നും പരിസ്ഥിതി സംരക്ഷണത്തിനായി കൂട്ടായ ശ്രമങ്ങളിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമായി തുടരുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ നൽകിയ വാഗ്ദാനങ്ങൾ നിശ്ചിത സമയത്തിനു മുമ്പ് തന്നെ വിജയകരമായി പൂർത്തിയാക്കിയ ഏക G20 രാജ്യം ഇന്ത്യയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും രാജ്യം അസാധാരണമായ പുരോഗതിയാണ് കൈവരിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പരിസ്ഥിതി വിദഗ്ധർ, സുപ്രീംകോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാർ, ജില്ലാ കോടതി ജഡ്ജിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും പരിപാടിയുടെ ഭാഗമാണ്.
0: 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവുകൾ കൈമാറും. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമന കത്ത് കൈമാറുക. തുടർന്ന് പുതുതായി നിയമനം ലഭിച്ചവരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്ത് 45 കേന്ദ്രങ്ങളിൽ നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. കൊല്ലം തുറമുഖത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്താൻ ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കൊല്ലം പോർട്ടിന്റെ വികസന ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർക്കുന്ന യോഗത്തിന് മുന്നോടിയായി തുറമുഖം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. പോർട്ട് ഉദ്യോഗസ്ഥർ ആവശ്യങ്ങൾ മന്ത്രിയോട് വിശദീകരിച്ചു. തുറമുഖത്തിന്റെ ആഴം 8 മീറ്ററായി വർദ്ധിപ്പിക്കുന്നതിനും പോർട്ട് ഹെൽത്ത് ഓഫീസറുടെ നിയമനത്തിനും കാലതാമസമില്ലാതെ നടപടി സ്വീകരിക്കുമെന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞു. സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം തുടങ്ങി. കൊല്ലം ബീച്ചിൽ മെഗാ ശുചീകരണ യജ്ഞം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോവളം കടൽത്തീരത്ത് ശുചീകരണ പരിപാടി NCESSലെ സയന്റിസ്റ്റ് ഡോക്ടർ രജി ശ്രീനിവാസും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കമാൻഡർ സുരേഷ് ആർ കുറുപ്പും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ ടോണി ചമ്മണി എംഎൽഎയും കണ്ണൂർ മുഴുപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിൽ അസിസ്റ്റന്റ് കലക്ടർ എസ് സ്വാതിയും ഉദ്ഘാടനം ചെയ്തു. കോസ്റ്റ് ഗാർഡിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ബീച്ചിൽ ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിന് വ്യവസായ വിനോദസഞ്ചാര മേഖലകൾക്ക് ആവശ്യമായ ഭൂമി ലഭ്യമാക്കുന്നതിന് നിലവിലെ ഭൂപരിമിതികളിലും നിയന്ത്രണങ്ങളിലും ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചതായി മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. നിലവിലെ നിയമ തടസ്സങ്ങൾ പരിഹരിച്ച് വ്യവസായ ടൂറിസം ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിന് നടപടികൾ റവന്യൂ വകുപ്പ് വേഗത്തിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ജൂബിലി ഹാളിൽ ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ മാത്രം 1,350-ലധികം പട്ടയങ്ങളാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത്. സങ്കീർണ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന രോഗികൾക്ക് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന സമാശ്വാസം പദ്ധതിയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് 4.80 കോടി രൂപ അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവായി. ഡയാലിസിസ് ചെയ്യുന്നവർ, വൃക്ക അല്ലെങ്കിൽ കരൾ മാറ്റിവച്ചവർ, ഹീമോഫീലിയ, അരിവാൾ രോഗം തുടങ്ങിയവ ബാധിച്ച അർഹരായ 3,640 ഗുണഭോക്താക്കൾക്കാണ് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്. അളവിൽ കൂടുതൽ മദ്യം വീട്ടിൽ നിന്ന് കണ്ടെടുത്ത കേസിൽ റിപ്പോർട്ടർ ചാനൽ MD ആൻഡ്രൂ അഗസ്റ്റിനെ ചോദ്യം ചെയ്യലിന് എക്സൈസ് കസ്റ്റഡിയിൽ വിട്ടു. സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നാളെ ഉച്ചയ്ക്ക് 12 വരെ ആൻഡ്രൂയെ എക്സൈസ് കസ്റ്റഡിയിൽ വിട്ടത്. ആൻഡ്രൂ അഗസ്റ്റിന്റെ ജാമ്യാപേക്ഷ നേരത്തെ ബത്തേരി മജിസ്ട്രേറ്റ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും തള്ളിയിരുന്നു. കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശ്വാസംമുട്ടലിന് ചികിത്സ തേടിയെത്തിയ 16-കാരിക്ക് എക്സ്റേ മാറി നൽകി ചികിത്സ നടത്തിയ സംഭവത്തിൽ കൌണ്ടറിലെ ജീവനക്കാർക്ക് തെറ്റുപറ്റിയതായി കണ്ടെത്തി. ഇവർ എക്സ്റേ മാറി നൽകിയതാണെന്നും തെളിഞ്ഞു. ആശുപത്രി സൂപ്രണ്ട് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. ഡോക്ടറോടും വിശദീകരണം തേടും. കൃത്യമായി എക്സ്റേ പരിശോധിക്കാതെ നട്ടലിന് വളവുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ മരുന്ന് നിർദ്ദേശിച്ചതായും 3 ദിവസം കുട്ടി മരുന്ന് കഴിച്ചതായും കുടുംബം ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് അന്വേഷണം നടന്നത്. കോഴിക്കോട് NIT സ്പിക്മാക്കെ സംഘടിപ്പിച്ച 3 ദിവസത്തെ കൺവെൻഷൻ സമന്വയം പുരോഗമിക്കുന്നു. ഇന്ത്യൻ പരമ്പരാഗത പ്രകടന കലകളുടെയും സിനിമകളുടെയും വൈവിധ്യം വിദ്യാർത്ഥികൾക്കും ക്യാമ്പസ് സമൂഹത്തിനും നേരിട്ട് അനുഭവിക്കാൻ അവസരമൊരുക്കുക എന്നതാണ് സമന്വയം കൺവെൻഷനിലൂടെ ലക്ഷ്യമിടുന്നത്. കൺവെൻഷൻ നാളെ സമാപിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. CMRL എക്സാലോജിക് കേസിൽ ED നൽകിയ കത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നിയമോപദേശം ലഭിച്ച ശേഷം മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ രാഹുൽഗാന്ധി കൂടിക്കാഴ്ചയിൽ ED വിഷയം ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും ഇവിടെ തന്നെ തീരുമാനമെടുക്കാവുന്ന വിഷയമേ ഉള്ളൂവെന്നും ചെന്നിത്തല വ്യക്തമാക്കി. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഡിജിറ്റൽ മുന്നേറ്റവുമായി താരാപഥം പദ്ധതി. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനാവിഷ്കരിച്ച താരാപഥം പദ്ധതി കയറ്റുമുഖേനയാണ് പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രജു കോലിയക്കോട്.
2: പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങളെ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാലാനുസൃതമായി പരിഷ്കരിച്ച് ഏകീകൃത പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയാണ് താരാപഥം പദ്ധതിയുടെ ലക്ഷ്യം. സ്കൂളുകൾ ഉപയോഗിക്കുന്ന സമ്പൂർണ്ണ, സമ്പൂർണ്ണ പ്ലസ്, സഹിതം, സമഗ്ര തുടങ്ങിയ വിവിധ ആപ്ലിക്കേഷനുകളിൽ പ്രത്യേകം ലോഗിൻ ചെയ്യുന്ന സംവിധാനത്തിന് പകരമായി സിംഗിൾ സൈൻ ഓൺ വഴി ഈ ഏകീകൃത ഡാഷ്ബോർഡിൽ പ്രവേശിക്കാനാകും. സമഗ്ര ക്യാൻവാസ് എന്ന പേരിൽ 1 മുതൽ 12 വരെ ക്ലാസുകളിൽ അധ്യാപകർക്ക് ഒരു ഓൺലൈൻ ഡിജിറ്റൽ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡും പുതുതായി സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് പുറമെ CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അംഗീകൃത അൺ എയ്ഡഡ് സ്കൂളുകൾ എന്നിവയുൾപ്പെടെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് സമ്പൂർണ്ണ പ്ലസ് പോർട്ടൽ സജ്ജമാക്കിയിരിക്കുന്നത്.
0: ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിലെ ഐടി നഗോയയിൽ ഔദ്യോഗിക തുടക്കമാകും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കർ, ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽത്തൂർ എന്നിവർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. അടുത്ത മാസം 4 വരെ നടക്കുന്ന ഗെയിംസിൽ 500-ലേറെ ഇന്ത്യൻ താരങ്ങളാണ് 37 ഇനങ്ങളിലായി മത്സരത്തിനിറങ്ങുന്നത്. 45 രാജ്യങ്ങളിലെ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. ഇത് 3ാം തവണയാണ് ജപ്പാൻ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത്. ചൈനയിൽ 2023 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുമായി ഇന്ത്യ 4ാം സ്ഥാനത്തെത്തിയിരുന്നു. രാജ്കോട്ടിൽ അണ്ടർ 19 ക്രിക്കറ്റ് ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 7 റൺസിന് പരാജയപ്പെടുത്തി. മഴയെ തുടർന്ന് 20 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയൻ ടീമിന് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസെടുക്കാനേ സാധിച്ചുള്ളൂ. 3ാം മുന്നണിയുടെ ഭാഗമാകാൻ CPIM താൽപര്യമില്ലെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. വിശാലമായ പ്രതിപക്ഷ ഐക്യമാണ് പാർട്ടി ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. BJP കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച 3 ദിവസത്തെ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ ശിബിരം വെള്ളിയാപറമ്പിൽ നാളെ സമാപിക്കും. സമാപന സമ്മേളനം മുതിർന്ന നേതാവ് വി മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന യുവജന കമ്മീഷന്റെ കോഴിക്കോട് ജില്ലാതല അദാലത്ത് അടുത്ത ബുധനാഴ്ച കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. 18 വയസ്സിനും 40 വയസ്സിനും മധ്യേ പ്രായക്കാരായ യുവജനങ്ങൾക്ക് പരാതികൾ കമ്മീഷൻ മുഖേന സമർപ്പിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് അട്ടപ്പാടിയിൽ 1500-ഓളം കഞ്ചാവ് ചെടികൾ നശിപ്പിച്ചു. എക്സൈസ് ഫോറസ്റ്റ് സംയുക്ത പരിശോധനയിൽ അച്ഛൻവെട്ട് മലയിലെ 6 തോട്ടങ്ങളിൽ നിന്നാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി നശിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസ്വര രാജ്യങ്ങൾക്കുമേൽ കാർബൺ പുറന്തള്ളലിന്റെ ഉത്തരവാദിത്വം അന്യായമായി കെട്ടിവയ്ക്കുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് നിയമന ഉത്തരവുകൾ കൈമാറും. സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടത്തി. CMRL എക്സാലോജിക് കേസിൽ ED നൽകിയ കത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിലെ ഐടി നഗോയയിൽ ഔദ്യോഗിക തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
3: ആകാശവാണി കണ്ണൂർ.

0: അടിയന്തര ഘട്ടത്തിൽ ആദ്യം എത്തുന്നൊരു സഹായം ഒരു ജീവൻ രക്ഷിച്ചേക്കാം. മുറിവുകൾ, ശ്വാസതടസ്സം, ബോധക്ഷയം, ഹൃദയാഘാതം തുടങ്ങി അടിയന്തര സാഹചര്യങ്ങളിൽ മെഡിക്കൽ സഹായം ലഭിക്കുന്നതിന് മുമ്പ് നൽകുന്ന പ്രഥമ ശുശ്രൂഷ പലപ്പോഴും നിർണായകമാകുന്നു. സെപ്റ്റംബർ 2-ാമത്തെ ശനിയാഴ്ച ലോക പ്രഥമ ശുശ്രൂഷാ ദിനം ആചരിച്ചതിന്റെ ഭാഗമായി അക്കാദമി ഓഫ് ഫാമിലി ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ നദീം അബൂട്ടി സംസാരിക്കുന്നതാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ.
1: നമസ്കാരം. നമ്മുടെ കൺമുന്നിൽ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നുവെന്ന് സങ്കല്പിക്കുക. ആദ്യ നിമിഷത്തിന് നമ്മളെല്ലാവരും ഒന്ന് പകച്ചു പോകും. എന്താണ് പറ്റിയത്, ആരെങ്കിലും ഒന്ന് ആംബുലൻസ് വിളിക്കൂ, അല്ലെങ്കിൽ ഡോക്ടറെ വിളിക്കൂ എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയുക. തീർച്ചയായും ആംബുലൻസ് വിളിക്കണം, എത്രയും വേഗം രോഗിയെ ആശുപത്രിയിൽ എത്തിക്കും വേണം. പക്ഷേ ഒരു ചോദ്യം, ആംബുലൻസ് എത്തുന്നത് വരെ ആ വ്യക്തിയെ സഹായിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാനാവുമോ? തീർച്ചയായും കഴിയും. അതിനുവേണ്ടിയാണ് ഫസ്റ്റ് എയ്ഡ് അഥവാ പ്രഥമ ശുശ്രൂഷ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ചില അടിയന്തര സാഹചര്യങ്ങളിൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പുള്ള ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ വളരെ നിർണായകമാണ്. ലോക പ്രഥമ ശുശ്രൂഷ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ 2-ാമത്തെ ആഴ്ചയിൽ ഈ ഒരു അവബോധം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ആചരിക്കുന്നത്. ലോകമെമ്പാടും ഫസ്റ്റ് എയ്ഡിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുകയും സാധാരണ ജനങ്ങളെ അടിസ്ഥാന പ്രഥമ ശുശ്രൂഷ പരിശീലനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ഉദ്ദേശം. 2026 വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേയുടെ വിഷയം തന്നെ കുടിയേറ്റ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷ എന്നതാണ്. സ്വന്തം നാടുവിട്ട് യാത്ര ചെയ്യുന്നവരിൽ അഭയാർത്ഥികൾ, ദുരന്തമുഖങ്ങളിൽ മാറി താമസിക്കുന്ന ആളുകൾ, അങ്ങനെ പലർക്കും അടിയന്തര സാഹചര്യങ്ങളിൽ ആരോഗ്യ സേവനം ലഭിക്കുന്നതിന് പലവിധത്തിലുള്ള തടസ്സം ഉണ്ടായേക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ ഫസ്റ്റ് എയ്ഡ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നാൽ ഈ സന്ദേശം കുടിയേറ്റക്കാരിലേക്ക് മാത്രമല്ല, മറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ഏത് സാഹചര്യങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എമർജൻസി എവിടെ വെച്ച് സംഭവിക്കാം. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഫസ്റ്റ് എയ്ഡ്? ഫസ്റ്റ് എയ്ഡ് എന്നത് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് പകരമുള്ള ഒരു ചികിത്സയല്ല, മറിച്ച് ഒരു അപകടമോ പെട്ടെന്നുള്ള അസുഖമോ ഉണ്ടായാൽ വിദഗ്ധ ചികിത്സ ലഭിക്കുന്നതുവരെ വ്യക്തിയുടെ ജീവൻ സംരക്ഷിക്കുന്നതിനും അവസ്ഥ കൂടുതൽ വഷളാകുന്നത് തടയാനും നൽകുന്ന അടിയന്തര സഹായമാണ് ഫസ്റ്റ് എയ്ഡ്. അതുകൊണ്ട് ഫസ്റ്റ് എയ്ഡ് ഒരു ഡോക്ടർ മാത്രം അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ല, ഓരോ സാധാരണ വ്യക്തിയും പഠിക്കേണ്ട ഒരു ലൈഫ് സ്കില്ലാണ് ശരിക്കും ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത്. ഫസ്റ്റ് എയ്ഡ് നൽകുമ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഒരു എമർജൻസി കണ്ടാൽ ആദ്യം സ്വന്തം സുരക്ഷ ഉറപ്പാക്കണം. ഉദാഹരണത്തിന്, റോഡ് അപകടമാണിൽ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽ റെസ്ക്യൂർ അപകടത്തിൽപ്പെടുന്നില്ല എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വൈദ്യുതാഘാതമാണെങ്കിൽ വൈദ്യുതി വന്ന് വിച്ഛേദിച്ചതിന് ശേഷം മാത്രമേ ആ വ്യക്തിയെ തൊടാൻ പാടുള്ളൂ. തീപിടുത്തമുള്ള അല്ലെങ്കിൽ ഒരു പുകയുള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ സ്വയം സുരക്ഷ ഉറപ്പാക്കി വേണം ആ സാഹചര്യത്തിലേക്ക് ചെന്നെത്താൻ. കാരണം നമ്മൾ തന്നെ അപകടത്തിൽപ്പെട്ടാൽ മറ്റൊരാളെ സഹായിക്കാൻ കഴിയില്ല. അതിനുശേഷം നമ്മൾ വ്യക്തി പ്രതികരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം, സംസാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നോർമലായി ശ്വാസം എടുക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില ഫസ്റ്റ് എയ്ഡ് സാഹചര്യങ്ങൾ കുറിച്ച് നമുക്ക് ലളിതമായി ഒന്ന് നോക്കാം. ഒന്നാമത്തേത്, വലിയ രക്തസ്രാവം ഉണ്ടായാൽ, ഒരു അപകടത്തിൽ ഒരാളുടെ ശരീരത്തിൽ നിന്ന് വലിയ തോതിൽ രക്തം പോകുന്നുണ്ടെങ്കിൽ സമയം കളയരുത്. വൃത്തിയുള്ള തുണിയോ അല്ലെങ്കിൽ ഒരു ഗ്ലോസ് പീസോ കൊണ്ട് മുറിവിൽ നേരിട്ട് ശക്തമായി സമ്മർദ്ദം നൽകുക എന്നുള്ളതാണ് ആ സാഹചര്യത്തിലെ ഫസ്റ്റ് എയ്ഡ്. രക്തസ്രാവം തുടരുകയാണെങ്കിൽ സമ്മർദ്ദം തുടർന്നുകൊണ്ട് തന്നെ അടിയന്തര വൈദ്യസഹായം തേടണം. രണ്ടാമത്തേത് പൊള്ളലേറ്റാലാണ്. പൊള്ളലേറ്റാൽ മിക്ക ആളുകളും ടൂത്ത് പേസ്റ്റ്, ഓയില്, മഞ്ഞൾ പോലുള്ള ഘടകങ്ങൾ നമ്മുടെ മുറിവിലേക്ക് പുരട്ടാറുണ്ട്. ഇത് ഒഴിവാക്കണം. പൊള്ളലേറ്റ ഭാഗം തണുത്ത ഒഴുകുന്ന വെള്ളത്തിൽ ഏകദേശം 20 മിനിറ്റോളം കഴുകുക എന്നുള്ളതാണ് അവിടുത്തെ ഫസ്റ്റ് എയ്ഡ്. നേരിട്ട് ഐസ് വെക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുകയരുത്. വലിയ ഭാഗം പൊള്ളലേറ്റാൽ അടിയന്തര ചികിത്സ നേടണം. അടുത്തായി ചോക്കിംഗ്, ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒരാൾക്ക് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം കിട്ടാതെ വരാം. ശക്തമായി ചുമക്കാൻ കഴിയുന്ന സാഹചര്യത്തിലാണെങ്കിൽ ചുമക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കണം. എന്നാൽ സംസാരിക്കാനോ ശ്വസിക്കാനോ ഫലപ്രദമായി ചുമക്കാനോ കഴിയുന്നില്ലെങ്കിൽ അത് ഗുരുതരമായ ചോക്കിംഗ് ആണ്. അത്തരം സാഹചര്യത്തിൽ ശരിയായ ചോക്കിങ്ങിന് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് ടെക്നിക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം, അടിയന്തര സഹായം തേടുകയും വേണം. മറ്റൊന്ന് ഫ്രാക്ചറാണ്. ഒരു അപകടത്തിൽപ്പെട്ട് വ്യക്തിയെ അനാവശ്യമായി വലിച്ചഴച്ച് മാറ്റുന്നത് ചിലപ്പോൾ അപകടകരമാണ്. പ്രത്യേകിച്ച് കഴുത്തിനോ അല്ലെങ്കിൽ നട്ടലിനോ ഒക്കെ പരിക്ക് സംശയിക്കുന്ന സാഹചര്യമാണെങ്കിൽ ആവശ്യമായ സുരക്ഷാ നടപടികളില്ലാതെ വ്യക്തിയെ മാറ്റുന്നത് ഒഴിവാക്കണം. ഇതെല്ലാം പ്രധാനപ്പെട്ട ഫസ്റ്റ് എയ്ഡ് സാഹചര്യങ്ങളാണ്. എന്നാൽ ഇന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത് എമർജൻസി ലൈഫ് സപ്പോർട്ടിനെ കുറിച്ചാണ്. ജീവൻ നിലനിർത്താനുള്ള അടിയന്തര സഹായം, അതായത് ഒരു വ്യക്തി നമ്മുടെ കൺമുന്നിൽ വെച്ച് പെട്ടെന്ന് കുഴഞ്ഞു വീഴാണ്, വിളിച്ചിട്ട് പ്രതികരിക്കുന്നില്ല, ശ്വാസോച്ഛാസം സാധാരണ രീതിയിൽ എടുക്കുന്നില്ല, ചിലപ്പോൾ ശ്വാസം എടുക്കുന്ന പോലെ ഒരു ഗ്യാസ്പിംഗ് ശ്വാസം മാത്രം എടുക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ കാർഡിയാക് അറസ്റ്റ് നാം സംശയിക്കണം. ഇവിടെ ഓരോ സെക്കൻഡും പ്രധാനമാണ്. ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ലളിതമായി ഒന്ന് പറഞ്ഞുതരാം. ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഈ രോഗിയെ മാറ്റിക്കടത്തുക എന്നുള്ളത് പ്രധാനമാണ്. അതിനുശേഷം രോഗി പ്രതികരിക്കുന്നുണ്ടെന്ന് നോക്കുക. പ്രതികരിക്കുന്നില്ലെങ്കിൽ തൊട്ടുടനെ സഹായത്തിന് ആളെ വിളിക്കുക. അടുത്തതായി CPR സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമുള്ളത്. ചില സാഹചര്യങ്ങളിൽ AED അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന മെഷീൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ, ചില റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് പോലുള്ള സ്ഥലങ്ങളിൽ ഇന്ന് AED അവൈലബിൾ ആണ്. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ അവൈലബിൾ ആണെങ്കിൽ സഹായത്തിന് വിളിക്കുന്ന ആളുടെ അടുത്ത് അത് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുകയുമാകാം. കംപ്രഷൻ ഓൺലി ലൈഫ് സപ്പോർട്ട് എന്ന CPR ടെക്നിക്ക് എല്ലാവരും പഠിക്കേണ്ട ഒരു ജീവൻ രക്ഷാ അറിവാണ്. CPR എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു പേടിയുണ്ടാകും. വായിലൂടെ ശ്വാസം കൊടുക്കാൻ എനിക്കറിയില്ല, അത് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല, ഇത്തരം സാഹചര്യങ്ങളിൽ ആളുകൾക്ക് മടിയുണ്ടാകാം. പലപ്പോഴും CPR ആരംഭിക്കുന്നതിന് തടസ്സമാകുന്നത് ഇത്തരം കാര്യങ്ങളാണ്. എന്നാൽ ഈ CPR അഥവാ ഹാൻഡ്സ് ഓൺ CPR കംപ്രഷൻ ഓൺലി ലൈഫ് സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വ്യക്തി കുഴഞ്ഞു വീഴുകയും പ്രതികരിക്കാതിരിക്കുകയും സാധാരണ ശ്വാസം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു സാധാരണ വ്യക്തിക്ക് മൗത്ത് ടു മൗത്ത് വെന്റിലേഷൻ കൊടുക്കാതെ തന്നെ ചെസ്റ്റ് കംപ്രഷൻ ആരംഭിക്കാം. വ്യക്തിയെ കഴിയുന്നത്ര വേഗത്തിൽ കട്ടിയുള്ള സമതല പ്രതലത്തിൽ കിടത്തുക. നെഞ്ചിന്റെ മധ്യഭാഗത്ത് ബ്രസ്റ്റ് ബോണിന്റെ മുകളിൽ കൈയുടെ പാമിന്റെ ഹീല് വെക്കുക. മറ്റേ കൈ അതിന് മുകളിൽ പിളഞ്ഞു വെക്കുക. വിരലുകൾ ഇന്റർലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ശക്തമായി വേഗത്തിൽ തുടർച്ചയായി, അതായത് ഒരു മിനിറ്റിൽ 100 മുതൽ 120 വരെ ചെസ്റ്റ് കംപ്രഷൻ നൽകണം. ഒരു കംപ്രഷൻ കഴിഞ്ഞാൽ നെഞ്ച് വീണ്ടും സ്വാഭാവിക നിലയിലേക്ക് ഉയരാൻ അനുവദിക്കണം. ചിലർ ചിന്തിക്കും നെഞ്ചിന്റെ എല്ലൊടിഞ്ഞാൽ എന്ത് ചെയ്യും, അത് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ പോലും കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച വ്യക്തിക്ക് CPR നൽകാതിരിക്കുന്നതാണ് ഇതിലും വലിയ അപകടം. നമ്മുടെ ലക്ഷ്യം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു CPR ചെയ്യുക എന്നതല്ല, മറിച്ച് CPR ആരംഭിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പരിശീലനം ഇല്ലെങ്കിൽ പോലും ഒരു വ്യക്തി പെട്ടെന്ന് കുഴഞ്ഞു വീണ് പ്രതികരിക്കാതിരിക്കുകയും ശ്വാസോച്ഛ്വാസം ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്താൽ ഹെൽപ്പ് വിളിച്ചതിന് ശേഷം ഉടൻ കംപ്രഷൻ ആരംഭിക്കുന്നത് വളരെ പ്രധാനമാണ്. CPR ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റൊരാൾക്ക് പങ്കിടാം. ഒരാൾ സഹായത്തിനുണ്ടെങ്കിൽ സഹായത്തിനുള്ള ആൾ എമർജൻസി സർവീസിലേക്ക് വിളിക്കട്ടെ. അതേപോലെ AED സൗകര്യമുള്ള സ്ഥലത്താണെങ്കിൽ AED കൊണ്ടുവരട്ടെ. എത്ര നേരം CPR തുടരണമെന്നുള്ളതാണ് ഒരു വ്യക്തി അറിഞ്ഞിരിക്കുന്നത്. വ്യക്തി സാധാരണ ശ്വാസോച്ഛ്വാസം എടുക്കാൻ ആരംഭിക്കുന്നതുവരെ, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട വ്യക്തി ചലിക്കാൻ തുടങ്ങുന്നതുവരെ, അല്ലെങ്കിൽ ഒരു ട്രെയിൻഡ് എമർജൻസി മെഡിക്കൽ പേഴ്സൺ അവിടെ എത്തി ചുമതല ഏറ്റെടുക്കുന്നതുവരെ നാം CPR തുടരുക. CPR നൽകുന്നതിനിടയിൽ അനാവശ്യമായ ഇടവേളകൾ ഉണ്ടാകരുത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. കംപ്രഷൻ ഉള്ളി CPR എന്നത് പെട്ടെന്ന് കൊലാപ്സ് ചെയ്യുന്ന അഡൽട്ടുകളിലും പൊതുജനങ്ങൾക്ക് വളരെ പ്രയോജനകരമായ ഒരു രീതിയാണ്. എന്നാൽ കുട്ടികൾ മുങ്ങിമരണം, ചോക്കിംഗ്, ശ്വാസതടസ്സം മൂലം കാർഡിയാക് അറസ്റ്റ് ഉണ്ടായ സാഹചര്യങ്ങൾ എന്നിവയിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിനും പ്രത്യേക പ്രാധാന്യമുണ്ട്. അതിനാൽ സാധിക്കുന്ന ആളുകൾ പ്രായോഗിക CPR പരിശീലനം തീർച്ചയായും നേടണം. അറിവിനേക്കാൾ കൂടുതൽ ഒരു സാമൂഹിക ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരു ആംബുലൻസ് എത്താൻ കുറച്ച് സമയമെടുക്കാം, ഒരു ആശുപത്രിയിലെത്താൻ അതിൽ കൂടുതൽ സമയമെടുക്കാം. പക്ഷെ നമ്മുടെ കൈകളും നമ്മളും ആ വ്യക്തിയുടെ അടുത്ത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു CPR റെസ്ക്യൂറായി നമ്മൾ അടുത്തുണ്ടെങ്കിൽ ആ രോഗിക്ക് അവിടെ വെച്ച് നൽകാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡോളം മറ്റൊരു ഫസ്റ്റ് എയ്ഡിനും പ്രാധാന്യമില്ല. അതുകൊണ്ട് ഫസ്റ്റ് എയ്ഡ് പഠിക്കുന്നതിന് ഒരു മെഡിക്കൽ ക്വാളിഫിക്കേഷൻ നേടുന്നത് വേണ്ടിയല്ല, മറിച്ച് ഒരു അടിയന്തര നിമിഷത്തിൽ മറ്റൊരാളുടെ ജീവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് വേണ്ടിയാണ്. സ്കൂളുകളിൽ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് നമ്മൾ കൊടുക്കണം. കോളേജുകളിലും മറ്റ് ഓഫീസുകളിലും വാഹനം ഓടിക്കുന്ന ആളുകൾക്കും ഓരോ കുടുംബത്തിലെ ആളുകളും CPR എന്ന ടെക്നിക്ക് അറിഞ്ഞിരിക്കണം. ഇന്ന് നമുക്ക് ചെറിയൊരു തീരുമാനമെടുക്കാം. അപകടം സംഭവിക്കുമ്പോൾ ഞാൻ വെറുതെ നോക്കി നിൽക്കില്ല, എനിക്ക് കഴിയുന്ന സഹായം ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ഒരു വ്യക്തി നമ്മുടെ കൺമുന്നിൽ വെച്ച് കുഴഞ്ഞു വീണ് അടിയന്തര ജീവൻ രക്ഷാ സഹായം നൽകി ആ മനുഷ്യനെ ഒരു ലൈഫ് സേവറായി മാറാൻ എനിക്ക് കഴിയും എന്നുള്ളത് നാം ഓരോരുത്തരും തിരിച്ചറിയുക.
0: സെപ്റ്റംബർ 2 ശനിയാഴ്ച ലോക പ്രഥമ ശുശ്രൂഷാ ദിനം ആചരിച്ചതിന്റെ ഭാഗമായി അക്കാദമി ഓഫ് ഫാമിലി ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ നദീം അബൂട്ടി സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനം.

0: 20-ാമത് റോസ്കർ മേളയിലൂടെ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി വിതരണം ചെയ്യുന്ന ചടങ്ങ് ആരംഭിച്ചു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണത്തിന് സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നിന്നും മഞ്ഞ ജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കം. മനു ഭാക്കറും തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയായി. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർബൺ ബഹിർഗമനത്തിന്റെ പേരിൽ വികസ്വര രാജ്യങ്ങളെ പലപ്പോഴും അന്യായമായി കുറ്റപ്പെടുത്താറുണ്ടെന്ന് ശ്രീ മോദി പറഞ്ഞു. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ നൽകിയ ഉറപ്പുകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിജയകരമായി നടപ്പാക്കിയ G20യിലെ ഏകരാജ്യം ഇന്ത്യയാണെന്നും കഴിഞ്ഞ 12 വർഷത്തിനിടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ജബ്കി ഐതിഹാസിക് സച്ചായി യേ ഹേ ആജ് ബി പ്രതി വ്യക്തി കാർബൺ എമിഷൻ മേ ഭാരത് കാ യോഗദാൻ ഗ്ലോബൽ ആവറേജ് കേ ആധേ സേ ഭി കം ഹേ. വികസിത ദേശോ മേ ഭാരത് കി തുലന മേ 6 ഗുണ ജ്യാദാ പ്രതി വ്യക്തി കാർബൺ എമിഷൻ ഹോ റഹാ ഹേ.
0: 20-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി വിതരണം ചെയ്യുന്ന ചടങ്ങ് പുരോഗമിക്കുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്കർ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ധനകാര്യം, റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യ, കുടുംബക്ഷേമം, പ്രതിരോധം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. 20-ാമത് റോസ്കർ മേളയോടെ നിയമന കത്തുകൾ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആകും. കേന്ദ്ര നികുതി, എക്സൈസ്, കസ്റ്റംസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്കർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പുതിയ ജോലി നേടിയവരെ അദ്ദേഹം അഭിനന്ദിച്ചു. തന്റെ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ നൽകി മുന്നേറാൻ സാധിക്കണമെന്നും അദ്ദേഹം ആശംസിച്ചു. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്കർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകാൻ യുവാക്കൾക്ക് അവസരങ്ങൾ നൽകാനുള്ള ശ്രമങ്ങളുമാണ് റോസ്കർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കാനഡയുടെ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി മനീന്ദർ സിധുവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ വേഗത്തിലാക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്നും സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാകുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജന 2.0യുടെ ഭാഗമായി ഗ്രാമീണ മേഖലയിലെ യുവജനങ്ങൾക്കായുള്ള നൈപുണ്യ പരിശീലനത്തിന് അടുത്തമാസം തുടക്കമാകും. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിക്ക് കീഴിൽ ആദ്യഘട്ടത്തിൽ 34,000-ത്തോളം യുവാക്കൾക്ക് പരിശീലനം നൽകും. അടുത്ത വർഷം December 31 3,57,000 യുവാക്കൾക്ക് പരിശീലനം നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തുടർ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യയും യുഎഇയും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ആശയവിനിമയം നടത്തി. ഊർജ്ജം, പ്രതിരോധം, സാങ്കേതികവിദ്യ, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ യുഎഇ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തു.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു.

0: സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിലെ കടൽ തീരങ്ങളിലും ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: പ്രചാരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം നടത്തി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, എൻസിസി, എൻഎസ്എസ് വളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളി

0: ദിനത്തോടനുബന്ധിച്ച് കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കോവളം കടൽത്തീരത്ത് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കോഴിക്കോട് ബീച്ചിൽ നടന്ന സ്വച്ഛതാ സാഗർ സുരക്ഷിത സാഗർ തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, NCC കാഡറ്റ്സ്, ഹരിതകർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആന്ത്രോത്ത്, മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ്പ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. അടുത്ത മാസം 4 നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിലായി 500+ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, മാഹി, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലും കിഴക്കൻ രാജസ്ഥാൻ, ഒഡീഷ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. യുക്രൈനെതിരായ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയ്ക്ക് മേൽ കടുത്ത സാമ്പത്തിക നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ റഷ്യൻ ഉപരോധ ബില്ലിന് അംഗീകാരം നൽകി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെയും റഷ്യയുടെ പ്രതിരോധ, ഊർജ്ജ, സാമ്പത്തിക മേഖലകളെയുമാണ് നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. റഷ്യയ്ക്ക് യുദ്ധം തുടരാനാവശ്യമായ വിഭവങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. കൊല്ലം തുറമുഖത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിന് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ കൊല്ലം പോർട്ട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. തുറമുഖത്തിന്റെ ആഴം 8 മീറ്ററായി വർദ്ധിപ്പിക്കുന്നതിനും പോർട്ട് ഹെൽത്ത് ഓഫീസറുടെ നിയമനത്തിനും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 ദിവസത്തിനുള്ളിൽ 50,000 ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുമെന്നും ശ്രീ AP അനിൽകുമാർ അറിയിച്ചു. ചടങ്ങിൽ 1,350 പട്ടയങ്ങൾ വിതരണം ചെയ്തു. അഫ്ഗാൻ അഭയാർത്ഥികളെ നിർബന്ധിച്ച് നാടുകടത്തുന്നതിനെതിരെ പാകിസ്ഥാന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. നാടുകടത്തു മുൻപ് അവർക്ക് പീഡനമോ മറ്റ് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളോ നേരിടുന്നുണ്ടോ എന്ന് അധികാരികൾ ഉറപ്പുവരുത്തണമെന്നും UN വിദഗ്ധർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20th റോസ്കർ മേളയിലൂടെ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി വിതരണം ചെയ്യുന്ന ചടങ്ങ് ആരംഭിച്ചു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കം. മനു ഭാക്കറും തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കണ്ണൂർ.

ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. നാം കടന്നു വന്ന വഴികളിലേക്ക് മനസ്സുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ നമ്മിൽ ഓർമ്മകളായി വന്നു നിറയുന്നു.

0: ചില പാട്ടുകൾ കഥകളിലെത്തുമ്പോൾ അല്ലെങ്കിൽ അറിയാതെ ഒന്ന് മൂളിപ്പോകുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ ഇന്നലകളിലേക്ക് മനസ്സ് ചെന്നെത്തുന്നു. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായി വിളിക്കുക 0497295600 എന്ന നമ്പറിലേക്ക്. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 0497295600. നിങ്ങളുടെ ഓർമ്മകൾ ശബ്ദസന്ദേശമായും അയയ്ക്കാം. വാട്സാപ്പ് നമ്പർ 8281311344, 8281311344.
1: ഓർമ്മയിലൊരു ഗാനം ഹൃദയരാഗം.
0: ഹലോ.
2: ഹലോ,
0: ആരാണ്?
2: രവീന്ദ്രനാണ്, വേസാലയെന്ന്, കുറ്റ്യാട്ടൂർ പഞ്ചായത്ത്.
0: ഏതാണ് ഓർമ്മയിലെ ഗാനം?
2: ഓർമ്മയിലെ ഗാനം പങ്കവസ്മക്കുറിയുടെ തമ്പുരാട്ടി. കാരണം നമ്മളൊരു കല്യാണത്തിന് പോയിട്ട് ബേഷനിട്ട് ബൈരം കൊടുത്തിയ ഒരു സംഭവം ഉണ്ടായി. നാലാം ക്ലാസ്.
0: ഞാൻ ചിരിച്ചു പോയത് ബേഷനിട്ട് ബൈരം കൊടുത്തു എന്ന് പറഞ്ഞ ആ വൈരം എന്നുള്ള വേർഡ്
2: കേട്ടിട്ടാണ്.
0: മറന്നുപോയി ഇപ്പം, കരഞ്ഞു പോയി.
2: കല്യാണത്തിന് പോയിട്ട് നമുക്ക് ചോറ് കിട്ടുന്നേ ഇല്ല. പെണ്ണിന്റെ വീട്ടിലെ കല്യാണം, പാട്ടില്ലേ അമ്മ അവിടെ ഈ തെങ്ങിന് കെട്ടി വെച്ച പാട്ടാ. അപ്പൊ ഈ റെക്കോർഡ് തിരിയുന്ന നോക്കി നമ്മൾ നിന്നു. അവിടെ ഈ പന്തലിലെ പോലെ പന്തലാണ്, മന്ദിരയിലെ ചോറ് കൊടുക്കല്, മുറത്തുകൊണ്ട് ചോറ് വാങ്ങുമ്പോൾ അങ്ങനെയല്ലാണ് അന്നത്തെ കാലം. കല്യാണ പാർട്ടി അങ്ങനെ വരുമ്പം ഈ ഒരു വയലിന്റെ കരക്കാണ് ഈ വീട്. ഈ പാട്ട് തങ്കവസ്മക്കുറിയുടെ തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പ് ഞാൻ മുടക്കും എന്നുള്ളൊരു പാട്ട്. ആ പാട്ടിങ്ങനെ പാടി കല്യാണം വന്നു. കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് നോക്കുമ്പോ അങ്ങനെ വന്നവരിൽ ഇരിക്കുന്നു പറഞ്ഞു ചോറ് തന്നെ. നമുക്ക് ചോറേ ഇല്ല, നമ്മള് പാമ്പിന്റെ പുറത്ത്. അപ്പോ രണ്ടാമതും പറയുന്നത് അങ്ങനെ അങ്ങനെ വന്നവരിലിരിക്കും, അങ്ങനെ വന്നവരിലിരിക്കുന്നത്.
0: അങ്ങനെ അത്രയും ആൾക്കാരുണ്ടായിരുന്നോ?
2: അങ്ങനെ ഒരു 10-100 ആളുണ്ടാവും. വരുമ്പോ നമ്മൾ എണ്ണിയിട്ടുണ്ട്.
0: നിങ്ങളുടെ നിർഭാഗ്യത്തിന് വധുവിന്റെ വീടായിരുന്നു അല്ലേ? വീട്ടുകാരായിരുന്നു.
2: അപ്പൊ എന്നിട്ട് രണ്ടാമതില്ലേ, പിന്നെ ഇവരിങ്ങനെ വന്നിട്ട് അവരെല്ലാം ചോറ് തിന്നേരം ഒരാള് അതിന്റെ അകത്ത് നിന്ന് വിളിച്ചിട്ട് പിന്നെ നമുക്ക് ചോറ് തരുന്നേയില്ല, ഒരാളതിന്റെ അകത്ത് വിളിച്ച് ചോദിക്കുമെന്ന് ഞങ്ങളിൽ വന്നവരാരെങ്കിലും ഇരിക്കാൻ ബാക്കിയുണ്ടോന്ന്, ചോറ് തന്നെ ഇരിക്കാൻ ബാക്കിയുണ്ടോന്ന്. എന്നിട്ട് അമ്മയെ വെച്ച് നമ്മള് രണ്ടു മൂന്നാളിങ്ങനെ ബേസ്റ്റിന് ബൈരം കൊടുത്തു പോലെ ഭയങ്കര ബസ്മേനും. അപ്പൊ പിന്നെ രണ്ടാമത് നമുക്ക് മന്ദിരയിൽ ഇട്ടിട്ട് ആ കുട്ടികൾ അപ്പുറം ഇരിക്കും, വലിയാളി ഇപ്പുറം ഇരിക്കുന്നത് നമുക്ക് തന്നു. ഒരു പാട് സമയം പറയണ്ടതിന്റെ കഥ. അപ്പൊ നമുക്ക് ചോറ് തന്നു. അപ്പൊ ചോറ് തന്നപ്പോ നമ്മളപ്പുറം ഇപ്പുറം നോക്കും, ആയിരിക്കാ തൊപ്പം പിന്നെ നോക്കും. എന്താ വെച്ചാൽ ഈ മുറത്തോണ്ടിന് തട്ടുന്നു.
0: അപ്പൊ അത് ഈ നല്ലൊരു പാട്ടിനൊപ്പം അല്ലേ നിങ്ങൾക്ക് ഓർക്കാൻ? അന്നത്തെ ഹിറ്റ് ഗാനാണല്ലോ തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി. അപ്പൊ നിങ്ങളത് ഓർത്ത് വെക്കുന്നത് ഇങ്ങനെ വിശന്ന് വൈരം കൊടുത്ത ഒരു ദിവസം അല്ലേ? തൊപ്പം വീണിനോ മറ്റൊരു എന്ന് വെച്ചാൽ നമ്മൾ മറന്നു പോകുന്ന കുറെ കണ്ണൂർ ഭാഷയും അല്ലെ ഇപ്പൊ ഇങ്ങനത്തെ ഉള്ള ഉപയോഗിക്കൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചേർത്താണ് നിങ്ങളത് പറഞ്ഞത്. അപ്പൊ അന്ന് ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പം ഒരുപാടായിരുന്നു. ഇന്നത്തെ പോലെ ഇങ്ങനെ അവരുടെ പണവും സ്വാധീനവും മറ്റുള്ള ആൾക്കാരൊക്കെ കാണിക്കാനുള്ള ഒരു സംഭവങ്ങളൊന്നും ആയിരുന്നില്ല അന്ന് കല്യാണം അല്ലേ. അപ്പൊ നമ്മളെ ഒരുമിച്ച് കൂടുന്ന ഒരു സന്തോഷവും വല്ലപ്പോഴും ആണല്ലോ ഒരു കല്യാണ സദ്യ കിട്ടുന്നത്. അപ്പൊ അതിനെ ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരുന്ന കുഞ്ഞുമക്കളുടെ ഒരു അവസ്ഥ അല്ലേ, അതെല്ലാം നിങ്ങൾ ആ ഒരു ഈ ഒരു പാട്ടിൽ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഇതേപോലെ നിങ്ങളെ പോലെ ഇതെല്ലാം ഓർത്തിരിക്കുന്നുണ്ടാവും അല്ലേ ആ ഒരു കാലത്തുണ്ടായിരുന്നു.
2: ഈ പാട്ട് കേൾക്കുമ്പോ നമുക്ക് ആ കല്യാണ ഓർമ്മ വരും.
0: ഈ ഒരു ഓർമ്മയിലെ ഗാനം നിങ്ങൾ വളരെ രസകരമായിട്ടാണ് അവതരിപ്പിച്ചത്.

0: ഹലോ,
1: ഹലോ.
0: ആരാണ്?
1: താരയാണ്, കാപ്പൂയില്,
0: പ്രാപ്പൂയിൽ നിന്ന് സാറ. ഏതാണ് ഓർമ്മയിലെ ഗാനം?
1: എനിക്ക് കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലെക്കിയ സുന്ദരി എന്നുള്ള പാട്ട്.
0: എന്താണിത് ഓർമ്മയിലെ ഗാനമായി പറയാനുള്ള കാരണം?
1: അച്ഛൻ മരിച്ചിട്ട് അഞ്ചാറ് വർഷമായി. അച്ഛൻ സ്ഥിരം
0: അച്ഛൻ എപ്പോഴും പാടുന്ന ഒരു പാട്ട്, കായലരികത്ത് വലയെറിഞ്ഞു.
1: ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്.
0: ഓക്കെ, ആ ഒരു ഇത് മാത്രമേ പറയാനുള്ളൂ, അച്ഛന്റെ ഓർമ്മയ്ക്ക് ഒരു ഗാനം. വേറെ എന്ത് കാര്യമാണ് ഓർമ്മ വരുന്നത് അച്ഛനെ ഓർക്കുമ്പോ?
1: അച്ഛൻ പണ്ട് നല്ലപോലെ കുടിക്കുമായിരുന്നു. കുടിച്ചു കഴിഞ്ഞ് വന്ന് വീട്ടിൽ.
0: അച്ഛൻ എന്തായിരുന്നു ജോലി?
1: അച്ഛന് ജോലിയൊന്നുമില്ല.
0: മറ്റേ
1: നാടൻ പാട്ട് പാടിയിട്ടുണ്ട് അച്ഛൻ.
0: അതെയോ, അച്ഛന്റെ പേരൊന്ന് പറഞ്ഞേ.
1: ചിന്തന സംഘം അവതരിപ്പിക്കുന്ന ഒരു മംഗളകളിപ്പാട്ട് എന്ന് പറഞ്ഞു.
0: മംഗളം കളിപ്പാട്ട്, ജീവിത മാർഗം ഇങ്ങനെയൊക്കെയുള്ള ഇതായിരുന്നു. അപ്പൊ അച്ഛനെ ഓർത്തൊരു ഗാനം കേൾക്കാം. കായലരികത്ത്. ശരി.

സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിലെ ഓർമ്മകൾക്കുമുണ്ടാകും പൊട്ടിച്ചിരിയുടെ കിലുക്കവും കണ്ണീരിന്റെ നനവും. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ടും അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളും പങ്കുവയ്ക്കാനായി വിളിക്കുക 0497295607 എന്ന നമ്പറിൽ. നിങ്ങളുടെ ഓർമ്മകൾ ശബ്ദ സന്ദേശമായി അയയ്ക്കാം. വാട്സാപ്പ് നമ്പർ 8281311344.

0: പയ്യന്നൂർ മാവിച്ചേരിയിലെ സീമാ മോഹനന്റെ സന്ദേശം.
1: എൻ്റെ ചെറുപ്പത്തിലെ ഒരു ഓർമ്മയാണ്, ഒരു 3ാം ക്ലാസ്സിലെല്ലാം പഠിക്കുന്ന സമയത്ത് ഉള്ളത്. നമ്മളെ വീടിന് മുന്നിൽ ഒരു സുരേന്ദ്രാട്ടനുണ്ട്, ട്രക്കർ എടുക്കലാണ്. സുരേന്ദ്രാട്ടൻ അവർക്ക് സ്വന്തമായിട്ട് ഒരു ട്രക്കർ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്കൂടെ അന്നേരം ബസ് സർവീസൊന്നുമില്ല, ഈ ട്രക്കറാണ് ഉണ്ടാവല്. അപ്പോൾ രാവിലെ ട്രക്കർ എടുത്തിട്ട് പോകുമ്പം പറയും, നമുക്ക് ഇന്ന് വൈകുന്നേരം സിനിമക്ക് പോവാം. എത്ര ടൈമിലാണെന്ന് അറിയുന്നില്ല, ഒരു 9:30 ഷോ അങ്ങനെയാറ്റാന്ന് തോന്നുന്നു, എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. ആ ടൈമിന് പോവാന്ന് പറഞ്ഞിട്ട് രാവിലെ എല്ലാം ഏൽപ്പിച്ചിട്ടാണ് പോവലേ അവര്. അപ്പോൾ വൈകുന്നേരം അവർ ഒരു 7 മണി 7:30 എല്ലാം ആകുമ്പോൾ അവരെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മളിങ്ങനെ, ഞാനും എൻ്റെ ഏച്ചിയുണ്ട്, പിന്നെ ഒരു വല്യമ്മേൻ്റെ മോള്, നമ്മൾ 3 കുട്ടികളാണ്. നമ്മൾ ഇവർ വരുന്ന വണ്ടീൻ്റെ ലൈറ്റ് ഇങ്ങനെ നോക്കി നിൽക്കും, സിനിമ കാണാൻ പോകേണ്ട ആ ഒരു ഇൻട്രസ്റ്റിൽ. അപ്പോൾ ട്രക്കറിൻ്റെ ലൈറ്റ് അങ്ങനെ കാണുന്ന കാണുമ്പോൾ വേഗം ഡ്രസ്സെല്ലാം മാറ്റി റെഡിയായി നിൽക്കും. സുരേന്ദ്രേട്ടൻ വന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് ചാമ്പാന്ന് നമ്മളെയെല്ലാം കൂട്ടിയിട്ട് ഫിലിം കാണാൻ പോയി. അപ്പോൾ ആ എനിക്ക് ഓർമ്മ, ആ ഒരു സുഗമോദേവിന്നിലെ ആ ഫിലിം കണ്ടതാണ്. അപ്പോൾ അതിലെ ആ സോങ് സുഗമോദേവിന്നിലെ ആ പാട്ട് കേൾക്കുമ്പോൾ എപ്പോൾ എനിക്ക് അത് ഓർമ്മ വരും.

0: പേര് പറഞ്ഞേ.
1: ഉത്തമൻ മേലൂർ.
0: അപ്പൊ ഏതാണ് പാട്ട് പറയുന്നത്?
1: മേലേ മാനത്ത് മഴപ്പുലയ്ക്ക് മഴവേദ ചോരുന്ന വീട്.
0: മേലേ മാനത്ത് നീലിപ്പുലയ്ക്ക് മഴവേദാൽ ചോരുന്ന വീട്. അപ്പൊ എന്താ ഇതിങ്ങനെ ഓർത്തിരിക്കുന്നതിന്റെ കാര്യം?
1: ഓർത്തിരിക്കുന്ന കാര്യം, എനിക്ക് അമ്പാസിഡർ കാർഡ് ഉണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് കച്ചവടം ബിസിനസ് ഉണ്ടായിരുന്നു.
0: ബിസിനസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്.
1: ബിസിനസ് ഉണ്ടായിരുന്നു. എന്റെ 22 വയസ്സുകാരൻ വാടക കൊടുക്കുന്ന മൈക്ക് സെറ്റ് ഉണ്ടായിരുന്നു.
0: മൈക്ക് സെറ്റ്
1: വാടക
0: കൊടുക്കുന്നുണ്ടായിരുന്നു.
1: അപ്പൊ അതിന്റെ അകത്ത് ഒരു പാട്ടായിരുന്നു. അപ്പോ അങ്ങനെ ഇരിക്കുന്നവർക്ക് എന്റെ കാറ് എന്റെ മൈക്ക് കൊണ്ടുവന്ന് വിട്ടുവന്റെ അന്ന് അവൻ സ്വന്തം കയ്യിലാക്കും. എന്റെ
0: അവരത് കൈക്കലാക്കി.
1: ഞാൻ എന്നിട്ട് അത് വിട്ടു വാങ്ങിയപ്പോ അവര് പറഞ്ഞ് എനിക്ക് പൈസ ഇട്ടതായിരുന്നു. അങ്ങനെ ഞാൻ കാറ് വിൽക്കാൻ പോയി പാലക്കാട് പോയിട്ട് അവിടുന്ന് കാറ് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു.
0: കാറ് എങ്ങനെ നഷ്ടപ്പെട്ടത്?
1: അവിടെ 2-3 നാളായിട്ട് മാറ്റി കാറ് തന്നെ. എനിക്ക് അറിയില്ല, 22 വയസ്സിൽ എനിക്ക് പ്രായമുള്ളൂ, അതുകൊണ്ട് ഇതിനെ പറ്റി ഒന്നും അറിയില്ല.
0: നിങ്ങൾ വാങ്ങിയ കാർ തന്നെയാണോ അതോ അച്ഛന്റെ കാറാണോ?
1: ഞാൻ വാങ്ങിയ കാർ തന്നെയാണ്. വാങ്ങിയ കാറാണ് അംബാസിഡർ കാർഡ്. 20,000 രൂപ അന്ന് വരാ പുതിയ കാറിന്.
0: അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട്
1: ഞാൻ തിരിച്ചു വന്നപ്പോ ഞാൻ മേലൂര് കച്ചവടം പറ്റി വീടുകളില് പറഞ്ഞ വീട്ടിട്ട് അതിന്റെ പൈസ കൊണ്ട് മേലൂര് കച്ചവടം തുടങ്ങി. ആൾക്കാർ വന്നു എന്റെ വീടിന് ചുറ്റും കൂടി. അവരെ ആൾക്കാർ
0: അവിടെ എന്തിനാണ് ഇവര് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്?
1: അവര് കാരണം അവര് ഒരു നേതാവ് പറഞ്ഞ് പൈസ കൊടുക്കണം പറഞ്ഞു. അവന്
0: ആർക്ക്?
1: അയാൾക്ക് ജീവിച്ചിരിപ്പില്ല.
0: അല്ല, വെറുതെ അങ്ങനെ പൈസ കൊടുക്കണം പറയോ?
1: പൈസ കൊടുക്കണം അവർക്ക് അങ്ങനെ മധ്യസ്ഥം ബന്ധം അങ്ങനെ കാർഡിലേക്ക് വിട്ടുതന്നെ.
0: അതിനുശേഷം നിങ്ങൾ എന്തായിരുന്നു കട? ആ കട തന്നെയായിരുന്നു പിന്നെ ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചത്?
1: കടയാ നന്നായി പോയി. പിന്നെ അവര് എല്ലാം വീട് വെച്ചു എല്ലാം ചെയ്തു.
0: അപ്പൊ അന്ന് മൈക്ക് സെറ്റ് സ്വന്തമായിരുന്ന കാലത്താണ് ഇതൊക്കെ ഈ പാട്ടുകൾ ഈ സിനിമയിലെ പാട്ടുകളൊക്കെ കേട്ടോണ്ടിരുന്നത്. ആ ഒരു പാട്ട് നിങ്ങൾക്ക് പക്ഷെ കൊറേ വിഷമങ്ങളാണല്ലേ, ഇതെല്ലാം ആലോചിച്ചു പോകും.
1: അന്നെന്നെ കല്യാണം കഴിച്ചു ഞാൻ. 19 വയസ്സിന് കല്യാണം കഴിച്ചായിരുന്നു.
0: 19 വയസ്സിലോ? ഇപ്പൊ എത്ര വയസ്സായി?
1: ഇപ്പൊ 80 വയസ്സായി.
0: 80 വയസ്സായി. ഇപ്പൊ ആരെ കൂടെയാണ് നിങ്ങൾ നിക്കുന്നത്?
1: ഭാര്യ മരിച്ചു. ടീച്ചറായിരുന്നു.
0: മോളെ കൂടിയാണ് ഇപ്പൊ താമസിക്കുക. എത്ര മക്കളുണ്ട്?
1: 3 മക്കള്.
0: 3 മക്കളുണ്ട്. മോളെ കൂടിയാണ് ഇപ്പൊ താമസം അല്ലേ. നല്ല സ്ഥിതിയില് ഉണ്ടായിരുന്ന ഒരാള് അന്നൊന്നും അന്നത്തെ കാലത്തൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല സ്ഥിതിയിൽ ജീവിച്ച ഒരാളാണ് അന്നൊക്കെ അംബാസിഡർ കാർ സ്വന്തം എന്ന് പറയുന്നത് ഒക്കെ ആർക്കും എന്നുവെച്ചാൽ ചിന്തിക്കാൻ പറ്റാത്തൊരു കാലമായിരുന്നു. എന്നിട്ട് താങ്കളെ കുറെ പേര് ചേർന്ന് ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. എന്നിട്ട് അതിലൊന്നും തളരാതെ വീണ്ടും പല ബിസിനസ്സും ചെയ്ത് നല്ല നിലയിൽ ജീവിച്ചു അല്ലെ. ഇപ്പം 80 വയസ്സോളമായി മോളുടെ കൂടെ സുഖമായി കഴിയുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഷോക്ക് വന്നിട്ട് ഈ ഗാനം കേൾക്കുമ്പോ വിഷമിപ്പിച്ച കുറെ സന്ദർഭങ്ങളും ഒക്കെ ഓർമ്മ വരും അല്ലെ. ശരി എന്നാലേ.

സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിലെ ഓർമ്മകൾക്കുമുണ്ടാകും പൊട്ടിച്ചിരിയുടെ കിലുക്കവും കണ്ണീരിന്റെ നനവും. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ടും അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളും പങ്കുവയ്ക്കാനായി വിളിക്കുക 0497295607 എന്ന നമ്പറിൽ. നിങ്ങളുടെ ഓർമ്മകൾ ശബ്ദ സന്ദേശമായും അയയ്ക്കാം. വാട്സാപ്പ് നമ്പർ 8281311344.

0: ഹലോ,
1: ഹലോ,
0: ആരാണ്?
1: ബാലനാണ്
0: എവിടുന്നാ
1: പേരുന്ന്
0: വിളിക്കുന്നത്?
1: പെരുവത്തോറിന്ന് തിരുക്കൂറിനോ ചൂളിയാട്ട് അടുത്ത നാൾക്കായിട്ട്.
0: ഓക്കെ, അപ്പൊ ഏതാണ് ഓർമ്മയിലെ ഗാനം, ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ട്?
1: ഒരു രൂപ നോട്ട് കൊടുത്ത് 1 ലക്ഷം കൂടെ പോരും.
0: ഒരു രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. ഏ, ഓക്കെ, ലോട്ടറി ടിക്കറ്റ് സിനിമയിലെ ഗാനം. കൊറേ പ്രാവശ്യം ലോട്ടറി എടുക്കുന്നു, ഒന്നും സമ്മാനമൊന്നും വരുന്നില്ല അല്ലേ? കൊറേ കൊല്ലങ്ങളായി. ആ, അങ്ങനെ ഒരു ദിവസം അടിക്കുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ. ഇതിന്റെ അകത്ത് നമ്മള് പറയും, ലോട്ടറി എടുക്കുമ്പം ഒരു രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. ഇനിയിപ്പോ എത്രയോ കോടികളൊക്കെയാണ്. അപ്പൊ ഭാഗ്യം കടാക്ഷിക്കണം അല്ലേ? അല്ലെങ്കില് ആ പാട്ടിനെ ഓർത്തുകൊണ്ടാണ് ഓരോ ലോട്ടറി ടിക്കറ്റും എടുക്കുന്നത്. ഓക്കെ, എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ആണോ? ആ,
1: ഇപ്പൊ
0: പ്രായമായി. ആ, മക്കളൊക്കെ ഇല്ലേ? മക്കള്. ഇതൊരു എന്താ പറയാ, എടുക്കണ്ടെന്ന് വിചാരിച്ചാലും ആകൂല അല്ലേ? പരിസരത്ത് ആരെങ്കിലും
1: വരുമ്പോ
0: കിട്ടിയില്ലെങ്കിൽ വിഷമം. ഇതിനെ നോക്കിക്കൊണ്ടിരിക്കണം അല്ലേ? വന്നോ വന്നോ, ഞാൻ ഉണ്ടോ? ഓർമ്മകളിൽ എന്നും ഈ ലോട്ടറി എന്നുള്ള ഒരു ദിവസം ഒരു ഭാഗ്യം വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഓക്കെ, എന്നാ ശരി.

0: പേര് പറഞ്ഞേ.
1: ദേവി.
0: ദേവി, ആ എവിടെ നിന്ന് വിളിക്കുന്നു? ശരി, അപ്പൊ ഏതാണ് ഗാനം പറയുന്നത്?
1: ഞാൻ പ്രണയ സരോവര തീരം ഇന്നലെ എന്നുള്ളേ.
0: ഇന്നലെ എന്ന സിനിമയിലെ പ്രണയ സരോവര തീരം, പണ്ടൊരു പ്രദോഷ സന്ധ്യാ നേരം, ആ ഒരു ഗാനം. ആ ശരി, അതെന്റെ ഓർമ്മയിലെ ഒരു ഗാനായിട്ട്. ഒത്തിരി ഗാനങ്ങളുണ്ടല്ലോ, എന്തിനാണ്, നല്ല പാട്ടാണ്.
1: ഇരുന്നാലും
0: അങ്ങനെ അങ്ങനെ ചെലപ്പം സിനിമകള് കാണുമ്പം ഇങ്ങനെ പല സങ്കടാവസ്ഥയിലുള്ള രംഗങ്ങളെല്ലാം കാണുമ്പം, പ്രത്യേകിച്ച് പാട്ടിന്റെ അകമ്പടിയോടെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു നോവായിട്ട് ആ പാട്ടുണ്ടാവും അല്ലേ. പാട്ട് കേട്ടിക്കാം. ശരി.

0: हेलो,
1: हेलो
0: हाँ रहने
1: जी, पिने बात करेंगे इधर पे कन्नड़ कुंभ।
0: कन्नाड़ी परंपर
1: अबे
0: एप्पोळुम ओर्मयिल इंगने
1: अरे जेल एन्नो सिनेमे के वेंडी एताजे पाडिया
0: निरंजन
1: पाटंडला
0: निल्कुन
1: वेंडी पत्तिने वेंडी पाडिया आरेंगा मरकाटिया केवंडा।
0: ഇല്ല ആ പാട്ടാണോ?
1: അതെ
0: അത് ആണ്.
1: ഇല്ല
0: അലയും തിരയുടെ വേദന. ഇത് എന്തുകൊണ്ടാണ് ഇത്രയധികം വേദന തുളുമ്പുന്ന ഒരു പാട്ടാണ് എന്നുള്ളതിനപ്പുറം നിങ്ങളുടെ മനസ്സിൽ ഈ പാട്ട് എങ്ങനെയാണ് നിങ്ങൾ വെക്കുന്നത്?
1: ആ കാലത്തിൽ ഓരോ ശോകഗാനവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഓരോ ഗായകന്മാരെയും ഓരോ ഗായികമാരെയും ശോകഗാനം എല്ലാ ഗായകരും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ നല്ല ശോകഗാനം എന്റെ മനസ്സിലെത്തും തന്നെ.
0: എന്താണ് അങ്ങനെ ഒരു ശോകനായി പോയത്?
1: എന്താണെന്നറിയില്ല, അത് എന്റെ മനസ്സ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ, കാരണം ജയേന്ദ്രൻ ആദ്യം പാടിയ ആ ശോകഗാനം ഞാൻ റേഡിയോയിൽ നിന്ന് എഴുതിയെടുത്തിട്ട് ഒരു മരുന്നിനെ കുറിച്ച് തന്നെ ഡോക്ടറെ ആ കുറിപ്പിലാണ് ഞാൻ എഴുതിപ്പോയിരുന്നത്. റേഡിയോ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ എഴുതുന്ന ഒരു ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം. അറിയില്ലെങ്കിലും ജയേന്ദ്രൻ പാടി ഉമ്മാച്ചിയിൽ പാടിയ ആ ഒരു
0: ഏകാന്തപഥികൻ ഞാൻ
1: ആ പാട്ട് ഞാൻ തമാശക്ക് കേൾക്കാൻ പാടലുണ്ട്.
0: ശോക ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെയാണെങ്കിൽ പാടുന്നത് തമാശക്കാണ്.
1: മനസ്സിനൊരു സന്തോഷത്തിന് വേണ്ടിയാണ് ഇതൊക്കെ എന്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നത്, വേറെ ഒന്നുമല്ല.
0: അങ്ങനെ സന്തോഷത്തിന് വേണ്ടി ശോക ഗാനങ്ങൾ സൂക്ഷിക്കുന്ന ഒരാള്. എന്താ നിങ്ങക്ക് ജോലി?
1: ഞാനിപ്പോ ഞാൻ പഴയൊരു വീട് തൊഴിലാളിയാണ്. കുറച്ച് കലായി ലോട്ടറി ഇരുത്തുന്നുണ്ട്. അത് ബീഡി തൊഴിൽ ഞാൻ ഇതെല്ലാം എനിക്ക് എന്റെ കൂട്ടുകാരുടെ പാട്ടെല്ലാം പാടുന്ന ആളായിരുന്നു. ആ രണ്ട് പ്രധാനപ്പെട്ട കൂട്ടുകാരിന്ന് എന്റെ കൂടെ ഇല്ല. ഞാൻ പാട്ട് തുറന്നു ചേട്ടാ ഭക്ഷണം കഴിക്കല്. എന്റെ ഭാര്യ പറയും, ഈ പാട്ട് തീർന്നാലേ ഞാൻ ഭക്ഷണം കഴിച്ചു. അത് അത്ര എന്തോന്നറിയാ, എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് എന്താന്നുള്ള. അത്രയും എനിക്ക് പാട്ടിനോട് അത്ര ഇഷ്ടം,
0: ഒരു അഭിനിവേശം എന്നൊക്കെ പറയുന്ന പോലെ ആയിപ്പോയി.
1: പ്രായത്തിലേ
0: ജീവിതത്തില് എന്താ വെച്ചാല് ഒരു വിനോദവും ഒരു സന്തോഷവും ശോകഗാനങ്ങൾ കേൾക്കുമ്പോൾ പോലും നിങ്ങൾക്കതൊരു സന്തോഷം ആണ് തരുന്നത്. പാട്ട് ശോകമുഖമാണ്, ബട്ട് നിങ്ങളത് മനസ്സിലെടുത്ത് വെക്കുന്നത് ഇച്ചിരി സന്തോഷം കിട്ടാനാണ് എന്നാണ് പറയുന്നത്. ശരി, ഇപ്പൊ നിങ്ങളുടെ ഓർമ്മയിലെ ഗാനം കേൾക്കാം.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ.

0: ഹലോ
1: ആ ഹലോ, ഞാൻ ബാലകൃഷ്ണൻ ടി കെ, ഇരിക്കൂർ ആയിപ്പുഴ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ. മാഡം, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അപ്പോ എന്റെ ഏട്ടൻ, മൂത്ത ഏട്ടൻ നാരായണൻ പി കെ, അദ്ദേഹം നാട്ടന്നൂർ പഴശ്ശിരാജ NS കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഒരു ദിവസം മാഗസിൻ കൊണ്ടുവന്നു, കോളേജ് മാഗസിൻ. അപ്പൊ അത് ഞാൻ മറിച്ചു നോക്കി, അപ്പോൾ അതില് ഒരു നല്ല സുന്ദരനായ യുവാവ് പാന്റും ഷർട്ടൊക്കെ ഇട്ടിച്ചും പിന്നെ അതിന്റെ അടിയിൽ ഒരു പാട്ടും. ഞാൻ ചോദിച്ചു, ഏട്ടാ ഇതാരാണ്? അപ്പോ ഏട്ടൻ പറഞ്ഞു, ഇതാണ് ജയചന്ദ്രൻ, ഗായകൻ ജയചന്ദ്രൻ. എന്തേട്ടാ കോളേജിൽ വന്ന്? അത് നമ്മളെ ഫൈൻ ആർട്സ് സൊസൈറ്റിന്റെ ഉദ്ഘാടനത്തിന് വന്നെയാണ്. അപ്പൊ അങ്ങനെ ആ പാട്ട് ഞാൻ വായിച്ചു. അപ്പൊ അതെന്റെ മനസ്സിൽ പതിഞ്ഞൊരു പാട്ടാണ്. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ആ പാട്ട്. പിന്നെ ആ പാട്ടിന്റെ ഹൃദയത്തിൽ ആഴ്ന്ന് ഇറങ്ങിയൊരു പാട്ടാണ്. അത് നല്ല കേൾക്കുമ്പോ നല്ല സുഖമുണ്ട്. പിന്നെ അതിന്റെ ഭാവം, ഭാവമൊക്കെ വളരെ ഇഷ്ടം. അതിപ്പം റേഡിയോയിലൊക്കെ കേൾക്കുമ്പോ എനിക്ക് എന്നേരാണ് കേട്ടെങ്കിൽ ആ മട്ടന്നൂര് നടന്നിട്ടാവുകയെന്ന്, ഇപ്പോൾ ആയിപ്പഴയിൽ നടന്നിട്ടാവുക കോളേജിലെ മട്ടന്നൂര്. അപ്പൊ അത്രയും ത്യാഗം സഹിച്ചിട്ടാണ് അവരെല്ലാം വന്ന് വിദ്യാഭ്യാസം നിർവഹിച്ചത്. ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാല് ബസ്സില്ലാണ്ട് പോവില്ല, നടന്നിട്ട് പോവില്ല.
0: അങ്ങനെ ബസ്സിലും പോലും കയറാൻ പറ്റാത്ത കുട്ടികളുണ്ട്. ബസ് സ്റ്റോപ്പ് വരെ നടക്കണം, പിന്നെ അവിടെ ഇറങ്ങി കുറച്ച് നടന്നൊന്നും പറ്റൂല. അത് വെച്ചാൽ അച്ഛനമ്മമാരങ്ങനെ ശീലിപ്പിക്കുന്നോണ്ടാണ്, കാരണം അവരെ ചെറുതിലേ ശീലിപ്പിച്ചിട്ടില്ല. അവരെയും കൂടെ തെറ്റാണല്ലോ
1: അല്ലേ? അതെ,
0: ഇന്ന് സമയവും കുറവാണ് നടക്കാനും, കുട്ടികൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അങ്ങനെ കുട്ടികളെ മാത്രം നമ്മളങ്ങനെ പറഞ്ഞുകൂടാ അല്ലേ? നമ്മളെ മൊത്തം ഒരു സെറ്റപ്പ് അങ്ങനെ ആയിപ്പോയി. ഏട്ടൻ എന്ത് ജോലിയിലായിരുന്നു ഉണ്ടായത്?
1: ഏട്ടൻ ഈ കൃഷി വകുപ്പിലായിരുന്നു. അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് ഉടിക്കലില് ഒരു നവോദയ കോളേജ് ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് നടത്തുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും ശശികല എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഭാര്യയും അവിടെ തന്നെ പഠിക്കുന്നു, രണ്ടാം കൂടിയാണ് നടത്തുന്നത് പാരൽ കോളേജിൽ. ഇപ്പൊ അങ്ങനെ സമയം പോകുന്നു. മനസ്സിലായില്ലേ?
0: അപ്പൊ താങ്കള് എന്ത് ജോലിയിലായിരുന്നു?
1: ഞാൻ BSL
0: JTO. ശരി,
1: ഞാൻ ഇരിക്കൂർ നാല് റിട്ടയർഡായത്.
0: അപ്പൊ അങ്ങനെ ഒത്തിരി ഓർമ്മകളുമായി അല്ലെ സർവീസിലിരിക്കുകയുള്ള കുറെ സംഭവങ്ങൾ. പക്ഷെ മനസ്സിൽ തട്ടുന്നത് വേറെയും, നമ്മൾ വളരെ കുഞ്ഞുകാലത്തുള്ളത് ആയിരിക്കും കൂടുതൽ. കൂടുതൽ ഓർമ്മയിൽ ഇരിക്കുക. ഇപ്പൊ ഓർമ്മയെ നശിച്ചപ്പോ അൾഷിമേഴ്സ് വന്നവർക്കും ചെറുപ്പകാലങ്ങളിലെ സകലതും അവര് പറയും അല്ലെ? ഇപ്പം ചായ കുടിച്ചോ ചോറുണ്ടോ ഗുളിക കഴിച്ചോ അതൊന്നും ഓർമ്മയുണ്ടാവില്ല. പണ്ടത്തെ കാര്യങ്ങൾ മുഴുവൻ പറയും.
1: അങ്ങനെയാണ്.

0: ഓർമ്മയിലൊരു ഗാനം സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 82 81 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 82 81 311 344.
1: നിങ്ങൾക്കൊപ്പം ജീജ ശ്രീജിത്ത്, ഷീബ പുഷ്പരാജ്. സാങ്കേതിക സഹായം PV രമേശൻ, ഷാജു പൊന്നരത്ത്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: എനിക്കൊരു പുതിയ ഫോണ് വേണം, പിന്നെ ഇവിടുത്തെ റെഫ്രിജറേറ്ററും മാറ്റണം.
2: നീ എന്ത് വാങ്ങിയാലും ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി.
1: എന്താ?
2: ഒറിജിനൽ ബ്രാൻഡ് ആണോ, 2026 ലേറ്റസ്റ്റ് മോഡൽ ആണോ എന്ന്.
1: ചേട്ടാ, ഈ പറഞ്ഞ രണ്ടിനും ഒരു ഉത്തരം മാത്രം, മൈജി.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി.

0: മാസ് ഓണം ഓഫർ തുടരുന്നു.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: ഓരോരുത്തരുടെയും ഓണം ഓഫറിൽ എന്തോരം സമ്മാനങ്ങളാ, ഇതൊക്കെ കിട്ടാൻ ഇനി അടുത്ത ഓണം വരെ കാത്തിരിക്കണോ?
7: മൈജിയുടെ സമ്മാനങ്ങൾക്ക് അത്രയും കാത്തിരിക്കണ്ട.
6: പിന്നെ
7: വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങൾ 45 ദിവസത്തിനുള്ളിൽ തന്നെ കയ്യിലെത്തും, അതാണ് മൈജിയുടെ പ്രത്യേകത.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
8: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
9: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
10: ഷോപ്പിംഗ് മിസ്സായോ?
0: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
10: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
0: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും.
10: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
11: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
12: എനിക്കൊരു പുതിയ ഫോണ് വേണം.
13: നീ എന്ത് വാങ്ങിയാലും ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒറിജിനൽ ബ്രാൻഡ് ആണോ 2026 ലേറ്റസ്റ്റ് മോഡൽ ആണോ എന്ന്.
12: ചേട്ടാ, ഈ പറഞ്ഞ രണ്ടിനും ഒരു ഉത്തരം മാത്രം, മൈജി.
0: മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
14: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
15: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
16: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
17: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
18: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
17: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
18: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
17: ഏറ്റവും പുതിയ റിലീസുകൾ,
18: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
17: നമുക്ക് ആസ്വദിക്കാം
18: കണ്ണൂർ ടാക്കീസിലൂടെ.
16: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
17: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
19: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് 2:15 തുടർ നാടകം, 2:30 നാട്ടുവഴിയിലീണങ്ങൾ, 5:15 ചരട് പിന്നിക്കളിപ്പാട്ട്, ടി ബിന്ദു ഗംഗാധരനും സംഘവും അവതരിപ്പിച്ചത്. 5:30 രാത്രി 11 മണിക്കും ചലച്ചിത്രഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ,

9:30 കിസാൻവാണി, 7:20 കമ്പോളവില നിലവാരം, 7:35 യുവവാണി. ബട്ടർ ആൻഡ് ബ്ലൂം എന്ന സംരംഭത്തിന്റെ ഉടമ സാറാമായി അതിഥിയായി എത്തുന്നു. രണ്ടാം ഭാഗം 8:00 വളപ്പൊട്ടുകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടിയിൽ എസ് ഹരികുമാറിന്റെ കർണാട്ടിക് വയലിൻ കച്ചേരി.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സ്വതന്ത്ര വ്യാപാര കരാറുകൾ രാജ്യത്തെ യുവാക്കൾക്ക് അവസരങ്ങളുടെ പുതിയ വാതിലുകൾ തുറന്നു നൽകുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ ഗവൺമെന്റ് വകുപ്പുകളിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കൈമാറി സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ യുവാക്കളുടെ കഴിവും നൈപുണ്യവും ലോകമെമ്പാടുമുള്ളവരുടെ വിശ്വാസം ആർജ്ജിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി. വ്യാപാര കരാറുകൾ രാജ്യത്തെ സംരംഭകർക്ക് പുതിയ പങ്കാളിത്തങ്ങൾക്കും വിപണികൾക്കും വഴിയൊരുക്കുമെന്നും മോദി പറഞ്ഞു. മിന്നൽ പ്രളയം ദുരന്തം വിതച്ച സാഹചര്യത്തിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പരമപ്രധാനമായി നടപ്പിലാക്കുമെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. ഭരണഘടനാ ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിന് പ്രതിസന്ധിയാകുന്ന കാലിത്തീറ്റയുടെ വിലവർദ്ധന ഉൾപ്പെടെ കാര്യങ്ങളിൽ ക്രിയാത്മക പരിഹാരത്തിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ക്ഷീരവികസന വകുപ്പ് ദക്ഷിണ മേഖലാ റീജിയണൽ സെമിനാർ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. തീരസംരക്ഷ സേനാ ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അന്ത്രോത്ത് മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. കൊളോണിയൽ ചിന്താഗതിയിൽ നിന്നും നമ്മുടെ തലമുറകൾ ഇതുവരെയും വിമുക്തമായിട്ടില്ലെന്ന് ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ. തിരുവനന്തപുരത്ത് BS ഹരിശങ്കർ സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് നഗരപാത വികസന പദ്ധതിയുടെ ഭാഗമായി ചെറുവണ്ണൂർ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് നാളെ രാത്രി 10 മുതൽ ചെറുവണ്ണൂർ റോഡിൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഈ മാസം 26-ന് രാത്രി വരെയാണ് നിയന്ത്രണം. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.

0: environment, including forests, lakes, rivers, and wildlife, and to have compassion for living creatures. The two-day conference is being organized by the National Green Tribunal. It has also brought together environmental experts, judges of the Supreme Court and High Courts, and district court judges. It will also bring together eminent judges and judicial representatives from 17 countries. The Ministry of Rural Development will begin training nearly 34,000 rural youth under Deen Dayal Upadhyay Grameen Kaushalya Yojana 2.0 across most states and union territories from next month. Preparedness for the commencement of training batches was reviewed with 14 states and UTs, including Bihar, Madhya Pradesh, Rajasthan, West Bengal, Himachal Pradesh and Tamil Nadu in the first phase. The ministry said over 3,57,000 rural youth will be trained by 31st of December next year. Prime Minister Narendra Modi is completing 25 years of public service, marked by an unwavering commitment to the principle of seva and sushasan. Inspired by this vision of service and good governance, the government is continuously working towards achieving the goal of Viksit Bharat by 2047. Several initiatives have been undertaken to connect the youth with nation building and provide them with opportunities to serve the country. One such initiative is the Agnipath scheme. In this special series, we look at the opportunities being provided to the youth through the Agnipath scheme. More from our correspondent.
1: The government launched the Agnipath scheme in 2022 to provide young people with an opportunity to serve the nation. Under the scheme, youth inducted into the armed forces are known as Agniveers. Agniveers serve for 4 years, during which they receive military training and gain experience in discipline and various skills. Uttarakhand has a strong military tradition, with its youth playing an important role in serving the armed forces. Young people from the state are also participating in the recruitment process under the Agnipath scheme. A large number of candidates participated in the Agniveer recruitment rally held at Banbasa in Champawat in February and March this year. After completing 4 years of service, up to 25% of each batch of Agniveers will be inducted into the regular cadre of the armed forces through the prescribed process. The remaining Agniveers are provided a Seva Nidhi package and a skill certificate. In Uttarakhand, a 10% horizontal reservation has been provided for ex-Agniveers in various uniformed Group C services under rules issued in 2025. These include posts in the police, fire services, prisons, forests, excise and secretariat security. Subject to the prescribed condition, ex-Agniveers are also provided relaxation in the upper age limit and exemption from the physical efficiency test. Thus, the Agnipath scheme is providing young people with an opportunity to serve the nation while gaining military training and experience. While Uttarakhand has also made provisions for employment opportunities for them after their service. Santosh Thapliyal, Akashwani News, Dehradun.
0: This is Akashwani giving you the news.
2: Stay connected with AIR News. Follow us on X at AIR News Alerts and visit newsonair.gov.in for the latest updates.
0: Welcome back to Midday News on Akashwani. India has dispatched another 11 tons of relief material to Nepal, including medicines, forensic supplies, tents, hygiene kits, sleeping bags and other essential supplies. This was the 9th Indian Air Force plane carrying relief material to support Nepal's recovery. In a social media post, External Affairs Minister Dr. S. Jaishankar said that India continues to support Nepal's recovery. Nepal faced devastating floods last month, disrupting life and property. United Nations experts have warned Pakistan against forcibly deporting Afghan refugees, calling for authorities to assess whether individuals face risks of persecution, torture, or other serious human rights violations before their removal. The experts also raised concerns over a directive requiring medical and dental institutions in Pakistan to remove Afghan students. At least 100 Afghan students, including 20 to 40 women, are reportedly affected. They said the move could end the hopes of female Afghan students of qualifying as doctors and dentists, given the Taliban's ban on higher education and medical training for women. Assam is remembering the iconic singer, composer and cultural figure Zubin Garg on his first death anniversary today. Various events and programs are being organized across the state to pay tribute to the artist whose music continues to resonate with millions of people. The state has also been observing a three-day Zubin Divas since 17th of September. Thousands of admirers have gathered at Zubin Kshetra in Sonapur near Guwahati, where the legendary singer was cremated, to offer their respects and celebrate his enduring legacy. During his 33-year musical career, Zubin Garg recorded over 40,000 songs across nearly 40 languages and dialects, reflecting his remarkable versatility and wide appeal. On to sports. The grand opening ceremony of the 20th edition of the Asian Games 2026 will start at the Paloma Mizuho Stadium in Aichi, Nagoya, Japan today at 2:30 p.m. India time. Double Olympic medalist Manu Bhakkar and shot putter Tajinder Pal Singh Tur will be India's flag bearers at the opening ceremony. The Asian Games will run from today to 4th of October, with more than 500 Indian athletes set to compete across 37 sports. The Indian contingent will feature five individual Olympic medalists, despite the withdrawal of defending javelin throw champion Neeraj Chopra due to an ankle injury. PV Sindhu will spearhead the badminton campaign, while Mirabai Chanu leads the weightlifting contingent. Shooting will feature Manu Bhakkar, Lavlina Borgohain will compete in boxing, and Aman Sehrawat will represent India in wrestling. The India Meteorological Department or IMD has predicted heavy rainfall over Andaman and Nicobar Islands, coastal Andhra Pradesh, Karnataka, Kerala, Mahe, Madhya Maharashtra, Tamil Nadu, Puducherry, Karaikal and Telangana tomorrow. The Met Department has predicted thunderstorms and lightning over Marathwada, sub-Himalayan West Bengal, East Rajasthan, Jharkhand, Goa, Odisha and parts of northeastern India tomorrow. Heavy to very heavy rainfall is also likely to prevail over Andaman and Nicobar Islands today. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says free trade agreements are opening new doors of opportunities for the country's youth. Distributes more than 51,000 appointment letters at 20th Rozgar Mela. Prime Minister Modi says India's contribution to per capita carbon emissions is less than half of global average. Highlights, India is the only country in G20 that fulfilled commitments made at COP21 ahead of schedule. Government to train 34,000 rural youth under Deen Dayal Upadhyay Ramin Kaushalya Yojana 2.0 across most states and union territories. India dispatches 11 tons of fresh relief material to flash flood recovering Nepal. UN warns Pakistan against forcibly deporting Afghan refugees, also raises concerns over the directive requiring medical institutions to remove Afghan students. Assam remembers iconic singer-composer Zubin Garg on his death anniversary and 28th Asian Games to begin in Japan this afternoon. And with that, we end the midday news. Akashavani.
3: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 22nd ഭാഗം രചന അരുൺ നായർ സംവിധാനം റൂബി ബാബു ശബ്ദം നൽകുന്നവർ കയ്യൂർ സത്യൻ പി കെ രവി മനോജ് പിള്ള പ്രദീപ് മാളവിക രഞ്ജിത് പാല മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി
4: സാമൂൽ സാറേ എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല തെളിവുകളുടെ വെളിച്ചത്തിലാ ഞാൻ മാഷിനെ പോയി കണ്ട് സംസാരിച്ചത് ആദ്യമേ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിപ്പിക്കാതെ അങ്ങോട്ട് പോയി കണ്ടത് എന്റെ മര്യാദ നമ്പ്യാർ അന്നേരം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ അയാൾക്കെതിരെയുള്ള കേസിന് ബലം കൂട്ടി ഏകദേശം കുറ്റസമ്മതത്തിന് സമാനമായ മൊഴി അയാൾ തന്നെ തന്നാൽ എനിക്ക് പിന്നെ ഇതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും
5: അങ്ങനെ എന്ത് കാര്യങ്ങളാണ് ജയരാജൻ സാറേ അദ്ദേഹം പറഞ്ഞത്
4: ക്ഷമിക്കണം അതൊന്നും നിങ്ങളുമായി ചർച്ച ചെയ്യാൻ എനിക്ക് നിർവാഹമില്ല നോക്കൂ എന്റെ അന്വേഷണം ഇനിയും പൂർത്തിയായിട്ടില്ല അതുവരെ എനിക്ക് ഈ വിവരങ്ങളൊന്നും പുറത്തു പറയാൻ പറ്റില്ല സാമൂൽ സാർ ഒന്ന് മനസ്സിലാക്കണം എനിക്ക് നമ്പ്യാരോട് യാതൊരു വൈരാഗ്യവും ഇല്ല. വ്യക്തമായ തെളിവുകളും മൊഴികളും ഇല്ലായിരുന്നുവെങ്കിൽ ഞാനിത് ചെയ്യില്ലായിരുന്നു. പ്രായവും മാന്യതയും ഒക്കെ നോക്കിയാൽ എനിക്കെന്റെ ജോലി ചെയ്യാൻ പറ്റാണ്ടാകും. നോക്കൂ, നാട്ടുകാരിവിടെ ഇങ്ങനെ കൂടി നിന്ന് ബഹളം വയ്ക്കുന്നത് തെറ്റാണ്. അവരെ അത് പറഞ്ഞു മനസ്സിലാക്കിക്കണം. പത്രക്കാരോ മറ്റോ ഇതറിഞ്ഞാൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാകും. അത് കേസിനെയും മാഷിനെയും ബാധിക്കും. അദ്ദേഹത്തെ സഹായിക്കുവാൻ ശ്രമിക്കുകയാണ് ഞാൻ. ഒടുവിൽ എനിക്കതിന് സാധിക്കാതെ വരും. അദ്ദേഹത്തിന്റെ നന്മയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറയണം, പ്ലീസ്. ഞാൻ പറഞ്ഞാൽ അത് പോലീസിന്റെ ഭാഷയാകും.
5: അവരുടെ വികാരം സാർ മനസ്സിലാക്കണം. ഈ നാട്ടിൽ എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിയാണ് നമ്പ്യാർ മാഷ്. അതുകൊണ്ടാണ് ഈ ബഹളമൊക്കെ. ശരി, ഞാൻ അവരോട് പറയാം. അതിനുമുമ്പ് എനിക്ക് മാഷിനോടൊന്ന് സംസാരിക്കണം.
4: ശരി, പക്ഷേ അധികം സമയമെടുക്കരുത്. എന്നിട്ട് ദയവ് ചെയ്ത് നാട്ടുകാരെ പറഞ്ഞു വിടണം. ജോണി,
6: എന്താ സാർ?
4: സാമുൽ സാറിനെ നമ്പ്യാരുടെ അടുത്തേക്ക് കൊണ്ടുപോകും.
6: ശരി സാർ, വരണം പ്രസിഡന്റെ.
5: ഓ ശരി.

0: 사무엘이 사무엘 와 입을 다 이릴게
1: 마시 എന്താ പറയേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുറത്തെല്ലാവരും കൂടി നിൽക്കയാ, ആർക്കും ഒന്നും അങ്ങോട്ട്.
0: ഒക്കെ ഭഗവാന്റെ പരീക്ഷണമാണോ? സാരമില്ല, ഇത് വെറും ഒരു സംശയത്തിന്റെ പേരിലല്ലേ. സത്യം പുറത്തു വരും, അതോടെ ഈ കഷ്ടതയും തീരും. പക്ഷെ അതുവരെ എന്റെ മോള്,
1: അവളെ ഞാൻ നോക്കിക്കൊള്ളാം. മാഷ് അതോർത്ത് വിഷമിക്കണ്ട. പൂജയെ എന്റെ വീട്ടിലാക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവിടെ എല്ലാവരുമുണ്ട്. പാവം കുട്ടി, വല്ലാണ്ട് പേടിച്ചും സങ്കടപ്പെട്ടും ഇരിക്കയാ. മാഷേ, നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ കാരണം നിങ്ങളുടെ തന്നെ മൊഴിയാണ് എന്ന് എസ്ഐ പറയുന്നു. ശരിയാണോ? അങ്ങനെ എന്താ മാഷ് പറഞ്ഞത്?
0: അത് എസ്ഐ പറഞ്ഞില്ലേ?
1: ഇല്ല
0: എങ്കിൽ സാമുവൽ എന്നെ നിർബന്ധിക്കരുത്. തീർത്തും വ്യക്തിപരമായ ഒരു കാര്യമാണത്. ഒന്നും തോന്നരുത്.
1: ഒരിക്കലുമില്ല മാഷേ, ഇല്ല, ഞാൻ നിർബന്ധിക്കില്ല. മാഷ് കുറ്റക്കാരനല്ല എന്ന് എനിക്കും ഞങ്ങൾക്കും എല്ലാം ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. നിങ്ങളെ സഹായിക്കാൻ എന്നാലാവുന്നത് ഞാൻ ചെയ്യാം. എത്ര ഉയരത്തിൽ വേണമെങ്കിലും പിടിക്കാം. ഈ സാമുവൽ കുര്യാക്കോസ് പടിക്കത്രയിൽ മനസ്സറിഞ്ഞ് പിടിച്ചാൽ ഒരുവിധം പെട്ട പുളിങ്കമ്പൊക്കെ വളയും. വളയുന്നത് ഞാൻ ഒടിക്കും, ഇല്ലെങ്കിൽ മരം ഒന്നോടെ വെട്ടിയിടും. അല്ല പിന്നെ, മാഷ് ധൈര്യമായിരിക്കെ, ഞങ്ങളൊക്കെയുണ്ട് കൂടെ. നിരപരാധിയായി നിങ്ങളെ ക്രൂശിക്കാൻ സമ്മതിക്കില്ല ഞങ്ങൾ. നിങ്ങളോട് ഈ നാടിന്

നന്ദി സുഹൃത്തേ, നന്ദി. എന്നെ ഇപ്പോൾ മൂടിയിരിക്കുന്ന ഈ അന്ധകാരത്തിൽ നീ പകർന്ന സ്വാന്തനത്തിൻ്റെ ഇത്തിരിവട്ടം എനിക്ക് ആവശ്യമാണ്. ഈ ആഴക്കടലിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഏക വൈക്കോൽ കഷ്ണമാണ് നീ.

ശിക്ഷിക്കപ്പെടും. പൂർവ്വവൈരാഗ്യത്തിന്റെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും സമ്മർദ്ദത്തിനു വഴങ്ങി അദ്ദേഹം സ്വാമിയെ കൊന്നു എന്ന് വിശ്വസിക്കാൻ എളുപ്പം കഴിയും പോലീസിനും കോടതിക്കും. അയാൾ ശിക്ഷിക്കപ്പെട്ടാൽ

പൂജ അനാഥയാകും. അവളുടെ ഭാവി തകരും. അവളുടെ ഏക ബന്ധുവും ആശ്രയവും നമ്പ്യാർമാഷാണ്. അയാൾ ജയിലിലായാൽ അവൾക്ക് പിന്നെ ആരുണ്ട്? അവൾക്ക് വേണ്ടിയാണ് ഞാൻ മനുഷ്യനെ കൊന്നത്. ആ ശവം കത്തിച്ചത് അവളുടെ ജീവിതം ഒരു നിശാശലപം കണക്കെ ആ ദുഷ്ടന്റെ പാപാഗ്നിയിൽ വീണെരിഞ്ഞൊടുങ്ങാതിരിക്കാൻ. എല്ലാം അവൾക്ക് വേണ്ടിയായിരുന്നു, അവളുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ എന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ഞാൻ ചെയ്തതൊക്കെ അവളുടെ നാശത്തിലേക്ക് വഴിവെക്കുകയാണോ?

0: അത് പാടില്ല. ആ കുഞ്ഞു ജീവിതത്തിൽ നിന്നും വസന്തം പടികിറങ്ങാൻ പാടില്ല. അനാഥത്വത്തിൽ നിന്ന് അവളെ രക്ഷിക്കണം. മാത്രവുമല്ല, ചെയ്യാത്ത ഒരു കുറ്റത്തിന് ആ വൃദ്ധൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഒരർത്ഥത്തിൽ നോക്കിയാൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നതാണ് ഞാൻ ചെയ്തത്. ന്യായീകരണങ്ങൾ എന്തൊക്കെ നിരത്തിയാലും ഞാൻ ചെയ്തിരിക്കുന്നത് നിയമത്തിന്റെ കണ്ണിൽ ഒരു കൊലപാതകം തന്നെയാണ്. പക്ഷേ ആ കുറ്റത്തിനു വേണ്ടി അദ്ദേഹം പ്രതിക്കൂട്ടിൽ കയറിക്കൂട. അതൊഴിവാക്കാൻ ഞാനിത് ചെയ്തേ പറ്റൂ. മാഷിനെ നിയമത്തിന്റെയും പൂജയെ അനാഥത്വത്തിന്റെയും കാരാഗ്രഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ അതിനാവശ്യമായ താക്കോൽ എന്റെ കയ്യിലാണ്. അല്ല, ഞാൻ തന്നെയാണ് താക്കോൽ. അങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷി അല്ലേ? പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഒരു വെടികൊണ്ട് ആ രണ്ട് പക്ഷികൾ മരിക്കുകയല്ല, മറിച്ച് അവ രക്ഷപ്പെടുകയാണ്. വെടികൊള്ളുന്നത് എനിക്കല്ലേ. അവസാന തീരുമാനം എടുത്തതോടുകൂടി ഹൃദയത്തിലെ കൊടുങ്കാറ്റിന് ശമനമായിരിക്കുന്നു. രാത്രിയിൽ പേമാരിക്ക് ശേഷം പൊട്ടിവിടരുന്ന പ്രഭാതത്തിലെ കുളിർമയും പ്രശാന്തിയും മനസ്സിന്. എന്നിലെ അപ്പഴയ ഭീരുവിത ഇപ്പോൾ മരിച്ചു കഴിഞ്ഞില്ലേ? അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു നിർണായക തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. ഇല്ല, സമയമായി. കത്ത് കണ്ണിൽപ്പെടുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കട്ടെ. എന്റെ പൂജമോൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യും? ചെയ്യണം എന്തും. കരുണേ, 14 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യാനാകാത്ത പോയത് ഞാൻ ഇന്ന് ചെയ്യുകയാണ്. നമ്മുടെ പൂജയെ ഞാനിന്ന് രക്ഷിക്കുകയാണ്. കരുണ, എന്റെ കരുണ, ഇപ്പോ നീ എന്നോട് ക്ഷമിച്ചു കാണും ഇല്ലേ? എന്നോട്, ഈ CI ജോയ് സെബാസ്റ്റ്യൻ എന്ന എന്നോട് അല്ലേ?
1: CI ജോയ് സെബാസ്റ്റ്യൻ എന്ന എന്നോട്.

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 22 ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും CI ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, നരേന്ദ്രൻ മാഷ്, PK രവി, SI ജയരാജ്, മനോജ് പിള്ള, പഞ്ചായത്ത് പ്രസിഡന്റ് സാമുവൽ, പ്രദീപ് മാളവിക, ജോണി, രഞ്ജിത് പാല. സംവിധാന

ായം എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ, വി എൻ ദീപ. ഈ തുടർനാടകത്തിന്റെ 23-ാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഇന്ന് 2:30 നാട്ടുവഴിയിലീണങ്ങൾ. 5 മണിക്ക് സംസ്കൃത പാഠം, 5:15 ടി ബിന്ദു ഗംഗാധരനും സംഘവും അവതരിപ്പിച്ച ചരട് പിന്നിക്കളിപ്പാട്ട്, 5:30 രാത്രി 11 മണിക്കും ചലച്ചിത്രഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം വയനാട്, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, 7:20 കമ്പോള വില നിലവാരം, 7:35 യുവവാണി, ബട്ടർ ആൻഡ് ബ്ലൂം എന്ന സംരംഭത്തിന്റെ ഉടമ സാറാമായിൻ അതിഥിയായി എത്തുന്നു. ഇന്ന് 2 ഭാഗം. 8 മണിക്ക് വളപ്പൊട്ടുകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, ഇതിൽ എസ് ഹരികുമാറിന്റെ കർണാട്ടിക് വയലിൻ കച്ചേരി.

0: ആകാശവാണി കണ്ണൂർ. നാട്ടുവഴിയിലീണങ്ങൾ, പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ജില്ലയിലെ മികച്ച വയോജനവേദി പ്രവർത്തനത്തിന് 2025 ജി ഡി മാസ്റ്റർ പുരസ്കാരം നേടിയ പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയിലാണ് പാട്ടും പറച്ചിലുകളും തേടി നാട്ടുവഴിയിലീണങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. വരൂ കൂട്ടുകൂടാം, നാട്ടുവർത്താനവും പറയാം, ഇതാണ് ഈ വയോജനവേദിയുടെ ആപ്തവാക്യം. എല്ലാ വ്യാഴാഴ്ചകളിലും ഈ പ്രദേശത്തിലെ ഒരു പറ്റം അച്ഛനമ്മമാർ ഇവിടെ ഒത്തുചേരുന്നു. പാട്ടും പറച്ചിലുകളുമൊക്കെയായി 100 ആഴ്ച പിന്നിട്ട ഇവരുടെ വിശേഷങ്ങൾ കേൾക്കാം. കൂടെയുള്ളത് 88 വയസ്സ് തികഞ്ഞ കുമാരേട്ടൻ.
1: ഞാൻ വീടിപ്പണിഞ്ഞ
0: ദിനേശിലാണോ?
1: അല്ല, സാധുവിന്റെ മേസയായിട്ട് പണിയെടുത്ത.
0: അത് എവിടെയായിരുന്നു?
1: അത് പിണറായി പടന്നക്കരയായിരുന്നു, അതിന്റെ ബ്രാഞ്ച്.
0: എത്ര വർഷം ജോലി ചെയ്തു?
1: ഇതിൽ 35 കൊല്ലം സാധു കമ്പനിയിൽ. അങ്ങനെ മറ്റാറ് കമ്പനികളിൽ, സാധു അടക്കം 6 കമ്പനികളിൽ ഞാൻ ജോലി ചെയ്തിരുന്നു. ഇപ്പം 90-ഓടടുത്ത്.
0: 90 ഒക്കെ ആയി.
1: 89 2 മാസം ഉണ്ടായിരുന്നു 90 വയസ്സ്.
0: 2 മാസം ഉണ്ടല്ലേ 90-ലേക്ക് കടക്കാൻ വേണ്ടിട്ട്. ജീവിതത്തിൽ ഇത്രയധികം കടമ്പകളിലൂടെ കടന്നു വന്ന ഒരുപാട് അറിവുകൾ അല്ലേ, ജീവിതമാണല്ലോ നമ്മള് പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. എന്ത് തോന്നു തിരിഞ്ഞു നോക്കുമ്പോ? സംതൃപ്തനാണോ?
1: ഇങ്ങനെ സംതൃപ്തൻ എന്ന് പറഞ്ഞാല് അങ്ങനെ ഇപ്പം പോന്നു. വളരെയധികം കഷ്ടപ്പെടുത്തിട്ടാണ് ചെറുപ്പത്തിലെ കാലം. പൊതുവിൽ ജനങ്ങളെല്ലാം അങ്ങനെയല്ലേ, സാധാരണക്കാരെല്ലാം വളരെ കഷ്ടപ്പെട്ട്, വെളിച്ചം ഉണ്ടാവില്ല, പിന്നെ വിദ്യാഭ്യാസം ചെയ്യേണ്ട ബുക്ക് ഉണ്ടാവില്ല, സ്കൂളിൽ പോകാൻ സാധിക്കില്ല, അങ്ങനെ വലിയ കാലഘട്ടത്തിലാണ് ഉള്ളത്. ഭക്ഷണമെങ്കിലും വളരെ മോശമായിരിക്കും അക്കാലത്തിൽ. എന്റെ മാത്രമല്ല, പൊതുവിൽ നമ്മുടെ പ്രദേശത്തെല്ലാം അങ്ങനെയാണ്. ഒരു 10-7 കൊല്ലം മുമ്പേ
0: അന്ന് കറണ്ടൊന്നും ഇല്ല അല്ലെ, മുട്ടവിളക്കൊക്കെ.
1: കറണ്ടൊന്നും ഇല്ല.
0: നമ്മുടെ റേഡിയോ പരിപാടി എല്ലാം കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു.
1: കേൾക്കാറുണ്ട്. ഞാൻ റേഡിയോയില് പാട്ട് മുമ്പേ അയക്കലുണ്ടായിരുന്നു. പാട്ട് എന്റെ ബെർത്തുണ്ട് റേഡിയോ ഒന്ന്.
0: ശരി, ആകാശവാണിയില്.
1: ആ, അശോകുമാർ മുമ്പേ. നമ്മള് രണ്ടാളെ ഇപ്പോഴുള്ള വീട്ടില്,
2: ഭാര്യ ഞാനുള്ളത് മകളെ വീട്ടില്. നാളെ ഇന്നലെ ഇവിടെ വന്നിട്ടുള്ളത് ഇരുവട്ടി പെനാങ്കിമട്ട എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്.
0: മകളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയതാണോ ഇരുവട്ടി?
1: ആ, വീട്ടിലെ മക്കളും പുറ കല്യാണം എല്ലാം കഴിഞ്ഞ്.
0: ഇങ്ങനെ മക്കളുണ്ടായിരുന്നു കുമാരേട്ടന്?
1: 4 മക്കളാണ് ഉള്ളത്. 3 പെണ്ണും ഒരാണുമാണുള്ളത്. അവരെല്ലാരെയും കല്യാണം കഴിച്ച് കൊണ്ടുപോയി. 4 മക്കള് അതിലും കല്യാണം കഴിച്ച ആളുണ്ട്. ഇനിയിപ്പൊ അടുത്ത് കല്യാണം കഴിക്കേണ്ടതിൽ മോനുണ്ട്.
0: അപ്പൂപ്പനും ആയി അല്ലേ.
1: പറയാം,
0: ഒരുപാട് ജീവിതം കണ്ടു, ഒരുപാട് ജീവിതാനുഭവങ്ങളും കടന്നു. പുതിയ കാലത്തെ പല വിശേഷങ്ങളും പല കാര്യങ്ങളും കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടാവും. ടെക്നോളജി ഒക്കെ എന്തുമാത്രം വളർന്നു.
1: ഇപ്പോ പിന്നെ ഈ ഒരു കാലഘട്ടത്തിലാണോ ജനിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സുഖാണെന്ന് വിചാരിച്ചു പോകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കാലഘട്ടം കഴിഞ്ഞു പോയി നമുക്ക്.
0: പുതിയ കാലത്തല്ലേ കുട്ടികൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ, അനുഭവിക്കാൻ പറ്റാത്തൊരു ജനത.
1: അതായത് വിദ്യാലയങ്ങൾ പോകും, കുടവര ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും വാഴയിലോ അല്ലെങ്കിൽ പിന്നെ ചേമ്പിലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസര. ജീവിതത്തിന്റെ മറ്റെല്ലാ കഷ്ടപ്പാടുകളും സുഖങ്ങളും അനുഭവിച്ച് കുട്ടികൾ വളരണം. അല്ലെങ്കിൽ ഭാവിയിൽ അത് ഓറെ ഇതിന്റെ ഒരു സുഖം അനുഭവിക്കൂല, എല്ലാം വിഷമത്തിലായിരിക്കും.
0: ശാരീരികമായിട്ടും മാനസികമായിട്ടും കരുത്തുള്ള കുട്ടികളായി വളരണ്ടിക്കലല്ലേ. ജീവിതത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അവരെ അറിയിക്കണം
1: അല്ലേ.
0: ഇത്രയും വർഷം നമ്മുടെ ജീവിതത്തില് 90 വയസ്സോട് അടുക്കുന്ന കുമാരേട്ടന് അല്ലേ പറയാനുള്ളത്. നമുക്ക് നല്ലൊരു പാട്ട് രണ്ടുപേര് പാടിക്കൂടെ?
1: ഞാൻ പാടാം. ഒ എൻ ബി സാറ് ആദ്യമായിട്ട് സിനിമ കേറിയൊരു പാട്ടാണ് കാലം മാറുന്നു എന്ന സിനിമയിലെ ഒരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. ആ

0: വലിയതായിട്ട് പാടി.
1: ഇതെല്ലാം നമ്മൾ ആദ്യം പഠിച്ചതാട്ടാ. ഇത് ഏകദേശം അതിന്റെ വലികൾ തെറ്റിപ്പോന്നേനി നമ്മളിപ്പോ
0: അതൊക്കെ ഇങ്ങനെ മനസ്സിലുള്ള ഓർമ്മയിലല്ലേ, മനസ്സിലെ ഓർമ്മകളിൽ നിന്ന് എടുത്തിട്ട് പാടുകയാണ്.
1: ഓർമ്മകൾ എടുത്തിട്ട് പാടുക. അങ്ങനെ ഒരുപാട് പഴയ പാട്ടുകൾ ഒരുപാടുണ്ട് ഓർമ്മയിലുള്ളത്. അതൊന്നും ഈ അവസരം പാടാൻ പറ്റൂല.
0: തീർച്ചയായിട്ടും എന്തായാലും ഒത്തിരി സന്തോഷം. എന്തായാലും നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടും പറച്ചിലുകളും തേടി നാട്ടുവഴിയിൽ ഇണങ്ങൾ ഇന്ന് പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയിലാണ് എത്തി നിൽക്കുന്നത്. ഇവിടെ എന്താ ഇത്ര പ്രത്യേകത എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഈ സ്ഥലത്തുള്ള വയോജന വേദി ഒരുക്കുന്ന ആഴ്ചയിൽ ഒരു നാട്ടുവർത്തമാനം എന്നുള്ള പരിപാടിയിലേക്ക് എല്ലാ വ്യാഴാഴ്ചകളിലും ഇവിടെയുള്ള ഒരു കൂട്ടം ആളുകൾ, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങളാണ്, അവരിവിടെ ഒത്തുചേരുന്നു, ഇഷ്ടമുള്ള പാട്ടുകൾ അവതരിപ്പിക്കുന്നു. സന്തോഷത്തോടുകൂടി 1-2 മണിക്കൂർ ചെലവഴിച്ച് അവർ പിരിയുകയാണ്. ദാ കൂടെ നല്ലൊരു പാട്ട് ഞാൻ കേട്ടു ഇവിടെ വന്ന സമയത്ത്. കൊച്ചിയിലും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, കൊയിലാണ്ടിയിൽ പോയിട്ടാണ് പെണ്ണ് കിട്ടുന്നത്. പേര് പറയൂ.
1: രാഘവൻ മാണിയത്ത്.
0: അല്ല, സത്യത്തിൽ കോഴിക്കോട് പെണ്ണില്ല എന്നിട്ട് കൊയിലാണ്ടിയിൽ നിന്നാണോ കല്യാണം കഴിച്ചത്?
1: അല്ല, ഞാൻ തലശ്ശേരി കഴിച്ചത്. തലശ്ശേരി മാടപ്പിടിയ, അവിടെ പിടിയാ.
0: രാഘവന്റെ സ്വന്തം സ്ഥലമാണോ ഈ പിണറായി?
1: പിണറായി ബെസ്റ്റ്, ഇതേ സ്ഥലം തന്നെ.
0: എന്ത് ചെയ്യായിരുന്നു ജോലി?
1: ഞാൻ പട്ടാളത്തിലായിരുന്നു, മിൽസിയാണ്, എക്സിക്യൂട്ടീവാണ്. ഇപ്പൊ 76 വയസ്സായി. ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുന്ന സമയത്ത് മൂളം പാട്ടിലൊക്കെ പാടി അങ്ങനെ നടക്കുമായിരുന്നു. പക്ഷെ പിന്നീട് അത് ജീവിതത്തിൽ ഏടി ഒരു പാട്ട് പാടാനുള്ള അവസരം കാര്യം ഉണ്ടായിട്ടില്ല. ഇപ്പം പ്രായമായ സമയത്ത് 60 വയസ്സായ ആളുകൾ നാട്ടുവർത്താനം പരിപാടിയിൽ വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിയിൽ 6 മണിയിലെ പരിപാടിയിൽ പ്രായമായ ആൾക്കാർ പാട്ട് പാടുന്ന കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി, ഇതുപോലെ ഒന്ന് പാടിയാലോ എന്ന്. അങ്ങനെ ഒരു പാട്ട് ബുക്ക് സംഘടിപ്പിച്ച് ആ പാട്ട് ബുക്ക് നോക്കിയിട്ട് ഞാൻ പാടാൻ തുടങ്ങി. ഞാൻ പാടാൻ തുടങ്ങിയ സമയത്ത് ആളുകളെല്ലാവരും എന്നോട് പറഞ്ഞ്, നിങ്ങളെ സൗണ്ട് നല്ല സൗണ്ടാണ്, നിങ്ങൾ വേഗം കരമൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ പിന്നെ പല പാട്ടുകൾക്ക് വാങ്ങാൻ തുടങ്ങി, പിന്നെ കരമൊക്കെ ശ്രമം തുടങ്ങി. അങ്ങനെ ഇപ്പം ഞാൻ എവിടെയും ചെയ്തെല്ലാം കാണുമ്പോൾ അവിടെ ചെന്ന് അവരോട് ചോദിക്കാണ്, ഒരു പാട്ട് എനിക്ക് പാടണം, ഒരു പാട്ട് പാടുന്നവരെ അങ്ങനെ പാടുകയാണ്. ഇപ്പം പല സ്ഥലത്തായിട്ട് പോയി പാടുന്നുണ്ട്. അതുപോലെ നമ്മളെ ഇവിടെ ഭയജനങ്ങളെ പരിപാടിയിൽ പിന്നെ പിണറായി പെരുമയിൽ നമ്മളൊരു 10 സ്ത്രീകളും 2 പുരുഷന്മാരും ചേർന്നിട്ട് പെരുമയിൽ നമ്മൾ ഗ്രൂപ്പ് പാടിയിട്ടുണ്ടായി. ഇവിടെ രാമകൃഷ്ണ മാഷാണ് പഠിപ്പിച്ചതെന്ന്. മനപ്പാടായിട്ട് 4 പാട്ട് പഠിപ്പിച്ചു, അത് 4 സ്റ്റേജ് നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായി. അങ്ങനെ ഇപ്പം ആഴ്ചയിൽ നമുക്ക് എങ്ങനെയെങ്കിലും 2 പാട്ട് പാടണം എന്നുള്ള ചിന്തയായി. ഇപ്പം എപ്പോഴും നോക്കിയാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ
0: ഒരാഴ്ച വ്യാഴാഴ്ച മതിയായിരുന്നു,
1: കാത്തിരിപ്പാണ്. വ്യാഴാഴ്ച ആയ മതി എന്ന് പറഞ്ഞിട്ട് വേഗം ഓടി വരും. അപ്പൊ നമുക്ക് പാട്ടോടെ അതേപോലെ ആൾക്കാരെ കൊണ്ടുവരും ഇവിടെ. നമ്മൾക്ക് പറഞ്ഞ എല്ലാ കഥകളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടി ആൾക്കാർ അവരെ സമയം നീണ്ടു പോകുമ്പോൾ നമുക്ക് മനസ്സിന്റെ വിഷമം, ഇതുവരെ സമയം ഇങ്ങനെ നീണ്ടുകൊണ്ട് നമ്മൾക്ക് എപ്പോ അവസരം കിട്ടാന്നില്ല. അങ്ങനെ നോക്കി നോക്കി നമുക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ ചോദിച്ചു വാങ്ങല. നമ്മൾ ഞാനൊരു പാട്ടോടെ ഞാനൊരു പാട്ടാണ്. പിന്നെ ഹിന്ദി പാട്ടും പാടും, മലയാളം പാട്ടും പാടും, എല്ലാം പാടും. അതൊക്കെ പാടുപാടും.
0: ഈ മിലിട്ടറിയിലേക്ക് പോയത് അത് ഒന്ന് ചോദിക്കട്ടെ, ഏത് പ്രായത്തിലായിരുന്നു?
1: 18 വയസ്സിലാണ് മിലിട്ടറി പോയത്.
0: ഏത് സ്ഥലത്ത് ആദ്യം പോയത്?
1: ആദ്യം പോയത് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് പോയത് പിന്നെ ജമ്മുവിലാണ്. ജമ്മു തന്നെ എന്റെ സർവീസ് കംപ്ലീറ്റ്. ജമ്മു, ഉദംപൂർ, ശ്രീനഗർ, ലേ, ലഡാക്ക് വരെ പോയിട്ടുണ്ട്. പക്ഷെ ജമ്മുവിലാണ് കൂടുതൽ സമയം കഴിഞ്ഞുകൂടിയ സമയം. അവിടെയാണ് 71-ൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്.
0: അത് ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലേ മനസ്സിലെ?
1: ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം അടിച്ച സംഗതിയാണ്. രാത്രിയാണ് നമ്മളെ മൂവിയും കാര്യങ്ങളൊക്കെ. രാത്രി ഉറക്കം ഉണ്ടായാലും ഒന്നും ഉണ്ടല്ല, പകൽ സമയം മാത്രം നമുക്ക് ഉറങ്ങാനുള്ള സമയം ഉണ്ടാകുക. ഭക്ഷണമൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഫ്രഷ് ഭക്ഷണം ഉണ്ടാവില്ല, എല്ലാം ഡ്രൈ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാകുക. ഭക്ഷണം ഭയങ്കര ത്യാഗം തന്നെയാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ. യുദ്ധം ഇല്ലെങ്കിൽ പ്രശ്നമില്ല, ഒന്നുമില്ല, നല്ല ജീവിതത്തിൽ അസുഖകരമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പട്ടാളത്തിൽ യൂണിഫോം ഉണ്ട്, ഭക്ഷണമുണ്ട്, ശമ്പളമുണ്ട്, എല്ലാം ഉണ്ട്. കാര്യങ്ങളും ഉണ്ട് പട്ടാളത്തിൽ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പട്ടാളം. അതുകൂടാതെ ഇപ്പം പെൻഷനുണ്ട്, പെൻഷൻ്റെ അകത്തും നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ക്യാൻറ്റീൻ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്യുന്നുണ്ട് പട്ടാളത്തിന്. അതെ,
0: ഈ പട്ടാളത്തിന് വളരെ നേരത്തെ തന്നെ പിരിഞ്ഞു വരുമല്ലോ അല്ലെ? നല്ലൊരു പ്രായത്തിൽ തന്നെയാണ് റിട്ടയർമെന്റ് ആയിട്ട് നാട്ടിൽ വരുന്നുണ്ടാവുക. അതിനുശേഷം നാട്ടിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ?
1: നാട്ടിലെന്ന് പറഞ്ഞാൽ 35 വയസ്സിൽ വളണ്ടർ റിട്ടയർമെന്റ് എടുത്താ ഞാൻ. കാരണം പട്ടാളത്തിൽ 35 വയസ്സായതിനു ശേഷം പിന്നെ ത്യാഗമാണ് പട്ടാളം എന്ന് പറഞ്ഞാല്. നന്ന കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റിലെ പരിപാടിയാണ്. അപ്പൊ 15 കൊല്ലം ആയപ്പോ ഞാൻ എഴുതി കൊടുത്താൽ എനിക്ക് പെൻഷൻ പോണെന്ന് പറഞ്ഞു. അങ്ങനെ 17 വർഷം ആയതിനു ശേഷമാണ് എനിക്ക് പെൻഷൻ അനുവദിച്ചു കിട്ടിയത്. അങ്ങനെ പെൻഷനായി കിട്ടി ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് ഞാൻ പട്ടാളത്തിൽ ഡ്രൈവറായിരുന്നു. അപ്പൊ നാട്ടിൽ വന്ന് ഇവിടെ ബസ്സിന്റെ അത്ര ഡ്രൈവറായിട്ട് ആദ്യം ബസ്സിൽ പോയി. ബസ്സിൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു മോഹം ഗൾഫ് പോണെന്ന്. അങ്ങനെ ഗൾഫ് സൗദി അറേബ്യയിലും പോയി. സൗദി അറേബ്യയിൽ അവിടെ 2 വർഷം നിന്നു. അവിടെയും ഡ്രൈവറായിട്ട് അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് നാട്ടിൽ പിന്നെ തിരിച്ചു വന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം കാസർഗോഡ് CPCRI സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് സെന്ററിൽ അവിടെ ഡ്രൈവറായിട്ടുള്ള ജോലി കിട്ടി. അവിടെ 20 വർഷം അവിടെയും ഡ്രൈവറായിട്ട് ജോലിയാകും. അങ്ങനെ അവിടെ നിന്നാണ് 60 വയസ്സായപ്പോൾ ഞാൻ പെൻഷനായിട്ടുള്ളത്. ഇപ്പം വീട്ടിൽ വന്നിട്ട് സ്വസ്ഥമായിട്ട് വീട്ടിൽ എന്ന് പറമ്പിലെങ്കിലും എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞു കൊടുന്ന് ഇപ്പം ഭയജനങ്ങളായിട്ടുള്ള പരിപാടി ഇങ്ങനെ പാട്ട് പാടാൻ അവിടെയെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
0: എന്തായാലും ഒരാഴ്ചയിൽ ഒരു ദിവസം പാടാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഇതിനുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തുന്നുണ്ടാവല്ലേ? കരോക്കെ നോക്കുന്നു, പാട്ട് പഠിക്കുന്നു, നന്നായി പ്രാക്ടീസ് ചെയ്യുന്നു.
1: വീട്ടിൽ മൈക്ക് സെറ്റ് ഒക്കെ ആക്കിയിട്ടുണ്ട്. എല്ലാം ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ സ്പീക്കർ എല്ലാം ഉണ്ട്. എല്ലാം ചെയ്തിട്ട് വീട്ടിൽ നിന്ന് കൂടെ ഭാര്യ ഉണ്ടാവും എന്റെ കൂടെ തന്നെ പാടാൻ.

0: ജിയു മാരിയും എന്നോട് പങ്കെടുക്കലിന് എന്റെ കൂടെ തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു നന്നായിട്ട്.
1: നമുക്ക് രണ്ടുപേരും പാട്ട് പാടിയാലോ.
2: രാഘവൻ ചേട്ടൻ, നേരത്തെ ഞാൻ കയറി വരുന്ന സമയത്ത് നല്ലൊരു മലയാളം പാട്ടായിരുന്നു പാടിയത്. ആ പാട്ടിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ സംസാരിച്ചത്. എന്നാൽ നാട്ടുവഴിയിലൂടെ മറ്റൊരു പാട്ട് അല്ലെ, ഒരു ഹിന്ദി പാട്ട് പാടട്ടെ എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ആ പാട്ടൊന്ന് കിട്ടും.

0: വളരെ മനോഹരമായിട്ടാണ് രാഘവൻ ചേട്ടൻ പാടുന്നത്. കേട്ടിങ്ങനെ അത് മുഴുവൻ കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇരുന്ന് പോകും. പക്ഷെ നമ്മുടെ സമയപരിധി കൊണ്ടാണ്. എന്തായാലും നമുക്ക് ഈ പാട്ട് തന്നെ നമ്മുടെ ഈ പരിപാടി നാട്ടുവഴിയിൽ ഇനങ്ങളിലൂടെ കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
1: ശരി, ഓക്കെ ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, അങ്ങനെ പാട്ടും പറച്ചിലുകളും തേടി നാട്ടുവഴിയിൽ ഈണങ്ങളിൽ ഇതാ അടുത്തത് ഒരു അമ്മയുണ്ട് അല്ലെ, നല്ല ഓറഞ്ച് സാരി കേട്ടിട്ടുണ്ടല്ലോ, പേര് പറയൂ.
1: വസന്ത.
0: ഈ പാട്ട് കൂട്ടായ്മയില് അതായത് വയോജന വേദിയുടെ ഭാഗമായി ആഴ്ചയിൽ ഒരു ദിവസം ഒത്തുചേരുന്നു, പാട്ടുകൾ പാടുന്നു, പിന്നെന്തൊക്കെ പരിപാടികളാണ് ഇവിടെ
1: പാടുന്ന? പലതിലും ഡാൻസിലും എല്ലാത്തിലും കളിക്കാനും എല്ലാം താല്പര്യം തന്നെയാ. എല്ലാം ഇവിടെ വന്നേരെ നമുക്ക് മനസ്സിന് നല്ല സന്തോഷമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീട്ടിലതെല്ലാം മറന്നുപോയി സന്തോഷം. എല്ലാ ആളും ഒപ്പരം ഒത്തുകൂടി നല്ല ഈല് അങ്ങനെ പോകുന്നു. ഓരോന്ന് നമ്മള് തമ്മാമ തന്നെ പെണ്ണുങ്ങളെല്ലായിട്ട് വർത്താനെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു.
0: വിശേഷങ്ങളും പരിഭവങ്ങളും അല്ലെ, സങ്കടങ്ങളും.
1: ആ സങ്കടങ്ങൾ ഇവിടെ വന്നാൽ എല്ലാ സങ്കടവും എല്ലാം പോകും. നമുക്ക്
0: ഇവിടെ എല്ലാം വരുന്ന 10-40 ആളുകൾ ആഴ്ചയിൽ ഒത്തുചേരുന്നുണ്ട്. വീടുകളിൽ അടുത്തുള്ള ആളുകളാണോ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആൾക്കാരോ?
1: എല്ലാം നമ്മളെ ഇവിടെ ഇല്ല തന്നെയാ, പുറത്തുള്ള ആളൊന്നുമില്ല.
0: വേറെ എന്തൊക്കെ ഈ നാട്ടിലെ വിശേഷങ്ങള്?
1: ആ നല്ല ഗ്രാമപ്രദേശം, പിണറായി വെസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഇതാ. എല്ലാളും ഒരു കൂട്ടായ്മയില് നല്ല യോജിച്ചിട്ട് എല്ലാ കാര്യവും ചെയ്യുന്നു.
0: അമ്മ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
1: പിന്നെ വീടിപ്പണിയേനു. വീടിപ്പണി കഴിഞ്ഞിട്ട് ഇപ്പം തൊഴിലുറപ്പിന് പോന്നു. 50 പിന്നെ പിരിഞ്ഞ് എന്നിട്ട് പിന്നെ വീട്ടിൽ നിന്ന് തിരച്ചി പിന്നെ ഇപ്പം തൊഴിലുറപ്പിന് പോന്നു.
0: അത് ഏത് സ്ഥലത്തായിരുന്നു ജോലി ചെയ്തത്?
1: ഇവിടെ തന്നെ, പിണറായി തന്നെ.
0: ഒരുപാട് വിശേഷങ്ങളെ പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടുപേര് പാട്ട് വേഗം പാടാട്ടോ.

0: ചെമ്മീനിലെ പാട്ടാണ് അല്ലെ? ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: സിനിമ കണ്ടിന്, ആ കണ്ട് കണ്ടിന്. പണ്ട് തിയേറ്ററിൽ 50 വയസ്സ് കൊടുത്തിട്ട് നമ്മള് പോയിട്ട് കാണുക.
0: അത് തിയേറ്റർ ആയിരുന്നോ?
1: ആ
0: ഓലമേഞ്ഞ
1: ഓലമേഞ്ഞ നമ്മള് ബെഞ്ചിട്ടിട്ട് ഇരിക്കുക ചെയ്യുക. അന്ന് ഒരു 50 വയസ്സൊക്കെ നമ്മൾ ചോദിക്കണ്ടേ, ഇന്നാങ്കിലും അത് വേണ്ട, ഇന്നത്തെ കുട്ടിയൊക്കെ അങ്ങനെയൊന്നും വേണ്ട. വേണ്ട,
0: കാലം ഒരുപാട് മാറി.
1: കാലം ഒരുപാട് മാറി.
0: വയറ് മുറുക്കി പണിയെടുത്ത്
1: അന്നൊരു ചോറ് വരെയില്ല. അന്ന് നമുക്ക് കിട്ടി ഒരു ലേശം ചോറ് കിട്ടിയാൽ നമുക്ക് ഒരു നല്ല നാളെല്ലാം വന്ന് അല്ല ഒരു മര്യാദക്കല് കറിയും കൂട്ടിയിട്ടില്ല ചോറ് തിന്ന്.
0: ഒത്തിരി സന്തോഷം. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇണങ്ങളാണ്. ഈ പരിപാടിയിൽ വസന്തമ്മ വന്ന് പാട്ടൊക്കെ പാടി അല്ലെ, എല്ലാ ആഴ്ചയും സന്തോഷമായിട്ട് പോകുന്നു. എന്നാലും ഇതിങ്ങനെ തുടർന്ന് പോട്ടെ. നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
1: തിരിച്ചു വരാം.

0: വയോജന വേദി ഇവിടെ എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ചകളിൽ ഒത്തുചേരുന്നു. 1-2 മണിക്കൂർ അവർക്ക് അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു, പാട്ടുകൾ പാടുന്നു. ആ പാട്ടുകൾ ഒരാഴ്ചത്തേക്ക് വേണ്ടി പാടാൻ വേണ്ടി തയ്യാറായി വരുന്ന ഒരുപാട് പേരെ ഇവിടെ കാണാൻ പറ്റി. കൂടെയൊരു ചേട്ടനുണ്ട്, പേര് പറയും.
1: എന്റെ പേര് പ്രകാശാണ്. ഞാൻ ചെത്തോടെ വർഗ്ഗ പിരിഞ്ഞാണ്, 64 വയസ്സായി. അപ്പോ എല്ലാ ആഴ്ച എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച നമ്മൾക്ക് 2-3 പാട്ട് പഠിച്ചിട്ട് വരും. ഈ മാനശാല വന്ന ശേഷം ഒരു 10-15 പാട്ട് ഞാൻ പാടി. ഇവിടെ വന്നിട്ട് പുറത്തെല്ലാം ഞാൻ പോയിട്ട് ഇങ്ങനെ അത്യാവശ്യം മാനശാല എല്ലായിട്ട് പാടലുണ്ട് ഞാൻ.
0: അപ്പൊ ഇതിന് മുന്നേ പാട്ട് പാടുവോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ?
1: പണ്ട് ഞാൻ പാടുമായിരുന്നു. അങ്ങനെ പണ്ട് പറയാൻ അങ്ങനെ കരോക്കലല്ല, എന്റെ ഏറ്റവും വലിയ ലഹരി ഹോബി എന്ന് പറയുന്നത് അധ്വാനം തന്നെയാണ്. അപ്പൊ അധ്വാനത്തിന്റെ ഞാൻ ഇങ്ങനെ പാട്ടും പാടിക്കൊണ്ടിരിക്കും.
0: അധ്വാനം എന്ന് പറയുമ്പോൾ ചെത്ത് തൊഴിലാളിയാണ്,
1: കൈക്കോട്ട് പണി മറ്റേ അങ്ങനെ ഓരോ പണിയെടുക്കും,
0: എല്ലാ ജോലിയും ചെയ്യും.
1: കർഷകനും കൂടി ഞാൻ അതിന്റെ പേര് പാട്ട് ഇങ്ങനെ പാടും. അത് ഞാൻ എന്റെ ഏറ്റവും വലിയ വിനോദ ലഹരി എല്ലാം തന്നെയാണ്. അറിവ് കൂടുതൽ കിട്ടുന്നില്ല, എല്ലാ വ്യാഴാഴ്ചയും വരുമ്പോൾ
0: ഒരുപാട് സന്തോഷമായിരിക്കും അല്ലെ? കുറെ ആളുകളെ സമപ്രായക്കാരാണ്, എല്ലാരും കാണുന്നു അല്ലെ, അവരുടെ വിശേഷങ്ങൾ അറിയുന്നു, പുതിയ ആളുകളെ പരിചയപ്പെടുന്നു. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടിൽ ഞാനും ഭാര്യയും രണ്ടു മക്കളാണ്. മകള് എന്ന് പറയാൻ കൗൺസിലർ സൈക്കോളജിയായിട്ട് വർക്ക് ചെയ്യുന്ന, പിന്നെ മകൻ ഇപ്പൊ PSC നോക്കുന്ന, ഭയങ്കര ഇഷ്ടമുണ്ട്. അങ്ങനെ
0: നമുക്ക് വേഗം പാട്ടിലേക്ക് പോവാം അല്ലെ? രണ്ടുപേര് പാട്ട്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. പ്രിയ ശ്രോതാക്കളെ, പിണറായി വെസ്റ്റിലുള്ള സി മാധവൻ സ്മാരക വായനശാലയിലാണ് നിൽക്കുന്നത്. ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം വയോജനങ്ങളുടെ കൂട്ടായ്മയുണ്ട്. ചുറ്റുവട്ടത്തുള്ള ഒരുപാട് പേർ ഇവിടെ എത്തുന്നു. അവർ പാട്ടുകൾ പാടുന്നു, അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. വയോജന വേദിയുടെ സെക്രട്ടറി, പേരൊന്ന് പറയൂ.
1: പേര് രാജ. 2024 ഒക്ടോബർ 10 തീയതി തുടങ്ങിയതാണ്. അതിപ്പോ 2 കൊല്ലാവുമ്പോൾ ഒക്ടോബർ 10 2 കൊല്ലാവും. ഈ 100 എപ്പിസോഡാണ് ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇവിടെ നടന്നത്.
0: കൂടിച്ചേരലിന്റെ 100 ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ? 100 ആഴ്ചകൾ കഴിഞ്ഞു.
1: 100 ആഴ്ചകൾ പിന്നിട്ടു. അപ്പോ ഇത് വളരെ സന്തോഷകരമായ ഒരു സംരംഭമാണ്. ഇതൊരു കൂട്ടായ്മയായി നമ്മൾ ഇങ്ങനെ നിലനിർത്താണ്. നമ്മളെ വായനശാലയുടെ പരിപാടി കണ്ടിട്ട് തൊട്ടടുത്തുള്ള വായനശാലകളൊക്കെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ശരീരത്തിനും മനസ്സിനും ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമുക്കെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയാണ് നമ്മളിങ്ങനെ ഇത് സ്ഥിരമായി നടത്തിക്കൊണ്ടുപോവുക എന്നുള്ളതാണ്. നമുക്ക് പിന്നെ ഇതിനകത്തുള്ള ചെലവ് എന്ന് പറയുന്നത് ചായയുടെ പൈസയാണ്. അപ്പോൾ ചായ ഓരോരുത്തരുടെ വകയാണ്. ഇപ്പോൾ ആളുകൾ വ്യാഴാഴ്ച ആകാൻ പഠിക്കാത്തതൊക്കെ വ്യാഴാഴ്ച ആവണം. എന്നിട്ട് 3 മണിയായി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ വരാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ പറയുന്ന എല്ലാ ദിവസവും തുടങ്ങിയത്. കാരണം ഇത് നടക്കൂല എന്നുള്ള നിലയിൽ ആളുകൾക്ക് ചർച്ചയുണ്ട്. കയറി വന്നാൽ ഒരാഴ്ച അല്ലെങ്കിൽ 1 മാസം എന്നൊക്കെ പറഞ്ഞ് പക്ഷെ നമ്മളിത് നേതൃത്വം കുറച്ച് നടത്തിക്കൊണ്ടുവരുന്നത് വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ആളുകളുടെ പങ്കാളിത്തം 40 ആളുകൾ ഏകദേശം എല്ലാ ആഴ്ചയും വരുന്നുണ്ട്.
0: പലരും വീട്ടിൽ ഒറ്റപ്പെട്ട് പോകുന്ന ഒരു അവസ്ഥയും കൂടിയായിരിക്കാം. അതിൽ നിന്ന് ഒരു മോചനം എന്നുള്ളത് കൂടി ഈ ഒരു കൂട്ടായ്മയുടെ ലക്ഷ്യമാണ്.
1: മുൻകാല സെക്രട്ടറിയാണ് പ്രദീപൻ. പ്രദീപൻ ഇപ്പോൾ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറിയാണ്. ഇപ്പോൾ ഉള്ളത് സനൽകുമാർ കേക്കെയാണ്. എല്ലാവരും സഹായം ചെയ്തു തരുന്നുണ്ട്. വയനശാല എന്നുള്ള നിലക്ക് ഒരുപാട് സഹായങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. 100-ാമത്തെ ആഴ്ച ഗംഭീര പരിപാടിയായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവരും ഇല്ലാത്ത എല്ലാ ആളും തൊട്ടടുത്ത വയനശാലയിലുള്ള ആളും ഒക്കെ നമ്മുടെ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും ഇതൊരു പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ്. രാജൻ ചേട്ടൻ എന്ത് ചെയ്യായിരുന്നു?
1: മുമ്പ് പെയിന്റിന്റെ പണിയാ. അപ്പൊ പിന്നെ ഇങ്ങനെ ഈ വായനശാല കമ്മിറ്റിയിലായപ്പോ പ്രതിമ പറഞ്ഞു ഇങ്ങനെ സെക്രട്ടറിയാണോ അതിൻ്റെ അങ്ങനെ തുടങ്ങിയതാ. അതിപ്പോ നല്ല നിലയിൽ പോകുന്നുണ്ട്.
0: ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പാട്ടൊക്കെ പാടുവോ?
1: ഞാൻ പാടില്ല.
0: പാടുന്നവരെ പ്രോത്സാഹിപ്പിക്കും.
1: എല്ലാവരെയും പാടിപ്പിക്കും.
0: ഒത്തിരി സന്തോഷം. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഈണങ്ങളാണ്. ഇതിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞോളൂ.
1: 1000 പാദസരങ്ങൾ കിളങ്ങി.
0: നദിയിലെ നല്ലൊരു പാട്ട് അല്ലേ? നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.

0: പേര് പറയും.
1: സതി.
0: ഇവിടെ തന്നെയാണോ വീട്?
1: അതെ അതെ.
0: അമ്മ എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ?
1: ജോലി ചെയ്തിരുന്നു, പോസ്റ്റ് ഓഫീസിലായിരുന്നു, ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിൽ, മുരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത്.
0: മുരിയാട് പോസ്റ്റ് ഓഫീസിൽ അല്ലേ. ഇപ്പൊ വിരമിച്ചിട്ട് എത്ര വർഷമായി?
1: വിരമിച്ചിട്ട് 4 വർഷമായി.
0: ഈ വിരമിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള നാട്ടു കൂട്ടായ്മയിൽ വന്നതാണോ?
1: അതെ അതെ, വിരമിച്ചതിന് ശേഷം.
0: ഈ ഒരു കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എന്തൊക്കെയാ മനസ്സിൽ തോന്നുന്നത്?
1: നല്ല മാറ്റമുണ്ട് മനസ്സിന് തന്നെ. പിന്നെ വീട്ടില് റിട്ടയർഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പിന്നെ വെറുതെ ടിവിയും ഇതെല്ലാം കണ്ടു പാട്ടും എല്ലാം കേട്ട് ഇങ്ങനെ ഇരിക്കലെന്നെ. രാവിലെ എന്റെ ഹോബി എന്ന് പറഞ്ഞാല് റേഡിയോ തുറന്നു വെക്കലാണ്. എണീറ്റ് വാട് വരുമ്പോ റേഡിയോ എടുത്തിട്ടാ വരും. പിള്ളേർ പറയുവാനും ഓ അമ്മ തുടങ്ങി ഒരു റേഡിയോ കൊണ്ട് ഒച്ച ഓർക്കണേ നമ്മളെ എണീപ്പിക്കാനാന്ന് പറയും. അന്നേരം ഞാൻ ചെറുങ്ങനെ ആക്കിയിട്ട് എനിക്ക് കേൾക്കാൻ മാത്രം വെക്കും. പിന്നെ ചെറുതിലേ എനിക്ക് പാട്ട് എന്ന് പറഞ്ഞാൽ അത്രക്ക് ഇഷ്ടമാണ്. പണ്ട് എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ കല്യാണത്തിനെല്ലാം മൈക്ക് വെച്ചിട്ട് മൈക്ക് സെറ്റ് വെച്ചിട്ട് പാട്ടുണ്ടാവും. അന്നേരം ഞാൻ തെങ്ങിന്റെ കുണ്ടൊക്കെ പോയി നിന്നിട്ട് പാട്ട് കേട്ട് അങ്ങനെ ആസ്വദിക്കുന്ന യേശുദാസ്, ചിത്ര, സുശീലമ്മ, ജാനകിയമ്മ, ഒരെയെല്ലാം എനിക്ക് അത്രക്ക്. ഞാനിങ്ങനെ വിചാരിക്കും യേശുദാസിന്റെ ഒരു പെങ്ങളായി ജനിച്ചിരുന്നെങ്കിൽ വിചാരിക്കാറുണ്ട്, ഒരേ പെങ്ങളോ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഓർപ്പന തന്നെ എന്തെങ്കിലും ആയിട്ടുണ്ടാവുമെന്നും. ചെറിയ മട്ടത്തിലെങ്കിലും ഉറപ്പോലെയാകാൻ പറ്റിയിട്ടില്ലെങ്കിലും ആയിരിക്കും യേശുദാസ് ആകാൻ പറ്റൂല. എന്നാലും പെങ്ങളായിട്ടുണ്ടെങ്കിൽ ഏനോന്ന് വിചാരിക്കലുണ്ട്, ഇപ്പൊ ആശിക്കലുണ്ട്.
0: എന്നാലും സാറയില്ല, ഇപ്പം പാട്ട് പാടുന്നുണ്ടല്ലോ അല്ലേ?
1: പാടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ വന്നേരെ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ മാധവ സ്മാരക വായനശാലയില് എന്റെ മകളുടെ ഭർത്താവിന്റെ അമ്മയാണ് തന്നെ ഇവിടെ ആദ്യം കൂട്ടിക്കൊണ്ടിരുന്നത്. ഓറ് ടൂറ് പോകുന്നുണ്ടെങ്കിൽ ഒരു ഡൽഹി യാത്ര, അപ്പൊ ഞാൻ പെൻഷനായ സമയമാണ്. അപ്പൊ എന്നോട് വന്നിട്ട് പറഞ്ഞ് സതി ഇങ്ങനെ നമ്മള് പോകുന്നുണ്ട്, ഇനി വരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉയ്യ എന്നാ ഞാനും വരും. ആദ്യമൊന്നും എനിക്ക് ഈ ടൂർ എന്ന് പറയുന്നൊന്നും ഇഷ്ടമല്ല. എന്താന്ന് വെച്ചാൽ പണീന്റെ ഇതുകൊണ്ട് എവിടെയും പോകാൻ പറ്റൂല. അങ്ങനെ എവിടെയും പോക്കില്ല, ഒരു ടൂറിനും പോക്കില്ല. വീട്ടിലുള്ള ആളെല്ലാം ടൂർ പോകും, പക്ഷെ ഞാനതൊന്നും ഓർമ്മിക്കലേ ഇല്ല. ടൂറിന്റെ കൂടെ ജോലി ചെയ്യുന്ന പോസ്റ്റ് മാനുണ്ട്, ഓറ് പറയും ഇങ്ങനെ ഗുരുവായൂരും അങ്ങനെയും എനിക്കൊരിക്കൽ പോയിട്ട് വരണം, ഇനി ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ വിടൂല പോകണോന്ന് പറഞ്ഞു. ഞാൻ പറയും അതിനൊന്നും എനിക്ക് ചിന്തയേയില്ല, ഇതെല്ലാം കയ്യട്ട് എന്നിട്ട് ഞാൻ പോയിക്കോളൂ എന്ന് പറയില്ല. അതുപോലെ വിചാരിക്കാണ്ടാ ഡൽഹി യാത്രയെല്ലാം ചെയ്ത്. അങ്ങനെ
0: വിരമിച്ചതിന് ശേഷം
1: ഡൽഹി യാത്രയിൽ വെച്ചിട്ടാണ് നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ അഡ്വക്കേറ്റ് പ്രദീപ് ഇതിന്റെ സെക്രട്ടറി അല്ലേ, അതിന്റെ ഓറിങ്ങനെ എല്ലാവർക്കും കൊണ്ടും പാട്ട് പാടിച്ചേരാ എന്നോട് പറഞ്ഞു. സതീച്ച് ഇങ്ങോട്ട് ഒന്ന് പാട്, പടുപാട്ട് പാടാതെ കഴുതയിൽ ഒന്ന് പാടുന്നത്. ഞാൻ അത്രോളം വീട്ടിൽ നിന്ന് അകത്തുനിന്ന് ജോലി ഇങ്ങനെ ചെയ്യുമ്പോൾ അന്നേരം ഇങ്ങനെ മൂളിപ്പാട്ട് ഇങ്ങനെ പാടും എന്നല്ലാണ്ട് കുട്ടികൾ വരെ എന്റെ പാട്ട് കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ആരും കേട്ടിട്ടില്ല. ഞാൻ ഒറ്റക്ക് പാടും, ഞാൻ തന്നെ ആസ്വദിക്കും, അങ്ങനെ ഉള്ള ഇതേ. അന്നതിന് ഓമാർ ഞാൻ പറഞ്ഞു ഇല്ല പ്രതിഭ ഞാൻ പാടില്ലേ, സ്വഭാവമ്പാന്ന് ഭയങ്കരം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പ്രതിഭ ഇങ്ങനെ ആരെയും നോക്കിയിട്ട് ഞാൻ പാടില്ല, ഇരുന്നിടക്കുന്ന വേണ്ടി ഒന്ന് പാടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പാട്ട് ഞാൻ പാടി. മടങ്ങി വന്നു കഴിഞ്ഞാലും പ്രതിഭ പറഞ്ഞു രാവിലെ അറിഞ്ഞാളെല്ലാം നീരണ്ട് പാട്ട് പാടിയിട്ട് നമ്മളെ വാട്സപ്പിൽ ഇടണമെന്ന് അറിഞ്ഞു. ടൂറിന്റെ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ ഇടണമെന്ന് അറിഞ്ഞു. അങ്ങനെ ഞാൻ ദിവസം രാവിലെ ഈരണ്ട് പാട്ട് പാടിയിട്ട് ഓമർ ഇങ്ങളെ പാട്ട് കേട്ടിട്ട് നമ്മൾ എണീക്കല്. അത്രക്കും പാട്ടാനൊക്കെ ഇഷ്ടമാണ്, അങ്ങനെ പഴയ പാട്ടെല്ലാം ഭയങ്കരം അങ്ങനെ എല്ലാം മനഃപ്പാടം തന്നെയാണ് എനിക്ക് പണ്ടേത്തെ പാട്ട്.
0: സ്റ്റേജിൽ നിന്ന് പാടാനുള്ള ഒരു ധൈര്യം ഈ കൂട്ടായ്മയിൽ വന്നിട്ട് ആയി,
1: അന്നേരാന്ന് കിട്ടിയത്. പിന്നെ ഇടയിൽ എല്ലാവരും നല്ല സപ്പോർട്ട്, എല്ലാവരും പാട് പാട് പാട് ഇങ്ങനെ നിർബന്ധിക്കും. അന്നേരം ഇങ്ങനെ ഒരു ധൈര്യം കിട്ടിയിട്ട് അങ്ങനെ പോയിട്ട് പാടും. വ്യാഴാഴ്ച ആകാൻ നമ്മളിങ്ങനെ കാത്തുകാത്ത് നിൽക്കലാണ്. അതുകൊണ്ട് ഇപ്പൊ മനസ്സിനും ആരോഗ്യവും എല്ലാം നല്ല
0: സന്തോഷവും ഉണ്ടാവും അല്ലേ. മുഴുവൻ സമയവും നമുക്ക് മറ്റു ചിന്തകളില്ല, പാട്ട് പാടണം, പാട്ട് പഠിക്കണം അല്ലേ, അത് ഇവിടെ വന്ന് അവതരിപ്പിക്കണം. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഈണങ്ങളാണ്. നമ്മുടെ പരിപാടികളൊക്കെ കേൾക്കുന്ന ഒരമ്മയാണ്.
1: പല്ലവി അതെല്ലാം കേൾക്കല്ല, അന്നേരം ഞാനെല്ലാം ഞാൻ ഉത്തരം തന്നെ ഇങ്ങനെ പറയലുണ്ട്. അപ്പൊ അധികം ശരിയാലും ചിലതായിട്ട് ഓർമ്മയിലില്ലാണ്ടിരിക്കലുള്ളൂ, അധികവും ശരിയാലുണ്ട്.
0: റേഡിയോയുടെ നല്ലൊരു ശ്രോതാവ് കൂടിയാണ് അമ്മ.
1: എന്റെ ഏട്ടൻ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ എന്റെ വീട്ടിൽ ഒരു റേഡിയോ വാങ്ങിയത്. അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ എന്ന് പറഞ്ഞ പോലെ റേഡിയോ കേൾക്കുന്നുണ്ട്. ഒന്ന് പൊളിഞ്ഞാല് വേറെ അപ്പട അന്ന് തന്നെ പോയിട്ട് ഞാൻ വാങ്ങും. എങ്ങനെയെങ്കിലും എനിക്ക് ഒന്നും തിരിയില്ല, അപ്പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ ഇത് കേൾക്കാഞ്ഞാൽ. അങ്ങനെ ജോലിക്ക് പോകുമ്പോൾ കൃത്യ സമയം അറിയാനെല്ലാം നല്ല ഇത്.
0: നമുക്ക് വേഗം ഒരു 2 വരി പാട്ട് പാടിക്കളയാം അല്ലേ.

0: കൂടെ ഒരു അമ്മയുണ്ട്, പേര് പറയും.
1: നളിനി.
0: അമ്മയുടെ ജനിച്ചു വളർന്ന നാടാണോ പിണറായി?
1: അല്ല, എന്റെ വീട് പെർലശ്ശേരിയാണ്.
0: പെർലശ്ശേരി നിന്ന് കല്യാണം കഴിച്ചു വന്നതാണ്?
1: അതെ, ചെറിയ പ്രായത്തിൽ കഴിഞ്ഞതാ, 19 വയസ്സിൽ.
0: 19 വയസ്സിൽ കല്യാണം കഴിഞ്ഞു പെർലശ്ശേരിയിൽ നിന്ന് പിണറായി വെസ്റ്റിലേക്ക് വന്ന്. ഇപ്പം വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഞാനും എന്റെ ഭർത്താവും, 3 മക്കളുണ്ട്. ഒരു മോയൻ ഗൾഫിലാണ്, അതായത് മൂത്ത മോയെ ഇവിടെ നാട്ടിൽ നിന്ന് പണിയെടുക്കുന്നുണ്ട്.
0: അമ്മയുടെ കയ്യിലൊരു പാട്ട് പുസ്തകമൊക്കെ കാണുന്നു അല്ലെ? ഈ വായനശാലയില് വയോജന വേദിയില് ആഴ്ചക്ക് വന്ന് പാടാൻ വേണ്ടി പഠിക്കുന്ന പുസ്തകമാണോ ഇത്?
1: അതെ.
0: ഈ പുസ്തകം നോക്കിയിട്ടാണോ പാട്ട് പഠിക്കുന്നത്?
1: അതെ, പാടലുണ്ട്, എപ്പോ പാടലുണ്ട്.
0: രണ്ടുപേരും പാട്ട് പാടിക്കോളൂ.
1: കദളി കൺകദളി ചെങ്കദളി പൂവേണു, കവിളിൽ പുമതമുള്ളൊരു പെൺപൂവേണു പുക്കാര, മുകളിൽ ചിലി ചിലി ചില ചിഞ്ചലമോടെ മുകൾ പൂ വിടർത്തും പൊന്തുടിപ്പിലേ, വരിലേ നിവയുവാലേ തരിലേ താമരത്താലി തെയ്യാറ് തെയ്യാറ് താരേ.
0: നന്നായിട്ട് പാടി.
1: ഇവിടെ പ്രോഗ്രാം ഉണ്ടേനു, രണ്ട് സപ്പറ പാടുകയെല്ലാം ചെയ്തേനു. പരേണ്ടേനു തിരുവാതിര കളി ഉണ്ടേനു,
0: അതിലൊക്കെ പങ്കെടുത്തോ?
1: എല്ലാത്തിലും പങ്കെടുത്തു.
0: അതൊക്കെ ആരാ പഠിപ്പിച്ചത്?
1: അതൊരു നമ്മളെ അപ്പുറമുള്ള അവര് പഠിപ്പിച്ചാന്ന്.
0: ഈ വായനശാലയിൽ വന്നിട്ടാണോ പ്രാക്ടീസ് ചെയ്തത്?
1: ഈ അടുത്ത് തന്നെ അല്ലേ, അളനെ ഇവിടെ വരുന്നത് തന്നെയാണ്.
0: അങ്ങനെ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്ത് തിരുവാതിരയൊക്കെ കളിച്ച് അല്ലേ, ഒപ്പന കളിച്ച് അങ്ങനെ സന്തോഷമായിട്ട് ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പോവുക.
1: പോവാ.
0: നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.

0: പാടാനുള്ള പാട്ടുകളൊക്കെ ഒരു കുഞ്ഞു പേപ്പറിൽ എഴുതി കൊണ്ടുവന്നുകൊണ്ട് ഒരമ്മ സംസാരിക്കുകയാണ്. പേര് പ്രേമലത.
1: വ്യാഴാഴ്ച അകം കാത്തു നിൽക്കുന്നത് വലിയൊന്ന് നല്ല സന്തോഷമാണ്. ഇവിടെ വരുമ്പോ എല്ലാ വീട്ടിലെ കാര്യങ്ങളെല്ലാം മറന്ന് ഇവിടുന്ന് പാട്ടു എല്ലാ ഇതും കണ്ട് സന്തോഷിക്കുക തന്നെ.
0: ഈ പരിപാടി ഇങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങിയിട്ട് 2 വർഷമാകുന്നു, അതായത് 100 ആഴ്ചകൾ പിന്നിട്ടു.
1: അന്ന് ഡാൻസും പാട്ടിലുണ്ടായിരുന്നു.
0: ഡാൻസ് ഒക്കെ കളിച്ച?
1: തിരുവാതിര കളിച്ച് പാട്ടും ഉണ്ടായിരുന്നു.
0: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാനും 3 മക്കളാണ്. എനിക്ക് 2 മക്കള് വീട്ടിലുണ്ട്, മോളും മോനും വീട്ടിലുണ്ട്. മൂത്ത മോള് കണ്ണൂരാന്ന്, അവരവിടെ

0: താമസിക്കുന്നു.
1: അമ്മ എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ?
0: ഇല്ലില്ല,
1: അല്ലെങ്കിൽ
0: ഇല്ല.
1: വീട്ടമ്മയായിരുന്നോ?
0: വീട്ടമ്മ തന്നെ.
1: വീട്ടമ്മയ്ക്ക് എന്തുമാത്രം ജോലിയുണ്ടല്ലേ.
0: ഭർത്താവ് മിലിട്ടറിയിലായിരുന്നു, അതുകൊണ്ട് വീട്ടിൽ തന്നെയായിട്ട് അങ്ങനെ ഇതായി. ഇപ്പോൾ ഇവിടെ പ്രായമായവരാന്ന് ഇവിടെ വന്നിട്ട് എല്ലാ ഇതും അഭിനയിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്യുന്നത്.
1: അത്ര ഇപ്പോഴാണ് സമയം കിട്ടുന്നത് അല്ലെ. ഇതുവരെ നമ്മൾ നല്ല പ്രായത്തിലൊക്കെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി, അവരുടെ വളർച്ച, അവരുടെ പഠനം ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആവുന്നത് ഒരു 50 60 വയസ്സെത്തുമ്പോഴാണ്.
0: അപ്പോഴാന്ന് ഇവിടെയെല്ലാം വരാനും എല്ലാം തുടങ്ങിയ സന്തോഷവും എല്ലാം ഉണ്ട്.
1: ഇപ്പൊ ആയിഷക്ക് പാടാൻ വേണ്ടിയിട്ടുള്ള പാട്ടൊക്കെ വീട്ടിൽ നിന്ന് എങ്ങനെയാ പഠിക്കുക?
0: വീട്ടിൽ നിന്ന് ഫോണിലേക്കൂടിയോ എല്ലാം പഠിക്കും.
1: എന്നിട്ട് അത് എഴുതി വെക്കും
0: അല്ലെ.
1: ആ എഴുതിയ പേപ്പർ നോക്കിയിട്ടാണ് പാടാൻ പോകുന്നത്. രണ്ടുപേരും പാടിക്കോളും.
0: ചന്ദന.

0: വളരെ നന്നായിട്ട് പാടി. ഇതൊക്കെ എഴുതിയത് അമ്മ തന്നെ എഴുതി വെച്ചതാണോ? ഇങ്ങനെ പാടേണ്ട പാട്ടുകളൊക്കെ മെയിലും ഫീമെയിലും വേർഷനാക്കി എഴുതി. ഇത് മൊബൈൽ ഫോണിൽ കേട്ടിട്ടാണോ എഴുതുന്നത്?
1: അതെ, മൊബൈൽ ഫോണും കേട്ടിട്ട് എഴുതുന്നു.
0: ഫോണിൽ എല്ലാ കാര്യങ്ങളൊക്കെ
1: അതെ
0: ചെയ്യാനും യൂട്യൂബ്
1: അതെ
0: ഒക്കെ എല്ലാം
1: അതേ
0: പഠിച്ചു.
1: ഞാൻ വിചാരിക്കുന്ന. ഇപ്പോ പണ്ടേ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചെല്ലാം ആവുമായിരുന്നു. ഇപ്പല്ലേ എല്ലാം അറിയുന്നുള്ളു. ഭർത്താവും പാടും, അതാണ് ഇങ്ങനെ രണ്ടു ഫീമെയിലും ഇതുപോലെ വെച്ചത്.
0: രണ്ടുപേരും ഇങ്ങനെ മിക്സ് ചെയ്ത് പാടും അല്ലെ ഈ കൂട്ടായ്മയിൽ വെച്ച്.
1: കൂട്ടായ്മയിൽ വെച്ചിട്ട്
0: നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
1: ശരി.

0: ശ്രോതാക്കളെ, പിണറായി വെസ്റ്റിലുള്ള സി മാധവൻ സ്മാരക വായനശാല, അതിനോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന വയോജന വേദിയുടെ ജോയിന്റ് സെക്രട്ടറി, പേര് പറയൂ.
1: എം എം ശശികുമാർ.
0: 100 ആഴ്ചകൾ പിന്നിട്ട് ഇവിടെ എത്തി നിൽക്കുമ്പോ എന്താ പറയാനുള്ളത്?
1: എനിക്ക് ഞാൻ ഇവിടെ വരുന്ന മുമ്പേ ഞാൻ സ്ട്രോക്ക് വന്നില്ല, ഒരു 3 കൊല്ലം മുമ്പേ. അപ്പൊ അതിനുശേഷമാണ് ഞാൻ ഈ വായനശാലയായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ഈ 1 എപ്പിസോഡ് മുതൽ ഞാൻ ഇവിടെ ഉണ്ട്. അതെന്ന് വെച്ചാൽ എനിക്ക് അന്നേരം ഒരു മൈക്ക് പിടിക്കുമ്പോൾ എനിക്ക് ഇതില്ല. ഇപ്പൊ ഇവിടെ വന്നേരം മൈക്ക് പിടിക്കാനും സംസാരിക്കാനും എനിക്ക് സാധിച്ചത് ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്. ഈ 100 എപ്പിസോഡ് കൊണ്ടുപോകുന്ന വളരെ സന്തോഷമുണ്ട്. ഈ കാര്യത്തിൽ ചുറ്റുവട്ടത്തിലാണ് ഞാൻ ഒരുമായിട്ടെല്ലാം പരിചയപ്പെടാൻ കറ്റി. കാരണം വെച്ചാൽ ജോലി സമയത്ത് 3 കൊല്ലമ്പേ അധികം ജോലി തിരക്കായിട്ട് ഇവിടെ ബന്ധപ്പെടുന്നില്ല, നാട്ടുകാരായിട്ട്. ഇപ്പൊ എല്ലാവരുമായിട്ട് നല്ല പരിചയമായി.
0: ജോലി എന്ന് പറഞ്ഞത് മുന്നേ എന്തായിരുന്നു ചെയ്തത്?
1: ടെക്സ്റ്റൈൽ ഷോപ്പ്, ടെക്സ്റ്റൈൽ 36 കൊല്ലം ഒരു ഷോപ്പിൽ നിന്ന് പിന്നെ ഒരു 10 കൊല്ലം വേറെ 49 കൊല്ലം ടെക്സ്റ്റൈൽ ഷോപ്പിൽ പണിയെടുത്തത് ഞാൻ.
0: ഇപ്പോൾ ഇങ്ങനെ വിശ്രമ ജീവിതം നയിക്കുന്നു അല്ലെ, ഈ വയോജന വേദിയിൽ വരുന്നു. അപ്പൊ മനസ്സിനും ശരീരത്തിനും ഒരു ഉണർവുണ്ട്.
1: യാത്ര ഇവിടെ വന്നിരുന്ന ദൂരയാത്രയാലും പോകാൻ പറ്റിയ തിരുവനന്തപുരം, കന്യാകുമാരി, ഡൽഹി 30 കൊല്ലം യാത്ര. അടുത്തന്നെ ഇപ്പൊ നമ്മള് പ്ലാൻ ചെയ്ത ഗുരുവായൂരാണ്. അപ്പൊ 30 വിദേശ യാത്രയടക്കം ഇവിടെ നടത്തി. വിദേശ യാത്രയിൽ എന്റെ ഭാര്യ എടുത്ത മെമ്പർ തന്നെയാണ്. അവൾ പോയിന് കെഎസ്ആർടിന്റെ പാക്കേജിലാണ് നമ്മുടെ യാത്ര മുഴുവൻ. നല്ല യാത്രയാണ് അവരുടെ പാക്കേജ്. വിദേശ യാത്ര അടക്കം 30 യാത്ര എന്ന് പറഞ്ഞാൽ അത് തന്നെ 82 വയസ്സുള്ള ആളെയും കൊണ്ടാണ് യാത്ര പോയത്. അപ്പൊ അവരുടെ പാസ്പോർട്ട് എടുക്കലെല്ലാം എടുത്തു കൊടുക്കലെല്ലാം വാനശാല തന്നെ ചെയ്തത്. വളരെ സന്തോഷമുണ്ട്.
0: അതുകൊണ്ട് അവർക്ക് അതൊക്കെ കാണാനും
1: കാണാൻ കഴിയും. എല്ലെങ്കിലും അവിടെ കാണാൻ ആരും വിചാരിച്ച പൈസ ഉണ്ടായി മാത്രം പോരല്ലോ. ആകാശത്തിലൂടെ പോകുന്ന നിങ്ങൾ താഴെ നോക്കിക്കാണെന്നല്ലാണ്ട് പോകാൻ കഴിഞ്ഞ് ചെറിയ കാര്യമൊന്നുമല്ല.
0: ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ. ഒരു നാടിന്റെ വായനശാല എന്ന് പറയുന്നത് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ഈ വായനശാലയുടെ ഭാഗമായിട്ട് യാത്രകളും എല്ലാ കാര്യങ്ങളും ഇവർക്ക് സാധിക്കുന്നുണ്ട്. എന്തായാലും ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിലെ ഇടങ്ങളാണ്. പാട്ട് പാടുവോ?
1: അല്ല, പാട്ട് പാടില്ല.
0: ഈ പരിപാടിയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞു.
1: പഴയ പാട്ടാണ് കൂടുതൽ ഇഷ്ടം. ഏതെങ്കിലും പഴയ പാട്ട്,
0: ഏതെങ്കിലും ഒരു പഴയ പാട്ട് ഞാൻ കൊടുത്തേക്കാം.
1: ശരി.

നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ ഒരു സന്ദേശമോ ശബ്ദ സന്ദേശമോ അയക്കുക. 9495967080 നമ്പർ ഒരിക്കൽ കൂടി 9495967080 ഇന്നത്തെ നാട്ടുവഴിയിൽ ഈണങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു നാട്ടിൻ പ്രദേശത്തെ വിശേഷങ്ങളുമായി നാട്ടുവഴിയിൽ ഈണങ്ങൾ വീണ്ടും കേൾക്കാം. അവതരണം രമ്യ രാജേഷ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ ബട്ടർ ആൻഡ് ബ്ലൂം എന്ന സംരംഭത്തിന്റെ ഉടമ സാറാമായിൻ അതിഥിയായി എത്തുന്നു. ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഈ നിലയത്തിൽ നിന്നുള്ള ഈ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. 101.5 MHz എഫ് എം ബാൻഡിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. അല്പസമയത്തിനുള്ളിൽ സംസ്കൃത പാഠം തിരുവനന്തപുരം റിലേ.

0: ഇപ്പോൾ കേൾക്കാം സംസ്കൃത പരിപാടി. അദ്യതന സമാജേ ശ്രീനാരായണ ഗുരുദേവ ദർശനസ്യ പ്രാധാന്യം. സിനി വി ജി നടത്തുന്ന പ്രഭാഷണം.
1: പിഎം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. അദ്യതനെ സംസ്കൃത കാര്യക്രമേ വയം ഏകം പ്രഭാഷണം ശൃണുമഃ. അദ്യതന സമാജേ ശ്രീനാരായണ ഗുരുദേവ ദർശനസ്യ പ്രാധാന്യം ഇതി വിഷയമധികൃത്യ പ്രഭാഷണം കരോതി ശ്രീമതി സിനി വി ജി.
2: ആദരണീയ ശ്രോതാരഹ നമോ നമഃ. കേരളസ്യ നവോത്ഥാന ചേതസാം മധ്യേ ശ്രീനാരായണ ഗുരുദേവ ഏകക അദ്വിതീയ മഹാപുരുഷ ആസീത്. സഹ കേവലം സന്യാസീ നാസീത്, സമാജ സുധാരക അപിതു മാനവതായാ മഹാൻ ദാർശനിക ആധ്യാത്മിക ആചാര്യ ച ആസീത്. ഏകജാതി ഏകോ ധർമ്മ ഏകോ ദേവ മനുഷ്യായ ഇതി തസ്യ അമര സന്ദേശം കേവലം ഘോഷവാക്യം ന അപിതു വിശ്വവാന്തവത്യം ഉദ്ഘോഷയൻ മാനവതാ ദർശനസ്യ സാരഹായേവ അദ്യ വിജ്ഞാനസ്യ തന്ത്രജ്ഞാനസ്യ ച അഭൂതപൂർവ പ്രഗതിഹീൻ ദൃശ്യതേ. തഥാപി ജാതി വിഭേദ ധാർമ്മിക സഹിഷ്ണുത ഹിംസ മാദകദ്രവ്യവസനം പര്യാവരണ വിനാശാഞ്ച വർദ്ധമാനാ സന്തി. അതഹ ശ്രീനാരായണ ഗുരുദേവസ്യ ദർശനം അദ്യതന സമാജേ അത്യാവശ്യകം മാർഗദർശനമിതി വക്തും ശക്യതേ. ഗുരുദേവസ്യ ദർശനസ്യ മൂലഭാവക മാനവ സമതായേവ തസ്യ പ്രസിദ്ധ സന്ദേശക ഏകാ ജാതി ഏകോ ധർമ്മ ഏകോ ദേവ മനുഷ്യായ അസ്യ സന്ദേശസ്യ അർത്ഥ അയം തത് സർവേ മനുഷ്യാ സമാനാ സന്തി. ജന്മനാ കോപി മഹാന്ന ഭവതി കോപി ഹീനകാപീന്ന ഭവതി സദാചാരാ സത്കർമ്മണി പ്രേമം കരുണാച മനുഷ്യസ്യ വാസ്തവികം മൂല്യം നിർധാരയന്തി. അദ്യാപി അസ്മാകം സമാജേ ജാതി വിഭേദ അസഹുഷ്ണത ച ദൃശ്യന്തേ. അതഹ ഗുരുദേവസ്യ അയം സന്ദേശക അദ്യാപി അത്യന്തം പ്രാസംഗിക അസ്തി. യഥാ വയം സർവാൻ സമാനദൃഷ്ട്യാ പശ്യാമഹ തദാഏവ സമാജേ ശാന്തിഹി സൗഹാർദ്ദം ഐക്യം ച വർത്തന്തേ. ശ്രീനാരായണ ഗുരുദേവ ശിഷ്യായ മഹത്വം വിശേഷേണ പ്രതിപാദിതവാൻ. ശിഷ്യായ മനുഷ്യസ്യ ബുദ്ധിഹിം വികസിത ഭവതി വിവേകക വർദ്ധതേ ഹൃദയക കരുണ ജാഗരതി. ശിക്ഷിതക മനുഷ്യക ന കേവലം സ്വസ്യഹിതം ചിന്തയതി അപിതു സമാജസ്യ ഹിതമപി ചിന്തയതി. ശിഷ്യാ കേവലം ജീവികായേന അപിതു ജീവന നിർമ്മാണായ ഭവതി. ഗുരുദേവസ്യ ജീവനെ കരുണായാഹ സേവായാഞ്ച മഹത്വപൂർണം സ്ഥാനമാസേത് തസ്യ മതേ മാനവസേവായേവ ഈശ്വരസേവ. ദുഃഖിതാനാം സാഹായ്യം ദരിദ്രാണാം സംരക്ഷണം രോഗിണാം പരിചരണം പരസ്പര പ്രേമ മാനവജീവനസ്യ ശോഭാം ആവഹന്തി. അദ്യ സാർത്ഥഭാവാഹ വർത്തതേ പരന്തു ഗുരുദേവ അസ്മാൻ പരോപകാരസ്യ മാർഗേ ചലിതും ഉപദിശതി. യഹ അന്യേഷാം ഹിതം ചിന്തയതി സഹയേവ സമാജസ്യ ശ്രേഷ്ഠ സദസ്യ.

0: ഭവതി ഗുരുദേവഹ സർവധർമാൻ സമാന ഭാവേന അപശത് തസ്യ മതി ധർമ്മസ്യ ഉദ്ദേശക മാനവാനാം ഐക്യം നദു വിഭാജനം. ഗുരുദേവസ്യ ദർശനം കേവലം മാനവ സമാജസ്യെന്ന അപിത്തു സമഗ്ര ജീവലോകസ്യ കല്യാണം അഭിലക്ഷതി. ഗുരുഹു അവതത് വിദ്യയാ വിമുക്തിഹി അതക ശിഷ്യ കേവലം ജീവികോ ഉപാർജനാസ്യ സാധനംന്ന അപിതു വ്യക്തിത്വ വികാസസ്യ വിവേകസ്യ കരുണായാഞ്ച ആധാരകായി സഹ ബോധിതവാൻ സഹ അന്ധവിശ്വാസാൻ ജാതിഭേദം അസ്പൃശ്യതാച ദൃഢതയാ നിരാകൃതവാൻ തേഷാം സ്ഥാനേ പ്രേമഹ സമത സഹോദരഭാവക പരസ്പര വിശ്വാസക സ്ഥാപനീയാഹായി ഉപദിഷ്ടവാൻ. യതി വയം ഗുരോഹോ ആദർശൻ ജീവനെ ആചരാമഹ തർഹി പരിവാരേ ശാന്തിഹി സമാജേ സൗഹാർദ്ദം രാഷ്ട്രേ ഐക്യം വിശ്വേ ച മാനവത സുദൃഢ ഭവിഷ്യതി. അത വയം സർവേ ശ്രീനാരായണ ഗുരോഹോ വജാംസി കേവലം പടാമഹ ഇതിന്ന അപിതു താനി ആചരാമ തസ്യ പ്രത്യേക ഉപദേശക മാനവ കല്യാണായ ഏവാസീത്. യഹ മനുഷ്യേഷു പ്രേമ ദയ കരുണ സഹിഷ്ണുത സത്യനിഷ്ഠാജ വർദ്ധയിതും ഇച്ഛതി സ്മ. ഗുരുദേവഹ അവതത് തമസോമാ ജ്യോതിർഗമയ അജ്ഞാനരൂപാത് തമസക ജ്ഞാനരൂപം ജ്യോതിഹി പ്രതി ഗന്ധവ്യം. അയം സന്ദേശക പ്രത്യേകസ്യ ഛാത്രസ്യ ശിക്ഷകസ്യ നാഗരികസ്യ ച ജീവനെ മാർഗദർശക ഭവതി.
1: യത്ര ശുചിത അസ്തി തത്ര സാസ്ത്യം ഭവതി. യത്ര ശിഷ്യ അസ്തി തത്ര പ്രഗതി ഭവതി. യത്ര സമത അസ്തി തത്ര ശാന്തി ഭവതി. ഏതാനി സർവാണി ഗുരുദേവസ്യ ദർശനസ്യ മൂലതത്വാനി സന്തി. ഗുരുദേവസ്യ ദർശനസ്യ മൂലതത്വാനി സന്തി. തസ്മാത് വയം സർവേ സമതായാഹ സ്നേഹസ്യ സേവായാഹ മാനവതായാഞ്ച ദൂതാഹ ഭവേമ. യേഷായേവ ഗുരുദേവസ്യ യഥാർത്ഥ സമ്മാനഹ. അദ്യതന യുഗേ കൃത്രിമബുദ്ധേഹേ വിജ്ഞാനസ്യ സഞ്ചാര സാധനാനാഞ്ച വികാസക മഹാനസ്തി.
0: കിന്തു യദി മാനവ മൂല്യാനി ന രക്ഷന്തേ തർഹി ഏഷക വികാസക അപൂർണഹായേവ. ഗുരുദേവസ്യ ജീവനം സ്വയമേവ മഹാൻ പാഠക ആസീത്. സഹ യത് ഉപദിഷ്ടവാൻ തത് സ്വജീവനെ പ്രഥമം ആചരിതവാൻ. അതേവ തസ്യ വചനാനി അദ്യാപി ജനാനാം ഹൃദയാനി സ്പൃശ്യന്തി. തസ്യ ദർശനസ്യ സാരഹ സമത്വം കരുണ ആത്മജ്ഞാനം സേവാഭാവഞ്ച. ഏതേ ഗുണാഹായതി അസ്മാഹം ജീവനെ സ്യുഹു തർഹി ന കേവലം വ്യക്തിഹി അപിതു പരിവാരഹ സമാജഹ രാഷ്ട്രഞ്ച ഉന്നതിം പ്രാപ്നിയാത്. ഉപനിഷസ്സു ഉക്തം ഈശാവാസമിതം സർവം ഗുരുദേവോ അഭി സർവേഷു പ്രാണിഷു ഏകമേവ ദിവ്യത്വം അപശ്യത്. അത സഹ കദാപി ഭേദഭാവം ന അംഗീചകാര കിന്തു സർവേഷാം പ്രതി സമാനം പ്രേമക പ്രദർശിതവാൻ. ആഗച്ഛാമ വയം സർവേ ഗുരുദേവസ്യ ആദർശാൻ സ്വീകൃത്യ സത്യം വദേമ ധർമ്മം ആചരേമ മാധവ സേവാ ഇതി ഭാവേന ജീവേമ ഏവം ചേത് അസ്മാഹം ജീവനമപി അർത്ഥപൂർണം സമാജകാച ശാന്തിമയക ഭവിഷ്യതി. സമത പാലയേമ കരുണ വർദ്ധയേമ ജ്ഞാനം പ്രസാരയേമ മാനവത രക്ഷയേമ. ഏഷായേവ ശ്രീനാരായണ ഗുരുദേവസ്യ ദർശനസ്യ യഥാർത്ഥ സന്ദേശക ധർമ്മക നാമ ന കേവലം കർമ്മകാണ്ഡക ധർമ്മക നാമ സത്യസ്യ ആചരണം ദയായാഹ പാലനം പരസേവ ശുചിത്വം ആത്മസംയമനം ച ഏതേഷാം വിനാ ധർമ്മസ്യ പൂർണതാന്ന ഭവിഷ്യതി. ഗുരുദേവക അസ്മാൻ ശിഷ്യേതി യത് സമാജസ്യ പരിവർത്തനം അന്യേഷാം പരിവർത്തനാത് ന ആരഭ്യതേ അപിതു സ്വപരിവർത്തനാത് ഏവ ആരഭ്യതേ. യതി അഹം പരിവർത്തേ മമ പരിവാരേ പരിവർത്തതേ പരിവാരസ്യ പരിവർത്തനാത് സമാജഹ സമാജസ്യ പരിവർത്തനാത് രാഷ്ട്രമപി ഉന്നതിം ഗച്ഛതി. അതഹ ഗുരുദേവസ്യ സന്ദേശകാന്ന കേവലം ശ്രവണീയാഹ അപിതു ആചരണീയ തസ്യ ആദർശാഹ യതി അസ്മാഹം ദൈനംദിന ജീവനെ പ്രകാശന്തേ തർഹി അസ്മാഹം ജീവനം സഫലം. സമാജഹ സമർത്ഥഹ രാഷ്ട്രഞ്ച ഗൗരവശാലി ഭവിഷ്യതി. ഗുരുദേവക അസ്മാൻ ബോധയതി യതി ആത്മോന്നതീയേവ സമാജ ഉന്നതേഹേ മൂലം. ശുദ്ധം മനഃ ശുദ്ധാവാണി ശുദ്ധം കർമ്മം ഏതാനിയേവ ശ്രേഷ്ഠ ജീവനസ്യ ആധാരാഹ. ആഗച്ഛാമ വയം സർവേ ഗുരുദേവസ്യ ആദർശാൻ സമാജേ പ്രസാരേമ ഭാരതസ്യ ഉജ്ജ്വല ഭവിഷ്യ നിർമാണേ സ്വകീയം യോഗദാനം ദദാമ. ശ്രീനാരായണ ഗുരോഹോ ഗ്രന്ഥാഹ

എവലം സാഹിത്യ ഹൃദയഹാന അഭിതോ മാനവ ജീവനസ്യ ദീപസ്തംഭാഹ സന്ധി ആത്മോപദേശ ശതകം ദർശനമാല ദേവശതകം അനുകമ്പാദശകം ആത്മവിലാസം ഇത്യാദയ ഗ്രന്ഥാ ആധ്യാത്മിക ജ്ഞാനം നൈതിക മൂല്യാനി മാനവതായ ആദർശാഞ്ച സരളയാ ഭാഷയാ ജനാൻ സമക്ഷം ഉപസ്ഥാപയന്തി. വിശേഷത ആത്മോപദേശ ശതകം ആത്മജ്ഞാനസ്യ മഹത്വം ബോധയതി. ദർശനമാല വേദാന്ത ദർശനസ്യ ഗൂഢതത്വാനി വിവർണോതി. ദൈവദശകം ഭക്തേഹേ വിനയസ്യ ആത്മസമർപ്പണസ്യ ച അനുപമം സ്തോത്രമസ്തി. ഏതേ ഗ്രന്ഥാഹ ന കേവലം കേരളസ്യ അപിതു ഭാരതസ്യ ആധ്യാത്മിക സാമാജിക ചിന്തനമപി ഗാഢതയാ പ്രഭാവിതവന്ത. അദ്യ ഗുരുദേവസ്യ കൃതേഹ വിദ്യാലയേഷു വിദ്യാപീഠേഷു ആധ്യാത്മിക കേന്ദ്രേഷു ച അധ്യയനസ്യ വിഷയാഹ സന്തി. തേഷാം സന്ദേശാഹ കാലാതീതാഹ സർവകാലികഹ സർവ മാനവികാഞ്ച അസ്തി. ഗുരുദേവേന വിരചിതാനി ഗ്രന്ഥാഹ ഉപദേശാഹ ച ജനജീവനെ ഗഹനം പ്രഭാവം കൃതവന്തഹ. ബാല്യേവ നാരായണഹ അത്യന്തം ശാന്തസ്വഭാവക ദയാലു ജിജ്ഞാസു അധ്യയനശീലക ച ആസീത്. പ്രകൃതിം പക്ഷിണക പശൂൻ സർവാൻ പ്രാണ്യക ച സഹ സ്നേഹേന അപശ്യത്. ഏകാന്തേ ചിന്തനം ധ്യാനം ച തസ്യ പ്രിയമാസീത്. സഹ സ്വപിതുഹു സമീപം അക്ഷരാഭ്യാസം പ്രാരബ്ധവാൻ. അനന്തരം സംസ്കൃത ഭാഷ വ്യാകരണം കാവ്യം തർക്കശാസ്ത്രം വേദാന്തം ഉപനിഷതക ഭഗവത്ഗീതാം ച അതീതവാൻ. അസാധാരണയാ സ്മരണശക്തിയാ തീവ്രയാ ജിജ്ഞാസയാ ച സഹ ശീക്രമേവ വിദ്വാൻ അഭവത്. സംസ്കൃത അധ്യയനം ഗുരോഹോ ജീവനെ മഹാൻ പ്രഭാവം അകരുത്. ഉപനിഷദാം സന്ദേശക സർവേഷു ജീവേഷു ഏകയേവ ആത്മാവർത്തതേതി തേന ഗംഭീരതയാ അവഗത. അതകാസക സമത്വം കരുണ ബന്ധുത്വം ച സ്വജീവനെ ആചരിതവാൻ. ഗുരുദേവസ്യ മാർഗം ചലാമ വിദ്യയാ പ്രബുദ്ധ ഭവാമ സംഖേന ശക്ത ഭവാമ മദ്യം വിഷമിതി ജ്ഞാത്വാ തത് പരിത്യജ്യാമ. സമതായാഹ കരുണായാഹ മാനവതായാഹ ആദർശാൻ ആചരയാമ. ഏഷയേവ ഗുരുദേവസ്യ അമരക സന്ദേശക. ഗുരുദേവസ്യ ജീവനകാലേ സമാജേ ജാതിഭേദക അസ്പൃശ്യത അജ്ഞാനം അന്ധവിശ്വാസക ച പ്രബല ആസീത്. ഗുരുദേവഹ ഏതാൻ ദോഷാൻ ദൃഢതയാ പ്രതിഷേധിതവാൻ. സക ശിഷ്യായാഹ മഹത്വമപതത്. തേന വിദ്യാലയാഹ സ്ഥാപിതാഹ ജനാഹ ശിഷ്യായൈ പ്രേരിതാഹ ശിഷ്യായേവ സമാജസ്യ ഉന്നതിഹി സംഭവതീതി സഹ പ്രതിപാദിതവാൻ. സഹ സ്ത്രീണാം ഉന്നതിമവി സമർത്ഥിതവാൻ. സർവേ മാനവാഹ സമാനായി തസ്യ ദൃഢ വിശ്വാസക അസീത്. ഗുരുദേവഹ മന്ദിര നിർമ്മാണേന സക മനഃ ശുദ്ധേഹേ മഹത്വമപി ഉപദിഷ്ടവാൻ. തസ്യ മതേ ശുദ്ധം മനഃ ഏവ പരമം ദേവാലയം. തസ്യ ദർശനസ്യ പ്രഭാവേണ കേരളേ സാമാജിക സമത ശിഷ്യാ വിസ്താരക ആത്മവിശ്വാസക ധാർമ്മിക സൗഹാർദ്ദം ച വർദ്ധിതം. യഥാവയം പ്രേംണ സമതയാ സഹകാര്യേണ ച ജീവാമഹ തഥാ ഗുരുദേവസ്യ സ്വപ്നം സഫലം ഭവതി. ഗുരുവര്യസ്യ ജീവനം അസ്മഭ്യാം മഹാൻ പ്രേരണാസ്രോതക അസ്തി. സക അസ്മാൻ ബോധയതി യത് വാസ്തവികം ധർമ്മം മാനവസേവ ഏവ വാസ്തവികം പൂജനം പരോപകാരായവ. എത്ര പ്രേമ ദയാ സത്യം ശാന്തി ച വർത്തന്തെ തത്രൈവ ഈശ്വരസ്യ നിവാസക ഭവതി. അതഹ വയം സർവേ തസ്യ ഉപദേശാൻ ഹൃദി നിധായ താൻ ദൈനിക ജീവനെ അനുപാലയാമ. ഏവം കൃത്വാ ന്യായപൂർണം സൗഹാർദ്ദപൂർണം സമർത്ഥഞ്ച സമാജം നിർമാതും ശക്നുമഹ. അന്തേ മമ വിനയപൂർവകം നിവേദനമസ്തി. ശ്രീനാരായണ ഗുരോഹോ ചിന്തനം അസ്മാഹം ജീവനായ നൂതന ദിശാം പ്രദർശയതി. വയം സർവേ മിളിത്വ കലഹവർജിതം ഉജ്ജലഞ്ച രാഷ്ട്രം നിർമാമ. ഏഷായേവ ഗുരുദേവസ്യ ശിഷ്യായ സാർത്ഥകതാ.

ശ്രുതം അദ്യതന സമാജേ ശ്രീനാരായണ ഗുരുദേവ ദർശനസ്യ പ്രാധാന്യം ഇതി വിഷയമധികൃത്യ പ്രഭാഷണം ആസീത്. പ്രഭാഷക ശ്രീമതി സിനി വിജി. സംസ്കൃത കാര്യക്രമം.

ധനം എന്ന പടത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന പി കെ ഗോപി, സംഗീതം രവീന്ദ്രൻ. അടുത്ത ഗാനം ചമ്പക്കുളം തച്ചൻ എന്ന പടത്തിൽ യേശുദാസ് പാടിയത്, രവീന്ദ്രന്റെ സംഗീതം, ബിച്ചു തിരുമലയുടെ വരികൾ.

0: ചലച്ചിത്ര ഗാനങ്ങളിനെ രാത്രി 8 മണിക്ക് കേൾക്കാം. ആകാശവാണി കണ്ണൂർ.
1: കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
2: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫീച്ചർ ഷോറൂമുകളിൽ എത്തു.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
2: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
1: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
2: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും.
1: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
6: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
7: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
8: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
9: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്, RBI പറയുന്നു.
10: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
11: എനിക്കൊരു പുതിയ ഫോണ് വേണം.
12: നീ എന്ത് വാങ്ങിയാലും ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒറിജിനൽ ബ്രാൻഡ് ആണോ, 2026 ലേറ്റസ്റ്റ് മോഡൽ ആണോ എന്ന്.
11: ചേട്ടാ, ഈ പറഞ്ഞ രണ്ടിനും ഒരു ഉത്തരം മാത്രം, മൈജി.
2: മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
13: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
14: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
15: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
1: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്കൊരു BMW.
2: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
16: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
17: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
16: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
17: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
16: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
17: ഏറ്റവും പുതിയ റിലീസുകൾ,
16: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
17: നമുക്ക് ആസ്വദിക്കാം
16: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
17: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
18: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ഓണം കഴിഞ്ഞെന്ന് കരുതി ടിവി വാങ്ങൽ മാറ്റിവെച്ചോ?
2: എങ്കിലിതാ മൈജിയിൽ ഓഫറുകൾ ഇപ്പോൾ.

0: തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
3: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
2: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
3: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
2: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
4: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
5: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1/30 കോടി രൂപ, 2/1 കോടി രൂപ.
6: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിട്ടില്ല.
3: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ
2: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
3: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
7: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആവണിക്കുന്നിനും അപ്പുറമുള്ളൊരു

ലളിത ഗാനങ്ങളാണ് ദൂരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ, FM പ്രധാന വാർത്തകൾ. വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയുടെ കാതൽ രാജ്യത്തിന്റെ യുവശക്തിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോലീസ് ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും മികച്ച പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നതിനായി സംസ്ഥാനത്ത് എല്ലാ മാസവും നാലാമത്തെ ശനിയാഴ്ച അഭിനന്ദന ദിനമായി ആചരിക്കാൻ തീരുമാനം. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഖരമാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിയോഗിച്ച സംഘം വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു. ഒന്നാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2026

സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ മിസുഹോ പാർക്ക് അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ തുടക്കമായി. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പി ലീല പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം. ചിത്രം എന്റെ സൂര്യപുത്രിക്ക്.

0: ആകാശവാണി കോഴിക്കോട്. വയനാട് ജില്ലാ വൃത്താന്തം.
1: വയനാട് ജില്ലയിലെ കാർബൺ ന്യൂട്രൽ നിന്നും കാലാവസ്ഥാനുകൂല നിലയിലേക്ക് കൊണ്ടുവന്ന് സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പൊതു സ്വകാര്യ സാമൂഹ്യ പങ്കാളിത്ത മാതൃകയിലുള്ള ഭൂമി പദ്ധതിയുടെ വെബ് പ്ലാറ്റ്ഫോം മുഖ്യമന്ത്രി വി ഡി സതീശൻ കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖിന്റെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ വിവിധ മേഖലകളെ ഏകോപിപ്പിക്കുന്ന സഹകരണ സംവിധാനത്തിന് രൂപം നൽകുന്നതിലെ സുപ്രധാന ചുവടുവെപ്പാണിത്. സംസ്ഥാനത്ത് വികസനത്തിന് പ്രത്യേക പരിഗണന നൽകേണ്ട ജില്ല എന്ന നിലയിലാണ് ഭൂമി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി വയനാടിനെ തെരഞ്ഞെടുത്തത്. കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖിന്റെ വികസന കാഴ്ചപ്പാടിന്റെ ഭാഗമായി വയനാട് എംപി പ്രിയങ്കാന്തിയുടെ മാർഗനിർദ്ദേശത്തോടെ രൂപം കൊണ്ട ജില്ലാ വികസന പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് ഭൂമി പദ്ധതി പ്രവർത്തനം ആരംഭിക്കുന്നത്. ചലച്ചിത്ര താരം മോഹൻലാൽ നേതൃത്വം നൽകുന്ന വിശ്വശാന്തി ഫൌണ്ടേഷൻ പദ്ധതിയുടെ പ്രധാന പങ്കാളികളൊന്നാവും. സർക്കാർ വകുപ്പുകൾ, CSR പങ്കാളികൾ, കോർപ്പറേറ്റുകൾ, സന്നദ്ധ സംഘടനകൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ, വിദഗ്ധർ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവയെ ഏകോപിപ്പിക്കുന്നതാണ് ഭൂമിയുടെ പ്രധാന ലക്ഷ്യം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഭൂമി പദ്ധതിയുടെ ഭാഗമായി December 19-20 തീയതികളിൽ വയനാട്ടിൽ ഭൂമി കോൺക്ലേവ് സംഘടിപ്പിക്കും. സർക്കാർ പ്രതിനിധികൾ, കോർപ്പറേറ്റ്, CSR രംഗത്തെ പ്രമുഖർ, വികസന സംഘടനകൾ, അക്കാദമിക് വിദഗ്ധർ, സാമൂഹ്യ പ്രവർത്തകർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ, ജനപ്രതിനിധികൾ എന്നിവർ കോൺക്ലേവിൽ പങ്കെടുക്കും. വികസനവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ തിരിച്ചറിയുക, വിജയകരമായ മാതൃകകളും പരിഹാരങ്ങളും അവതരിപ്പിക്കുക, ദീർഘകാല വികസനത്തിനായി വിവിധ മേഖലകളിൽ പങ്കാളിത്തം കെട്ടിപ്പടുത്തുക എന്നിവയാണ് കോൺക്ലേവിന്റെ ലക്ഷ്യം. കോൺക്ലേവിന്റെ ഭാഗമായി കൂട്ടായ ഉത്തരവാദിത്തത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും സന്ദേശമുയർത്തിയും December 20 വയനാട് യൂട്ടിലിറ്റി റൺ മാരത്തൺ സംഘടിപ്പിക്കും. സംസ്ഥാന പട്ടികജാതി ഗോത്രവർഗ കമ്മീഷൻ ജില്ലയിൽ നടത്തിയ അദാലത്തിൽ 39 കേസുകൾ തീർപ്പാക്കി. പോലീസ്, റവന്യൂ, തദ്ദേശസ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ മുൻപാകെ ലഭിച്ചതും വിചാരണയിലുള്ളതുമായ 41 പരാതികളിലാണ് കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടന്റെ നേതൃത്വത്തിൽ പരിഗണിച്ചത്. കളക്ടറേറ്റ് ആസൂത്രണ ഭവൻ APJ ഹാളിൽ നടന്ന അദാലത്തിൽ പരാതിക്കാർ, എതിർകക്ഷികൾ, ഉദ്യോഗസ്ഥർ എന്നിവരെയും കമ്മീഷൻ നേരിൽ കേട്ടു. കർണാടക സംസ്ഥാനത്തിൽ ST ഭാഗത്തിൽ ഉൾപ്പെടുന്ന വികട വിഭാഗക്കാരെ കേരളത്തിൽ ST പരിഗണിക്കണമെന്ന അപേക്ഷയിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് സർക്കാരിലേക്ക് ശുപാർശ ചെയ്തതായും കമ്മീഷൻ അറിയിച്ചു. പൊതുസ്ഥലങ്ങളിൽ വ്യക്തികൾ, രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ, മതസ്ഥാപനങ്ങൾ, സ്വകാര്യ ഏജൻസികൾ, ബോർഡുകൾ, ബാനറുകൾ, പോസ്റ്ററുകൾ, കൊടിതോരണങ്ങൾ എന്നിവ സ്ഥാപിക്കുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യരുതെന്ന് തദ്ദേശസ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. പൊതു ഇടങ്ങൾ, റോഡുകൾ, നടപ്പാതകൾ, കൈവരികൾ, ട്രാഫിക് ഐലൻഡുകൾ എന്നിവിടങ്ങളിൽ ചട്ടവിരുദ്ധമായി സ്ഥാപിച്ച അനധികൃത ബോർഡുകൾ, ബാനറുകൾ, ഫ്ലക്സുകൾ സ്ഥാപിച്ച വ്യക്തികളും സ്ഥാപനങ്ങളും സ്വന്തം ഉത്തരവാദിത്തത്തിൽ അവ നീക്കം ചെയ്യണം. അല്ലാത്ത പക്ഷം യാതൊരു മുന്നറിയിപ്പും കൂടാതെ അവ നീക്കം ചെയ്യുമെന്നും അനധികൃതമായി സ്ഥാപിച്ച ഓരോ ബോർഡിനും 5,000 രൂപ വീതം പിഴ ചുമത്തുമെന്നും അധികൃതർ അറിയിച്ചു. നീക്കം ചെയ്ത വസ്തുക്കൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് വരുന്ന ചെലവ് ഉത്തരവാദികളിൽ നിന്നും ഈടാക്കി അവർക്കെതിരെ നിയമപ്രകാരമുള്ള പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കും. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിക്കുവാൻ സർവകലാശാലകൾ മുൻകൈയെടുക്കണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് പറഞ്ഞു. സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി അമ്പലവയൽ കാർഷിക കോളേജിൽ സംഘടിപ്പിച്ച വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പുതിയ വിള ഇനങ്ങളുടെ പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലാവസ്ഥ പ്രതിരോധ ശേഷിയുള്ള കാർഷിക രീതികളും പുതിയ ഇക്കോസിസ്റ്റവും സർവകലാശാലകളുടെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുക്കണം. വരൾച്ച, അതിതീവ്ര മഴ, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രതിഭാസങ്ങളിൽ നിന്നും കർഷകരെ സംരക്ഷിക്കാൻ നിരവധി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സർവകലാശാലകൾ നേതൃത്വം നൽകണമെന്നും മന്ത്രി പറഞ്ഞു. വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ടതും അവർക്കെതിരായ അതിക്രമങ്ങൾ തടയേണ്ടതും സമൂഹത്തിന്റെ ബാധ്യതയാണെന്ന് സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കമ്മീഷൻ സംഘടിപ്പിച്ച ജില്ലാതല അദാലത്തിൽ പരാതികൾ പരിഗണിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അണുകുടുംബ ജീവിത സാഹചര്യത്തിൽ പ്രായമായവരോടുള്ള സമീപനത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. സ്വന്തം മക്കളോ മറ്റു കുടുംബാംഗങ്ങളോ പ്രതിസ്ഥാനത്ത് വരുമെന്നതിനാൽ പലപ്പോഴും അതിക്രമങ്ങൾക്കെതിരെ പരാതിപ്പെടാനും

0: അതിക്രമങ്ങൾ സംവിധാനങ്ങളെ സമീപിക്കാനോ കുടുംബത്തിലെ പ്രായച്ചെന്നവർക്ക് സാധിക്കുന്നില്ല. 60 വയസ്സിന് മുകളിലുള്ള വ്യക്തികളുടെ അവകാശ നിഷേധങ്ങൾ, അവർക്ക് നേരെയുള്ള മോശമായ പെരുമാറ്റം എന്നിങ്ങനെയുള്ള ഏത്
1: വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ച
2: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, 7:20 കമ്പോള വില നിലവാരം, 7:35 യുവവാണിയിൽ ബട്ടർ ആൻഡ് ബ്ലൂം എന്ന സംരംഭത്തിന്റെ ഉടമ സാറാ മൈൻ അതിഥിയായി എത്തുന്നു രണ്ടാം ഭാഗം, 8:00 വളപ്പൊട്ടുകൾ മലയാള സിനിമയിലെ ശ്രദ്ധിക്കാതെ പോയ ഗാനങ്ങൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 കായികലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്, 10:00 ദേശീയ സംഗീത പരിപാടിയിൽ എസ് ഹരികുമാറിന്റെ കർണാട്ടിക് വയലിൻ കച്ചേരി, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാധാകൃഷ്ണൻ അടുത്തില്ല. 6:00 FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, തുക്കാറാം ദൈവത്തോട് സച്ചിദാനന്ദന്റെ കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം പ്രീജിത് സി എൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ഇതിൽ ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും, 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 FM ഡയറി തുടരുന്നു, ഇതിൽ രാഗസ്പർശം നിങ്ങൾക്കറിയാമോ, തുടർന്ന് ദർപ്പണം ശ്രോതാക്കൾ പ്രതികരിക്കുന്നു, 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 ഭക്തിഗാനങ്ങൾ, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9:00 ഓർമ്മകളുടെ സംഗീതം, 10:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 കിളിക്കൂട്ടം കുട്ടികളുടെ പരിപാടി, 5:00 അമൃത് കലാകൂടത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 11:00 ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം പുനഃപ്രക്ഷേപണം, ഔസപ്പച്ചനൊരുക്കിയ ചില സിനിമാ ഗാനങ്ങളുമായി ശ്രീചന്ദ്ര കൂടെ, കീബോർഡിൽ ജോബി കുട്ടിയൂർ, 11:30 ആൽബം ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, 12:15 ചരട് പിന്നി കളിപ്പാട്ട് ടി ബിന്ദു ഗംഗാധരനം സംഘവും അവതരിപ്പിച്ചത്, 12:40 നാടകഗാനങ്ങൾ, 1:00 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫാണൻ ചലച്ചിത്ര ഗാന പരിപാടി, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 പി കെ നീലകണ്ഠനും സംഘവും അവതരിപ്പിച്ച കുറത്തിയാട്ടം, 3:00 ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം, 4:00 കണ്ണൂർ ടാക്കീസ്, വൈകിട്ട് 5:00 വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 പി സുനിൽ പണിക്കരും സംഘവും അവതരിപ്പിച്ച മലയൻ കെട്ട്, 5:45 ലളിത ഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം ഇടുക്കി, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 7:15 7:55 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, 7:10 8:40 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, 9:30 ദേശീയ നാടക പരിപാടി, നാടകം കള്ളാ കടന്നുവരൂ മൂല ഹിന്ദി രചന ബസന്ത് സബനിസ്, മലയാള പരിഭാഷ ഡോക്ടർ പ്രമോദ് കുവപ്പുറത്ത്, സംവിധാനം സി കൃഷ്ണകുമാർ, പങ്കെടുക്കുന്നവർ വിജയൻ കാരന്തൂർ, എൻ വി ബിജു, അജിത നമ്പ്യാർ, ഇ ബവിത്ലാൽ, 10:00 രവിവാസ്വരി അഖില ഭാരതീയ സംഗീത സഭ, ബി ടി വെങ്കസാന്ദ്രഗോപാലും സംഘവും അവതരിപ്പിച്ച കർണാടിക് നാദസ്വര കച്ചേരി, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: उक्तं यत् सः अफगानिस्तानदेशीयः अस्ति अपि च भारते अवैधरूपेण निवासं कुर्वन्नासीत्। जापानदेशस्य मिजुहो पार्क एथलेटिक्स क्रीडाङ्गणे अद्य विंशतितमस्य एशियाई क्रीडा महोत्सवस्य औपचारिक समारम्भो जातः। सम्राजा नारुहितो महाभागेन क्रीडा महोत्सवस्य उद्घाटनम् अत्रावसरे समुद्घोषितम् इति वार्ताः।
1: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബറിൽ കോഴിക്കോട്ടും ശാസ്ത്രോത്സവം നവംബറിൽ മണ്ണാർക്കാട്ടും നടക്കും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണത്തിനും സാധ്യത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ പ്രൌഢോജ്വല തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്ഗാർ മേളയിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട യുവാക്കൾക്ക് 51,000-ലധികം നിയമന ഉത്തരവുകൾ വെർച്വലായി വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ഏകദേശം 40 രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഇത് രാജ്യത്തെ യുവാക്കൾക്ക് അവസരങ്ങളുടെ പുതിയ വാതിലുകൾ തുറന്നു നൽകുമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു.
2: चालीस देशों के साथ फ्री ट्रेड एग्रीमेंट भी किए हैं. ये फ्री ट्रेड एग्रीमेंट्स FTA हमारे युवाओं के लिए संभावनाओं के नए द्वार बना रहे हैं. इस तरह के ट्रेड एग्रीमेंट से हमारे एंटरप्रेन्योर्स के लिए नई पार्टनरशिप्स के रास्ते खुलते हैं और हमारे युवाओं के लिए करियर में नई पॉसिबिलिटीज बनती हैं.
1: केंद्र निगुदि एक्साइज കസ്റ്റംസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്ഗാർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്ഗാർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ നൽകിയ ഉറപ്പുകൾ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ വിജയകരമായി നടപ്പാക്കിയ G20യിലെ ഏക രാജ്യം ഇന്ത്യയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി കൊല്ലം ബീച്ചിൽ സംഘടിപ്പിച്ച മെഗാ ശുചീകരണ യജ്ഞം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഒരു മാസത്തെ സ്വച്ഛതാ ഹി സേവ കൈയോടു കൈ ജനകീയ ക്യാമ്പയിൻ ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനവും ഔദ്യോഗിക ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി പുതുവൈപ്പ് ബീച്ചിൽ ശുചീകരണ പരിപാടി നടത്തി. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: സെപ്റ്റംബർ 12 മുതൽ 19 വരെ രാജ്യവ്യാപകമായി നടന്നുവരുന്ന സമുദ്ര സംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. വൈപ്പിൻ MLA ടോണി ചമ്മണി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിനു ശേഷം കോളേജ് വിദ്യാർത്ഥികളും വോളണ്ടിയർമാരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ തീരം ശുചീകരിക്കൽ പൂർത്തിയാക്കി. ഫോർട്ട് കൊച്ചി മുനമ്പം ബീച്ചുകളിലും ഇതേ സമയം ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു.
1: സ്വച്ഛതാ ഹി സേവ 2026ന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭയുടെയും പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിന്റെയും വിവിധ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലും അനുബന്ധ തീരദേശ മേഖലകളിലും ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു.

0: ശംഖുമുഖം ബീച്ചിൽ നടന്ന ശുചീകരണം മേയർ വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കോവളം കടൽത്തീരത്ത് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന തീരശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, NCC കേഡറ്റ്സ്, ഹരിത കർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. കണ്ണൂർ മുഴുപ്പിലങ്ങാടി ഡ്രൈവിൻ ബീച്ചിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളികളും പങ്കാളികളായി. തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അന്ത്രോത്ത്, മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം തുറമുഖ സന്ദർശന വേളയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളുടെയും 18 അനുബന്ധ തുറമുഖങ്ങളുടെയും വികസനത്തെ സംസ്ഥാന സർക്കാർ വളരെ പ്രാധാന്യത്തോടെ കൂടിയാണ് കാണുന്നത്. ഇതിന്റെ ഭാഗമായി കൊല്ലം തുറമുഖത്തിന്റെ വികസനത്തിന് വിവിധ പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ പ്രഗതി എന്ന പ്ലാറ്റ്ഫോമിന്റെ നേട്ടങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഗതിയിലൂടെ സാധിച്ചു. കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിച്ചുകൊണ്ട് സഹകരണ ഫെഡറലിസത്തിന്റെ മികച്ച മാതൃകയായി ഈ സംവിധാനം നിലകൊള്ളുന്നു. ഒരു പതിറ്റാണ്ടിന് ശേഷം സംസ്ഥാനത്ത് കുരുമുളക് വില കിലോയ്ക്ക് 700 രൂപ കടന്നു. കൊച്ചി മട്ടാഞ്ചേരി വിപണിയിൽ ഗാർബിൾഡ് കുരുമുളകിന് 724 രൂപയും അൺഗാർബിൾഡിന് 704 രൂപയുമാണ് നിലവിലെ വില. എന്നാൽ ഉൽപാദനത്തിലെ വൻ ഇടിവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ഉയർന്ന വിലയുടെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: രാജ്യാന്തര വിപണിയിൽ വിയറ്റ്നാമിൽ നിന്നുള്ള കുരുമുളകിന്റെ വരവ് കുറഞ്ഞതാണ് നിലവിൽ ഇന്ത്യൻ കുരുമുളകിന്റെ ഡിമാൻഡും വിലയും ഉയർത്തിയത്. ഇറക്കുമതിയിലുണ്ടായ ഇടിവ് വിലവർദ്ധനയ്ക്ക് കാരണമായെങ്കിലും ആഭ്യന്തര വിപണിയിൽ ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. മഴക്കുറവും കടുത്ത ചൂടും രോഗബാധയും കാരണം ഇത്തവണ കുരുമുളക് ഉൽപാദനം പകുതിയിലും താഴെയായി ചുരുങ്ങി. നഷ്ടം കാരണം മിക്ക കർഷകരും മറ്റു വിളകളിലേക്ക് മാറിയതും ഉൽപാദനത്തിൽ വലിയ ഇടിവുണ്ടാക്കി. ഇതിനു പുറമെ വളങ്ങളുടെ വിലവർദ്ധനവും കർഷകർക്ക് കനത്ത തിരിച്ചടിയാകുന്നുണ്ട്. 2014-15 കാലയളവിൽ ലഭിച്ച 730 രൂപ എന്ന റെക്കോർഡ് വിലയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് കർഷക സമൂഹം.
0: 30-ാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നവംബർ 18 മുതൽ 21 വരെ പാലക്കാട്ടെ മണ്ണാർക്കാട് നടക്കും. ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബർ അവസാന വാരം കോഴിക്കോട് NITയിലും സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരിയിൽ എറണാകുളത്തും നടക്കുമെന്ന് മന്ത്രി അറിയിച്ചു. 3 വർഷത്തിനകം പ്രതിദിനം 1 കോടി ലിറ്ററിലേക്ക് പാലുൽപാദനം വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ക്ഷീരവികസന വകുപ്പിന്റെ മേഖലാതല സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലിത്തീറ്റ വില നിയന്ത്രണത്തിനുള്ള നടപടികൾ തുടരുമെന്നും തീറ്റപ്പുൽ കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യുവാക്കളെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചയ്ക്ക് 2:30 വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഔദ്യോഗിക തുടക്കം. 2 തവണ ഒളിമ്പിക് മെഡൽ നേടിയ മനു ഭാക്കറും കബഡി താരം പവൻ സെഹ്റാവത്തും 501 അംഗ ഇന്ത്യൻ സംഘത്തെ നയിച്ചു. ഗെയിംസിലെ മത്സരങ്ങളിൽ വനിതാ ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ നാളെ ബംഗ്ലാദേശിനെ നേരിടും. ടെക്ബോൾ ഇനത്തിൽ വെങ്കല മെഡലിനായി ക്വിൻസി ഡിസൂസ നാളെ ജപ്പാൻ താരത്തെ നേരിടും. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിൽ ഭാഗിക വൈദ്യുത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്തതും ഗ്രിഡ് ഫ്രീക്വൻസി കുറയുന്നതും കാരണമാണ് നിയന്ത്രണം.

0: യുവാക്കളുടെ ഭാവിക്കാവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബറിൽ കോഴിക്കോട്ടും ശാസ്ത്രോത്സവം നവംബറിൽ മണ്ണാർക്കാട്ടും നടക്കും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണത്തിനും സാധ്യത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ പ്രൌഢോജ്വല തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി സമയം 6:40.
2: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപ്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ട്രെയിൻ യാത്രയ്ക്കിടയിൽ, പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകൾക്കിടയിൽ, ഭക്ഷണത്തിനായി റെയിൽവേയുടെ പാൻട്രിയെ ആശ്രയിക്കേണ്ടി വരാറുണ്ട്. ഈ അവസരങ്ങളിലെല്ലാം ശുചിത്വത്തിന്റെ കാര്യത്തിൽ ആശങ്കയും ഉണ്ടാകാറുണ്ട്. ഭക്ഷണത്തിന്റെ ഗുണനിലവാര പരിശോധന എത്രമാത്രം ഉറപ്പുവരുത്തുന്നു എന്ന കാര്യം യാത്രക്കാർക്കും അറിയില്ലല്ലോ. എന്നാൽ ഇതാ, ട്രെയിനിൽ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ AI സംവിധാനമൊരുക്കിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ കീഴിലുള്ള പാൻട്രി കാറുകളിലും ബേസ് കിച്ചണുകളിലുമാണ് AI അധിഷ്ഠിത CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ റെയിൽവേ പദ്ധതിയിടുന്നത്. ഭക്ഷണം തയ്യാറാക്കുന്നതിലും പാക്ക് ചെയ്യുന്നതിലും അവ വിതരണം ചെയ്യുന്നതിലുമൊക്കെയുള്ള ശുചിത്വം നിരീക്ഷിക്കാൻ ഈ ക്യാമറകൾ സഹായിക്കും. വീഴ്ചകൾ കണ്ടെത്തിയാൽ വേണ്ട നടപടികൾ സ്വീകരിക്കാനും ഉദ്യോഗസ്ഥർക്ക് ഇതിലൂടെ സാധിക്കുന്നു. ഈ സംവിധാനം റെയിൽവേയുടെ മറ്റു മേഖലകളിലും കൂടി വ്യാപിപ്പിക്കാനും വിജയകരമായി മുന്നോട്ടു കൊണ്ടുപോകാനും സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. മീനുകളുടെ അളവെടുക്കാൻ മൊബൈൽ ആപ്പുമായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. മീനുകളെ തൊടാതെ തന്നെ അവയുടെ നീളവും വീതിയും കൃത്യമായി അളക്കാൻ സഹായിക്കുന്ന മത്സ്യമെട്രി എന്ന മൊബൈൽ ആപ്പ് വികസിപ്പിച്ചിരിക്കുകയാണ് CMFRA. മത്സ്യ ഇനങ്ങളുടെ സ്റ്റോക്ക് നിർണയവും വിവരശേഖരണവും കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത്. AR കോർ പിന്തുണയുള്ള ആൻഡ്രോയിഡ് ഫോണുകളിൽ ഈ ആപ്പ് പ്രവർത്തിക്കും. ഫോൺ ക്യാമറ മീനുകൾക്ക് നേരെ പിടിക്കുമ്പോൾ സ്ക്രീനിൽ തെളിയുന്ന മെഷറിംഗ് ഗൈഡ് വഴിയാണ് നീളവും വീതിയും അളക്കുന്നത്. മീനുകളുടെ ചിത്രങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തി അളവുകൾ തിട്ടപ്പെടുത്താൻ ആപ്പ് വഴി സാധിക്കും. ഒരേ ഇനത്തിൽപ്പെട്ട ഒന്നിലധികം മീനുകളുടെ അളവുകൾ ഒരൊറ്റ സാമ്പിളിംഗ് സെഷനിൽ തന്നെ ആപ്പിൽ രേഖപ്പെടുത്താം. ഈ വിവരങ്ങൾ ഓട്ടോമാറ്റിക് വർഗീകരണം നടത്തി ശാസ്ത്രീയ പഠനങ്ങൾക്കായി പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യാം. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ICAR നാഷണൽ ഫെലോ പ്രോജക്ടിന്റെ ഭാഗമായി CMFRA സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ എൽദോ വർഗീസാണ് ആപ്പ് വികസിപ്പിച്ചത്. സംസ്ഥാനതലത്തിൽ ഈ വർഷം കർഷക വിദ്യാർത്ഥി പുരസ്കാരം നേടിയ ചേർത്തല സ്വദേശി ആദിത്യൻ എന്ന കൊച്ചുമെടുക്കനെ കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി. ചേർത്തല തെക്ക് അരീപ്പറമ്പ് HSS സ്കൂൾ വിദ്യാർത്ഥിയാണ് ചേർത്തല കറുകയിൽ അജയന്റെയും സജിതയുടെയും ഏക മകനായ KA ആദിത്യൻ. മാതാപിതാക്കളുടെ കൂടെ കൃഷിയിൽ സഹായിയായി, പിന്നീട് തനിയെ കൃഷി ചെയ്തു തുടങ്ങി. രാവിലെയും വൈകിട്ടും പഠനത്തിനുശേഷം കൃഷി പരിപാലനമാണ് പ്രധാന ജോലി. വിളവെടുപ്പെല്ലാം സ്കൂളിലും പൊതുവിപണിയിലും വിൽക്കുന്നതും ആദിത്യൻ തന്നെയാണ്. തന്റെ കൃഷിയെക്കുറിച്ച് ആദിത്യൻ നല്ല വാർത്തയോട്.
3: എനിക്ക് കൃഷിയായിട്ടുള്ളത് പാവലി, പടവലം, ഇച്ചിരി, വെണ്ടകോവല്, നെല്ല്, കാച്ചിലി, ചേമ്പ്, മുയലി, താറാവ്, പശു, കോഴി, ആട് എല്ലാമുണ്ട്. എനിക്ക് 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും അവാർഡ് കിട്ടിയായിരുന്നു. സ്കൂളിൽ നിന്ന് ആദരവും ലഭിച്ചായിരുന്നു. പിന്നെ ഇങ്ങോട്ട് കുറെ ആദരവുകൾ ഉണ്ടായിരുന്നു. എന്റെ ഭാവി പരിപാടി എന്ന് ഉദ്ദേശിക്കുന്നത് അഗ്രികൾച്ചർ കോഴ്സ് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് പഠിക്കണമെന്നാണ്. അതോടുകൂടി കൃഷിയും കൂടി തുടരണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ പിന്നെ ഇത്തവണത്തെ വോളിബോൾ മിനി ചാമ്പ്യൻഷിപ്പ് പോയിട്ട് വയനാട് പോയായിരുന്നു. അതിൽ എനിക്ക് 3rd പ്രൈസും കിട്ടിയായിരുന്നു. കൃഷിമന്ത്രിയായ സിദ്ദിഖ് സാറും MP ആയ KC വേണുഗോപാൽ സാറും വീട് തരാമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ കല്ലിടലി നടന്നായിരുന്നു. എല്ലാ കൂട്ടുകാരും ഒരു തൈയെങ്കിലും വെച്ച് നടണം. അതിന്റെ ബലം വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്.
2: മണ്ണിനെ സ്നേഹിക്കാനും ഉത്സാഹത്തോടെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടാനും വളർന്നുവരുന്ന നമ്മുടെ തലമുറയ്ക്ക് കഴിയും എന്ന് തെളിയിക്കുകയാണ് ആദിത്യൻ എന്ന കൊച്ചുമിടുക്കൻ. മൊബൈൽ ഗെയിമുകൾക്കും റീലുകൾക്കും അപ്പുറം അതിലേറെ രസകരവും ഉപയോഗപ്രദവും

മായ ഒരു ലോകം പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് ഈ കുട്ടി കർഷകനിലൂടെ ഇന്നത്തെ കൊച്ചുകൂട്ടുകാർ മനസ്സിലാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബിട്ടു തബാഹി എന്നറിയപ്പെടുന്ന മധ്യപ്രദേശുകാരനായ സുരേന്ദ്ര സിംഗ് ചൌധരി മാലിന്യം നിറഞ്ഞ അജ്നാർ നദി ഒറ്റയ്ക്ക് വൃത്തിയാക്കിയതിലൂടെ സമൂഹ മാധ്യമത്തിൽ അടുത്തിടെ വൈറലായ വ്യക്തി. BSc വിദ്യാർത്ഥിയും പരിസ്ഥിതി പ്രവർത്തകനുമാണ്. 21 വയസ്സ് പ്രായം. നാട്ടിലെ ക്ഷേത്രക്കടവിനടുത്തുള്ള മാലിന്യവും ദുർഗന്ധവും ബിട്ടുവിന്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കി. അങ്ങനെയാണ് മാലിന്യം നീക്കാനുള്ള ദൌത്യം ബിട്ടു തബാഹി ആരംഭിച്ചത്. അതും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക്. അടിസ്ഥാനപരമായ ചില ഉപകരണങ്ങൾ മാത്രം കൈവശമുണ്ട്. നീന്താൻ അറിയില്ല. സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് മാസങ്ങളോളം ചെളിയിലും മാലിന്യത്തിലും ഇറങ്ങിയാണ് ഇദ്ദേഹം പ്ലാസ്റ്റിക്കും പായലുകളും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്തത്. തുടക്കത്തിൽ നാട്ടുകാരുടെ പരിഹാസവും ചർമ്മരോഗങ്ങളും നേരിടേണ്ടി വന്നു. എങ്കിലും തന്റെ പ്രയത്നം സമൂഹ മാധ്യമത്തിലൂടെ നിരന്തരം പങ്കുവച്ചതോടെ വലിയ രീതിയിലുള്ള ജനപിന്തുണ ഇദ്ദേഹത്തിന് ലഭിച്ചു. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ബിട്ടുവിനെ നേരിട്ട് കണ്ട് ആദരിച്ചു. ഭരണപരമായ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ബിട്ടുവിന്റെ പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞ് ബിയാവോറ നഗരസഭ പിന്നീട് വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നദി പൂർണ്ണമായി വൃത്തിയാക്കാൻ മുന്നോട്ട് വന്നു. നദിയിലെ മലിനീകരണം സ്ഥിരമായി പരിഹരിക്കുന്നതിനായി സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പദ്ധതിയും വിഭാവനം ചെയ്തു. ദി ഓഷ്യൻ ക്ലീനപ്പ് എന്ന ഡച്ച് പരിസ്ഥിതി സംഘടനയുടെ CEO ബോയൻ സ്ലാറ്റ് അദ്ദേഹത്തിന് ജോലിയും വാഗ്ദാനം ചെയ്തു. മധ്യപ്രദേശിന് പുറത്തേക്കും തന്റെ ശുചീകരണ ദൌത്യം വ്യാപിപ്പിക്കുകയാണ് ബിട്ടു തബാഹി. കർണാടകയിലെ തുരഹള്ളി വനമേഖലയിൽ 100 പേരെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയൊരു ശുചീകരണ യജ്ഞത്തിന് നേതൃത്വം നൽകുകയാണ് ബിട്ടു. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്താനുള്ള തന്റെ ദൌത്യത്തിന്റെ തുടക്കം മാത്രമായിരുന്നു അജ്നാർ നദിയിലെ പ്രവർത്തനം എന്നാണ് ബിട്ടു തബാഹി എന്ന സുരേന്ദ്ര സിംഗ് ചൌധരി പറയുന്നത്. ബിട്ടു തബാഹിയെ പോലെയുള്ള യഥാർത്ഥ പൌരന്മാരാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത്. രാജ്യസ്നേഹത്തിന്റെ മറ്റൊരു ഉത്തമ മാതൃകയാണ് ബിട്ടു. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും തീരദേശ ഡെൽറ്റയിലായി 10,277 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തുടർച്ചയായ കണ്ടൽക്കാടാണ് സുന്ദർബൻസ്. ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന എന്നീ നദികളുടെ സംഗമസ്ഥാനത്ത് രൂപം കൊണ്ട ഈ സവിശേഷ ആവാസ വ്യവസ്ഥ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് നിൽക്കുന്നു. അസാധാരണമായ ജൈവ വൈവിധ്യത്തിനും വംശനാശ ഭീഷണി നേരിടുന്ന റോയൽ ബംഗാൾ കടുവകളുടെ സാന്നിധ്യത്തിനും സുന്ദർബൻസ് ലോകമെമ്പാടും പ്രശസ്തമാണ്. സുന്ദർബൻസിൽ കടുവകളുടെ ആക്രമണത്തിൽ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സ്ത്രീകൾ ചേർന്ന് കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുന്ന മാതൃകാപരമായ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി പറയാൻ പോകുന്നത്. പശ്ചിമബംഗാളിലെയും ബംഗ്ലാദേശിലെയും സുന്ദർബൻ കണ്ടൽക്കാടുകളിൽ മീൻ പിടിക്കാനും ഞണ്ടുപിടിക്കാനും തേൻ ശേഖരിക്കാനും പോകുന്ന പുരുഷന്മാർ പലപ്പോഴും റോയൽ ബംഗാൾ കടുവകളുടെ ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെടാറുണ്ട്. ഇങ്ങനെയുണ്ടാകുന്ന ദുരന്തങ്ങൾ കാരണം ഇവിടുത്തെ നിരവധി സ്ത്രീകൾക്ക് തങ്ങളുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുകയും അവർ ടൈഗർ വിഡോസ് എന്ന് അറിയപ്പെടാനും തുടങ്ങി. എന്നാൽ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജീവൻ കവർന്ന അതേ വനത്തെ, പ്രകൃതിയെ സംരക്ഷിക്കാനാണ് ഈ സ്ത്രീകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പരിസ്ഥിതി സംഘടനകളുടെ സഹായത്തോടെ 100,000+ കണ്ടൽ ചെടികളുടെ തൈകൾ വെച്ചുപിടിപ്പിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. കൊടുങ്കാറ്റുകളിൽ നിന്നും ശക്തമായ തിരമാലകളിൽ നിന്നും തീരദേശ ഗ്രാമങ്ങളെ സംരക്ഷിക്കാൻ കണ്ടൽക്കാടുകളുടെ വേരുകൾക്ക് സാധിക്കും. കണ്ടൽക്കാടുകൾ വളരുന്നതിലൂടെ മത്സ്യങ്ങൾ, ഞണ്ടുകൾ എന്നിവയുടെ എണ്ണം വർദ്ധിക്കുകയും കടുവകൾക്ക് ആവശ്യമായ സ്വാഭാവിക ഇരകൾ വനത്തിനുള്ളിൽ തന്നെ ലഭ്യമാകുകയും ചെയ്യും. ഇത് കടുവകൾ മനുഷ്യരെ ആക്രമിക്കുന്നത് തടയാൻ സഹായിക്കുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും സാമൂഹിക ഒറ്റപ്പെടലിലും അകപ്പെട്ട ഈ സ്ത്രീകൾക്ക് കണ്ടൽക്കാടുകളുടെ പുനരുജ്ജീവന പ്രവർത്തനങ്ങളിലൂടെ വരുമാന മാർഗവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും ലഭിക്കുന്നു. വ്യക്തിപരമായ ദുരന്തത്തെ അതിജീവിച്ച് പ്രകൃതിയെയും തങ്ങളുടെ ഗ്രാമങ്ങളെയും കടുവകളെയും ഒരുപോലെ സംരക്ഷിക്കാൻ ഈ ധീരവനിതകൾ നടത്തുന്ന ശ്രമം ആദരിക്കപ്പെടേണ്ടതാണ്. പോപ്പ് സംഗീത പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത. പ്രശസ്ത പോപ്പ് ഗായിക സെലിൻ ഡിയോൺ നീണ്ട 6 ഇടവേളയ്ക്ക് ശേഷം വേദിയിലേക്ക് തിരിച്ചെത്തി. 2022 സ്റ്റിഫ് പേഴ്സൺ സിൻഡ്രോം എന്ന അപൂർവ നാഡീരോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന താരം ഇനി ഒരിക്കലും പാടാൻ കഴിയില്ല എന്ന രോഗാവസ്ഥയോട് പോരാടിയാണ് ഈ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. ടൈറ്റാനിക് സിനിമയിലെ മൈ ഹാർട്ട് വിൽ ഗോ ഓൺ എന്ന ഹിറ്റ് ഗാനം ഇപ്പോഴും ലോകമൊട്ടാകെയുള്ള സംഗീത ആരാധകർ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു. 2026 സെപ്റ്റംബർ 12 പാരീസിലുള്ള
പ്ലനിറ്റ്യൂഡ് അരീനയിൽ നടന്ന സംഗീത പരിപാടിയിലൂടെയാണ് സെലിൻ തന്റെ തിരിച്ചുവരവ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്.

0: നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമിജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: ആകാശവാണി സമയം 6:50.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, എല്ലാവരുടെയും ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരാറുണ്ട് അല്ലേ? പ്രശ്നങ്ങളില്ലാത്ത ആരുമുണ്ടാവില്ല. പക്ഷേ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രസക്തം. നിങ്ങൾ തിരമാലകളെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഉയർച്ചയും താഴ്ചയുമുണ്ട്. ഓരോ താഴ്ചയിൽ നിന്നും പൂർവാധികം ശക്തമായി അത് ഉയർന്നു വരുന്നു. അതുപോലെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രതിസന്ധികളും എല്ലാം മറികടന്ന് പൂർവാധികം ശക്തരായി കൂടുതൽ കരുത്തോടെ നാം ജീവിതത്തെ അഭിമുഖീകരിക്കണം. ഈ ഒരു സത്യന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിച്ചാലോ? ഇന്നത്തെ പരിപാടിയിൽ പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ചുള്ള അറിവുകൾ നമ്മോട് പങ്കുവയ്ക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട പരിശോധന ലബോറട്ടറി പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ അമ്പിളി പോളാണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. കാർഷിക വൃത്തിയിൽ ഹിഡൻ ടെറർ അഥവാ ഒളിഞ്ഞിരിക്കുന്ന ഭീകരത എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ് സമർത്ഥനായ കർഷകൻ.
0: കൃഷിയിടങ്ങളിൽ കീടബാധ എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. കാലാവസ്ഥയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് കീടങ്ങളുടെ സ്വഭാവത്തിലും മാറ്റങ്ങളുണ്ടാകുന്നതിനാൽ അവയെ നിയന്ത്രിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകളും പുത്തൻ തലമുറ കീടനാശിനികളും ഇന്ന് ഉപയോഗത്തിലുണ്ട്. ഇവയുടെ പ്രത്യേകതകളും ഉപയോഗരീതികളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമെല്ലാം എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ പരിപാടിയിലൂടെ പരിചയപ്പെടാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പം വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട പരിശോധനാ ലബോറട്ടറിയിലെ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ അമ്പിളി പോൾ ചേരുന്നുണ്ട്. ഡോക്ടർ അമ്പിളി പോളുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ഡോക്ടർ അമ്പിളി, നമ്മൾ ഈ ന്യൂ ജനറേഷൻ ഇപ്പം പൊതുവെ എല്ലാ കാര്യത്തിലും പറയാറുണ്ട്. ന്യൂ ജനറേഷൻ കിഡ്സ് വരെ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പിള്ളേരാണ്. അപ്പൊ ഈ കീടനാശിനികളുടെ ഈ ഒരു പുത്തൻ തലമുറ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്സും ഉണ്ടല്ലേ?
4: അതെ, മറ്റു മേഖലകളെ പോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിലും നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ തലമുറ കീടനാശിനികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇറക്കിയിട്ടുള്ള കീടനാശിനികളാണ് പുത്തൻ തലമുറ കീടനാശിനികൾ. അതിന് പഴയ തലമുറകളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ കുറേയേറെ സവിശേഷതകളുമുണ്ട്, എന്നാൽ കുറച്ച് ദൂഷ്യവശങ്ങളുമുണ്ട്.

0: ഇതിന്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്?
1: പ്രധാനമായിട്ടും നമ്മുടെ പുത്തൻ തലമുറ കീടനാശിനികൾ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ തന്നെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവയുടെ റെസിഡ്യുവൽ ടോക്സിസിറ്റി, അതായത് വിഷവീര്യത കുറച്ചൊന്ന് കുറയ്ക്കുക എന്നുള്ളതും, അതുപോലെ ഇത് ചെന്ന് കീടങ്ങളെ ആക്രമിക്കുന്ന സൈറ്റ്, അതായത് സ്ഥലം എവിടെയാണോ ആക്രമിക്കുന്നത് അത് കുറച്ച് വ്യത്യസ്തവുമാണ്. അത് വ്യത്യസ്തപ്പെടുത്തിയിരിക്കുന്നത് തന്നെ സസ്തനികൾക്ക്, അതായത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള മാമൽസിന് അത് വളരെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ആ സൈറ്റ് ഓഫ് ആക്ഷൻ വളരെ മാറ്റിയിട്ടുണ്ട്.
0: സൈറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് കീടങ്ങളുടെ
1: എവിടെയാണ് ആക്ട് ചെയ്തത്. ഇപ്പൊ പഴയ തലമുറ കീടനാശിനികളായ ഓർഗാനോക്ലോറിൻ, ഓർഗാനോഫോസ്ഫേറ്റ് ഇവയെല്ലാം തന്നെ നാഡീവ്യൂഹത്തെയാണ്, അതായത് കീടങ്ങളുടെ നാഡീവ്യൂഹത്തെയാണ് അഫക്ട് ചെയ്തിരുന്നത്. മനുഷ്യനെ അതുപോലെ നാഡീവ്യൂഹത്തെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു പഴയ തലമുറക്കാർ. എന്നാൽ പുത്തൻ തലമുറയാണെങ്കിൽ മറ്റു പല ഭാഗങ്ങളെയുമാണ് ഈ നാഡീവ്യൂഹത്തെ പുറമേ മസിൽസ്, അല്ലെങ്കിൽ അവയുടെ ക്യൂട്ടിക്കിൾ ഡെവലപ്മെന്റ്, അവയുടെ മോൾട്ടിങ്, ഇതിനെയൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്. മമേലിയൽ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു മോൾട്ടിങ്ങോ അങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം
0: നമുക്ക്
1: വിവിധ ഘട്ടങ്ങളെയാണ് അത് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള തരം പുത്തൻ തലമുറയും ഉണ്ട്. എന്നാൽ നാഡീവ്യൂഹത്തിൽ തന്നെ കുറച്ച് വ്യത്യസ്തമായി ആക്ട് ചെയ്യുന്ന കീടനാശിനികളാണ് പുത്തൻ തലമുറകൾ. അപ്പോ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മാമൽസിന്, പ്രത്യേകിച്ച് മനുഷ്യന് അത് കമ്പാരിറ്റീവ്ലി താരതമ്യേന സേഫാണ്.
0: വിഷം തന്നെയാണ്.
1: എന്നാൽ പഴയ തലമുറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സേഫാണ് ഇത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഡോസ്, നമ്മൾ സ്പ്രേ ചെയ്യുന്ന തോത്. ഇപ്പൊ തന്നെ പഴയ തലമുറയായിട്ട് നമ്മളൊന്ന് താരതമ്യപ്പെടുത്തിയാൽ പഴയ തലമുറയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയായിരുന്നു ക്യുനാൽഫോസ് എന്ന്, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. അത് ഏകദേശം ഒരു 1.5 മില്ലി/1 ലിറ്ററിലായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് ഇപ്പൊ വന്ന പുത്തൻ തലമുറ കീടനാശിനികളുടെ ഡോസ് എന്ന് പറഞ്ഞാൽ അതിൽ 10ൽ1 മാത്രം. അതായത് ഒരു എക്സാമ്പിൾ അതുപോലെ പറയുവാണെങ്കിൽ ഫ്ലൂ ബെൻഡിയാമൈഡ് എന്നൊരു കീടനാശിനിയുണ്ട്. ആ കീടനാശിനിയുടെ ഡോസ് എന്ന് പറഞ്ഞാൽ 1 മില്ലി/10 ലിറ്റർ വെള്ളത്തിലാണ്. അതാണ് ഏറ്റവും വലിയ വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒത്തിരി കുറവാണ്. അപ്പോ നമ്മുടെ ഇക്കോസിസ്റ്റത്തിലേക്ക് പോകുന്ന കീടനാശിനികളുടെ അളവും അതുപോലെ കുറയുന്നുണ്ട്. പിന്നെ മൂന്നെന്ന് പറഞ്ഞാൽ പഴയ തലമുറക്കാരെല്ലാം കുറച്ച് ബ്രോഡ് സ്പെക്ട്രമായിരുന്നു, അതായത് നമ്മൾ എവിടെയാണോ സ്പ്രേ ചെയ്യുന്ന അവിടെയുള്ള എല്ലാ ഓർഗാനിസത്തെയും കൊല്ലാനുള്ള കഴിവായിരുന്നു പഴയ തലമുറക്കെങ്കിൽ. പുത്തൻ തലമുറയുടെ പ്രത്യേകത വളരെ സെലക്റ്റീവാണ്. നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരെ കൊല്ലാനുള്ള ഒരു കഴിവ് പുത്തൻ തലമുറയ്ക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ മിത്രകീടങ്ങൾ, നമ്മുടെ നോൺ ടാർഗറ്റ് ആയിട്ടുള്ള മറ്റ് കീടങ്ങൾ, അവയെല്ലാം നമുക്ക് ഒന്ന് രക്ഷിക്കാൻ പറ്റും എന്നുള്ളതും പുത്തൻ തലമുറയുടെ മറ്റൊരു പ്രത്യേകതയാണ്.
0: അപ്പൊ നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ കീടനാശിനികളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യത്തില്ലേ, റെഡ് കളറുണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഇതിനെ കുറിച്ചൊന്ന് പറയാം. അപ്പൊ ഈ പുത്തൻ തലമുറ ഏത് കാറ്റഗറിയിലാണ്
1: വരുന്നത്? അതാ സാർ, ഇപ്പൊ വിഷവീര്യത അനുസരിച്ച് നമ്മൾ 4 നമ്മുടെ കീടനാശിനികളെ തരംതിരിക്കുന്നത്. അതായത് ചുവപ്പ്, മഞ്ഞ, നീല, പച്ച, ഈ 4 കാറ്റഗറിയിലാണ് നമ്മൾ വർഗീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വർഗീകരണം വെച്ചിരിക്കുന്നത് എത്രത്തോളം ഉപയോഗിക്കുന്ന മനുഷ്യനും മറ്റു മാമൽസിനും സുരക്ഷിതമാണെന്ന്. അപ്പൊ മമേലിയൻ ടോക്സിസിറ്റി അനുസരിച്ചാണ് ഈ വർഗീകരണം. ചുമപ്പെന്ന് പറഞ്ഞാൽ അത്യുഗ്ര വിഷമാണ് ആർക്ക്? മാമൽസിന്, അല്ലാതെ കീടങ്ങൾക്ക്, മനുഷ്യർക്ക്. അടുത്ത് മഞ്ഞ എന്ന് പറഞ്ഞാല് ഉഗ്രവിഷം, നീല എന്ന് പറഞ്ഞാൽ മിതവിഷം, പച്ച എന്ന് പറഞ്ഞാൽ നേരിയ വിഷം. എന്നാൽ നേരിയ വിഷമാണെങ്കിൽ അതൊരു വിഷമാണെന്നുള്ളത് ആരും മറക്കരുത്. പച്ച കീടനാശിനികളായാലും നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് അത് ഉപയോഗിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ഇതാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ. ഇത് വെച്ചിരിക്കുന്നത് തന്നെ നമുക്കൊരു നിയമമുണ്ട്, ഇൻസെക്ടിസൈഡ് ആക്ട് 1968 വന്ന നിയമമാണ്. അതിനകത്ത് ഇത് നിഷ്കർഷിച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം കീടനാശിനികൾ പുറത്തിറക്കാനെന്നുള്ളത്. അതായത് ഒരു കർഷകൻ ഒരു മരുന്ന് അടിക്കാൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം അയാൾ നോക്കേണ്ടത് ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നു. ഇപ്പൊ ചുമപ്പാണ് അല്ലെങ്കിൽ മഞ്ഞയാണെങ്കിൽ അത്രയും ശ്രദ്ധ ആ കർഷകൻ ചെലുത്തണം. ഇത് വളരെ അത്യുഗ്ര വിഷമാണ് എനിക്ക് എന്നുള്ളൊരു ചിന്ത കർഷകന്റെ മനസ്സിൽ വരണം. പിന്നെ നമ്മുടെ പുത്തൻ തലമുറ കീടനാശിനികൾ കൂടുതലും തന്നെ നമ്മുടെ ആ നീല പച്ച കാറ്റഗറിയിലാണ് വരുന്നത്.
0: കൂടുതലും
1: ചുവപ്പും മഞ്ഞയും ഇല്ല. പിന്നെ ഇപ്പൊ നമുക്ക് സർവ്വസാധാരണമായി റെഡ് കാറ്റഗറിയിൽ വരുന്നത് എലിവിഷങ്ങളാണ്. മിക്ക എലിവിഷങ്ങളും റെഡ് കാറ്റഗറിയാണ്. എന്നാൽ വിളകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കീടനാശിനികളിൽ കൂടുതലും ഈ പുത്തൻ തലമുറ പ്രത്യേകിച്ച് ബ്ലൂ, ഗ്രീൻ രണ്ടിലും തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മമേലിയൻ ടോക്സിസിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ് പുത്തൻ തലമുറകൾക്ക്.
0: അപ്പൊ ഇത് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുക എന്ന് വിശ്വസിക്കാം. പക്ഷെ മാഡം പറഞ്ഞ ഇതിന്റെ ഉപയോഗത്തിന്റെ തോത് ഒത്തിരി കുറവാണ്.
1: അതെ. അപ്പൊ പുത്തൻ തലമുറയുടെ ഡോസ് നമ്മൾ അവരെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലാക്കി എടുക്കാനും അതിലൊരു വിശ്വാസ്യത അർപ്പിക്കാനും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. ഇത്ര ഇട്ടാൽ എഫക്ട് ആകുമോ? അതാ പല കർഷക സുഹൃത്തുക്കളും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം, ഇത്ര ഇട്ടാൽ എഫക്ട് ആകുമോ? അപ്പൊ അവരെന്താ, ആക്ച്വലി അവർ ഫീൽഡിൽ സ്പ്രേ ചെയ്യുമ്പോൾ അവർ കുറച്ച് കൂടുതലിടും. പക്ഷെ വളരെയധികം കാലത്തെ ശാസ്ത്രീയ നിരീക്ഷണങ്ങളിൽ കൂടെയാണ് ഈ ഡോസ് ഫിക്സ് ചെയ്യുന്നത്. നമ്മുടെ കാർഷിക ശാസ്ത്രജ്ഞർ

0: ശനികള്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പല കൃഷിശാസ്ത്രജ്ഞരായാലും എക്സ്റ്റൻഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായാലും ശുപാർശ ചെയ്യുന്നത് ഇപ്പോൾ പുത്തൻ തലമുറ തന്നെയാണ്. പ്രത്യേകിച്ച് പച്ചക്കറികളിൽ, പച്ചക്കറികളിൽ റെഡും യെല്ലോ വിഭാഗത്തിലുള്ളത് കഴിവതും ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം ഇടയ്ക്ക് ഗവൺമെന്റ് തന്നിരുന്നു. അതുകൊണ്ട് തന്നെ പച്ചക്കറി വളർത്തുന്ന കർഷകര് ഇപ്പൊ കൂടുതലായിട്ടും പുത്തൻ തലമുറ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ അവൈലബിലിറ്റിയും ഉണ്ടാവും.
1: അപ്പൊ നമ്മുടെ ഈ പഴയ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികള്, ക്ലോർപൈറിഫോസ് ഉണ്ട്, ക്വിനാൽഫോസ് ഉണ്ട്, ഇതൊക്കെ ആൾക്കാര് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആയിരുന്നു. ഇതൊക്കെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഒരു ചർച്ച ഉണ്ടായിരുന്നു ഇതൊക്കെ നിരോധിക്കാൻ പോകുവാണ്, അല്ലെങ്കിൽ എളുപ്പം തന്നെ നിരോധിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇതെത്രമാത്രം ശരിയാണ്?
0: കർഷകര്, പ്രത്യേകിച്ച് വാഴ കർഷകർ, കേരളത്തിലെ വാഴ കർഷകർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയാണ് ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി. അല്ല, സാറ് പറഞ്ഞ ക്യുനാൽഫോസ്, അത് മറ്റ് പച്ചക്കറികളിലൊക്കെ പണ്ട് മുതലേ ഉപയോഗിച്ച് വന്നൊരു കീടനാശിനിയാണ്. ഇവയെല്ലാം തന്നെ യെല്ലോ കാറ്റഗറി, മഞ്ഞ കാറ്റഗറിയിൽ, അതായത് ഉഗ്രവിഷത്തിൽ പെടുന്നതാണ്. അപ്പൊ അതിന്റെ റെസിഡ്യൂ ടോക്സിസിറ്റിയും അതിന്റെ ഡേറ്റയൊക്കെ വർഷങ്ങളായിട്ട് പഠിച്ചിട്ട് ഇതിനൊരു നിരോധനവും കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തുന്നത് കേന്ദ്ര കീടനാശിനി ബോർഡാണ്, സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡെന്ന് നമ്മൾ പറയും. അവരാണ് ഇതിന്റെ നിരോധനവും കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും നടത്തുന്നത്. ഒരു ഓർഡർ വന്നപ്പോൾ ഈ കീടനാശിനികളെല്ലാം തന്നെ ഒരു ബാൻഡ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ബാൻഡില്ല, പക്ഷെ ഇതിന് കുറച്ച് റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഡൈമെത്തോയേറ്റ് അല്ലെങ്കിൽ ക്യുനാൽഫോസ്, ക്യുനാൽഫോസ് പണ്ട് ഏലകൃഷിക്ക് ശുപാർശ ചെയ്തിരുന്നു കേന്ദ്ര കീടനാശിനി ബോർഡ്, പക്ഷെ ഇപ്പോൾ ആ ശുപാർശ എടുത്തു കളഞ്ഞു. ഇപ്പം ഏലകൃഷിക്ക് നമുക്ക് ക്യുനാൽഫോസ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ CABRC ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. കാരണം എന്താ, അതിന് കുറെ ദൂഷ്യവശങ്ങൾ ഉണ്ടെന്ന് കണ്ടതിന് തുടർന്നാണ് അങ്ങനെയുള്ള നിരോധനങ്ങളെല്ലാം വരുന്നത്. അപ്പം അതിനൊരു ചാൻസ് ഉണ്ട്, കുറച്ചു കാലത്തിനിടയിൽ ഈ അത്യുഗ്രവിഷത്തിലും ഉഗ്രവിഷത്തിലും പെട്ട കീടനാശിനികൾ നിരോധിക്കപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ആ സമയങ്ങളിൽ ഈ പുത്തൻ തലമുറയ്ക്ക് ഭയങ്കരമായ പ്രസക്തി ഏറും എന്നുള്ളത് വളരെ വളരെ
1: ഞാൻ ചോദിക്കാൻ തന്നെ ഉദ്ദേശിച്ച ഈ ഒരു റീസൺ കൊണ്ട് തന്നെ ആയിരുന്നു. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഈ പുത്തൻ തലമുറ പെസ്റ്റിസൈഡിലോട്ട് മാറേണ്ടതിരിക്കുന്നു. അപ്പൊ അവർക്കൊരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയൊക്കെ നിങ്ങളെ കാർഷിക സർവകലാശാല അല്ലെങ്കിൽ അങ്ങനത്തെ ഏജൻസീസ് ഈ ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്സിനെ കുറിച്ചുള്ള എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതാണ്?
0: തീർച്ചയായിട്ടും കൃഷിവകുപ്പും കേരള കാർഷിക സർവകലാശാലയായാലും നിരന്തരമായിട്ട് പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ചുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ്, അതായത് പരിശീലന ക്ലാസുകൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഡോസ്, അത് ഞാൻ നേരത്തെ സാറിനോട്, അത് ഏറ്റവും ഇമ്പോർട്ടന്റ്, അത് നിരന്തരമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കേരള കാർഷിക സർവകലാശാലയുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസസ്, അതായത് വിള പരിപാലന മുറകൾ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിരിക്കുന്ന ബുക്കിലും ഇതിനെപ്പറ്റിയുള്ള ശുപാർശകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഡോസും കാര്യങ്ങളും, പിന്നെ പല പ്രസിദ്ധീകരണങ്ങളും കേരള കാർഷിക സർവകലാശാല ഇറക്കിയിട്ടുണ്ട് ഈ ഒരു പുത്തൻ തലമുറയെക്കുറിച്ചും, അതിന്റെ ഡോസ്, ബാക്കി വിഷവീര്യത, വെയിറ്റിംഗ് പീരീഡ്, അത് എത്ര കാലം കാത്തിരിക്കണം എന്നുള്ളതുമെല്ലാം ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യമാണ്. പഴയ തലമുറ കീടനാശിനികളുടെ കാത്തിരിപ്പ് കാലം, അതായത് മരുന്നടിച്ചിട്ട് വിളവെടുക്കുന്നതിനും ഇടയ്ക്കുള്ള സമയമാണ് നമ്മൾ കാത്തിരിപ്പ് കാലം എന്ന് പറയുന്നത്, അത് വളരെ കൂടുതലായിരുന്നു. കാരണം അതിന്റെ ടോക്സിസിറ്റി കുറയാൻ, അതിനകത്തുള്ള റെസിഡ്യുവൽ കണ്ടന്റ് കുറയാനായിട്ട്, കീടനാശിനിയുടെ അളവ് കുറയാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. എന്നാൽ പുത്തൻ തലമുറ കീടനാശിനികൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നതായിട്ടാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് കീടനാശിനികളെല്ലാം വിഘടിച്ച് നശിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ നമ്മുടെ പുത്തൻ തലമുറകൾ കീടനാശിനികളുടെ എല്ലാം കാത്തിരിപ്പ് കാലം കുറവാണ് പഴയ തലമുറയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ.
1: അതൊരു അഡ്വാൻറ്റേജ് ആണ്.
0: മാഡം,
1: ഈ പെസ്റ്റിസൈഡ്സിനെ കുറിച്ച്, കീടനാശിനികൾ ഏത് വിളയ്ക്ക്, ഏത് കീടത്തിന് വേണ്ടി എത്ര യൂസ് ചെയ്യണം, ഇതിന്റെയൊക്കെ ഒരു ആധികാരികമായ ഒരു ഇൻഫോർമേഷൻ ഇന്നത്തെ യുഗം എന്ന് പറയുന്ന ഒരു IT യുഗമല്ല, ഓൺലൈനിൽ നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കും. ഈ വിവരങ്ങൾ നമുക്ക് എവിടെയെങ്കിലും നിന്നും കിട്ടുമോ, അതിന്റെ ഒരു ആധികാരികമായിട്ട് നമുക്ക് അറിയണമെങ്കിൽ?
0: സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സാർ ചോദിച്ചത്. ശരിക്കും ഇന്ന് സാർ പറഞ്ഞ കണക്ക് ഇതൊരു ഡിജിറ്റൽ യുഗമാണ്. ഏത് കർഷകന്റെ കയ്യിലും പുതിയ മൊബൈലും സിസ്റ്റവും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ കർഷകർക്കും അവൈലബിൾ ആയതുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ലീഗൽ ഡോക്യുമെന്റ്, നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റ് കേന്ദ്ര കീടനാശിനി ബോർഡിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിനുള്ള വെബ്സൈറ്റിന്റെ അഡ്രസ്സ് www.cibrc.nic.in എന്നാണ്. അതില്ലെങ്കിൽ സാർ ഗൂഗിളിൽ CIBRC, അതായത് സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡ് ആൻഡ് രജിസ്ട്രേഷൻ കമ്മിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൈറ്റിലോട്ട് പോകും. അവിടെ പോയിട്ട് മേജർ യൂസസ് ഓഫ് പെസ്റ്റിസൈഡ്സ് എന്നൊരു ലിങ്ക് ഉണ്ട്. ഒന്നുകൂടെ പറയാം, മേജർ യൂസസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി സാർ. അതിനകത്ത് ഏത് കീടത്തിനെതിരെ എത്ര ഡോസിൽ അടിക്കണം, എത്ര വെയിറ്റിംഗ് പീരീഡ്, ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ സാർ കുമിൾനാശിനിയുടെ ഉണ്ട്, ഹെർബിസൈഡ്സ് കളനാശിനിയുടെ ഉണ്ട്, അതുപോലെ ജൈവ കീടനാശിനികളുടെ ഉണ്ട്. എല്ലാ വിവരണങ്ങളും ഏറ്റവും പ്രധാനം അതൊരു ലീഗൽ ഡോക്യുമെന്റാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആധികാരിക ഒരു ഗ്രന്ഥം തന്നെയാണത്. ആ ഒരു ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്ത്

0: നമ്മൾ മൊബൈലിൽ ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു സമയത്തും കർഷകർക്ക് മാത്രമല്ല, ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന എക്സ്റ്റൻഷൻ ആൾക്കാർക്കും ഇത് വളരെ പ്രയോജനമാണ് സാർ, ആ ഒരു ഡോക്യുമെന്റ്. പിന്നെ അവർ റെഗുലറായിട്ട് അത് റിവൈസും ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും അതിനകത്ത് മാറ്റണമുണ്ടെങ്കിൽ അവർ മാറ്റുന്നുണ്ട്, ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വളരെ പക്കയായിട്ട് അവരത് ചെയ്യുന്നുണ്ട് CABRC.
1: അതിന്റെ അകത്ത് ഈ ബാൻ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിരോധിച്ച കീടനാശിനികൾ
0: അതിന്റെ ലിസ്റ്റും അതിനകത്ത് അവൈലബിൾ ആണ്. അതായത് സാർ, ബാൻഡ് ലിസ്റ്റ് റെസ്ട്രിക്റ്റഡ്, ചില കീടനാശിനികൾ റെസ്ട്രിക്റ്റഡ് ആണ്. എക്സാമ്പിൾ DDT. DDT നമുക്ക് തോന്നും ബാൻഡ് ആണ്, അല്ല, അത് റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം മൊസ്കിറ്റോ കൺട്രോളിന്, കൊതുക് നിയന്ത്രണത്തിൽ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ അതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്, നമ്മുടെ വിളകളിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ മോണോക്രോട്ടോഫോസ്, പച്ചക്കറികളിൽ ഉപയോഗിക്കാൻ പാടില്ല, എന്നാൽ പ്ലാന്റേഷൻ ക്രോപ്പിലും മറ്റതിനും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അതിന്റെ ലിസ്റ്റും അതിനകത്തുണ്ട്.
1: മേഡം, നമ്മൾ പുത്തൻ തലമുറ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പഴയ പെസ്റ്റിസൈഡ്സ് ആവട്ടെ, ഇതിന്റെയൊക്കെ ഉപയോഗം ചെയ്യാൻ നേരം പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: ഈ പുത്തൻ തലമുറ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഴയ തലമുറ പോലെ തന്നെയാണ്. അപ്പൊ ഏത് കീടനാശിനി ഉപയോഗിച്ചാലും നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമായിട്ടും കർഷകർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കീടനാശിനികൾ മൂക്കിലൂടെയും വായിലൂടെയും മാത്രമേ നമ്മുടെ ശരീരത്തിൽ കടക്കുകയുള്ളൂ എന്ന്. അല്ല, തൊലിപ്പുറത്തൂടെ കടക്കാൻ പറ്റിയ കീടനാശിനികളും നാം ഉപയോഗിക്കുന്നതിന്റെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് കൈയുറകൾ മസ്റ്റായിട്ട് ധരിച്ചിരിക്കണം, മാസ്ക് ഉപയോഗിക്കുക, അതുപോലെ കൈയും ശരീരം മൊത്തം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. കൂടുതൽ സമയം നമ്മൾ കാണുമ്പോൾ ഉടുപ്പിടാതെ കർഷകർ കീടനാശിനി സ്പ്രേ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അതൊരിക്കലും പാടില്ല. തൊലിപ്പുറത്തൂടെ കയറും എന്നുള്ള ഒരു ഇത് അവരറിയുന്നില്ല, അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ശരീരം മൊത്തം മൂടുന്ന വസ്ത്രങ്ങളൊന്ന് ധരിക്കുക. പിന്നെ നമ്മൾ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഇതിന്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുക, ചിലപ്പോൾ ഒരു സിഗരറ്റൊക്കെ ഉപയോഗിക്കുന്നവരൊരു സിഗരറ്റ് വലിക്കുക, ഈ ഒരു കാര്യങ്ങളൊന്നും ഇതിന്റെ ഇടയ്ക്ക് ചെയ്യരുത്. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുക ഒരു ചെയ്യരുത്. പിന്നെ നമ്മൾ കാണാറുള്ളതാണ് ഈ നോസിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പ്രേയറിന്റെ നോസിൽ, അത് പലപ്പോഴും അടയുമ്പോൾ അതെടുത്ത് വായിൽ വെച്ച് ഇങ്ങനെ ഊതുന്നത് കാണാം, അതിനകത്തുള്ള മണ്ണ് പോകുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് സ്പ്രെയർ നല്ലവണ്ണം ഒന്ന് ടെസ്റ്റ് ചെയ്യണം, അത് ശരിക്കും വർക്കിംഗ് കണ്ടീഷൻ ആണോ, ഒരു സ്പ്രേ ഫ്ലൂയിഡൊക്കെ നല്ലവണ്ണം സ്പ്രേ ആയിട്ട് തന്നെയാണോ പുറത്ത് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ. അപ്പം അതൊക്കെ അതിന് മുമ്പും പിമ്പും ഒക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുക. പിന്നെ വളരെ പ്രധാനം, മരുന്ന് ഉപയോഗിച്ച ശേഷം, അതായത് കീടനാശിനി സ്പ്രേ ചെയ്ത ശേഷം നല്ലവണ്ണം ശരീരം വൃത്തിയാക്കി കഴിയുമെങ്കിൽ കുളിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ടോ വല്ലതും നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഉടൻ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം കീടനാശിനി പ്രയോഗം. അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കുക, അല്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. കാരണം കീടനാശിനി എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്, അതൊരു രാസ കീടനാശിനിയാണ്. വേണമെങ്കിൽ നമ്മൾ അവനെ ഒരു ജീവനാശിനി എന്ന് പറയുന്നതിൽ തെറ്റില്ല. ശരിക്കും പറയാറുണ്ട്, അശാസ്ത്രീയമായി ഉപയോഗിച്ചാൽ അതൊരു ജീവനാശിനിയാണ്, എന്നാൽ ശാസ്ത്രീയമായി ഉപയോഗിച്ചാൽ അതൊരു ജീവപോഷണിയാണ്. കാരണം കർഷകരുടെ ഫീൽഡിലെ കീടങ്ങളെ നശിപ്പിച്ച് കർഷകർക്ക് വിളവ് കൂട്ടാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒരു ഉപാധി തന്നെയാണ് ശാസ്ത്രീയമായ കീടനാശിനി പ്രയോഗം.
1: പിന്നെ എങ്ങനെയാണെങ്കിലും അത് ആദ്യം സൂചിപ്പിച്ച മാതിരി അത്
0: വിഷം തന്നെയാണ്, അതെപ്പോഴും കർഷകരുടെ മനസ്സിലിരിക്കുക.
1: മേഡം, ഈ ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ പുത്തൻ തലമുറ കീടനാശിനികൾ, നമ്മൾ ഇതിന്റെ സവിശേഷതകളെ കുറിച്ച് ചർച്ച ചെയ്തു, പക്ഷെ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡും കാണുമല്ലോ.
0: തീർച്ചയായിട്ടും
1: അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഞാൻ ഇത്രയും നേരം പുത്തൻ തലമുറയെ പറ്റി പറഞ്ഞെങ്കിലും പഴയ തലമുറകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് അമിതമായ വിലയാണ്. ശരിക്കും നമ്മുടെ പഴയ തലമുറ കീടനാശിനികൾ ഒരു 100 മില്ലിയൊക്കെ 100 രൂപയുടെ അടുത്തൊക്കെ വില ഉള്ളപ്പോ ഇത് 3000 മുതൽ 3500 വരെ വിലയാണ്. എല്ലാം പറയുന്നില്ല, മിക്ക പുത്തൻ തലമുറ കീടനാശിനികൾക്കും അത് കർഷകന് വഹിക്കുന്നതിനും കുറച്ച് കൂടുതലാണ്. പക്ഷേ അതിനകത്ത് ഒരു വേറൊരു സൈഡുണ്ട്, ഡോസ് വളരെ കുറവാണ്. അവിടെ 2 മില്ലി 1 ലിറ്റർ ഉപയോഗിക്കുന്നിടത്ത് ഇവിടെ 0.1 മില്ലിയൊക്കെ മതിയാവും 1 ലിറ്ററിൽ. എന്നാലും പലപ്പോഴും കർഷകർ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഡോസ് ഒന്ന് കൂടിയിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഈ പുത്തൻ തലമുറ കീടനാശിനികൾ. പിന്നെ ഇതിന്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ സുലഭം ആയിട്ട് കിട്ടുന്നത് കുറവാണ്. പക്ഷേ സിറ്റിയിലൊക്കെ ഇതിന്റെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ്. ഗ്രാമപ്രദേശങ്ങളിലോട്ട് പോകും തോറും പുത്തൻ തലമുറയുടെ ലഭ്യത കുറച്ച് കുറവായിട്ടാണ് കർഷകർ പറയാറ്. പിന്നെ മൂന്നെന്ന് പറഞ്ഞാൽ സാർ, നമ്മൾ പൊതുവെ കീടനാശിനികളുടെ ദൂഷ്യവശങ്ങൾ പറയുമ്പോൾ ഒരു 4-6 പറയാറുണ്ട് സാർ. റെസിസ്റ്റൻസ്, റിസർജൻസ്, റെസിഡ്യൂ, റിസ്ക് എന്ന് പറഞ്ഞൊരു 4-6. ഇതിൽ ആദ്യത്തേത് റെസിസ്റ്റൻസ്, അതായത് പ്രതിരോധശേഷി ഉണ്ടാകും കീടങ്ങളിൽ. അതായത് ഒരേ കീടനാശിനികൾ തുടർച്ചയായി പ്രയോഗിച്ചാൽ കീടങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രതിരോധശേഷിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് പുത്തൻ തലമുറയ്ക്കും ഉണ്ട്. പല റിപ്പോർട്ടും നമ്മളിപ്പോൾ കാണുന്നുണ്ട്, പുത്തൻ തലമുറ കീടനാശിനികളും കണ്ടിന്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് ഉണ്ടാവാം, റിസർജൻസ് ഉണ്ടാവാം. ഈ ഒരു 4 ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ദൂഷ്യവശങ്ങൾ ഈ പുത്തൻ തലമുറയ്ക്കും ബാധകം തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ കീടനാശിനി

0: കണ്ടിന്യൂസ് പ്രയോഗിക്കരുത്. അത് പഴയതായിക്കോട്ടെ പുതിയതായിക്കോട്ടെ. രണ്ടാമത്തെ റിസർജൻസ് എന്ന് പറയുമ്പോൾ ഡോസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് ഡോസ് വരണം, കുറവും ആയിപ്പോരുത് കൂടുതലും ആയിപ്പോരുത്, അത് കറക്റ്റ് ആയിരിക്കണം. പിന്നെ റെസിഡ്യു അവശിഷ്ട വിഷാംശം, അതും പഴയ തലമുറകളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ പുത്തൻ തലമുറകളുടെ അവശിഷ്ട വിഷാംശം കുറച്ച് കുറവാണ്. എന്നാലും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ അവശിഷ്ട വിഷാംശത്തിന്റെ പഠനങ്ങൾ നടത്തുമ്പോൾ ഇതിന്റെയും വിഷാംശം നമുക്ക് പച്ചക്കറികളിൽ നിന്നും മറ്റ് പഴവർഗ്ഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പഴയ തലമുറകളോട് ഏകദേശം സെയിം തന്നെയാണ് പുത്തൻ തലമുറ എന്ന് പറയുന്നത്.
1: പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആദ്യം സൂചിപ്പിച്ച മാതിരി ഇതെല്ലാം ഒരു ഗ്രീൻ ലേബലിൽ വരുന്നത്,
0: ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ലേബൽ എന്നുള്ളത് കുറച്ച് സുരക്ഷിതമാണ്. പിന്നെ ഡോസ് കുറവാണ്, പിന്നെ മമേലിയൻ ടോക്സിസിറ്റി കുറവാണ്, പിന്നെ നോൺ ടാർജറ്റ് ആയിട്ട് മിത്രകീടങ്ങൾക്ക് കുറച്ച് കമ്പാരിറ്റീവ്ലി സേഫാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പുത്തൻ തലമുറ കുറച്ച് നല്ലതാണ് എന്നുള്ളതാണ്.
1: പിന്നെ നമുക്ക് ഇനി അവോയ്ഡ് ചെയ്യാനും പറ്റത്തില്ല, ഇനി വരുന്ന സമയത്ത് ഇത് തന്നെയാണ്.
0: ഇത് തന്നെയാണ് ഇനിയുള്ള. അപ്പൊ കർഷകർ അതൊന്ന് ഉപയോഗിച്ച് ശീലിക്കുന്നത് നല്ലതായിരിക്കും. അത്യാവശ്യങ്ങൾക്ക് കീടനാശിനി പ്രയോഗം എന്ന് പറയുന്ന അത്യാവശ്യത്തിന് മാത്രം അത് ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുക.
1: ഡോക്ടർ അംലി പോൾ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ച് ഇത്രയും ചർച്ച ചെയ്യാൻ നമുക്ക് സാധിച്ചു. വളരെ നന്ദി.
0: നന്ദി സർ.
2: പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ചുള്ള അറിവുകൾ ഇതുവരെ നമ്മോട് പങ്കുവച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട പരിശോധനാ ലബോറട്ടറി പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ അംബിളി പോൾ. ഡോക്ടർ അംബിളി പോളുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

ഇനി കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വിലനിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,300 രൂപ മുതൽ 28,700 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,100 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,500 രൂപ മുതൽ

0: 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,500 രൂപ മുതൽ 70,300 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,300 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 22,500 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 5,800 രൂപ മുതൽ 6,800 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആന്റ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. തെങ്ങോലകൾക്ക് നല്ല പച്ചനിറം കിട്ടാനും എണ്ണയുടെ ഉൽപാദനം കൂടാനും തെങ്ങൊന്നിന് 500 ഗ്രാം വീതം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചാലിക്കീറി നീർവാർച്ച മെച്ചമാക്കണം. തറനിരപ്പിൽ നിന്ന് ചുരുങ്ങിയത് 1 മീറ്റർ താഴെയാകണം ജലനിരപ്പ്. ചരിവുള്ള തോട്ടങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം. മഴക്കാലമായതിനാൽ തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷ് 1 പാക്കറ്റിൽ 5 ഗ്രാം വീതം 3 എണ്ണം ഓരോ തെങ്ങിന്റെയും കൂമ്പിനു ചുറ്റും വയ്ക്കുക. നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ കുല വെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് 1/2 അടി നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന് ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് 2 ആഴ്ചയോളം തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വച്ചതിനു ശേഷം നടാം. പിണ്ടിപ്പുഴുവിന്റെ പുഴുവുള്ള തണ്ടുകൾ വെട്ടി കഷ്ണങ്ങളാക്കി തെങ്ങോലയോ മറ്റോ കൂട്ടിയിട്ട് കത്തിച്ച് വണ്ടിനെയും പുഴുക്കളെയും കൊല്ലണം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
2: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൌണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
4: ഇന്നത്തെ പരിപാടിയുടെ സമയം കഴിയാറായല്ലോ. എങ്കിൽ നമുക്ക് തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കിയാലോ. ചോദ്യം ഇതായിരുന്നു, കാർഷിക മേഖലയിൽ ഹിഡൻ ടെറർ അഥവാ ഒളിഞ്ഞിരിക്കുന്ന ഭീകരത എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം കേട്ടോളൂ. കളകൾ അഥവാ വീഡ്സിനെയാണ് ഹിഡൻ ടെറർ അഥവാ ഒളിഞ്ഞിരിക്കുന്ന ഭീകരത എന്ന് കാർഷിക മേഖലയിൽ പറയുന്നത്. കാരണം രോഗങ്ങളും കീടങ്ങളും മൂലമുള്ള നഷ്ടം നമുക്ക് പ്രത്യക്ഷത്തിൽ പ്രകടമാകും. എന്നാൽ കളകൾ മൂലമുള്ള നഷ്ടം പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല.
1: ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ഏവർക്കും ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.

0: കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: കിസാൻ വാണി ആകാശവാണി കണ്ണൂർ.

0: ഓരോരുത്തരുടെയും ഓണം ഓഫറിൽ എന്തോരം സമ്മാനങ്ങളാ. ഇതൊക്കെ കിട്ടാൻ ഇനി അടുത്ത ഓണം വരെ കാത്തിരിക്കണോ?
1: മൈജിയുടെ സമ്മാനങ്ങൾക്ക് അത്രയും കാത്തിരിക്കണ്ട.
0: പിന്നെ
1: വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങൾ 45 ദിവസത്തിനുള്ളിൽ തന്നെ കയ്യിലെത്തും. അതാണ് മൈജിയുടെ പ്രത്യേകത.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
3: 2026 സെപ്റ്റംബർ 19 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡിലിന് കണ്ണൂർ 28,330 രൂപ, കാഞ്ഞങ്ങാട്ട് 28,000 രൂപ, കാസർഗോഡ് 32,000 രൂപ, തലപ്പറമ്പ് 27,330 രൂപ. കൊപ്ര കിൻഡിലിന് കണ്ണൂർ 15,500 രൂപ, തലശ്ശേരി 14,500 രൂപ, കാസർഗോഡ് 15,500 രൂപ, തളിപ്പറമ്പ് 14,700 രൂപ, കാഞ്ഞങ്ങാട്ട് 14,000 രൂപ. തേങ്ങപ്പിണ്ണക്ക് കിൻഡിലിന് കണ്ണൂർ 3,700 രൂപ, നളികരം തൊണ്ടില്ലാത്തത് കിൻഡിലിന് കണ്ണൂർ 5,800 രൂപ, തലശ്ശേരി 5,350 രൂപ, കാസർഗോഡ് 5,600 രൂപ, തളിപ്പറമ്പ് 5,200 രൂപ. കുരുമുളക് കിൻഡിലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 67,000 രൂപ, കാഞ്ഞങ്ങാട്ട് 67,000 രൂപ, കാസർഗോഡ് 67,500 രൂപ. റബ്ബർ കിൻഡിലിന് തളിപ്പറമ്പ് 25,000 രൂപ, കാഞ്ഞങ്ങാട്ട് 24,000 രൂപ. കൊട്ടപ്പാക്ക് കിൻഡിലിന് തളിപ്പറമ്പ് 37,500 രൂപ, കാഞ്ഞങ്ങാട്ട് 45,000 രൂപ, കാസർഗോഡ് 52,000 രൂപ, തലശ്ശേരി 37,000 രൂപ. നേന്ത്രക്കായ കിൻഡിലിന് കണ്ണൂർ 5,800 രൂപ, തലശ്ശേരി 5,800 രൂപ, തളിപ്പറമ്പ് 5,000 രൂപ, കാഞ്ഞങ്ങാട്ട് 5,000 രൂപ, കാസർഗോഡ് 5,500 രൂപ. പച്ചക്കപ്പ കിൻഡിലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100ന് കണ്ണൂർ 585 രൂപ, തളിപ്പറമ്പ് 640 രൂപ, തലശ്ശേരി 610 രൂപ. അടയ്ക്ക പഴുത്തത് 1,000ന് തലശ്ശേരി 3,600 രൂപ, കാസർഗോഡ് 4,000 രൂപ. കമ്പോള വില നിലവാരമാണ് ഇതുവരെ കേട്ടത്.
0: കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
2: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
0: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
2: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
0: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
0: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
2: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
0: ഫിനാൻസ് പർച്ചേസിൽ നേടാം ഒരു EMI ഓഫ്.
2: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
6: എനിക്കൊരു പുതിയ ഫോണ് വേണം, പിന്നെ ഇവിടുത്തെ റെഫ്രിജറേറ്ററും മാറ്റണം.
7: നീ എന്ത് വാങ്ങിയാലും ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി.
6: എന്താ?
7: ഒറിജിനൽ ബ്രാൻഡ് ആണോ, 2026 ലേറ്റസ്റ്റ് മോഡൽ ആണോ എന്ന്.
6: ചേട്ടാ, ഈ പറഞ്ഞ രണ്ടിനും ഒരു ഉത്തരം മാത്രം, മൈജി.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.

0: Merle.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സ്വതന്ത്ര വ്യാപാര കരാറുകൾ രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്കർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ ഇന്ന് നിയമനം ലഭിച്ചത് 300-ഓളം പേർക്ക്. പ്രളയം നാശം വിതച്ച നേപ്പാളിലേക്ക് 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുടെ പുതിയ ഗഡുകൂടി അയച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര തീരശുചീകരണ ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടുമുള്ള കടൽ തീരങ്ങളിൽ ഇന്ന് ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നാളെ ഉച്ചവരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ തുടക്കം. 501-ാം ഇന്ത്യൻ സംഘത്തെ നയിച്ച് മനു ഭാക്കറും പവൻ സെഹ്റാവത്തും. വാർത്തകൾ വിശദമായി. മാറിക്കൊണ്ടിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയ്ക്കനുസൃതമായി രാജ്യത്തെ യുവാക്കളുടെ വിദ്യാഭ്യാസവും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ വെർച്വലായി വിതരണം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ വിപുലീകരിക്കുന്നതിന് സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജന പദ്ധതിയിലൂടെ ഏകദേശം 2 കോടി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ശ്രീ മോദി അറിയിച്ചു. വിവിധ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറുകൾ രാജ്യത്തെ സംരംഭകർക്ക് പുതിയ വിപണികൾക്ക് വഴിയൊരുക്കുകയും യുവാക്കൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: भारत तेजी से ग्रो करने वाली बड़ी अर्थव्यवस्था है. इस फाइनेंशियल ईयर की पहली तिमाही में भारत की ग्रोथ रेट 7.8% रही है. इन्वेस्टमेंट में करीब 12% की बढ़ोतरी हुई है. रेटिंग एजेंसियां भारत की रेटिंग सुधार रही है और ये प्रगति ऐसे समय में हो रही है जब दुनिया अनेक अनिश्चितताओं से गुजर रही है.
1: രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്ഗാർ മേള സംഘടിപ്പിച്ചത്. ഇതോടെ നിയമന ഉത്തരവുകൾ ലഭിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആയി. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയും രാജ്യവികസനത്തിന് സംഭാവന നൽകാൻ യുവജനങ്ങൾക്ക് അവസരം നൽകുന്നതിനുമുള്ള ശ്രമങ്ങളുമാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പ് സംഘടിപ്പിച്ച റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണനിർവഹണത്തിന്റെ സ്വഭാവം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പൊതുസേവനത്തിൽ നൈപുണ്യം, പൊരുത്തപ്പെടാനുള്ള കഴിവ്, തുടർച്ചയായ പഠനം എന്നിവയുടെ പ്രാധാന്യം യുവ ഉദ്യോഗസ്ഥർ തിരിച്ചറിയണമെന്നും ശ്രീ സുരേഷ് ഗോപി വ്യക്തമാക്കി. ചടങ്ങിൽ 183 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. ദേശീയതല റോസ്ഗാർ മേളയുടെ ഭാഗമായി കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് കൊച്ചിയിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയൻ ചൌധരി പരിപാടിയിൽ മുഖ്യാതിഥിയായി. യുവാക്കളുടെ വികസനത്തിലും അവർക്കുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയുടെ തെളിവാണ് റോസ്ഗാർ മേളയെന്ന് ശ്രീ ജയൻ ചൌധരി പറഞ്ഞു. 102 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. ഡൽഹി, ജമ്മുകാശ്മീർ, ലഡാക്ക്, ജാർഖണ്ഡ്, കർണാടക ഹൈക്കോടതികളിലേക്ക് 14 ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ ജഡ്ജിമാരായും അഡീഷണൽ ജഡ്ജിമാരായും നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷമാണ് നിയമനങ്ങൾ നടത്തിയതെന്ന് നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. നിവേദിത, അനിൽ ശർമ്മ, നിഷ സഹായ് സക്സേന എന്നിവരെ ഡൽഹി ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിച്ചു. 11 ടണ്ണോളം വരുന്ന പുതിയ ബാച്ച് ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ച് ഇന്ത്യ. മരുന്നുകൾ, ഫോറൻസിക് സാമഗ്രികൾ, ശുചിത്വ കിറ്റുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള ദുരിതാശ്വാസ സാമഗ്രികളാണ് നേപ്പാളിന് കൈമാറിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വെള്ളപ്പൊക്കം സാരമായി ബാധിച്ച നേപ്പാളിന്റെ തിരിച്ചുവരവിനായി ഇന്ത്യ നൽകുന്ന സഹായ സഹകരണം തുടരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. അതേസമയം പ്രളയത്തിന് പിന്നിലെ കാരണങ്ങൾ അന്വേഷിക്കുന്നതിനായി നേപ്പാൾ സർക്കാർ 7-അംഗ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു. 1,400-ലധികം ആളുകളുടെ മരണത്തിനും 6,000-ത്തിലധികം ആളുകളെ കാണാതാകുന്നതിനും ഇടയാക്കിയ പ്രളയത്തെക്കുറിച്ചാണ് അന്വേഷണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ്

0: തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിലെ വിവിധ തീരദേശങ്ങളിൽ സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ തീരദേശ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്തെ കോവളം ഹവാബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ്ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടന്നു. ശംഖുമുഖം ബീച്ചിലെ ശുചീകരണ പ്രവർത്തനം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ വൈപ്പിൻ MLA ടോണി ചമ്മിണി ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മേയർ O സദാശിവൻ നേതൃത്വം നൽകി. കണ്ണൂരിലെ മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിലും പ്രചാരണം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ, NCC, NSS വോളണ്ടിയർമാർ, പൊതുജനങ്ങൾ എന്നിവർ ശുചീകരണ ശ്രമങ്ങളിൽ പങ്കെടുത്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സ്വച്ഛ് ഭാരത് മിഷൻ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ.
2: കൈകോർക്കാം മാലിന്യരഹിത പുതുയുഗ കേരളത്തിനായി എന്നതാണ് ക്യാമ്പയിന്റെ ആപ്തവാക്യം. മാലിന്യക്കൂനകൾ കണ്ടെത്തി നീക്കം ചെയ്യുക, ശുചീകരിച്ച ഇടങ്ങളിൽ വീണ്ടും മാലിന്യം തള്ളാതിരിക്കാൻ സംരക്ഷണം ഒരുക്കുക, പ്രവർത്തനങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഇതിനു പുറമെ സംസ്ഥാനത്തെ ശുചീകരണ തൊഴിലാളികളുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മാലിന്യത്തെ വിഭവമാക്കി മാറ്റി പുനരുപയോഗ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നു.
1: കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്.
3: സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ പ്രഗതി പ്ലാറ്റ്ഫോമിന്റെ നേട്ടങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന മന്ത്രാലയങ്ങളുമായും സഹകരിച്ചുകൊണ്ട് വിവിധ പദ്ധതികളുടെ വേഗത്തിലുള്ള നടത്തിപ്പും പരാതി പരിഹാരവും ഉറപ്പാക്കുന്നതിനായി 2015 പ്രഗതി പ്ലാറ്റ്ഫോം ആരംഭിച്ചത്. രാജ്യത്തെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഗതിയിലൂടെ സാധിച്ചു. ഈ സംവിധാനത്തിലൂടെ 85 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ തടസ്സങ്ങൾ നീക്കി വേഗത്തിലാക്കാൻ സാധിച്ചുവെന്ന് ഈ വർഷം ഫെബ്രുവരിയിൽ രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിച്ചുകൊണ്ട് സഹകരണ ഫെഡറലിസത്തിന്റെ മികച്ച മാതൃകയായി ഈ സംവിധാനം നിലകൊള്ളുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഔദ്യോഗിക തുടക്കമായി. 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ മനു ഭാക്കറും കബഡി താരം പവൻ സെഹ്റാവത്തും ചേർന്നാണ് 501 ഇന്ത്യൻ സംഘത്തെ നയിച്ചത്. ഔദ്യോഗിക വസ്ത്രം കൃത്യസമയത്ത് ലഭിക്കാത്തതിനെ തുടർന്ന് ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ സിംഗ് ടൂറിന് പകരമാണ് പവൻ സെഹ്റാവത്ത് പതാകയേന്തിയത്. അതേസമയം വനിതാ ക്രിക്കറ്റിൽ ഇന്നലെ ജപ്പാനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ നാളെ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ടെക്ബോൾ ഇനത്തിൽ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ ക്വിൻസി ഡിസൂസ ഇന്തോനേഷ്യയുടെ ഇമ സുമേയയോട് പരാജയപ്പെട്ടു. വെങ്കല മെഡലിനായുള്ള മത്സരത്തിൽ ക്വിൻസി നാളെ ജപ്പാൻ താരത്തെ നേരിടും. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഓരോ കായിക താരവും കഠിനാധ്വാനം ചെയ്തും അപാരമായ നിശ്ചയദാർഢ്യം പ്രകടിപ്പിച്ചുമാണ് എത്തിയിരിക്കുന്നതെന്നും ഇന്ത്യയ്ക്ക് അവരിൽ അഭിമാനമുണ്ടെന്നും തന്റെ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഡാക് സേവാ ഗിഫ്റ്റ്സ് പദ്ധതിക്ക് കീഴിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഡാക് സേവാ ഗിഫ്റ്റ്സ് എന്ന പേരിൽ സമ്മാനങ്ങളോ പാരിതോഷികങ്ങളോ ലക്കി ഡ്രോയോ ആയ യാതൊരു പദ്ധതിയുമായും ഇന്ത്യ പോസ്റ്റിന്റെ ബന്ധമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വതന്ത്ര വ്യാപാര കരാറുകൾ രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20th റോസ്ഗർ മേളയിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ ഇന്ന് നിയമനം ലഭിച്ചത് 300 പേർക്ക്. പ്രളയം നാശം വിതച്ച നേപ്പാളിലേക്ക് 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുടെ പുതിയ ഗഡുകൂടി അയച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര തീര ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടുമുള്ള കടൽ തീരങ്ങളിൽ ഇന്ന് ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.

0: നാളെ ഉച്ചവരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ തുടക്കം. 501-ാം ഇന്ത്യൻ സംഘത്തെ നയിച്ച് മനു ഭാക്കറും പവൻ സഹറാവത്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ.

0: നമുക്ക് ഇന്ന് ബൺ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം മൈദ, 7 ഗ്രാം പാൽപ്പൊടി, 10 ഗ്രാം പഞ്ചസാര, 2 ഗ്രാം ഈസ്റ്റ്, 7 ഗ്രാം ബട്ടറ്, 55 ഗ്രാം വെള്ളം. അപ്പോൾ ഇതൊക്കെ ഒരു ബൗളിൽ ആഡ് ചെയ്ത് നന്നായി നീഡ് ചെയ്യുക. ഒരു 3 to 4 മിനിറ്റ്സ് നന്നായി നീഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2 ഗ്രാംസ് സോൾട്ടും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 1 മിനിറ്റ് വരെ നീഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് പ്രൂഫിങ് വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ബൗളിൻ്റെ സൈഡ്സിലൊക്കെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ബൗളിൻ്റെ മേലെ ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കണം. അതിന് ടൈമിങ് എങ്ങനെയാണ് വരാന്ന് വെച്ചാൽ ഒരു 1-1.5 hours അല്ലെങ്കിൽ ഈ മാവിൻ്റെ സൈസ് ഡബിൾ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ മാവിലുള്ള എയറൊക്കെ കളഞ്ഞിട്ട് ഒരു 1 മിനിറ്റോളം നീഡ് ചെയ്യാം. നീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന സൈസിൽ റൗണ്ടാക്കി ഷേപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ പോകുന്ന ട്രേയിൽ ഓരോ ബണ്ണിൻ്റെ ഇടയിൽ സ്പേസ് വിട്ടിട്ട് വെക്കണം. വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10 to 15 minutes സെക്കൻഡ് പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഈ സെക്കൻഡ് പ്രൂഫിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ അവൺ പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു 190 degrees Celsius പ്രീഹീറ്റിങ് ഓൺ ആക്കി വെക്കുക. അത് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് പ്രൂഫിങ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ബണ്ണിൻ്റെ മേലെ എഗ് വാഷിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കും. എഗ് വാഷ് എന്ന് വെച്ചാൽ കുറച്ച് മുട്ടയും പാലും മിക്സാക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു കോട്ടിങ് കൊടുക്കും. കോട്ടിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റും. അപ്പം ബേക്കിംഗ് ടൈം എന്ന് വെച്ചാൽ ഒരു 10 to 13 minutes ആണ്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ ബേക്ക് ചെയ്യണം. ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഓരോ അവറിനും ഓരോ ടെമ്പറേച്ചറാണ്. സോ എപ്പോഴും കണ്ണു വേണം. അപ്പം ഈ ടൈം കഴിഞ്ഞാൽ നമ്മൾ ആ ബണ്ണിനെ അപ്പം തന്നെ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ എടുത്ത വളരെ ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ ഒരു 10 to 15 minutes അതിനുള്ള സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പം അങ്ങനെ നമ്മളുടെ ബണ്ണ് റെഡി ആയിരിക്കണം.
1: ഇത് സാറാമായി ബട്ടർ ആൻഡ് ബ്ലൂം എന്ന സംരംഭത്തിന്റെ ഉടമസ്ഥ. 19 വയസ്സുകാരി സാറാമായിന്റെ സംരംഭമാണ് ഇത്. വിവിധ തരത്തിലുള്ള കേക്കുകളും പേസ്ട്രികളും ബ്രെഡുമൊക്കെ നമുക്ക് ഈ ബട്ടർ ആൻഡ് ബ്ലൂമിൽ നിന്നും ലഭിക്കും. ഇത് തയ്യാറാക്കുന്നത് സാറ തന്നെ. പ്രിയരെ, ബട്ടർ ആൻഡ് ബ്ലൂം എന്ന തന്റെ സ്വപ്നത്തിലേക്ക് എത്തുവാൻ സാറാമായി നടത്തിയ യാത്രയുടെ വിശേഷമാണ് കഴിഞ്ഞ യുവവാണിയിൽ നമ്മൾ കേട്ടത്. ഇന്ന് അതിന്റെ തുടർച്ച.
0: സാധാ സ്കൂളിൽ എഴുതുന്ന പോലെ എക്സാംസ് 10 marks ഉണ്ടാവും, 20 marks എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും.
2: റെസിപ്പി ഒക്കെ എഴുതാനുണ്ടാവും.
0: ജസ്റ്റ് തിയറി ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മളോട് ഇങ്ങനെ ചോദിക്കും, ഒരാള് കിച്ചണിൽ വന്നിട്ട് ഹീസ് നോട്ട് വെൽ, അയാൾക്ക് വയ്യ, പക്ഷെ അയാൾ മാസ്ക് വേറെയാണ്ട് വന്ന് കിച്ചണിൽ പണിയെടുക്കാൻ വന്നു. പിന്നെ അയാൾ എന്ത് ചെയ്തു, മുട്ട കുറെ സമയം ഓപ്പൺ ചെയ്ത് വെക്കാൻ പാടില്ല. അപ്പൊ ഇയാളെ മുട്ട പൊട്ടിച്ചിട്ട് അവിടെ പുറത്ത് വെച്ച് അത് വെച്ചു. പിന്നെ ഫ്രോസൺ സാധനങ്ങൾ ഫ്രീസറിൽ വെക്കാണ്ട് അവർ പുറത്ത് തന്നെ വെച്ച്. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തരും. ഇത് നമ്മളോട് പറയും, നിങ്ങളാണെങ്കിൽ ഇതെങ്ങനെയാ ചെയ്യാന്, ഇതെങ്ങനെയാ സോർട്ട് ഔട്ട് ചെയ്യാന് എന്ന് പറയും. ഉള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ ഞാനാണെങ്കിൽ പറയും, ഇപ്പം വയ്യാത്ത ആൾക്ക് ആള് മാസ്ക് ഇടണം, അല്ലെങ്കിൽ തീരെ വൈകി കിച്ചണിൽ കയറാൻ പാടില്ല, അത് ചെയ്യണം. പിന്നെ എഗ് അങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാൻ പാടില്ല, അത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്ത് തീർക്കണം.
2: ഈ പൊട്ടിച്ച മുട്ട വീണ്ടും ഫ്രിഡ്ജിൽ വെക്കാമോ?
0: ആ വെക്കാം. ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് വെക്കാം,
2: അടച്ചു
0: വെക്കണം. അല്ലെങ്കിൽ അത് ഹാർഡാവും, ഇവാപറേറ്റ് ചെയ്തിട്ട് പോകും, കട്ട പിടിക്കും. മുട്ടന്റെ മഞ്ഞൊക്കെ ഫാറ്റ് കൂടുതലാകുന്നോണ്ട് വെള്ളം പോകുമായിരുന്നു, അപ്പൊ കട്ടയാവും. ക്ലിംഗ് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ ഇങ്ങനത്തെ റീസൺസ് നമ്മള് ആൻസർ പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മളെ 10 marks ഒക്കെ ക്വസ്റ്റ്യൻ. പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് 2.5 മണിക്കൂറുണ്ട്. 2.5 മണിക്കൂറിൽ നമുക്ക് ഒരു ബൗളില് ചിപ്സ് ഇട്ടരും, അതില് ലോട്ട് തരും, നറുക്കിട്ടരും. അപ്പൊ നമ്മൾ അതിൽ നിന്ന് 3 സാധനങ്ങൾ ചൂസ് ചെയ്യണം, 3 chips എടുക്കണം, ലോട്ട് എടുക്കണം 3 എണ്ണം. അപ്പൊ അതിൽ വരുന്ന 3 സാധനങ്ങൾ നമ്മൾ ഈ 2.5-3 മണിക്കൂറിനുള്ളിൽ ആക്കി തീർക്കണം.
2: അതപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞു.

0: അല്ല, 2 3 മണിക്കൂർ വെക്കേണ്ടതുണ്ടാവില്ലായിരിക്കും അല്ലേ?
1: ഇല്ല ഇല്ല. അപ്പൊ നമുക്ക് ഇത് തരും, അവർ അവർ പറയും ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് മെയിൻലി ഇങ്ങനത്തെ ബേക്കറി സാധനങ്ങൾ ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ 2 മണിക്കൂർ 3 മണിക്കൂർ ഒക്കെ പ്രൂഫ് ചെയ്യാൻ വെക്കേണ്ടതുണ്ടാവില്ല. അങ്ങനത്തെ അല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു തിരക്കില് അവര് ഇൻസ്ട്രക്ടേഴ്സ് ആ ടേബിളിൽ ഇരുന്നിട്ട് നമ്മൾ ഒറ്റക്ക് ചെയ്യണം. നമ്മൾ നോർമൽ എക്സാം അല്ലാത്ത ദിവസങ്ങൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ വെക്ക്, ടൈമർ വെക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇത് നമ്മളൊന്നും ചെയ്യും, നമ്മളെല്ലാം ഒറ്റക്ക് ചെയ്യണം. ഒരു ടേബിളിൽ ഒരാൾ വെച്ചിട്ട് ചെയ്തോളണം. അപ്പൊ ഈ 3 മണിക്കൂറിൽ തീർക്കണം. അപ്പോൾ ഈ ഒരാൾക്ക് കിട്ടാൻ ഒരു ബണ്ണ് പോലത്തെ സാധനം കിട്ടും, പിന്നെ ഒരു കപ്പ് കേക്ക് പോലത്തെ, പിന്നെ കുറച്ച് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ് കിട്ടാൻ.
0: നമ്മുടെ സാധാരണ ഇവിടെ കേരളത്തിൽ ഒരുപാട് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്, കേക്ക് ബേക്ക് ചെയ്ത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്, സെന്റേഴ്സ് ഉണ്ട്. അവിടെയും ഈ പ്രൊസീജിയർ തന്നെയായിരിക്കും അല്ലേ നടക്കുന്നത്?
1: ആയിരിക്കാം, എനിക്ക് അങ്ങനെ അറിയില്ല. പക്ഷെ ഇത് കുറച്ച് ഇന്റർനാഷണലി നോൺ ആയതുകൊണ്ട് ഇപ്പൊ നാട്ടിൽ കാണുന്ന പോലത്തെ ക്രീംസും ഫില്ലിങ്സും അല്ല നമ്മളിപ്പോ ലവോണിൽ പഠിച്ചത്. അതെല്ലാം കുറച്ച് ഹൈ ഗ്രേഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് പഠിച്ചത്.
0: അവിടെ പഠിക്കാൻ ഫീസ് ഒക്കെ എങ്ങനെയായിരുന്നു?
1: ഫീസ് ലവോണിൽ 6 മന്ത്സിന് 8 ലാക്സ് ആയിരുന്നു. പിന്നെ അവിടെ ഷോർട്ട് കോഴ്സസും ഉണ്ട്, അവിടെ 2 മന്ത്സിന്റെ കോഴ്സ്, 6 വീക്സ് കോഴ്സ് ഉണ്ട്, 2 മന്ത്സ് അങ്ങനത്തെ ആ ഒരു ടൈം പീരീഡിലെ ക്രാഷ് കോഴ്സസ് ഉണ്ട്.
0: സാറ് തുടങ്ങിയ സംരംഭത്തിന്റെ പേരും സംരംഭത്തിനെ കുറിച്ചും കൂടി നമുക്കൊന്ന് സംസാരിക്കാം.
1: എന്റെ സ്ഥാപനത്തിന്റെ പേര് ബട്ടർ ആൻഡ് ബ്ലൂം എന്നാണ്. അപ്പൊ ഞാൻ മെയിൻലി ഓർഡേഴ്സ് എടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമും വാട്സ്ആപ്പ് വഴി എടുക്കുന്നുണ്ട്. കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസ് പോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2 എക്സിബിഷൻസ് കണ്ണൂരിലിട്ട്, ഒരെണ്ണം കാലിക്കറ്റിലിട്ട്. കണ്ണൂരിൽ ഇപ്പൊ ലാസ്റ്റ് ഇട്ടത് ചേംബർ എക്സ്പോ ആയിരുന്നു, അവിടെ ഒരു അടിപൊളി റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു.
0: ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഓൺലൈനില് ചെയ്യുന്ന രീതിയാണല്ലോ ഈ ബട്ടർ ആൻഡ് ബ്ലൂം എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു സ്ഥാപനം തുടങ്ങാൻ, ഒരു സ്റ്റോർ ഇടാനുള്ള പരിപാടി, കഫേ പോലെ
1: കഫേ പോലെ ഉണ്ട്. എന്റെ എയിം അങ്ങനെയാണ്, ഒരു കഫേ പോലെ സ്റ്റാർട്ട് ചെയ്യാന്. പക്ഷെ സ്ഥലം തീരുമാനിച്ചിട്ടില്ല.
0: കണ്ണൂരിൽ എങ്ങനെയായിരിക്കും ആളുകൾ അതിനെ റിസീവ് ചെയ്യുന്നത്?
1: കണ്ണൂരില്
0: നമ്മൾക്കിപ്പോഴും തട്ടുകടയോടൊരു പ്രിയം കൂടുതലാണ് കണ്ണൂരുകാർക്ക്. ഒരു തട്ടുകടയിൽ പോയ ഒരു ചായ, ഒരു മിക്സ്, ഇതൊക്കെ ഒരു ഫേവറേറ്റ് സാധനമാണ്. ആ ഒരു മനസ്സിലേക്ക് എങ്ങനെയാണ് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു കഫേ വരുന്നത്?
1: ഇപ്പം റീസെന്റ്ലി ആണ് ഇപ്പം കണ്ണൂരിലുള്ള ആൾക്കാര് പൈസ സ്പെൻഡ് ആക്കാന് വില്ലിങ് ആവുന്നത്.
0: അതെ,
1: ഇപ്പോഴിപ്പോഴാണ് അവർക്കിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂരിയോസിറ്റി വരുന്നത്. അവർക്ക് സാധനത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് പൈസ സ്പെൻഡ് ആക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഏജ് 20 to late 30s, ആ ഒരു 30-35 ആ ഏജിലുള്ള ആൾക്കാരാണ് ഇപ്പം ഭയങ്കരം ക്യൂരിയോസിറ്റി, ഇത് ട്രൈ ചെയ്ത് നോക്കുക, അത് ട്രൈ ചെയ്ത്, പുതിയ സാധനമല്ലേ എന്നുള്ള ആ ക്യൂരിയോസിറ്റി ഇപ്പൊ കണ്ണൂർക്കാർക്ക് വരുന്നുണ്ട്.
0: ഈ 30s 20s എന്നൊക്കെ പറയുന്നത് 90s ആണ്, 90s കിഡ്സിൽ വരുന്ന ആളുകളായിരിക്കും.
1: ആ യെസ്,
0: അവരാണ് അവരാണ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നത്. ഒരു പക്ഷെ സോഷ്യൽ മീഡിയ അതിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്.
1: ആ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഒരു കഫെ തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് ക്രൗഡ് പഠിക്കാമെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തോണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രൗഡിനെ.
0: പെട്ടെന്ന് തന്നെ സാറയുടെ ഒരു കഫെ കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് എവിടെയെങ്കിലും വരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു.
1: യെസ്, നോക്കാം.
0: സാറ ഉപ്പായ ഉമ്മയൊക്കെ കുറിച്ച് പറഞ്ഞു, നമുക്ക് 2 കൺവിൻസിങ് സ്റ്റാർസ് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു, സിബ്ലിങ്സ് അല്ലേ, അവരുടെ പേരും അവരുടെ കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് പറയാം.
1: എന്റെ ഫാദറിന്റെ പേര് ഡോക്ടർ മായൻ, ഒരു ഡെന്റിസ്റ്റ് ആണ്. ഉപ്പാന്റെ ക്ലിനിക്ക് ഇപ്പം സെന്റ് മൈക്കിൾ സ്കൂൾ കഴിഞ്ഞിട്ട് എസ്തെറ്റിക് ഡെന്റൽ ക്ലിനിക് എന്ന് പറഞ്ഞ ഇതാണ്. ഉമ്മ ഹോം മേക്കർ ആണ്.
0: ഉമ്മ ഹോം ബേക്കറും കൂടിയാണോ?
1: അല്ല അല്ല,
0: ബേക്കിംഗ്
1: അല്ല അല്ല, പക്ഷെ എന്നെ ഹെൽപ്പാക്കുന്നത് മൊത്തം എന്റെ ഉമ്മയാണ്. യെസ്.
0: ഉമ്മയുടെ പേര്
1: ഫെമിത, ഫെമിത മായൻ എന്നാണ് ഉമ്മാന്റെ പേര്. സിബ്ലിംഗ് സിസ്റ്റർ ആണ് ഫസ്റ്റ് പേര്. പുള്ളിക്കാരത്തിന്റെ പേര് അമാന മായൻ. മൂപ്പരൊരു ഡെന്റിസ്റ്റ് ആണ്. പിന്നെ എനിക്ക് ഒരു ബ്രദറാണ്, ബ്രദറും ഡെന്റിസ്റ്റ് ആണ്, ഡോക്ടർ മലിക് സദ.
0: രണ്ടുപേരും എവിടെയാണ്
1: ഇപ്പം? സിസ്റ്റർ ഫാദറിന്റെ കൂടെ വർക്ക് ചെയ്തോണ്ടിരിക്കുക, ബ്രദർ ലക്നൌവിൽ ഇപ്പം മാസ്റ്റേഴ്സ് ചെയ്തോണ്ടിരിക്കുകയാണ്.
0: കേക്ക് ഉണ്ടാക്കിയത് 3ാം ക്ലാസ് എന്നാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോയി, പേസ്ട്രി സ്കൂളിൽ പഠിച്ചിട്ട് വന്നു, എന്നിട്ടൊരു കേക്ക് ഉണ്ടാക്കി കൊടുത്തു. ഉപ്പയുടെ ഉമ്മയുടെ എക്സ്പ്രഷൻസ് എന്തായിരുന്നു?
1: എക്സ്പ്രഷൻ ഓ, അവർ
0: എന്താ അവർ പറഞ്ഞത്?
1: അവർ പറഞ്ഞത് ലൈക്ക് നമ്മളെ ഫാമിലിക്കായിരിക്കും ചോക്ലേറ്റ് ഇഷ്ടമല്ല, അവർക്ക് വാനിലയാണ് ഇഷ്ടം, പക്ഷെ എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടം.
0: നമ്മളെപ്പോഴും വ്യത്യാസമാണല്ലോ, ഡോക്ടറാകുമ്പോൾ ഞാൻ ബേക്കറിക്കാന്ന് പറഞ്ഞത്.
1: അപ്പൊ അത് കാരണം എനിക്ക് എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇവരെ കൊണ്ട് ഇഷ്ടം, എന്താ പറയാ,
0: ചോക്ലേറ്റ് കൊള്ളാം പറയാം,
1: കൺവിൻസ് ചെയ്യണം അവരെ. അപ്പൊ ഞാനൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി കൊടുത്തു, ഒരു ബെൽജിയൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി കൊടുത്ത്. അത് നമ്മളെ സിഗ്നേച്ചർ ആണ്, ബെൽജിയൻ ചോക്ലേറ്റ് കേക്ക്, നമ്മളെ ബട്ടർ ആൻഡ് ബ്ലൂമിന്റെ.
0: ഏതായിരുന്നു അതിന്റെ പേര്?
1: ബെൽജിയൻ ചോക്ലേറ്റ് കേക്ക്.
0: അതിന്റെ റെസിപ്പി പറഞ്ഞു തരണ്ട.
1: ഇല്ല, ഓക്കെ. അപ്പം അത് ഞാൻ ആക്കി കൊടുത്തു. അപ്പം ഉപ്പ പറഞ്ഞ്, ഓ ഇങ്ങനെയൊക്കെ തിന്നാൻ പറ്റുമല്ലേ, ലൈക്ക് ഭയങ്കര

0: അതൊരുമല്ല, ഭയങ്കര ബിറ്ററും അല്ല, ഒരു ഒരു ആവറേജ് ലെവൽ മിഡിൽ നിൽക്കുന്ന ഒരു എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ ആയിട്ട് ടേസ്റ്റ് ആയിട്ട് വന്നു. അപ്പം ഇങ്ങനെ പറയും ചോക്ലേറ്റ് കേക്ക്, ഞാൻ തിന്നുന്ന ചോക്ലേറ്റ് കേക്ക് ഇങ്ങനെയൊന്നല്ല, ഫുൾ ക്രീമും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും, ഇത് അങ്ങനല്ല. പിന്നെ ഞാൻ കുറച്ച് നല്ല ക്വാളിറ്റി ചോക്ലേറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ
1: വീട്ടിൽ ചോക്ലേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു.
0: യെസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ പറയാണ് ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്ത എനിക്ക് വരെ അത് ഇഷ്ടപ്പെട്ടു, അപ്പം പുറത്തുള്ള ക്രൗഡിന് ഇഷ്ടപ്പെടും എന്നുള്ള ഇംപ്രഷൻ ആയിരുന്നു ഉണ്ടായത്.
1: ഉപ്പയും കൺവിൻസ്ഡ് ആയി.
0: യെസ് കൺവിൻസ്ഡ് ആയി.
1: ഫ്രണ്ട്സിന് കേക്ക് ഒക്കെ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു പണ്ട്.
0: യെസ് അവരായിരുന്നു എന്റെ ഫസ്റ്റ് കസ്റ്റമേഴ്സ് ആയിട്ടുണ്ടായത്, 12th-ഉം 11th-ഉം ഒക്കെ.
1: അപ്പോഴേ ബിസിനസ് തുടങ്ങി.
0: കസ്റ്റമേഴ്സ് ആയിട്ടല്ല, ഇങ്ങനെ ടേസ്റ്റ് ട്രയൽ ചെയ്യാൻ വേണ്ടിട്ട്.
1: പരീക്ഷണം
0: പരീക്ഷണം. യെസ്
1: അവരിലായിരുന്നു നടത്തിയത്.
0: യെസ് എനിക്ക് ഇങ്ങനെ സ്ട്രെസ്സും മൈൻഡും ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവുമ്പം ഞാൻ എന്നെ തന്നെ കാമാക്കാനും ബേക്ക് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ബേക്ക് ചെയ്ത സാധനങ്ങൾ വീട്ടിൽ അങ്ങനെ തീരൂല പെട്ടെന്ന്. നമ്മളങ്ങനെ മധുരം കഴിക്കുന്ന ആൾക്കാരല്ല നമ്മളെ വീട്ടിലെ ആൾക്കാർ, കുറച്ച് കഴിക്കൂ പക്ഷെ അധികം കഴിക്കൂല. അപ്പൊ ഇതൊക്കെ ഞാൻ സ്കൂളിൽ എടുത്തുകൊണ്ട് അപ്പൊ സ്കൂളിലുള്ള ക്ലാസ്മേറ്റ്സും ടീച്ചേഴ്സിനും ഒക്കെ കൊടുത്തിട്ട് അവരൊക്കെ നല്ല അഭിപ്രായം വരുമ്പോൾ അതിങ്ങനെ എന്റെ ലിസ്റ്റിലേക്ക് വരും ആ സാധനങ്ങൾ.
1: ഇത് ഞാൻ
0: ഇനിയും ഉണ്ടാക്കും, കുറച്ചും കൂടി ബെറ്റർ ആക്കാന്നുള്ള രീതിയിൽ കൊണ്ടുവരും.
1: ഈ ചെറുപ്പത്തിലെ കേക്കും ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോഴും തന്നെ ചെയ്യുമായിരുന്നു ക്ലീനിങ് ഒക്കെ?
0: ആ ക്ലീനിങ് ഒക്കെ ചെയ്യായിരുന്നു. ബിക്കോസ് ആ സമയത്ത് മദർ ഇങ്ങനെ പറയും, നീ തന്നെ ചെയ്യണം എല്ലാം, ദാറ്റ് ഈസ് നീ ഉണ്ടാക്കുവാണെങ്കിൽ നീ തന്നെ ക്ലീൻ ആക്കണം എന്നുള്ള പോളിസി ആയിരുന്നു പണ്ടേയും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.
1: ഉമ്മയും ഉപ്പയും സാറയിലെ ഓൺട്രപ്രണറിനെ, സംരംഭകയെ ഒരുപാട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്.
0: യെസ്, അവരുടെ സപ്പോർട്ട് ഭയങ്കരം ഉണ്ട്. നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്.
1: അതാണ് നമുക്ക് ആഗ്രഹം ഉണ്ടായാൽ പോരല്ലോ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ പേരൻസ്, നമ്മുടെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, കസിൻസ് എല്ലാരും ഇല്ലെങ്കിലേ നമ്മുടെ ആഗ്രഹം അവിടെ അവിടെ നശിച്ചു പോകുന്നുണ്ടോ അല്ലേ?
0: ഇങ്ങനെ പാരന്റ്സ് പറയും, ഉപ്പ മെയിൻ ആയിട്ട് പറയും, അങ്ങനെ വേണ്ട വേണ്ട അത് വേണ്ട ചെയ്യേണ്ട, ഈ പ്രാവശ്യം വേണ്ട, നെക്സ്റ്റ് ടൈം ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പോകുമ്പോ ഉപ്പ എന്നെ പുഷ് ചെയ്ത് ഇല്ല അത് ചെയ്യ് നല്ലതായിരിക്കും, എല്ലാം നല്ലത് ചെയ്, ആൾക്കാർക്ക് നല്ലത് കൊടുക്കുക എന്നുള്ള ഇത് പുഷ് ഉപ്പയും സിബ്ലിംഗ്സ് ഒക്കെയാണ് എനിക്ക് തരാം. ഉമ്മയും
1: ഫ്രണ്ട്സും റിലേറ്റീവ്സും അല്ലാതെ കസ്റ്റമേഴ്സ് ഇത് വാങ്ങി പോയിട്ട് അവരിലുണ്ടായ ഒരു അനുഭവം എങ്ങനെയായിരുന്നു സാറൊക്കെ?
0: അപ്പൊ എനിക്ക് കിട്ടിയത് ഫീഡ്ബാക്സ് ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഫ്യൂ മന്ത്സ് ആയിട്ടുള്ളൂ. അപ്പം ഇത് തുടങ്ങിയത് മുതൽ ഇപ്പം വരെ കിട്ടിയതെല്ലാം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ എല്ലാരും എല്ലാവരുടെയും അടിപൊളി ഫീഡ്ബാക്സ് ആയിരുന്നു. പിന്നെയും പിന്നെയും ട്രൈ ചെയ്യണം, വന്ന് കഴിക്കണം, ഇത് ട്രൈ ചെയ്യണം. ചോക്ലേറ്റ് കേക്ക് മോസ്റ്റ്ലി എനിക്ക് കിട്ടിയ ഓർഡേഴ്സ് മൊത്തം ചോക്ലേറ്റ് കേക്കും കൊറിയൻ ബൺസും ആണ്.
1: അതെന്താ പ്രത്യേകത കൊറിയൻ ബൺസ് എന്ന് പറയുമ്പോ?
0: കൊറിയൻ ബൺ
1: നമുക്ക് ബൺ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ കേട്ടോ,
0: കൊറിയൻ ബൺ എന്ന് പറയുമ്പോൾ ഉള്ളില് ക്രീം ചീസിന്റെ ഫില്ലിംഗ് ഉള്ളതാണ്.
1: കൊറിയൻ ബണ്ണും ക്രീം ബണ്ണും അതെവിടെയെങ്കിലും ബന്ധം ഉണ്ടോ? റിലേറ്റീവ്സ് ആണോ അവര്?
0: അല്ല, ക്രീം ബൺ എന്ന് പറയുന്നത് മധുരാണ്.
1: ആ ശരിയാ,
0: മധുരമുള്ള സാധനം.
1: അതെ അതെ,
0: കൊറിയൻ ബൺ എന്ന് പറയുമ്പോൾ കുറച്ച് സേവറി ആയിട്ടാണ് വരുന്നത്. അപ്പൊ എന്റെ കയ്യിൽ ക്രീം ചീസും ഗാർലിക്കും ഒക്കെ വരുന്ന ഫില്ലിംഗ് ആണ്.
1: ഗാർലിക്
0: ഒക്കെ വരുന്നുണ്ട്
1: കൊറിയനില്.
0: കൊറിയൻ ബണ്ണില്
1: പല രാജ്യത്തിലുള്ള ബണ്ണുകളെ കുറിച്ചും കേക്കുകളെ കുറിച്ചും ഒക്കെ പഠിച്ചിട്ടുണ്ട്.
0: ആ യെസ്, പഠിച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ ബ്രെഡ്സ് പഠിച്ചിട്ടുണ്ട്, ഫ്രഞ്ച് ബ്രെഡ് പഠിച്ചിട്ടുണ്ട്.
1: ഏതാ ഏറ്റവും എളുപ്പം ഉണ്ടാക്കുക?
0: എളുപ്പം ആയിട്ട് ഒന്നുമില്ല, ബ്രെഡ്സ് ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് പ്രൊസീജിയർ ആണ്.
1: എല്ലാ നാട്ടിലും ബ്രെഡ് ഉണ്ടാക്കുന്നത് ഒരേ മെത്തേഡ് തന്നെയാണോ?
0: അല്ല, ഓരോ ബ്രെഡിനും ഓരോ പ്രൊസീജിയറാണ്. നമ്മളിപ്പം ഒരു ഫസ്റ്റ് ഒരു പ്രീ ഫെർമെന്റ് ഉപയോഗിക്കും.
1: എന്നുവെച്ചാൽ
0: നമ്മള് ഒരു റെസിപ്പിയിൽ ഇപ്പൊ നമുക്ക് ഈസ്റ്റ് ഉണ്ടാവും.
1: ആ ശരി,
0: ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും കുറച്ച് ആ റെസിപ്പിയിലുള്ള ഇതിൽ നിന്നാണ് നമ്മൾ എടുക്കാൻ. ഇപ്പം ഒരു റെസിപ്പിയിൽ ഒരു 20 ഗ്രാം പഞ്ചസാരയും ഒരു 100 ഗ്രാം മൈദ ഉണ്ട് എന്ന് പറഞ്ഞാല് ആ 100 ഗ്രാം എന്നാണ് നമ്മൾ മൈദ എടുക്കാൻ, ഈ പ്രീ ഫെർമെന്റ് ആക്കാൻ വേണ്ടി
1: 50 ആദ്യം എടുത്ത് വെക്കും.
0: ആ കുറച്ചെടുക്കും. അപ്പൊ കുറച്ച് മൈദ എടുക്കും, കുറച്ച് പഞ്ചസാരയും, കുറച്ച് ഈസ്റ്റും വെള്ളവും ആ റെസിപ്പിന്ന് തന്നെ നമ്മൾ എടുക്കും. എന്നിട്ട് അത് മിക്സ് ആക്കും.
1: നമ്മൾ മിക്സ് ചെയ്യുന്നതിന് ഒരേ വശത്തേക്ക് കറക്കണം എന്ന് പറയുന്നുണ്ട്, അത് കറക്റ്റ് ആണോ? അതായത് ഒരു നമ്മൾ ഇടതുനിന്ന് വലത്തോട്ടേക്കാണ് മാവ് മിക്സ് ചെയ്യുന്നെങ്കിൽ ഫുൾ ടൈം അങ്ങനെ തന്നെ ചെയ്യണമെന്നുണ്ടോ? തിരിച്ച് മിക്സ് ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്.
0: അത് നമ്മളിങ്ങനെ മുട്ട അടിച്ച് പൊന്തിയ സാധനങ്ങൾ ഉണ്ടാവില്ലേ, ഫ്രോത്ത് ആയിട്ട് ഇങ്ങനെ മെറാങ്ങെല്ലാം പോലത്തെ ഒരു സാധനങ്ങൾ, മുട്ടന്റെ വെള്ളം നമ്മൾ പഞ്ചസാര ഇട്ട് അടിച്ച് പൊന്തിക്കും, നല്ലോണം ഫ്രോത്ത് ചെയ്ത് കൊണ്ടുവരും. വിപ്പ് ചെയ്ത് കൊണ്ടുവന്നാല് അത് ഇങ്ങനെ ഫുൾ എയർ ആയിരിക്കുമല്ലോ. നമ്മളത് ഇങ്ങനെ ഭയങ്കര വിഗറസ്ലി അതിന്റെ മിക്സ് ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ഒരു
1: ഉറപ്പോട്
0: അടിച്ചോണ്ടിരുന്ന നമ്മൾ അടിച്ചു പൊന്തിച്ച കാറ്റൊക്കെ അതിൽ പോകും.
1: ഓ,
0: നമ്മൾ ഭയങ്കര ജെന്റിൽ ആയിട്ട് ഒരേ ഡയറക്ഷനിൽ മിക്സ് ആക്കുന്നതാണ് നമ്മളെ പഠിപ്പിച്ചത്.
1: ജെന്റിൽ മിക്സ്.
0: യെസ്, ജെന്റിൽ മിക്സിങ്. അപ്പൊ നമ്മളോട് പറയും സ്നേഹത്തോടെ മിക്സ് ആക്കണം ഇങ്ങനത്തെ സാധനങ്ങൾ എന്ന് പറയാം.
1: തിന്നുന്ന ആൾക്ക് സ്നേഹത്തോടെ കൊടുക്കുക. അപ്പൊ ഈ ഉണ്ടാക്കൽ തൊട്ട് സ്നേഹത്തോടെ തുടങ്ങണം.
0: ആ യെസ്.
1: എന്നിട്ട് ബണ്ണിന്റെ കാര്യം പറയുന്നത് നമ്മള്.
0: അപ്പം ഇങ്ങനത്തെ ഇറ്റാലിയൻ ഫ്രഞ്ച് ബ്രെഡ്സ് ഒക്കെ ഫസ്റ്റ് നമ്മൾ ഈ പ്രീഫെ

0: ഫോമൻ്റ് ഉണ്ട്. അപ്പം അത് നമ്മൾ പ്രീ ഫോമൻ്റ് മിക്സാക്കി വെച്ചിട്ട് നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെക്കണം. അറ്റ് ഇന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പ്രീ ഫോമൻ്റ് ആക്കി വെക്കണം. എന്നിട്ട് അത് അതിൻ്റെ ഗ്രോത്ത് നമ്മൾ ഒബ്സേർവ് ചെയ്യണം. അത് ഇത്ര വളരണം. അത് ഈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇതല്ലേ, ഓർഗാനിസം, ബാക്ടീരിയ അല്ലേ. അപ്പം അത് ഇത്ര വരെ വളർന്നിട്ടില്ലെങ്കിൽ ആ പ്രീ ഫോമൻ്റിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നമ്മളത് അതിനെ ഒബ്സേർവ് ചെയ്തിട്ട് അത് ഇത്ര പൊന്തിക്കൊള്ളണം. അധികം പൊന്താനും പാടില്ല. അപ്പം നമ്മളെ ക്വാണ്ടിറ്റി മാറും, മെഷർമെൻറ്റ് മാറും. അപ്പം ഇത്ര ആ ഒരു ലൈന് ഉണ്ട്. നമ്മൾ ആ ലൈന് മാർക്ക് ചെയ്ത് വെച്ചാൽ അത്ര വരെ ആയിക്കാനും നമ്മൾ സാധനം ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പം അതിപ്പം നമ്മളിപ്പം വിചാരിച്ച് 7 മണിക്ക് തുടങ്ങുക, 7 മണി വരെയാണ് അതിൻ്റെ സമയം, ലൈക്ക് പ്രൂഫ് ചെയ്യാൻ്റെ സമയം വെച്ചാൽ ചിലപ്പോൾ ഇത് 7 മണിൻ്റെ മുന്നേ 6:30 സാധനം പ്രൂഫായി കഴിഞ്ഞ് പ്രീ ഫോമൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ 6:30 പ്രൊസീജിയർ തുടങ്ങിക്കോളാം. 7 മണി വരെ കത്തിക്കാൻ പാടില്ല.
1: ആവുന്നതാണ് ആ ടൈം.
0: ആ അപ്പം ആ പ്രീ ഫോമൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ആ റെസിപ്പീൻ്റെ ഇതിലേക്ക് ആഡ് ചെയ്യും. നമ്മൾ ഉള്ള വെള്ളം മൊത്തം ഈ പ്രീ ഫോമൻ്റിലുള്ളത്. അപ്പം ഇതൊരു ലിക്വിഡ് ബേസ് ആയിരിക്കും. അപ്പം ഈ പേസ്റ്റ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം കുഴച്ചിട്ട് പ്രൂഫ് ചെയ്യാൻ വെക്കും, പൊന്താൻ വെക്കും. ഈസ്റ്റ് പൊന്തണ്ടെ, ബ്രെഡൊക്കെ പൊന്താൻ വേണ്ടിയിട്ട് വെക്കും. പക്ഷെ ഇതിനൊക്കെ കൺട്രോൾഡ് ടെമ്പറേച്ചർ ആയിരിക്കണം, എയർ കണ്ടീഷൻഡ് റൂം വേണം. പിന്നെ അതിന്റെ ഒരു പ്രൂഫിംഗ് മെഷീൻ ഉണ്ട്, പ്രൂഫർ എന്ന് പറഞ്ഞിട്ട് ഒരു മെഷീൻ ഉണ്ട്.
1: സാധാരണക്കാരന് ഒരു ബ്രെഡ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം,
0: എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഇതിപ്പം ഒരു മെഷീൻ ഉണ്ടെങ്കിൽ കറക്റ്റ് ഒരു 2 മണിക്കൂർ ആകുമ്പോഴേക്ക് സാധനം എല്ലാം ഒരേപോലെ പൊന്തി വരും. അപ്പം നമ്മളെ നാട്ടിലിപ്പം രണ്ട് ബൗളിൽ ഇപ്പം ബണ്ണാക്കി വെച്ചാൽ ഒന്ന് പെട്ടെന്ന് പൊന്തും, ഒന്ന് മെല്ലണ പൊന്തുള്ളൂ, ഒന്ന് എന്താ പറയുക ഭയങ്കര സ്ലോ ആയിട്ട് പൊന്തുള്ളൂ, പ്രൂഫ് ആവുള്ളൂ. ഒന്ന് പെട്ടെന്ന് പൊന്തും, പിന്നെ ഓരോ ഇതിലാണ് പൊന്താൻ. നമ്മൾ പ്രൂഫിംഗ് മെഷീനിൽ വെച്ചാൽ എല്ലാം ഇപ്പം ഒരുമിച്ച് വെച്ചാൽ എല്ലാം 2 മണിക്കൂർ ആകുമ്പോഴേക്ക് ഒരുമിച്ച് പൊന്തും.
1: ഇതൊക്കെ വളരെ എക്സ്പെൻസീവായ കാര്യം കൂടിയാണ്,
0: ഭയങ്കര എക്സ്പെൻസീവ്.
1: എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്.
0: അതിങ്ങനത്തെ ബ്രെഡ്സ് മാത്രം. ഈ ക്രസോൺസ് അതാണ് എല്ലാവരും പറയുന്നത് ഭയങ്കര വലിയ പ്രൊസീജിയറും, അത് പെട്ടെന്നൊന്നും ശരിയായി കിട്ടില്ല.
1: കോളേജിലെ കാര്യങ്ങൾ ഒന്നുകൂടി ചോദിക്കുകയാണെങ്കിൽ, സാറയ്ക്ക് പ്രാക്ടിക്കലിൽ വന്ന റെസിപ്പി ഉണ്ടാക്കാനുള്ള സാധനം എന്തൊക്കെയായിരുന്നു?
0: എനിക്ക് ഒരു പ്രാവശ്യം ബൺസ് വന്നിട്ടുണ്ട്, ബണ്ണ്. അത് നമ്മൾ ബണ്ണിനെ നമ്മളൊരു ഡിഫറെൻറ് ഷേപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ട്.
1: എന്താ ചെയ്തപ്പോൾ അത്?
0: നമുക്കിങ്ങനെ ഉണ്ട് സിംഗിൾ നോട്ട്, ഡബിൾ നോട്ട്, ഇങ്ങനെ ഒരു നോട്ടിടലാണ്,
1: കെട്ടിടൽ
0: പോലത്തെ ഒരു ഷേപ്പ് വരും. അപ്പോൾ അത് പൊന്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പം അങ്ങനെ നോട്ടിന്റെ പേരിലാണ് ആ ബണ്ണിന്റെ ഇത് വരാൻ. അപ്പം ഇങ്ങനെ പറയും, ഈ ബണ്ണ് ഈ നോട്ടിലിടണം, സിംഗിൾ നോട്ട് അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പിലാക്കണം, അങ്ങനത്തെ ഒരു ഇതാണ് വരാൻ
1: പരീക്ഷയ്ക്ക്.
0: അപ്പം അങ്ങനെ ഒരു ബണ്ണ് വന്നു. പിന്നെ എനിക്ക് കപ്പ് കേക്ക് വന്നു. പിന്നെ ഒരു ഡോണട്ട് വന്നു.
1: ഡോണട്ട് എങ്ങനെയാ ഉണ്ടാക്കുന്നത്? എളുപ്പമാണോ അത് ഉണ്ടാക്കാൻ?
0: ഡോണട്ട് എളുപ്പമാണ്, പക്ഷെ അത് ഫ്രൈ ചെയ്യുന്ന ഓയിലിന്റെ ടെമ്പറേച്ചറിന് മേലെ ഇരിക്കും
1: അതിന്റെ ടേസ്റ്റ്.
0: അല്ല, പൊന്തല്.
1: ഓ,
0: ഡോണട്ട് പൊന്തിക്കഴിഞ്ഞാൽ അതിന്റെ സൈഡിലൊരു റിങ് വരും, വൈറ്റ് കളർ റിങ്
1: വരും.
0: ആ റിങ് വന്നാലാണ് ഇതൊരു നല്ല
1: പെർഫെക്റ്റ്
0: ഡോണട്ട്
1: ആവാൻ. ശരി. നേരത്തെ പറഞ്ഞു 2 സ്ഥലത്ത് എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത്, കണ്ണൂരും കോഴിക്കോടും. കോഴിക്കോട് ആളുകൾ എങ്ങനെയാണ് ഇതിനെ റിസീവ് ചെയ്യുന്നത്? സ്വതവേ കോഴിക്കോട് ഹലുവ, ചിപ്സ് ഒക്കെ വളരെ പ്രശസ്തമായ സംഭവമാണല്ലോ, മധുരപ്രിയരുമാണ് കേട്ടിടത്തോളം. ഐസരതി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അവിടെ?
0: കോഴിക്കോടും നല്ല റെസ്പോൺസ് ആയിരുന്നു. അവിടെ എല്ലാരും എന്താ പറയാ, ഞാൻ പറഞ്ഞ പോലെ ഇപ്പം കണ്ണൂർ എക്സ്പ്ലോർ ചെയ്യാൻ സ്റ്റാർട്ട് ആയതുപോലെ കാലിക്കറ്റ്
1: കുറച്ച്
0: മുന്നേ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് ഇങ്ങനെ വന്ന് ട്രൈ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിരുന്നു, ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഇത് ട്രൈ ചെയ്യാം, ഇത് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വന്ന് കഴിക്കാറുണ്ട്. പക്ഷെ എല്ലാവരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇത് എവിടെയാണ്, കാലിക്കറ്റ് ആണോ? അപ്പം ഞാൻ പറഞ്ഞു, അല്ല, കണ്ണൂരാ. ഓ, കണ്ണൂരാണ് അല്ലേ,
1: നല്ല
0: ദൂരത്ത് വരണ്ടേ.
1: അപ്പൊ സാറയ്ക്ക് അവിടെ തുടങ്ങാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ആദ്യം എത്രയും പെട്ടെന്ന് കണ്ണൂര് ഒരു സ്ഥാപനമായിട്ട് തന്നെ, ഇപ്പൊ ഓൺലൈനിലാണ് നടത്തുന്നത്, ചെറിയ വയസ്സിൽ തന്നെ തുടങ്ങിയിരിക്കുകയാണ്
0: അല്ലേ? യെസ്.
1: കേക്ക് ബേക്ക് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരു ഹോബി ഉണ്ടോ? ഇതിപ്പോ അതൊരു ഹോബിയല്ല,
0: അല്ല, ഇപ്പൊ ഞാൻ പ്രൊഫഷൻ ആക്കി മാറ്റി.
1: അപ്പൊ ഇനി ഇതൊരു ഹോബിയല്ല, ഹോബീസ് എന്തൊക്കെയാണ്?
0: ഹോബീസ് സ്പോർട്സിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ്, ബാഡ്മിന്റൺ, സ്കേറ്റിംഗ്, അത്ലറ്റിക്സ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ്. അപ്പം എന്റെ ഫാദർ ചെറുപ്പം മുതലേ, ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ എന്നെ ഇങ്ങനെ ഓരോ കോച്ചിങ്ങിന് അയച്ചിട്ടുണ്ടായിരുന്നു, ടെന്നീസ്, ബാഡ്മിന്റൺ, സ്വിമ്മിങ്, സ്കേറ്റിംഗ്, എല്ലാത്തിലും എന്റെ ഫാദർ ഇങ്ങനെ പറയും, പോ, എല്ലാം എക്സ്പ്ലോർ ചെയ്യ്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാഡ്മിന്റണും സ്കേറ്റിംഗും ആണ്.
1: അതിപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ?
0: ആ യെസ്, ഇപ്പോഴും ഞാനിപ്പോ സ്കൂളിൽ സഹോദയ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസിനൊക്കെ പോകാറുണ്ട്.
1: എവിടെയായിരുന്നു സ്കൂളിംഗ്?
0: സ്കൂളിൽ ഞാൻ ഏഴ്സ്ലൈൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച പയ്യാമ്പലം,
1: 1-ാം ക്ലാസ്.
0: എൽ കെ ജി മുതൽ 12th വരെ ഞാൻ അവിടെ
1: ഒരേ സ്കൂളിൽ.
0: ഒരേ സ്കൂൾ.
1: അപ്പൊ ടീച്ചേഴ്സിന് സാറ എന്ന് പറയുന്നത് ഒരു ഫെമിലിയർ ഫേസ് ആണ്.
0: ആണ്.
1: സഹോദരി.

0: ഗോവയിലേക്ക് പോയ സമയത്ത് ഈ സ്കേറ്റിംഗിനൊക്കെ പോയ സമയത്ത് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടോ?
1: ആ കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് സെക്കൻഡിൽ വരാറുണ്ട്.
0: സ്കേറ്റിംഗ് ഇപ്പോഴും ട്രൈ ചെയ്യോ?
1: ആ ചെയ്യും, ചെയ്യാറുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. അപ്പം അതങ്ങനെ വിടാൻ പറ്റണില്ല. ഐ മീൻ ഇപ്പം എനിക്ക് നിങ്ങൾ സ്കേറ്റ് തന്നാലും ഞാനത് ചെയ്യും.
0: മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബേക്ക് ചെയ്തത്, എന്നാലും അതിനൊരു താല്പര്യം വരണ്ടേ? ഒരു എന്തോ ഒരു സ്പാർക്ക് ഉണ്ടാവുമല്ലോ, എങ്ങനെയായിരിക്കും ആ സ്പാർക്ക് വന്നത്?
1: സ്പാർക്ക് വന്നത് എന്നോട് എൻ്റെ മദറും ഗ്രാൻഡ് മദറൊക്കെ പറയും, നീ പണ്ടേ, ദാറ്റ് ഇസ് വെരി സ്മോൾ ആയി, ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ നീ പണ്ടേ കിച്ചണിലാണ് ഉണ്ടാവാറ് ഹെൽപ്പാക്കാൻ വേണ്ടിട്ട്. ഞാൻ മിക്സാക്കും, ഞാൻ മിക്സാക്കും എന്ന് പറഞ്ഞിട്ട് വരും കുഞ്ഞി സാറാന്ന് പറയാറുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമല്ലോ, കപ്പ് കേക്ക് ഇങ്ങനെ
0: അപ്പോഴേ കേക്ക്
1: ഇങ്ങനെ കേക്ക് ഇതിങ്ങനെ പൊന്തി വരുന്ന അതിന്റെ മേലെ ക്രീമൊക്കെ നമ്മളത് ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ജസ്റ്റ് അങ്ങനെ ഒന്ന് ട്രൈ ആക്കാൻ വേണ്ടിട്ട് തേർഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. അപ്പൊ അത് അടിപൊളിയായി വന്നു.
0: ഉമ്മ ചെയ്യില്ല എന്ന് പറഞ്ഞു, ഉമ്മക്ക് ബേക്കിങ്ങിനോടൊന്നും
1: താല്പര്യമില്ല, അങ്ങനെ ഉണ്ടാക്കും.
0: അല്ലാതെ വേറെ ആരെങ്കിലും ഫാമിലിയിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
1: നമ്മള് എന്റെ മദറിന്റെ സൈഡ് തലശ്ശേരിയാണ്, അപ്പൊ എല്ലാവരും കുക്കിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ്, നല്ല യമ്മി ഫുഡ് ഉണ്ടാക്കും. അപ്പൊ അത് കാരണം ആയിരിക്കാം ചെയ്യാൻ ആയിരിക്കാം.
0: പിന്നെ കുക്കിംഗ് എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കുക്കിംഗ് ഉണ്ടല്ലോ, അടുക്കളയിലെ നമ്മുടെ ചോറ് ബിരിയാണി സാമ്പാർ ഒക്കെ, ഈ അതിലൊക്കെ താല്പര്യമുണ്ടോ?
1: ആ ഉണ്ട്, അതൊക്കെ ഭയങ്കര താല്പര്യമാണ്. യെസ്, അതൊക്കെ ഞാൻ ഹെൽപ്പാക്കാൻ പോവാറുണ്ട്, അതിലും ഞാൻ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. എനിക്കിഷ്ടമാണ് അങ്ങനത്തെ നാടൻ സാധനങ്ങൾ പഠിക്കാൻ ഇഷ്ടമാണ്.
0: അത് പഠിക്കാൻ ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടോ?
1: അത് പഠിക്കാനില്ല, ഈ ബേക്കിംഗില് കുറച്ചും കൂടി മോർ അഡ്വാൻസ്ഡ് ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ട്
0: ചെയ്തത് ഒരു ഡിപ്ലോമ കോഴ്സ് ആണല്ലോ. അപ്പൊ എവിടെയാണ് ഡിഗ്രി ഇനി നോക്കുന്നത്?
1: ഡിഗ്രി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, റിസർച്ച് ചെയ്തോണ്ടിരിക്കുക.
0: എവിടെ? ഇന്റർനാഷണൽ തന്നെയാണോ നോക്കുന്നത്?
1: ഇന്റർനാഷണലും നോക്കുന്നുണ്ട്, ഇന്ത്യയിലും ലൈക്ക് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നോക്കുന്നുണ്ട്. മെയിൻലി ഫോക്കസ്ഡ് ഇന്റർനാഷണൽ ആണ്.
0: പുറത്തേക്ക് പോകാൻ ഇന്ത്യയിൽ ഇനി വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലേ നമുക്ക് ഇന്റർനാഷണലി അക്ലൈംഡ് ആയിട്ടുള്ള ഈ ബേക്കിങ്ങും അതിന്റെ എക്സ്റ്റെൻഡഡ് കോഴ്സും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ടോ ഇന്ത്യയില്?
1: ഡൽഹി ഹൈദരാബാദ് അങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ആ സൈഡിലോട്ടേക്ക് പോകണ്ടെന്ന് പറഞ്ഞു ബാംഗ്ലൂർ എത്തിയതാണ്.
0: ഇനി പുറത്തേക്ക് പോയിട്ട് പഠിക്കാൻ എന്തൊക്കെയാണ് അപ്പൊ ഇനി ഇതിന്റെ എക്സ്റ്റെൻഡഡ് കോഴ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്?
1: എക്സ്റ്റെൻഡഡ് കോഴ്സസ് എന്ന് പറയുമ്പം ഇത് തന്നെ സെയിം, ഇപ്പം ബേസൊക്കെ കിട്ടി, ബേസ് കിട്ടി നമുക്ക് ലവ് ഓൺ ദ ബേസ് തന്നവര്, അതിൽ നമ്മൾ മോർ ലൈക്ക് ഇങ്ങനെ ഫ്ലേവേഴ്സ് ട്രൈ ആക്കാൻ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ഫ്രഞ്ച് ഇറ്റാലിയൻ ക്വിസീൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്
0: അതിലാണ്
1: യെസ് ഇനി നോക്കേണ്ട താല്പര്യം.
0: അപ്പോ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സ്ഥാപനമായിട്ട് ബട്ടർ ആൻഡ് ബ്ലൂം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. കണ്ണൂര് മാത്രമല്ല ഒരു വലിയൊരു ചെയിനായിട്ട് അത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു.
1: താങ്ക് യു.
2: 19 വയസ്സിൽ ഒരു സംരംഭം, അതും ഏറ്റവും താല്പര്യമുള്ള കാര്യം ചെയ്യാനുള്ള ഇടം കൂടിയാകുന്ന സംരംഭം. സാറാ മായന, അതാണ് ബട്ടർ ആൻഡ് ബ്ലൂ. ഒരു കുഞ്ഞുറുമ്പ് വഴികൾ താണ്ടി സ്വപ്നമായ കൽക്കണ്ട താഴ്വരയിൽ എത്തിയതുപോലെ ഇതാ സാറാ മായൻ എത്തിയത് ബട്ടർ ആൻഡ് ബ്ലൂ എന്ന തന്റെ സ്വന്തം സംരംഭത്തിൽ. മധുരമേറും ആശംസകൾ നേർന്ന് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര ആര്യു, ആതിര രാജൻ, ഉഷ വിനീത്.

കാഹളം എന്ന പടത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. കെ ജി മേനോന്റെ വരികൾ, കെ ടി ഉമ്മറിന്റെ സംഗീതം. അടുത്ത ഗാനം കാലാൽപ്പട എന്ന പടത്തിൽ യേശുദാസ് പാടിയത്.

ഒരു ഗാനം കൂടി, ചിത്രം കാക്കപ്പൊന്ന്, ഗായകൻ പി കെ സുനിൽകുമാർ. ഹരികുമാർ ഹരേറാമിന്റെ സംഗീതം. പ്രഭാകരൻ നറുകറയുടെ വരികൾ.

0: വളപ്പൊട്ടുകൾ ഏറെയൊന്നും ശ്രദ്ധിക്കാതെ പോയ മലയാള സിനിമാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ, അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. മാറിക്കൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയ്ക്കനുസൃതമായി രാജ്യത്തെ യുവാക്കളുടെ വിദ്യാഭ്യാസവും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ വെർച്വലായി വിതരണം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

0: മായുള്ള വ്യാപാര കരാറുകൾ രാജ്യത്തെ സംരംഭകർക്ക് പുതിയ വിപണികൾക്ക് വഴിയൊരുക്കിയതായും യുവാക്കൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്ഗാർ മേള സംഘടിപ്പിച്ചത്. കേന്ദ്ര നികുതി എക്സൈസ് കസ്റ്റംസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്ഗാർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്ഗാർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന ഒക്ടോബർ 1 മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. സബ്സിഡി നിരക്കിൽ സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിന് ഉപഭോക്താക്കൾ ബയോമെട്രിക് ആധാർ ഒതന്റിക്കേഷൻ പൂർത്തിയാക്കണമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സബ്സിഡി അർഹരായ കുടുംബങ്ങളിലേക്ക് മാത്രം എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാനും വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കാനും ഇതുവഴി സാധിക്കും. ആധാർ പരിശോധന പൂർത്തിയാക്കുന്നവർ വീണ്ടും ചെയ്യേണ്ടതില്ല. ശബരിമല തീർത്ഥാടന കാലത്തെ റോഡ് ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനായി 13.88 കോടി രൂപയുടെ പ്രത്യേക പദ്ധതികൾക്ക് കേരള റോഡ് സുരക്ഷാ അതോറിറ്റി അംഗീകാരം നൽകിയതായി ഗതാഗത മന്ത്രി CP ജോൺ അറിയിച്ചു. തീർത്ഥാടകർക്കും പൊതുജനങ്ങൾക്കും സുഗമവും അപകടരഹിതവുമായ യാത്ര ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതികളുടെ ലക്ഷ്യം. പൊതുമരാമത്ത് വകുപ്പ് മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത്. അന്താരാഷ്ട്ര തീരശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കേരളത്തിലും മാഹിയിലും വിപുലമായ തീരശുചീകരണ പ്രവർത്തനം നടത്തി. കോവളം, ഫോർട്ട് കൊച്ചി, പുതുവൈപ്പ്, കുഴുപ്പിള്ളി, കോഴിക്കോട് ബീച്ചുകൾ ഉൾപ്പെടെയുള്ള തീരങ്ങളിലായിരുന്നു ശുചീകരണം. വിവിധ കേന്ദ്രങ്ങളിലായി 3000 കിലോ പ്ലാസ്റ്റിക് മാലിന്യവും കടൽ മാലിന്യവും ശേഖരിച്ചു. ശേഖരിച്ച മാലിന്യം സുരക്ഷിതമായി സംസ്കരിക്കുന്നതിനായി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുങ്ങുന്ന റോഡ് നിർമ്മാണ പദ്ധതിയിലെ ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് മന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. ടെൻഡർ നൽകിയതിലുൾപ്പെടെ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് നോർത്ത് MLA കെ ജയന്ത് നൽകിയ പരാതിയിലാണ് പ്രാഥമിക അന്വേഷണം. കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേനയാണ് നഗരപാത വികസന പദ്ധതിയായാണ് മാനാഞ്ചിറ വെള്ളിമാടുങ്ങുന്ന റോഡ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്തിന്റെ വ്യവസായ വിനോദസഞ്ചാര വികസനത്തിനായി ഭൂവിനിയോഗ നിയന്ത്രണങ്ങളിലും ഭൂപരിമിതികളിലും ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്താൻ സർക്കാർ തീരുമാനിച്ചതായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്ന ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ 1350ലധികം പട്ടയങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് സ്മാർട്ട് PDS പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തുടർച്ചയായി 6 മാസമായി റേഷൻ വിഹിതം കൈപ്പറ്റാത്ത കാർഡുകൾ ഡീആക്ടിവേറ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള സൈലന്റ് റേഷൻ കാർഡുകൾ എല്ലാ മാസവും 21-ന് കണ്ടെത്തി തൊട്ടടുത്ത മാസം 1-ാം തീയതി മുതൽ റേഷൻ ലഭിക്കാത്ത വിധം റദ്ദാക്കുമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. ഡീആക്ടിവേറ്റ് ചെയ്ത കാർഡുകളിലെ എല്ലാ ഗുണഭോക്താക്കളും 3 മാസത്തിനകം EKYC പൂർത്തിയാക്കിയാൽ മാത്രമേ കാർഡ് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുകയുള്ളൂ. തിരുവനന്തപുരം കുടപ്പനംകുന്ന് തപോവനം സിദ്ധാശ്രമത്തിന്റെ സ്ഥാപകൻ ബോധിസത്വൻ മാധവാചാര്യന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. ഉച്ചയ്ക്ക് ആശ്രമത്തിലാണ് ചടങ്ങ്. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ തുടക്കമായി. 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ മനു ഭാക്കറും കബഡി താരം പവൻ സെഹ്റാവത്തും ചേർന്നാണ് 501-അംഗ ഇന്ത്യൻ സംഘത്തെ നയിച്ചത്. അതേസമയം ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. 30-ാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നവംബർ 18 മുതൽ 21 വരെ പാലക്കാട് മണ്ണാർക്കാട് നടക്കും. ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: കണ്ണൂർ യൂണിവേഴ്സിറ്റി മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിൽ ദിവസവേതനടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. പ്രായം 18-40. അഭിമുഖം ഈ മാസം 22 ഉച്ചയ്ക്ക് 2 മണിക്ക് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസ്.

അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0497278462 നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ മുത്തത്തി, മൈതാനപ്പള്ളി, കൊളശ്ശേരി, പാനൂർ യു പി എച്ച് എസുകളിലെ 5 സ്പോട്ട് സ്റ്റാഫ് ഒഴിവുകളിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത SSLC, പ്രായം 40 വയസ്സിന് താഴെ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 28 രാവിലെ 10:30 മുൻപ് പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം കണ്ണൂർ NHM ഓഫീസിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497279920. അടൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ കന്നഡ വിഭാഗം ഫിസിക്കൽ സയൻസ് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 22 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. കേട്ടിട്ട് നിർബന്ധമാണ്. ഫോൺ നമ്പർ 8547185292. കണ്ണൂർ സർവകലാശാലയുടെ പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന ആനന്ദ തീർത്ഥ ക്യാമ്പസിലെ ജോഗ്രഫി പഠനവകുപ്പിൽ മണിക്കൂർ വേതന അടിസ്ഥാനത്തിൽ അധ്യാപക നിയമനത്തിനായി വിരമിച്ച അധ്യാപകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഈ മാസം 22 രാവിലെ 11 പഠനവകുപ്പിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9447085046. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 25-26 തീയതികളിൽ രാവിലെ 10:15 മുതൽ വൈകിട്ട് 5 വരെ വ്യവസായികാടിസ്ഥാനത്തിലുള്ള പശു വളർത്തൽ വിഷയത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 24 വൈകിട്ട് 4 മുമ്പ് പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0497273473. കാരടുക ഗ്രാമപഞ്ചായത്തിന് കീഴിൽ മുള്ളേരിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് സർജൻ, സ്റ്റാഫ് നഴ്സ് ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 24 രാവിലെ 11 FHC നടക്കും. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499426049. അംശദായ കുടിശ്ശിക കാരണം ക്ഷേമനിധി അംഗത്വം റദ്ദായിപ്പോയ കണ്ണൂർ ജില്ലയിലെ ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും പിഴ സഹിതം കുടിശ്ശിക അടച്ച അംഗത്വം പുനഃസ്ഥാപിക്കാൻ ഈ മാസം 30 വരെ അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497271081. കണ്ണൂർ ആയുർവേദ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 23 രാവിലെ 11 പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. യോഗ്യത +2, DMLT, പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 18-40. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: അങ്ങനെയുണ്ട്. ദിലീപ് ഗവിറ്റ് എന്ന് പറയുന്ന സഹതാരം ആണ് ഇന്ത്യക്ക് വേണ്ടി T47 100 മീറ്ററിൽ സ്വർണം നേടിയത്. എങ്ങനെയാണ് ഗവിറ്റുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട്? മുമ്പ് പരിചയം ഉണ്ടായിരുന്നോ അതോ?
1: പരിചയമില്ല.

0: പക്ഷേ അവൻ ഫോർവേഡാ ചെയ്യുന്നത്, ഹൺഡ്രഡ് ചെയ്യുന്നു.
1: അവനെ പറ്റി കൂടുതൽ അറിയില്ല.
0: അറിയില്ല. ഒരു അന്ന് ആ മത്സരത്തിന് തൊട്ട് മുമ്പാണ് കാണുന്നതല്ലേ?
1: അല്ലല്ല,
0: അല്ല,
1: മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷേ
0: ആ
1: പരിചയത്തില്ല.
0: ഇല്ല, അപ്പം ഒരു വലിയ പരിചയങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും ഇന്ത്യക്ക് വേണ്ടി പോഡിയത്തിൽ നിൽക്കുമ്പോൾ രണ്ട് ഇന്ത്യക്കാർ നിൽക്കുന്നു എന്നുള്ള ഒരു വലിയ അഭിമാനകരമായ നേട്ടമല്ലായിരുന്നോ? അതുപോലെ തന്നെ ഈ പാരാ അത്ലറ്റിക്സ് ഒരുപാട് മെഡലുകൾ നേടിയില്ലേ? അത് എങ്ങനെയുണ്ട്, എങ്ങനെ കാണുന്നു?
1: തീർച്ചയായും ആദ്യമായിട്ടാണ് പാരാ അത്ലറ്റിക്സ് ഇത്ര മെഡൽ വരുന്നത് കോമൺവെൽത്ത്.
0: ഇന്ത്യക്ക് നാലാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത് തന്നെ പാരാ അത്ലറ്റിക്സിലെ മികച്ച പ്രകടനത്തോടു കൂടിയാണ്.
1: അതെ അതെ,
0: പാരാ അത്ലറ്റിക്സ് അതുപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ്
1: ജോഡോ.
0: ഒക്കെ നമുക്ക് മെഡൽ കിട്ടിയില്ലേ? അപ്പൊ അതെങ്ങനെ കാണുന്നു അത്?
1: ഇപ്പം 2022-ൽ ഒരു മെഡൽ പോലും വന്നിട്ടില്ല കോമൺവെൽത്ത് പാര.
0: പാര
1: ഇതുവരെ നടന്നതിലൊന്നും ഒരു മെഡലോട്ടോ വന്നിട്ടുണ്ടോ? ഇപ്പൊ ഈ ഒരു കോമ്പറ്റീഷനിൽ വന്നത് 6-7 മെഡലോ വന്ന ഒരുപാട് സന്തോഷം എല്ലാവർക്കും. കാരണം ഈ ഒരു ലോകം മൊത്തം അറിയുന്ന ഒരു കോമ്പറ്റീഷനിൽ ഇങ്ങനെ മെഡൽ അടിച്ചു, ഒരുപാട് സന്തോഷം എല്ലാവരും.
0: ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് LNCB യിലേക്ക് എത്തിയപ്പോൾ തന്നെ നമ്മൾ ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള, പത്രത്തിലൊക്കെ ഫോട്ടോ വന്ന് മാത്രം കണ്ടിട്ടുള്ള അത്ലറ്റ്സ് എല്ലാം നമുക്ക് ചുറ്റും ഇങ്ങനെ അവർ വർക്കൗട്ട് ചെയ്യുന്നതും എല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞു, അതൊരു അത്ഭുതം പോലെ തന്നെയായിരുന്നു. ഇപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിന് മത്സരിക്കാൻ പോകുമ്പോൾ അവിടെ നീരജ് ചോപ്ര എന്ന് പറയുന്ന ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിത്തന്ന, രണ്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ കളിക്കാരനുൾപ്പെടെയുള്ള വലിയ വലിയ അത്ലറ്റുകളുണ്ട്, അവരുമായിട്ട് പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞു. അതെങ്ങനെയുണ്ടായിരുന്നു
1: അവരുടെ
0: എക്സ്പീരിയൻസ്?
1: കണ്ടപ്പം ഒരാളെ കണ്ടിട്ട് പറയാൻ പറ്റില്ലല്ലോ, നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു. അപ്പം നല്ല ആളാ.
0: ഇപ്പൊ അതിനുശേഷം കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞ് ഇവിടെ തിരിച്ചെത്തി. തിരിച്ചെത്തിയപ്പോ പ്രധാനമന്ത്രിയുടെ സ്വീകരണം ഉണ്ടായിരുന്നല്ലേ, അതെങ്ങനെ ഉണ്ടായിരുന്നു?
1: നല്ലൊരു മൂവ്മെന്റ് ആണ്, ഒരു പ്രധാനമന്ത്രിന്റെ, പിന്നെ അതുപോലെ സ്പോർട്സ് മന്ത്രി ഉണ്ടായിരുന്നു,
0: സ്പോർട്സ് സഹമന്ത്രി ഉണ്ടായിരുന്നു, PT ഉഷ ഉണ്ടായിരുന്നു.
1: PT ഉഷ ഉണ്ടായിരുന്നു.
0: PT ഉഷ മാഡത്തിനോടൊക്കെ സംസാരിച്ചോ?
1: ഞാൻ സംസാരിച്ച, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്,
0: അപ്പൊ എന്തോ പറഞ്ഞു
1: സംസാരിച്ചു. അപ്പം
0: വീടും വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചോ?
1: ഇന്നെ അറിയാന്ന് പറഞ്ഞു. അങ്ങനെ പ്രധാനമന്ത്രി കണ്ടു, സംസാരിച്ചു,
0: അതെന്തു പറഞ്ഞു,
1: എവിടെയാണ്, കേരളത്തിലാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് നിന്നെ അറിയാമെന്ന് പറഞ്ഞിട്ട് നടപ്പത്തൊന്നും ഇങ്ങനെ
0: തുള്ളിത്തട്ടി
1: തുള്ളിത്തട്ടി, ഒരുപാട് സന്തോഷം.
0: അത് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഒരു വലിയൊരു, കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, എനിക്ക് നിന്നെ അറിയാന്ന് പറയുന്നത്.
1: ഒരുപാടധികം ആൾക്കാർ കാണാനും, ഭയങ്കര ഗ്ലോ ആണ് പുള്ളിയുടെ ഫേസ് ആയാലും,
0: വലിയൊരു
1: ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരാളല്ലോ, എല്ലാം നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്.
0: അപ്പൊ പ്രധാനമന്ത്രി, ഈ സ്പോർട്സിൽ നിങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്യം വെക്കേണ്ടത്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നു ആ ചടങ്ങിൽ?
1: അവർ ഹിന്ദിയിലാ പറഞ്ഞു, എനിക്ക് ഹിന്ദി അത്ര അറിയില്ല. അവരെല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യും. ഈ 2036 ഒളിമ്പിക്സ് വരുന്നുണ്ടല്ലോ, അപ്പൊ അത് വരെയുള്ള കുറച്ചുകൂടെ ഡെവലപ്പ് ആക്കാൻ പോവാന്ന് പറഞ്ഞു.
0: നമ്മുടെ പരിശീലനം, കായിക
1: പരിശീലനം കാര്യങ്ങളും,
0: പുതിയ ട്രാക്കുകൾ,
1: സപ്പോർട്ട് ആയാലും എല്ലാവർക്കും ഭയങ്കര
0: സ്പോർട്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം, സത്യത്തിൽ അതല്ലേ അനുഭവപ്പെട്ടു? ശരിക്കും ഒരു സ്പോർട്സ് താരമാകണം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നത് കുട്ടിക്കാലത്ത് തന്നെയാണോ?
1: കുട്ടിക്കാലത്ത്
0: ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോർട്സ് താരം ആരായിരുന്നു?
1: ഉസൈൻ ബോൾട്ട് ആണ്. ഉസൈൻ ബോൾട്ട് പുള്ളിയുടെ ഞാൻ ഇങ്ങനെ കണ്ടോണ്ടേയിരിക്കും പുള്ളിയുടെ, പിന്നെ അതല്ല ജസ്റ്റിൻ ഗാറ്റ്ലിൻ,
0: ഗാറ്റ്ലിൻ
1: അവരെ ഓട്ടം കണ്ടോണ്ടിരിക്കും. ഭയങ്കര ഇതുപോലെ ഓടണം, ഇതുപോലത്തെ ടെക്നിക്കിൽ ഓടണം, അതൊക്കെ ആയിരുന്നു മൈൻഡിൽ.
0: ഈ ഉസൈൻ ബോൾട്ട് എന്നൊക്കെ പറയുമ്പോൾ വളരെ പൊക്കവും വളരെ എന്താണ് രണ്ട് കൈയും നീളമുള്ള കാലുകളും ഒക്കെ ഉള്ള, നമുക്കിപ്പോ ഒരു കൈ പകുതി വരെ ഉള്ളു, അപ്പൊ നമുക്കത് മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു വേദനയായിട്ട് തോന്നിയിട്ടുണ്ടോ, നമുക്ക് ഇത്രയും ഇങ്ങനെ ഒരു പരിമിതി ഉണ്ടല്ലോ എന്നുള്ളത്?
1: ഇപ്പൊ എന്നെ കൊണ്ട് ഇത്ര ഓടാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ഇനി ഓടാൻ പറ്റുന്നുള്ള പ്രതീക്ഷ ഉണ്ട്.
0: പരിമിതികളെ നമ്മള് ശക്തിയാക്കി മാറ്റുകയാണ്. തീർച്ചയായും ഏറ്റവും വലിയ മാനസികമായിട്ടുള്ള ഏറ്റവും വലിയൊരു പവർ അതാണ്, അതായത് നമുക്ക് പരിമിതികളുണ്ട് എന്ന് കരുതി പിറകോട്ട് മാറുന്നതാണ് പലരും സംഭവിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒക്കെ ഇപ്പൊ പലർക്കും അപകടത്തിലോ ഒക്കെ ഒരുപാട് ശാരീരിക വൈകല്യങ്ങളോ ആ പരിമിതികളോ ഒക്കെ വരുന്നേക്കാം, അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്?
1: ഒരിക്കലും ഞാൻ ഒരു സ്റ്റെപ്പിൽ നിന്ന് വന്ന ഒരാളല്ല, കാരണം എന്റെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഞാൻ 7 കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ട് ഈ സ്പോർട്സ്. അപ്പം എനിക്ക് വരുന്നത് ഒരു ഇന്റർനാഷണൽ മെഡൽ വരുന്നത് 7 കൊല്ലം കഴിഞ്ഞിട്ടാ, 6.5 കൊല്ലം കഴിഞ്ഞിട്ടാ. അപ്പം ഒരിക്കലും ഒന്നിലിറങ്ങി തോറ്റെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പിന്നോട്ട് പോകരുത്,
0: തളരരുത്
1: തളരരുത്. കാരണം നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക, കാരണം പഠിപ്പായാലും ഇപ്പൊ ഇന്ന് മാർക്കില്ലെങ്കിൽ നാളെ മാർക്ക് മേടിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക. അതാണ്, ഇപ്പൊ ഇന്ന് തോറ്റാലും നാളെ ജയിക്കാൻ വേണ്ടി ശ്രമിക്കുക.
0: ഒരു പരാജയം ഒന്നിന്റെയും അവസാന
1: വാക്കല്ല, അതെ അതെ,
0: അതാണ് ബാസിലിന് പറയാനുള്ളത്. ബാസിലിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെയൊക്കെ വിദഗ്ധമായിട്ട് മുന്നിട്ടിറങ്ങുകയാണ്, വിദഗ്ധമായിട്ട് അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ബാസിലിന്റെ ഇനിയുള്ള ലക്ഷ്യം എന്താണ്?
1: ഇനിയുള്ള ലക്ഷ്യം, ഇപ്പൊ 21 വയസ്സേ ഉള്ളൂ, ഇനി ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പം ഇനിയും ഇതിനെക്കാട്ടി നന്നായി ചെയ്യണം, നല്ലൊരു ടൈമിംഗിൽ ഓടണം, ലോകം മൊത്തം അറിയുന്ന ഒരു അത്ലീറ്റ് ആവണം. കുറച്ചായെങ്കിലും ഇനിയും എനിക്ക് ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്യും.
0: ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ.
1: അതെ അതെ
0: അതെ, തീർച്ചയായും പാരാ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ 100 മീറ്ററിൽ നേടുന്ന ഒരു മുഹമ്മദ് ബാസിലിനെ ഞങ്ങൾക്ക് കാണാനുള്ള ആഗ്രഹമുണ്ട്. അത് ഉണ്ടാകും 2028-ൽ.
1: ാണ് അപ്പം അതിനുവേണ്ടിയുള്ള ഒരു ഇതാണ്. അടുത്ത കൊല്ലം ഞാൻ തുടങ്ങും അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ.
0: പ്രിപ്പറേഷൻ
1: എന്തായാലും നല്ല രീതിക്കുള്ള പ്രിപ്പറേഷൻ തന്നെ ആയിരിക്കും.
0: ഈ പാരാ അത്ലറ്റിക്സിൽ

0: നിങ്ങളുടെ T-47 100 മീറ്ററിലെ ഒരു പ്രധാനപ്പെട്ട കോമ്പറ്റീഷൻ ലോകത്ത് ആരൊക്കെയാണ് ഉള്ളത്?
1: ലോകത്ത് കോമ്പറ്റീഷൻ പറയുകയാണെങ്കിൽ ബ്രസീൽ, ബ്രസീലാണ് മെയിൻ ആയിട്ടുള്ളത്.
0: ബ്രസീലിയൻ താരങ്ങളാണ്. ഈ എത്രയാണ് അവരുടെ റെക്കോർഡ്?
1: ഇപ്പം റാങ്കിലിപ്പം 10-6-2 ആണ് ബ്രസീല് ഒരാൾ കിടക്കുന്നത്. സെക്കൻഡിൽ ഞാൻ
0: 10-6-3 ഓടിയിട്ടില്ലേ,
1: ഞാൻ സെക്കൻഡിലുള്ള ചെറുതാണ്.
0: അപ്പൊ അതിനകത്ത് ഒരു റെക്കോർഡ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തല്ലേ, ആ റെക്കോർഡിന് വേണ്ടിയിട്ടാണോ അടുത്ത ശ്രമം?
1: അതെ അതെ, ഇതിനെക്കാട്ടി നല്ല ടൈം വേണം. 10-4, 10-3 ഓടണം.
0: 10-3 ഓടിയെത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ പാരാ ഒളിമ്പിക്സിൽ ഈ T-47 100 മീറ്റർ എത്ര
1: സെക്കൻഡ്? 10-6-8
0: 6-8 ആണ് വന്നത്. അപ്പോൾ അതിനേക്കാളും മികച്ച സമയത്ത് നമ്മളിപ്പോൾ ഓടിയിട്ടുണ്ട് നിലവിൽ. നമ്മളൊന്ന് നന്നായിട്ട് ആ ഒരു രീതിയിലേക്കൊന്ന് നന്നായിട്ടൊന്ന് പിടിച്ചാൽ ഒളിമ്പിക്സ് കിട്ടും, മെഡൽ കിട്ടും അല്ലേ? തീർച്ചയായും അത് ഒരു വലിയ നേട്ടം തന്നെയാണ്. ബാസിൽ, ഒരു കായിക താരം എന്ന നിലയ്ക്ക് ഇപ്പം നല്ല കഠിനമായ പരിശീലനമാണല്ലോ, എങ്ങനെയാണ് പരിശീലനം? രാവിലെ എഴുന്നേറ്റ് എത്ര മണിക്ക് എഴുന്നേക്കും, എത്ര നേരം പ്രാക്ടീസ് ചെയ്യും?
1: ഇപ്പം ഒരു വീക്കിൽ 6 ദിവസമാണ് വർക്കൗട്ട് ഉണ്ടാവുക. ഞായറാഴ്ച റെസ്റ്റ് ആണ്. തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് തുടങ്ങും. ഒരു 6:30 എണീക്കും. 7 മണിക്ക് ഗ്രൗണ്ടിൽ എത്തുന്ന രീതിയിൽ എല്ലാം ചെയ്ത് പ്രിപ്പറേഷനായി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. 10 മണിയാകുമ്പോൾ ഒരു 9:00 തീരും. പിന്നെ ഫുഡ് കഴിക്കും. ക്ലാസ്സിന് എക്സാമിന് അത്ര പോകാറുള്ളൂ.
0: കോളേജിലാണോ?
1: അല്ല, ഞാൻ മാറി മാനസിലാണ്.
0: അപ്പം
1: 10 മണിക്ക് ഫുഡ് കഴിക്കും, വന്ന് കിടക്കും. അതുപോലെ വൈകിട്ട് ഒരു 4 മണിക്ക് 4:00 വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും, പോവും. 7 മണി വരും ഫുഡ് കഴിക്കും. ഉറക്കമാണ് മെയിൻ.
0: അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിടത്തോളം ഉറക്കം. ഈ കോമൺവെൽത്ത് ഗെയിംസ് ഒക്കെ അതുപോലെയുള്ള വലിയ ചാമ്പ്യൻഷിപ്പ് ഒക്കെ വരുമ്പോൾ പ്രാക്ടീസ് സമയം കൂട്ടും?
1: ഇല്ല, കുറയാ ചെയ്യുക. കാരണം റിക്കവറി കൂടുതൽ വേണം.
0: വേണം.
1: ഈ ഒരു സ്പ്രിന്റർ ആയി കഴിഞ്ഞാൽ അപ്പം ചെറിയ ചെറിയ വർക്കൗട്ട് ഉണ്ടാവുള്ളൂ, റിക്കവറി കുറച്ച് കൂടും.
0: മത്സരത്തിനൊരു സമയം വരുമ്പോഴത്തേക്ക് ശരീരത്തിന് കൂടുതൽ ദോഷം വരാത്ത രീതിയിൽ പരിശീലനത്തിന്റെ
1: ഇതിൽ കൊണ്ടുപോകും.
0: അതൊരു രീതിയിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വേണം പോകാൻ. കാരണം അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് അത്ര ശരീരം ഇതായിട്ട് വരില്ലല്ലേ. അപ്പോൾ ഈ ഇപ്പോഴത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ നേരത്തെ പറഞ്ഞ കണക്ക് ഭയങ്കരമായിട്ടുള്ള കാലാവസ്ഥയൊക്കെ ഭയങ്കര ഇതായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ എങ്ങനെ മത്സരിക്കും? വിദേശത്തൊക്കെ പോകുമ്പോൾ
1: എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മളെ കേരളത്തിൽ ഭയങ്കര ചൂടാണ്, ഇതുപോലത്തെ ക്ലൈമറ്റ് ഒന്നും വരാറില്ല. ഭയങ്കരമായിട്ട് AC 16 കാറ്റടിക്കുന്ന പോലെയാണ് മൂത്തോട്ട് അടിക്കുന്നത്. ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു. ഇപ്പൊ വാമപ്പ് ചെയ്താലും
0: വാമാവുന്നില്ല.
1: ഞാൻ 2 ജാക്കറ്റ് 2 ട്രാക്ക്സൂട്ടൊക്കെ ഇട്ട് ചെയ്തേ. ജസ്റ്റ് ഒന്ന് ദൂരി ടൈറ്റ്സ് ഇട്ടപ്പം
0: അപ്പോഴത്തേക്കും
1: പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എങ്ങനെ ഓടി തീർക്കും? എനിക്ക് വാമായിട്ട് ഓടിട്ട് വരുള്ളു. വാമാവാതെ എനിക്ക് ഓടാറില്ല,
0: പറ്റില്ല. അത് ശരീരം
1: ഓടി ഓപ്പൺ ആവില്ല.
0: ഓപ്പൺ ആവില്ല. അത് ഒന്നാമത് ശരീരത്തിന് അത്രയും കൂടെ പവർ നമ്മൾ കൊടുക്കേണ്ടതാണല്ലോ. അപ്പൊ ശരിക്കും നന്നായിട്ട് വാമപ്പ് ചെയ്താലേ ഓടാൻ പറ്റും. ഒരു ദിവസം എത്ര തവണ 100 മീറ്റർ ഓടും സാധാരണ പ്രാക്ടീസ് കാല സമയത്ത്?
1: 100 മീറ്റർ ഓടാറില്ല.
0: ഇല്ല,
1: 150, 120 അങ്ങനെ
0: വർക്കൗട്ട്. ഓരോ കുറച്ചുകൂടെ ദൂരം കൂട്ടിയാണ് ഓടുന്നത് അല്ലെ, അതാണ് അതിന്റെ ഒരു സാങ്കേതികത. ശരിക്കും കുടുംബത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ.
1: എന്റെ വീട്ടില് ഉപ്പ ഉണ്ട്, ഉപ്പ സൗദിയിലായിരുന്നു, കഴിഞ്ഞ വർഷം റിട്ടയർ ആയിട്ട് വന്ന. പിന്നെ ഉമ്മ ഹൗസ് വൈഫാണ്. ചേട്ടൻ ഉണ്ട്.
0: ചേട്ടൻ എന്ത് ചെയ്യുന്നു?
1: ചേട്ടൻ വർക്ക് ചെയ്യാ ഇവിടെ ചെന്നൈയിലാണ്, പല്ലിയുടെ ഡിസൈനിങ്ങിന്റെ. പിന്നെ അനിയ പഠിക്കുക.
0: നിങ്ങൾ 3 പേരാണോ ഉള്ളത്?
1: 3 ആണുങ്ങളും.
0: ഈ 3 പേരിൽ നിങ്ങൾ ബാക്കി ആരെങ്കിലും സ്പോർട്സിലുണ്ടായിരുന്നോ?
1: ഇല്ല.
0: ബസ്സിന് മാത്രമേ ഉള്ളായിരുന്നു സ്പോർട്സിനോടൊരു ഇത്. നിങ്ങളുടെ മലപ്പുറത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിന്റെ ഒരു കേന്ദ്രമാണ്
1: പൊന്നാനി.
0: ഫുട്ബോളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോളർ ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ ആണോ മെസ്സി?
1: റൊണാൾഡോ.
0: എന്തുകൊണ്ടാണ് റൊണാൾഡോ ഇഷ്ടപ്പെടുന്നത്?
1: കാരണം പുള്ളിയുടെ ഡെഡിക്കേഷൻ ആയാലും പുള്ളി എത്ര ആൾക്കാർ വിമർശിച്ചാലും പുള്ളി അതിനെ പരിശ്രമിച്ചു. അത് ഒരു സൈഡായിട്ട് കാണുന്ന ഒരാളാണ്. കുറെ ഹേറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ ഒരു
0: പുള്ളി അദ്ദേഹത്തിന്റെ ശരീരം സൂക്ഷിക്കുന്നതിനകത്തും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നതിനകത്തും ഈ പ്രായത്തിലും 41-ാമത്തെ വയസ്സ് കഴിഞ്ഞു
1: ഡെഡിക്കേഷൻ.
0: ആ ഒരു ഡെഡിക്കേഷൻ ഫുട്ബോളിന് വേണ്ടി അദ്ദേഹം സോഡ പോലും കുടിക്കാറില്ലാത്ത അത്രയ്ക്കും ശരീരം നോക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ആ
1: പാഷനാണ്.
0: പാഷനാണ്.
1: ഇപ്പം എനിക്കും ഇവര് തോന്നലുണ്ട്, ഒരു ഹെൽത്തി ആയിട്ട് നിൽക്കുക, ജീവിതകാലം വരെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണം അങ്ങനെയൊക്കെ.
0: ശരിക്കും നമ്മുടെ ഈ നാട്ടിലെ പയ്യന്മാരെ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ പയ്യന്മാർക്കൊക്കെ സ്പോർട്സിനോട് വലിയ താല്പര്യമൊന്നും വളരെ കുറവായിട്ട് തോന്നുന്നുണ്ടോ? അവരുടെ ജീവിതശൈലി മൊബൈലിനൊക്കെ അഡിക്റ്റ്
1: മാറി. ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 4 മണിയൊക്കെ കളിക്കാൻ പോവാ, പൂട്ടെടുത്ത് കളിക്കാൻ പോവാ, അങ്ങനെയൊക്കെ പണ്ടൊക്കെ. ഇപ്പത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പം കുറെ പിള്ളേരിങ്ങനെ ഡ്രഗ്സും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. ഇപ്പം ലോകം മാറണം. കാരണം ഈ ജനറേഷൻ ഭയങ്കരമായിട്ട് കുറെ പേര് കഴിവുള്ളവരുണ്ട്, കൊറേ പേര് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് തന്നെ ഒളിമ്പിക്സിൽ ഒന്നാമത് എത്താൻ പറ്റും
0: സ്പോർട്സിൽ.
1: കാരണം അത്രയും ആൾക്കാർ, അത്രയും
0: 140 കോടി ജനങ്ങളുണ്ട്. അതിൽ കുറച്ചുപേരെങ്കിലും സ്പോർട്സ് ഒരു പാഷനായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെ കായിക ശക്തിയായിട്ട് മാറാൻ കഴിയും.
1: അതെ അതെ, എല്ലാ ഇവന്റിനും നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പം ഡ്രഗ്സ് ഒക്കെ ഇന്നും നാളെയും

0: ജീവിതം മാറ്റും. അതായത് നമ്മളിപ്പം നല്ല ഇതിൽ പോവുകയാണെങ്കിലും ഈ ഡ്രഗ്സ് കാരണം അപകടത്തിലേക്ക് പോകും. ഒരിക്കലും സ്പോർട്സ് ചെയ്ത് ഒരിക്കലും അപകടത്തിൽ പോവില്ല. നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും പഠിപ്പായാലും ഇപ്പം ഫ്യൂച്ചറിൽ ഇപ്പം നമ്മളെ കാണും. അപ്പം
1: നമ്മുടെ ശരീരം ഏറ്റവും നന്നായിട്ട് കാത്തു സൂക്ഷിക്കുക, അതിന് ഏറ്റവും നല്ല വഴിയാണ് സ്പോർട്സ് അല്ലേ.
0: സ്പോർട്സ് അല്ലെങ്കിലും പാട്ടായാലും ആർട്സ് ഇപ്പം പഠിക്കുന്നവരുണ്ട്.
1: വഴിതെറ്റി പോകാതിരിക്കുക, അതാണ് യുവതലമുറയോട്
0: പറയാനുള്ളത്.
1: തീർച്ചയായും ബാസില് ഈ പുതിയ തലമുറയ്ക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. അത് ഈ പറയുന്ന കോമൺവെൽത്ത് ഗെയിംസിലെ മെഡലോ അല്ലെങ്കിൽ അടുത്ത ഒളിമ്പിക്സിലേക്ക് ഉള്ള പ്രതീക്ഷകൾക്കോ അപ്പുറം മാനസികമായിട്ട് കരുത്തുള്ള, ഭാവിയെ മുന്നോട്ട് നോക്കി ആത്മവിശ്വാസത്തോടെ നേരിടാൻ കഴിവുള്ള ഒരു കായിക താരമാണ്. സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് കൊണ്ടുള്ള ഗുണവും ജീവിതത്തെ നേരിടാനുള്ള ആത്മവിശ്വാസമാണ്. തീർച്ചയായും ബാസിലിന് ഈ സ്പോർട്സ് അല്ലേ ജീവിതത്തിലേക്കുള്ള ഒരു ആത്മവിശ്വാസം നൽകിയത്. ഇപ്പൊ ഒരു സ്പോർട്സ് താരമായില്ലായിരുന്നെങ്കിൽ ബാസിലിന് ഇത്രയും ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ കഴിയുമായിരുന്നു?
0: ഞാൻ സ്പോർട്സ് താരമല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെറുതെ നടക്കണ്ടാവും.
1: അപ്പൊ നമ്മളെ ജീവിതം രക്ഷിച്ചത്
0: സ്പോർട്സാണ്. സ്പോർട്സാണ് എന്നെ നല്ല രീതിയിലോട്ട് എത്തിച്ചത്.
1: തീർച്ചയായും ബാസിൽ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ബാസിലിനെ തേടി വരട്ടെ. ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു അത്ലറ്റായിട്ട് മാറാൻ ബാസിലിന് കഴിയട്ടെ. ബാസിലിന്റെ സ്വപ്നം പോലെ ലോകത്തുള്ള എല്ലാവരും തിരിച്ചറിയുന്ന ഒരു മികച്ച അത്ലറ്റായിട്ട് കഴിയട്ടെ. ഇനിയും ഒരുപാട് സമയങ്ങളിൽ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാൻ അവസരം ലഭിക്കട്ടെ. അപ്പോഴൊക്കെ ഒരുപാട് മെഡലുകൾ ബാസിലിന്റെ കഴുത്തിൽ അണിയട്ടെ. തീർച്ചയായും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. നന്ദി ആകാശവാണിക്ക് വേണ്ടി സംസാരിച്ചതിൽ. നന്ദി, നമസ്കാരം.
2: ഇരുപത്തിമൂന്നാമത് ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ കായിക താരം മുഹമ്മദ് ബാസിലുമായി അൻസാർ എസ് രാജ് നടത്തിയ അഭിമുഖം സമാപിക്കുന്നു. നിർവഹണ സഹായം രജു കോലിയക്കോട്. നിർവഹണം ഷിബു ജോർജ്.

0: Saturday Night Fever. ഇനി അല്പസമയത്തിനുള്ളിൽ ദേശീയ സംഗീത പരിപാടി. എസ് ഹരികുമാർ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. മൃദംഗം ചങ്ങനാശ്ശേരി കെ ആർ ജയൻ, ഘടം അഞ്ചൽ എച്ച് കൃഷ്ണ അയ്യർ.
1: നമസ്കാര്, യേ ആകാശവാണി ഹെ. സംഗീത് കെ അഖിൽ ഭാരതീയ കാര്യക്രം മേ ആപ് സഭി സംഗീത രസികോ കാ ഹാർദിക് സ്വാഗത് ഹെ. ഇസ്മേ ആജ് ഹം ആപ്കോ ശ്രീ എസ് ഹരികുമാർ കാ കർണാടക ശൈലി മേ വയലിൻ വാദന സുൻവാ രഹേ ഹെ.
2: ദിസ് ഈസ് ആകാശവാണി. ഇൻ ടുനൈറ്റ്സ് നാഷണൽ പ്രോഗ്രാം ഓഫ് മ്യൂസിക് വി ബ്രിങ് യു എ കർണാടക വയലിൻ റെസൈറ്റൽ ബൈ ശ്രീ എസ് ഹരികുമാർ.
1: ശ്രീ എസ് ഹരികുമാർ കേരള കെ എക് പ്രഖ്യാത് സംഗീതകാർ ഹെ, ജിൻഹോനെ കർണാടക, ഹിന്ദുസ്ഥാനി ഓർ പാശ്ചാത്യ സംഗീത പരമ്പരാവോ മേ അപ്നി വിശേഷ പഹചാൻ ബനായി ഹെ. സൻ 1980 മേ ജന്മേ ആപ് 7 വർഷ കി ആയു മേ അപ്നെ പിതാ സെ വയലിൻ വാദൻ സീഖനെ ലഗേ ഓർ 9 സാൽ കി ആയു മേ ആപ്നെ അപ്നി പ്രഥം പ്രസ്തുതി ദി. തദനന്തർ ആപ്നെ സ്വർഗീയ അനന്തലക്ഷ്മി വെങ്കട്രാമൻ,

അഴകിയ രാവണൻ എന്ന പടത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. കൈതപ്രത്തിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. അടുത്ത ഗാനം ചിത്ത പാടുന്നു. ചിത്രം ഡെയ്സി. പി ഭാസ്കരന്റെ രചന, ശ്യാമന്റെ സംഗീതം.

ഒരു ഗാനം കൂടി, യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം പൂവിന് പുതിയ പൂന്തന്നൽ. ബിച്ചു തിരുമലയുടെ രചന, കണ്ണൂർ രാജന്റെ സംഗീതം.

പൂവിന് പുതിയ പൂന്തന്നൽ എന്ന പടത്തിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ, സമയം 11:14:40. ഇതോടെ ഈ നിലയത്തിലെ ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ജയ് ഹിന്ദ്.